ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 5, കൊല്ലവർഷം 1201, കർക്കിടകം 11, 2026 ജൂലൈ 27 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:38. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും തിരുവനന്തപുരം FM 101.9, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.

0: ആകാശവാണി സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിക്കുന്നു.
1: മാനവരാശി ഇന്നേ വരെ നേടിയ പുരോഗതിയുടെ എല്ലാം പിന്നിലുള്ള ആണിക്കല്ല് വായനയാണെന്ന് നിസ്സംശയം പറയാം. മനുഷ്യരെ വിജ്ഞാന സമ്പാദനത്തിന് കരുത്തരാക്കുന്നത് എക്കാലത്തും വായനയെന്ന ഗുണമാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളും വിശ്വാസ സംഹിതകളും മനുഷ്യരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് തന്നെ വായിക്കുക എന്നാരംഭിക്കുന്ന സൂക്തത്തോടെയാണ്. വായനയുടെ കാര്യമെടുക്കുമ്പോൾ പുസ്തക വായനയും പത്രവായനയുമാണ് നമ്മുടെ മുന്നിലെത്തുന്ന രണ്ട് മാധ്യമങ്ങൾ. എന്നാൽ പുസ്തക വായനയെ വിലയിരുത്തിയാൽ പാഠപുസ്തകങ്ങളും പാഠ്യേതര പുസ്തകങ്ങളും എന്ന പട്ടികയായി. പാഠപുസ്തകങ്ങൾ ഓരോ കോഴ്സിനെയും പഠിതാക്കളുടെ ആവശ്യകതയെയും കണക്കിലെടുത്ത് വിദഗ്ധർ തയ്യാറാക്കുന്നതാണ്. സർവകലാശാലകളും വിദ്യാലയ സമിതികളും എല്ലാം പഠന സിലബസ് പ്രകാരം തയ്യാറാക്കുന്ന ഇത്തരം പുസ്തകങ്ങൾ വിഷയങ്ങളുടെ വൈവിധ്യവും കാലിക പ്രസക്തിയും അനുസരിച്ച് പരിഷ്കരണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. എന്നാൽ ഓരോ എഴുത്തുകാരനും അവൻ്റെ ഭാവനാസൃഷ്ടികളായി എഴുതി ഉണ്ടാക്കുന്നതാണ് മറ്റ് പുസ്തകങ്ങൾ. നോവലുകൾ, ചെറുകഥകൾ, പദ്യകൃതികൾ, പഠനങ്ങൾ തുടങ്ങി എല്ലാ സാഹിത്യ വൈജ്ഞാനിക കൃതികളും ഓരോരോ ശാഖകളിലും ഇന്ന് ലഭ്യമാണ്. വലിയ കോഴ്സുകൾ പാസ്സാകാൻ അവസരം ലഭിക്കാത്ത ലോകത്തെ മഹാന്മാരിൽ പലരും ഈ പുസ്തകങ്ങൾ വായിച്ചാണ് അനൗപചാരികമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത്. ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറമേ ജീവിതാന്ത്യം വരെയുള്ള വായനയിലൂടെ നാം നേടുന്ന അറിവ് ഏതു മനുഷ്യനെയും പരിഷ്കരിക്കുകയും കൂടുതൽ സംസ്കാര സമ്പന്നനാക്കുകയും ചെയ്യും. വായനയുടെ മാധ്യമം നൂറ്റാണ്ടുകളായി പുസ്തകങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ അത് ഓൺലൈനിലൂടെയും സാധ്യമാണ്. പുസ്തകങ്ങളും പത്രങ്ങളും മാഗസിനുകളുമെല്ലാം നമ്മുടെ ഗ്രന്ഥശാലകളിൽ ലഭ്യമാകുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറുകളിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും ലഭ്യമാണ്. പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിൽ ചിട്ടയായി അലമാരുകളിൽ അടുക്കി വയ്ക്കുകയും അവയെടുത്ത് പാരായണം ചെയ്യുകയും സൂക്ഷിച്ച് തിരികെ വയ്ക്കുകയും ചെയ്യുക എന്നത് ഇപ്പോഴും ആഹ്ലാദം പകരുന്ന ഒരു കർമ്മമാണ് നമുക്കെല്ലാം. ഇലക്ട്രോണിക് വായന വന്നതോടെ വലിയ തടിയൻ പുസ്തകങ്ങളിലെ വിജ്ഞാനം ചിപ്പിക്കുള്ളിൽ മുത്തുന്ന പോലെ മൊബൈൽ ഫോണുകളിലൂടെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അറിവ് വർദ്ധിപ്പിക്കണമെങ്കിൽ, മനുഷ്യരെ സംസ്കാരചിത്തരാക്കണമെങ്കിൽ വായിച്ചേ മതിയാകൂ എന്ന് നാം മനസ്സിലാക്കണം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും എത്ര വളർന്നാലും മാനുഷിക മൂല്യങ്ങൾ മനുഷ്യരുള്ളിടത്തോളം കാലം നിലനിൽക്കണം. അതിന് വായന അനിവാര്യമാണ്. 1995 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 1 ഏപ്രിൽ ആചരിച്ചു തുടങ്ങിയ ലോക പുസ്തക ദിനമാണ് ലോകമെമ്പാടും പുസ്തകത്തിൻ്റെയും വായനയുടെയും പ്രാധാന്യത്തെ എടുത്തു കാട്ടിയത്. വിശ്വസാഹിത്യകാരനായ ഷേക്സ്പിയറുടെ ജന്മദിനവും ചരമദിനവും കൂടിയായ 1 ഏപ്രിൽ എല്ലാവരും ഓർക്കുന്ന ഒരു ദിനം കൂടിയാണല്ലോ. നമ്മുടെ കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ പിതാവായ P.N. പണിക്കർ സാറിൻ്റെ ചരമദിനമായ June 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 1996 മുതലാണ്. ഇത് പിന്നീട് ഇന്ത്യ മുഴുവനും ദേശീയ വായനാ ദിനമായി ആചരിച്ചു തുടങ്ങി. വായനയുടെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിവെത്തിച്ചു കൊടുക്കുന്നതിനും ഈ ദിനാചരണവും തുടർ പ്രവർത്തനങ്ങളും കൊണ്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ കായംകുളം യൂനസ്. ആകാശവാണി
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത കാവ്യനർത്തകി പാരായണം ചെയ്യുന്നത് ശ്രീവത്സൻ ജെ മേനോൻ.

0: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Subhadra Ramachandran. The government will introduce the Public Examinations Prevention of Unfair Means Amendment Bill 2026 in the Lok Sabha today. The bill seeks to amend the Public Examinations Prevention of Unfair Means Act 2024. It will be introduced by Union Minister Dr. Jitendra Singh. On Friday, Union Cabinet had approved a draft bill to set up fast-track courts and to ensure stricter punishment in cases of paper leaks and exam malpractices. Prime Minister Narendra Modi has announced the constitution of a high-power task force on examination reforms headed by renowned technology expert Nanda Nilekani. The task force will also consist of former IB Director Tapan Deka, former ISRO Chairman S. Somnath, IIT Chennai Director V. Kamakoti. Besides, former Education Secretary Anita Karwal and logistics expert Amrit Lal Meena are also part of the task force. In a video message, Mr. Modi said the task force will focus on strengthening the examination system and based on its recommendations, necessary steps will be taken at the earliest to ensure the credibility of future examinations. The Prime Minister added that the government is also moving towards introducing a new law in Parliament today with stringent provisions to deal with examination-related irregularities.
2: हम पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं लेकिन हमें भविष्य के लिए सोचना है हमारी परीक्षा पद्धति ट्रांसपेरेंट हो हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा और जल्द से जल्द आने वाली परीक्षाओं की विश्वसनीयता को सुनिश्चित करने का काम इसके रिपोर्ट के आधार पर कर दिया जाएगा.
1: Union Minister Prahlad Joshi assumed charge as the Education Minister. Mr. Joshi was appointed to the post on Saturday following the resignation of Dharmendra Pradhan. Mr. Joshi also continues to hold the portfolios of Consumer Affairs, Food and Public Distribution, and New and Renewable Energy. Delhi government has constituted the Delhi Commission for Women and the Delhi Minorities Commission. Lata Gupta has been named chairperson of the Delhi Commission for Women with Shambala, Malti Verma, Lata Sodhi, Sandrika Sharma Jha and Renu Bhalla appointed as members. Nirmal Jain has been appointed chairperson of the Delhi Minorities Commission with Kuldeep Singh and Muhammad Haroon as members. Chief Minister Rekha Gupta stated that these initiatives aim to enhance the protection of women's rights, support the empowerment, ensure the welfare of minority communities and safeguard their constitutional rights. A deep depression over the Bay of Bengal is likely to intensify monsoon activity in Odisha from today, with the India Meteorological Department issuing red alerts for several districts. As a precautionary measure, the state government has ordered the closure of all government and private schools, higher secondary institutions and Anganwadi centres in Mayurbhanj and Jagatsinghpur districts. Maritime operations have also been suspended and fishermen have been advised not to venture into the sea. US and Iran have paused attacks for a second straight day, raising hopes of renewed negotiations on an interim ceasefire after nearly 2 weeks of escalating military action. US Ambassador to the UN, Mike Waltz, said yesterday, President Trump is giving diplomacy space, noting that Oman, Iran and other negotiators have been engaged in talks at all levels in recent weeks. India's weightlifting queen Mirabai Chanu has won her first gold medal for the country at the 2026 Commonwealth Games in Glasgow. She dominated the women's 48kg weightlifting event with a record-breaking total lift of 190 kilograms. The 31-year-old weightlifter set new Commonwealth Games records by lifting 85 kilograms in the snatch and 105 kilograms in the clean and jerk. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have congratulated Mirabai Chanu on her achievement. In men's cricket, India defeated host Zimbabwe by 35 runs in the third and final T20 international to clean sweep the series 3-0 in Harare yesterday. And that is the end of this news bulletin.
0: ആകാശവാണി അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾക്ക് ശേഷം 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം. 11 ദിവസം നവീൻ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, പി ജാനകി, കെ ശ്രീദേവി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 91. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്നു, ഭാഗം 1. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ രേഖ എം മേനോൻ പാടുന്ന കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഉടുപ്പി ഗോവർദ്ധൻ ബി മൃദംഗം. 11:00 ഹലോ ആകാശവാണി. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ, സീമന്ത് ഗോപാൽ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ഷിഗല്ല, ഡോക്ടർ സയ്യദ് അലി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് ഭാഗം 2. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ഉഴമലക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 മഴവില്ല്. 5:00 അക്ഷരശ്ലോകം. തിരുവനന്തപുരം സാരസ്വതം അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:35 അധ്യാത്മ രാമായണ പാരായണം. 11 ദിവസം നവീൻ പാരായണം ചെയ്തത്. 5:45 പുരാണ പാരായണം. ഇളംകുളം വിനോദ് പാരായണം ചെയ്യുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM മുദ്രായോജന. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം. ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ, സാനന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 പാർലമെന്റ് റിവ്യൂ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM സ്വാനിധി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിലെ. 11:00 സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്, പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം കേൾക്കാം ഡൽഹിയിലെ. ഇനി ഇന്നത്തെ കാലാവസ്ഥ അറിയാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്, മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 11-ാം ദിവസം ഇന്നു മുതൽ ആരണ്യകാണ്ഡം.

0: ആശ്രമ സന്ദർശനം, പഞ്ചവടി പ്രവേശം, ലക്ഷ്മണോപദേശം എന്നീ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ നവീൻ.
1: ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും

ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥസമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ

0: രാമായണ പാരായണം 11-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ നവീൻ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി ഉദയഗീതം. ആലാപനം പി. ജാനകി, കെ. ശ്രീദേവി. ഉണരുണരു എന്ന് തുടങ്ങുന്ന ഗാനം.

ഉദയഗീതത്തിൽ ഇന്ന് പി ജാനകി, കെ കെ ശ്രീദേവി എന്നിവർ ആലപിച്ച ഗാനമാണ് കേട്ടത്. ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30:25. പ്രഭാതഭേരി. പ്രഭാതഭേരിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നില്ലെന്നും ടെസ്റ്റ് വൈകുന്നു എന്നുമുള്ള പരാതി വ്യാപകമായതിനെ തുടർന്ന് എല്ലാ ജില്ലകളിലും ആഴ്ചയിൽ 5 ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ അപേക്ഷകരുടെ സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതി. MVD ലീഡ്സ് ആപ്പ് ആണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപേക്ഷകരുടെ മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം ഇതിലുണ്ട്. സംസ്ഥാനത്ത് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഷൂട്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ റൈഫിൾ ക്ലബ്ബുകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി. വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിലുള്ള ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്താൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ സൌജന്യ

0: യൂട്യൂബ് ചാനൽ. ഗോടെക് പ്രോ എന്ന പേരിലാണ് ചാനൽ. ജില്ലാ പഞ്ചായത്തിന്റെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചാനൽ ആരംഭിച്ചത്. ഗുജറാത്തിൽ ഉൾക്കടലിൽ വമ്പൻ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്വപ്ന പദ്ധതിയുമായി ഇന്ത്യ. ഖംബാത് ഉൾക്കടലിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന കൽപ്പസർ അണക്കെട്ടിന് 60 കിലോമീറ്ററാണ് നീളം. നർമ്മദ, സബർമതി, തപ്തി തുടങ്ങിയ നദികൾ അറബിക്കടലിൽ ചേരുന്നത് ഇവിടെയാണ്. ഈ വെള്ളമാണ് കടലിൽ ചേരും മുൻപ് അണക്കെട്ടിൽ ശേഖരിക്കുന്നത്. അണക്കെട്ട് പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇവിടെ രൂപപ്പെടും. ജൂൺ 17 പ്രാബല്യത്തിൽ വന്ന ഇടക്കാല വെടിനിർത്തൽ കരാർ ലംഘിച്ച് 2 ആഴ്ചയായി നടത്തിവരുന്ന ആക്രമണ പ്രത്യാക്രമണ US ഇറാനും അവസാനിപ്പിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് സ്വർണം. ഋഷികാന്ത സിംഗിനും രാജ മുത്തുപാണ്ഡിക്കും വെള്ളി.
1: ഓരോ ഓഫീസിലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഓരോ ഫയലിലും തീർപ്പ് കൽപ്പിക്കാൻ കാത്തുകിടക്കുന്ന വ്യക്തിയുടെയോ കുടുംബങ്ങളുടെയോ പ്രതീക്ഷകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഭരണപരമായ കാലതാമസം വെറും പേപ്പർ വർക്കുകളല്ല, അത് സമയം കടന്നുപോകുന്തോറും നഷ്ടമാകുന്ന അവസരങ്ങളുടെയും ചോർന്നുപോകുന്ന അന്തസ്സിന്റെയും കണക്കാണ്. കേരളം കാര്യക്ഷമമായ പൊതുഭരണത്തിന് പേരുകേട്ട സംസ്ഥാനമാണ്. എന്നാൽ തീർപ്പാക്കാത്ത ഫയലുകളെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആശങ്കകൾ ജനങ്ങളിൽ നിരാശയുടെ ഏങ്ങലുകൾ നിറയ്ക്കുന്നു.
2: ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ സാധാരണക്കാരായ മനുഷ്യരുടെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരുപാട് ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ നിത്യേന കേൾക്കുന്ന ഒരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. കഴിഞ്ഞ 10-12 വർഷത്തോളമായി എന്റെ വീടിന്റെ CR Z ഏരിയയിൽ താമസിക്കുന്ന ഞങ്ങളുടെ വീടിന്റെ പട്ടയത്തിനായിട്ട് അപേക്ഷ നൽകിയിട്ട് നാളിതുവരെ അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം ഇന്ന് വരെ കണ്ടിട്ടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു പാരമ്പര്യമായി കിട്ടുന്ന ഒരു വ്യവസ്ഥ പോലെയല്ലേ, അതുപോലെയാണ് എന്റെയും എന്റെ വീടിന്റെ അവസ്ഥയും. കഴിഞ്ഞ 7-8 വർഷങ്ങൾക്ക് മുൻപ് വരെ ആദ്യം എന്റെ 92 വയസ്സുള്ള എന്റെ അമ്മമ്മയായിരുന്നു ഈ വീടിന്റെ പട്ടയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷക്കാലം നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്തുടർച്ച അവകാശം എന്ന പോലെ അതിലേക്ക് എന്റെ അമ്മ പോയി. വീണ്ടും അമ്മ ഒരു 4 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് എന്നിലേക്ക് പതിച്ചു തന്നു. ഒരു പിന്തുടർച്ച എന്ന പോലെ ഇപ്പോൾ ഞാനാണ് ആ പട്ടയത്തിന് ആവശ്യത്തിലേക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓഫീസുകളിലേക്ക് കയറിയിറങ്ങുന്നു. കഴിഞ്ഞ 2-3 മാസം മുമ്പേ തിരുവനന്തപുരം പോയിട്ട് അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞത് കാസർഗോഡ് കളക്ട്രേറ്റിൽ പട്ടയ ഡിപ്പാർട്ട്മെന്റിലുണ്ട്, അവിടെ പോയിട്ട് അന്വേഷിച്ച് അവര് ഫയൽ നമ്പർ എടുത്തു. അവർ പറഞ്ഞത് താലൂക്കിലേക്ക് അയച്ചിട്ടുണ്ട്. താലൂക്കിലേക്ക് പോയിട്ട് ചോദിക്കുമ്പോൾ അവരത് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോ ഏകദേശം ഒരു 3-4 മാസങ്ങൾ കൂടുതലായി ഇങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ട് ഞാൻ ഇങ്ങനെ പിന്തുടർച്ച പോലെ നടക്കുന്നത്. എനിക്ക് ഇന്നും അതിന്റെ ഒരു താൽക്കാലിക പരിഹാരം പോലും ആവാത്ത ഏറ്റവും വലിയൊരു പ്രയാസം തന്നെയാണ് ഈ പട്ടയത്തിന്റെ പ്രധാനപ്പെട്ട ഭീഷണി. ഈ പട്ടയവുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ വീട് CR Z നിയമപ്രകാരം അനധികൃതമായി വീട് കെട്ടി എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും എന്റെ അയൽവക്കക്കാരനായ ഒരാളുടെ ഭാഗത്തുനിന്നും പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ തിക്താനുഭവമായിട്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓഫീസുകൾ കയറിയിറങ്ങി, ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. പക്ഷെ നാളിതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയാണ്, ഇത് എന്റെ അനുഭവമാണ്. ഇതുപോലെ എത്ര എത്ര അനുഭവങ്ങൾ, എത്ര എത്ര ആൾക്കാരുടെ അനുഭവങ്ങൾ, അവരുടെ കണ്ണീര് കലർന്ന, അവരുടെ വിയർപ്പുറ്റിയ, അവരുടെ പ്രയാസങ്ങൾ ചോരയുണങ്ങിയ, കാൽപാദം തേഞ്ഞൊട്ടിച്ച ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്.
1: കളക്ടറേറ്റുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ കുമിഞ്ഞു കൂടുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്കിടെയുള്ള സ്ഥലം മാറ്റങ്ങളാണെന്ന് പറയപ്പെടുന്നു. പ്രധാനപ്പെട്ട ഫയലുകൾ തീർപ്പാക്കുന്നതിന് മുൻപ് ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുമ്പോൾ പല കേസുകളിലും പിന്നെ ആ സ്ഥാനത്ത് വരുന്നയാൾ പുതിയ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇത് തീരുമാനമെടുക്കുന്നതിൽ കാലതാമസത്തിന് കാരണമാകുന്നു. ചില സന്ദർഭങ്ങളിൽ പുതിയ ഉദ്യോഗസ്ഥർ ചുമതലയേൽക്കുകയും തീർപ്പാക്കാത്ത കാര്യങ്ങളിൽ പരിചയമുണ്ടാകുകയും ചെയ്യുന്നതുവരെയുള്ള കാലയളവിൽ ഫയലുകൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നതും കുറവല്ല.
3: ഒരാൾക്ക് പെറ്റീഷൻ അല്ലെങ്കിൽ അപേക്ഷ അല്ലെങ്കിൽ തപാൽ കിട്ടിയാൽ ആ ഉദ്യോഗസ്ഥൻ 5 ദിവസത്തിനകത്ത് അത് പുട്ടപ്പിക്കുകയും അതിന്റെ നടപടി സ്വീകരിച്ചിരിക്കണം എന്നാണ് നിയമം.
1: വർക്കേഴ്സ് കോർഡിനേഷൻ കൌൺസിൽ സംസ്ഥാന ചെയർമാനും ജോയിന്റ് കൌൺസിൽ മുൻ ജനറൽ സെക്രട്ടറിയുമായ ജയചന്ദ്രൻ കല്ലിങ്കൽ,
3: സേവനാവകാശ നിയമത്തിൽ ഒരു അപേക്ഷ തീർപ്പാക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കാലാവധിയുണ്ട്. പക്ഷെ ഇതൊന്നും ഇപ്പോ അത്രത്തിൽ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ അപേക്ഷയുടെ എണ്ണം കൂടുമ്പോൾ മനസ്സിലാവുന്നത്. ഈ ഓഫീസ് എല്ലാ സംവിധാനങ്ങളിലും നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫയൽ നീക്കം പഴയതുപോലെ ഫിസിക്കൽ അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ലളിതവുമാണ്. പഞ്ചായത്തിനും കളക്ടറേറ്റിനും തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫയലുകൾ സമീപകാലത്ത് കെട്ടിക്കിടക്കുന്നത്. ഇതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പണികൾ വരുന്നത് റവന്യൂ ജീവനക്കാർക്കാണ്. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതിനേക്കാൾ ഏറെ ഒരു കാരണമായി പല ഓഫീസുകളിലും നമ്മൾ ഇപ്പോൾ പോയാൽ സീറ്റുകളിൽ ആളെ കാണാനില്ല എന്നുള്ളതാണ്. അതിന് കാരണം അന്വേഷിക്കുമ്പോൾ സ്ഥലം മാറിപ്പോയി എന്ന് പറയുന്നു. അഭൂതപൂർവമായ ഒരു സ്ഥലം മാറ്റ പ്രക്രിയ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ ഉണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ സ്ഥലം മാറ്റപ്പെടുന്നത് പെരക്കലുള്ള ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇതിന്റെ സൂപ്പർവൈസറി കേഡറുള്ള ഉദ്യോഗസ്ഥന്മാരും സ്ഥലം മാറ്റപ്പെടുന്നു. അപ്പൊ അത് ഒരു അനാർക്കി അല്ലെങ്കിൽ ഒരു അരാജക

0: തീർത്തും തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സിസ്റ്റത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു വലിയ അപകടമാണ്. ഇനി ഇത്രയും ഫയലുകൾ തീർപ്പാക്കണമെങ്കിൽ എത്ര അദാലത്തിൽ വെച്ച് തീർപ്പാകും നമ്മൾ ആലോചിക്കണം. മുൻകാലങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അദാലത്തിൽ വെക്കാറുണ്ട്. അദാലത്തിൽ വെച്ച് ജനങ്ങളെ അല്ലെങ്കിൽ അപേക്ഷകരെ കേൾക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതൊക്കെ പുനരാരംഭിക്കേണ്ടിയിരിക്കുന്നു.
1: മന്ത്രിമാരുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാർ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന സ്ഥാനങ്ങളിൽ ആളില്ലാത്തതാണ് മറ്റൊരു കാരണം. ഇവ നികത്തുന്നതിലെ കാലതാമസം ഭരണപരമായ ഏകോപനത്തെ മന്ദഗതിയിലാക്കുകയും വകുപ്പുകളിൽ തീരുമാനമെടുക്കുന്നതിലും ഫയൽ തീർപ്പാക്കലിലും കാലതാമസത്തിന് പരോക്ഷമായി കാരണമാവുകയും ചെയ്യുന്നുണ്ടത്രേ.
2: അത്ഭുതപ്പെടാനൊന്നുമില്ല, സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു രീതി പലപ്പോഴും ഉണ്ടാകാറുണ്ട്.
1: കേരള NGO സംഘ് സംസ്ഥാന പ്രസിഡന്റ് ജെ മഹാദേവൻ.
2: പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് അസാധാരണമായ സംഭവമായിട്ടല്ല, മറിച്ച് നമ്മുടെ ഈ ഓരോ സെക്ഷനിൽ നിന്നും ഫയൽ പ്രോസസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണത് പൂർണ്ണമാകുന്നത്. പക്ഷെ നിലവിലൊരു ഭരണമാറ്റം വന്നതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റം, അതേപോലെ തന്നെ ഒഴിവുകൾ നികത്താത്തതിലുള്ള പ്രശ്നങ്ങൾ, മറ്റൊന്ന് ഈ പരിചയമുള്ള ആൾക്കാര് സ്ഥലം മാറ്റം മൂലം പുതിയതായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നവർക്ക് ഈ ഫയലുകൾ പഠിക്കുവാൻ വരുന്നതായിട്ടുള്ള കാലതാമസം, ഇതൊക്കെ ഫയലുകൾ നീങ്ങാൻ തടസ്സമുണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല, നമ്മുടെ പുതിയ മന്ത്രിസഭ അധികാരത്തിലേറിയതിനു ശേഷം പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫുകളുടെ ഒഴിവുകൾ ഇതേവരെ നികത്തിയിട്ടില്ല. അത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം മന്ത്രി കാണേണ്ടതായിട്ടുള്ള ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ നിന്നും മന്ത്രിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അത് കൃത്യമായ രീതിയിൽ ഫയലുകൾ മുന്നോട്ട് നീക്കേണ്ടതായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് പല വകുപ്പുകളിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ സർവീസ് സംഘടനകൾ തമ്മിലുള്ള ഒരു അനൈക്യം. കാരണം ഇപ്പോൾ തന്നെ ഘടകകക്ഷികൾ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഘടകകക്ഷികൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പും നമ്മുടെ UDF ഗവൺമെന്റിന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള അവർ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള വകുപ്പുകളും തമ്മിലുള്ള ചില കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഫലമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് ഈ ഫയലുകൾ മുന്നോട്ട് നീങ്ങാത്തത്. ഇത് ബാധിക്കുന്നത് നമ്മുടെ സാധാരണ ജനങ്ങളെയാണ്, നാളെ നീതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ്. അതുകൊണ്ടാണ് ഒരു ഫയൽ എന്ന് പറയുന്ന ഒരു മനുഷ്യ ജീവിതമാണ്. അതുകൊണ്ട് ഈ ഫയലുകൾ തടസ്സപ്പെടുമ്പോൾ മനുഷ്യ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത്. പലപ്പോഴും പലരും നീതി പോലും കിട്ടാതെ മരണമടയുന്നവരുണ്ട്. അതിനെ പരിഹരിക്കപ്പെടുക തന്നെ വേണം.
1: കെട്ടിക്കിടക്കുന്ന എല്ലാ ഫയലുകളും ഭരണപരമായ നിഷ്ക്രിയതയല്ലെന്നും ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ആവർത്തിച്ചു വരുന്നത് ഫയലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഭൂമി തർക്കങ്ങളോ കോടതി കേസുകളോ വകുപ്പുകൾ തമ്മിലുള്ള കൂടിയാലോചനകളോ അല്ലെങ്കിൽ അധിക രേഖകൾക്കായുള്ള അഭ്യർത്ഥനകളോ ആവശ്യമുള്ള ഫയലുകൾ ഒന്നിലധികം അധികാരികളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ആവശ്യമുള്ളതിനാലോ കോടതി വിധി പോലെ ബാഹ്യ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുന്നതിനാലോ തീർപ്പ് കൽപ്പിക്കാതിരിക്കാറുണ്ട്.
3: പലപ്പോഴും അദാലത്ത് വെച്ച് ഫയലുകൾ തീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്.
1: NGO അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ.
3: അദാലത്തിൽ വെച്ച് ഫയൽ തീർപ്പാക്കുമ്പോഴും 50 മുതൽ 60% വരെ ഫയലുകളെ തീർപ്പാക്കാൻ കഴിയുന്നുള്ളൂ. 40% ഫയലുകൾ പലപ്പോഴും തീർപ്പാക്കാതെ പോകേണ്ടി വരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഫയലുകളുടെ എണ്ണം സാധാരണ പുറത്തു വരുമ്പോലെയല്ല, ഇപ്പൊ പരാതികളും അപേക്ഷകളും ഫയലുകളായി മാറുകയാണ്. ഒരേ വിഷയത്തിന് തന്നെ 4-5 പ്രാവശ്യം അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരേ വിഷയത്തിന് 3-4 പരാതികൾ കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഒരേ വിഷയത്തിൽ തന്നെ ഫയലുകളുടെ എണ്ണം അധികരിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ തീർപ്പാക്കാൻ കഴിയാത്ത ഫയലുകളെ സംബന്ധിച്ചോളം കോടതി കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കാൻ കഴിയാത്ത ഫയലുകൾ അത് നീണ്ടുപോകും. അത് സ്വാഭാവികമായും ഒരു 20% മുകളിലുള്ളൊക്കെ ഫയലുകൾ അത്തരത്തിലുള്ള ഫയലുകളാണ്. പിന്നെ സർവീസ് മേഖലയിലുള്ള അച്ചടക്ക നടപടികൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തീർപ്പാക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള ഫയലുകൾ ഉണ്ടാവും. നിയമസഭാ വിഷയങ്ങൾ വരുന്ന ഫയലുകൾ ഉണ്ടാകും. നിയമ വിഷയങ്ങളുമായി ഉണ്ടാകുന്ന ഫയലുകൾ ഉണ്ടാവും. അതൊക്കെ ഫയൽ തീർപ്പാക്കുന്ന യജ്ഞത്തിലോ അല്ലെങ്കിൽ 7-day എന്ന് പറയുന്ന ഒരു പരിഷ്കാരം അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് 7 ദിവസത്തിനകത്ത് ഫയലുകൾ തീർപ്പാക്കണമെന്നതിനകത്ത് തീർന്നു പോകുന്ന ഫയലുകളല്ല. അപ്പൊ അത്തരം ഫയലുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിലൊക്കെ കിട്ടുന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഈ ഫയലുകൾ അധികം തീർപ്പാക്കാതെ കിടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ അതിനകത്തുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം പുതിയ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാനായി ജില്ലാതല റിവ്യൂ മീറ്റിംഗുകളും അദാലത്തുകളും ആനുകാലികമായി നടത്തുന്നത് അപേക്ഷകർക്ക് ആശ്വാസം നൽകിയേക്കും.
4: റവന്യൂ വകുപ്പ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബന്ധപ്പെടുന്ന വകുപ്പുകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകളും പരാതികളും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും.
1: റവന്യൂ മന്ത്രി AP അനിൽകുമാർ.
4: മാത്രമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിലും കുറേയേറെ അപേക്ഷകൾ വരും. ഭൂമി തരം മാറ്റുക, ഭൂമിക്ക് പട്ടയം ലഭിക്കുക, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു വകുപ്പാണ്. മറ്റു വകുപ്പുകളേക്കാൾ കൂടുതൽ പരാതികൾക്കും അപേക്ഷകൾക്കും സാധ്യതയുള്ള ഒന്നാണ്. അതിന്റെ തീരുമാനമെടുക്കുന്ന കാര്യത്തിലും നമുക്ക് വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നിലവിലുള്ള നിയമങ്ങൾക്കും വിധേയമായിട്ടാണ് പലപ്പോഴും പട്ടയം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് ഭൂമി തരം മാറ്റുന്ന കാര്യത്തിലൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ പല കേസുകളും ഞങ്ങൾ ഏതാണ്ട് എല്ലാ ജില്ലകളിലും അവലോകന യോഗങ്ങൾ നടക്കുകയാണ്. ഈ ഗവൺമെന്റ് വന്നിട്ട് 2 മാസം പിന്നിടുന്നു. അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ഇതിന്റെ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2.5

0: ത്തോളം തരംമാറ്റ അപേക്ഷകളാണ്, ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മറ്റ് പല അപേക്ഷകളും ഓരോ ജില്ലയിലുമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അതിനകത്ത് ഭൂമി തരം മാറ്റുന്ന അപേക്ഷകളിൽ 2.5 ലക്ഷം അപേക്ഷകളിൽ 100 ദിവസം കൊണ്ട് 25,000 അപേക്ഷകൾ തീർപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമാണ് 25,000 ആണ് ഡിക്ലെയർ ചെയ്തെങ്കിൽ അതിനൊക്കെ മുകളിൽ ഫയലുകൾ തീർപ്പാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പല അപേക്ഷകളും ഡിസ്പോസ് ചെയ്യേണ്ട അപേക്ഷകളാണ്, ഒരുപാട് കാലങ്ങളായിട്ട് വെറുതെ തീരുമാനം പ്രത്യേകിച്ച് ഇനി എടുക്കേണ്ട ആവശ്യമില്ലാത്ത കുറെ ഫയലുകൾ, അത്ര ഫയലുകളൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ട ഫയലുകളൊക്കെ മാറ്റാനുള്ള നിർദ്ദേശം ജില്ലകളിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് പരിഹരിക്കേണ്ട കുറെയേറെ പ്രശ്നങ്ങളുള്ള ഫയലുകളുണ്ട്, അതൊക്കെ തീർപ്പാക്കണമെന്ന് എല്ലാ ജില്ലാ അവലോകന യോഗങ്ങളിലും ജില്ലാ കലക്ടറേറ്റിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ ഫയൽ തീർപ്പാക്കുന്ന നടപടി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് അധികാരമേറ്റ ടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഈ ഫയലുകളുടെ അമിതമായ എണ്ണം കുറയ്ക്കാനുള്ള നടപടി ഉടൻ തന്നെ ഉണ്ടാവും.
1: സ്പെഷ്യൽ ഡ്രൈവുകളിൽ തീർപ്പാക്കുന്ന ഫയലുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ഒരു ഫയലും അനാവശ്യമായി കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുമ്പോഴാണ് നല്ല ഭരണം തിളങ്ങുന്നത്. സമയബന്ധിതവും നീതിയുക്തവും സുതാര്യവുമായ തീരുമാനങ്ങളിൽ ഭരണപരമായ കാര്യക്ഷമതയോടെ ഓരോ ഫയലും ഒരു പരിഹാരത്തോടെ അവസാനിക്കേണ്ടതുണ്ട്. അതൊരിക്കലും പാവപ്പെട്ടവന്റെ കണ്ണീരായിക്കൂടാ.
2: പ്രഭാതഭേരി പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 കേൾക്കാം. ശുഭദിനാശംസകൾ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെലിറിലെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
4: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
5: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
6: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
7: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
8: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
7: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
6: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
7: ചേടാ,
6: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായേനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൌണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
9: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ S. സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ V. കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൌത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ

0: ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സരപരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത ഇന്ത്യയുടെ ചാലകശക്തിയും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ദേശീയ വെല്ലുവിളികൾ നേരിടുന്നതിലേക്കും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്കും യുവജനങ്ങളുടെ ഊർജ്ജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾ നാടിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. രാജ്യത്തെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിക്കാനും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവിടെ സജീവമായി ഇടപെടാനും യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് യുവാക്കളിൽ നിന്ന് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ അടിസ്ഥാനം വികസിത ഗ്രാമങ്ങളാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽമാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് ജൂലൈ 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ കലാമിനോട് ആദരസൂചകമായി ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7,980 ഉയർന്നു. ആകെ 8,589 പേരെ അറസ്റ്റ് ചെയ്തു. 6,389 ഗ്രാമിലധികം MDMAയും 726 കിലോയിലധികം കഞ്ചാവും 4,626 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലും ഇതുവരെ പിടിച്ചെടുത്തു. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 9 വിദ്യാനഗറിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം നായന്മാർ മൂല TIHSSൽ ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാതാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡലാണിത്. രാജ്യത്തിനുവേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്വഹനത്തിലെ മഹത്തായ അധ്യായമാണിതെന്നും മീരാഭായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ഇന്ത്യയുടെ ആദ്യ ഭാരോദ്വഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരം ശ്രീകാന്ത സിംഗ് ചനമ്പം വെള്ളി മെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ പുരുഷ ഭാരോദ്വഹന താരം ഋഷികാന്ത സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു.

0: ഇന്ത്യക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പേർക്ക് പുതുജീവനേകും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. മാതൃകാപരമായി തീരുമാനമെടുത്ത മുരുകന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി കെ മുരളീധരൻ ആദരമറിയിച്ചു. കുടുംബത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണമില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. ശ്രീരാമപാദമുദ്രയും ജടായു ശില്പവുമൊക്കെയായി രാമായണ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതാണ് കൊല്ലം ജടായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രദർശനം. രാമായണ മാസത്തിൽ ധാരാളം വിശ്വാസികൾ ക്ഷേത്രദർശനത്തിനെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
1: കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ജടായുപാറ. ജടായുപാറ മുകളിലെ നിലയ്ക്കാത്ത കാറ്റും കാഴ്ചകളും സന്ദർശകരുടെ മനസ്സിൽ രാമായണ കഥാമുഹൂർത്തങ്ങൾ നിറയ്ക്കും. രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ പക്ഷിശ്രേഷ്ഠൻ ജടായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജടായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജടായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീരജടായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീരാമന്റെ ഇടതുപാദം പാറമുകളിൽ പതിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന അടയാളം പവിത്രമായി കാണുന്നു. രാമായണ മാസത്തിൽ വിശ്വാസികൾ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തി പുരാണ കഥാസന്ദർഭങ്ങൾ പുതുതലമുറയ്ക്ക് വിശദീകരിച്ച് നൽകാൻ ഇഷ്ടപ്പെടുന്നു.
0: ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെയും ഫോഗി മൗണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് റിസോർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ പിടിയിലായ 2 ഡൽഹി സ്വദേശികളെ കോഴിക്കോട്ടെത്തിച്ചു. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ ഗൗരവ്, നിതിൻ കുമാർ എന്നിവരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് ഡൽഹി ഗാസിപ്പൂരിൽ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞ രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൗത്ത് റിസോഴ്സ് സെന്റർ സ്നേഹ വീടൊരുക്കി. മസ്കുലാർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12 ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീഞ്ചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10 ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷാ പരിഷ്കാരാർത്ഥം ഉച്ചസ്തരീയ കാര്യബലസ്യ നിർമ്മാണസ്യ ഘോഷണാം കൃതവാൻ. अस्य कार्यबलस्य अध्यक्षतां विख्यातः प्रौद्योगिकी विशेषज्ञः नंदन नीलेकणि करिष्यति. अस्मिन् कार्यबले आईबी इत्यस्य पूर्व निदेशकः तपन डेका, पूर्व इसरो अध्यक्षः एस सोमनाथः, आईआईटी चेन्नई इत्यस्य पूर्व निदेशकः वी कामकोटिः, पूर्व शिक्षा सचिवा अनीता करवालः तथा आपूर्ति श्रृंखला प्रबंधन विशेषज्ञः अमितलाल मीणा च सदस्याः भविष्यन्ति. एकस्मिन् दृश्य श्रव्य सन्देशे प्रधानमंत्री अवदत् यत् एतत् कार्यबलं परीक्षा व्यवस्थायाः सुदृढीकरणे विशेषं ध्यानं प्रदास्यति. तस्य अनुशंसानाम् आधारेण भावि परीक्षाणां विश्वसनीयतां सुनिश्चेतुम् आवश्यकोपायाः यथाशीघ्रं क्रियन्ते. तेन एतदपि उक्तं यत् परीक्षा सम्बद्धानाम् अनियमिततानां निवारणाय कठोर प्रावधानयुक्तं नूतन विधेयकं प्रशासनम् अद्य संसदि प्रस्तौति.
3: हम पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं. ലേക്കിൻ ഹമേ ഭവിഷ്യ കെ ലിയെ സോച്ചനാ ഹൈ ഹമാരി പരീക്ഷാ പദ്ധതി ട്രാൻസ്പറന്റ് ഹോ ഹമാരി പരീക്ഷാ പദ്ധതി മേ സബ്സേ ജ്യാദാ അബ് ടെക്നോളജി കാ ഉപയോഗ് ഹോ ഇൻ സാരി ബാതോ കോ ധ്യാൻ മേ രഖ്തേ ഹുയേ വിശ്വ പ്രസിദ്ധ ടെക്നോളജി എക്സ്പർട്ട് ശ്രീമാൻ നന്ദൻ നിലേകനി ജി കെ നേതൃത്വ മേ ഏക് ഹൈ പവർ ടാസ്ക് ഫോഴ്സ് ബനാനേ കാ നിർണയ കിയാ ഹൈ ജോ എക്സാമിനേഷൻ റിഫോം കി തരഫ് ഫോക്കസ് കരേഗാ.
2: പ്രശാസനം അദ്യ ലോക്സഭായാം സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയകം 20-26 ഇതി പ്രസ്തുതം കരിഷ്യതി. എതസ്യ വിധേയകസ്യ സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ അധിനിയമം 20-24 ഇത്യേതസ്മിൻ സംശോധനമസ്തി. കേന്ദ്രീയ മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഹ എതത് വിധേയകം ലോക്സഭായാം പ്രസ്തോഷ്യതി. ഗതശുക്രവാസരെ കേന്ദ്രീയ മന്ത്രിമണ്ഡലേന പ്രശ്നപത്രസ്യ ഗോപ്യതാഭംഗേ പരീക്ഷാസു ച അനുചിത സാധന പ്രയോഗസ്യ പ്രകരണേഷു ദ്രുത ന്യായാലയാനാം സ്ഥാപനായ ദോഷിഭ്യഃ കഠോരതര ദണ്ഡ വിധാനം ച സുനിശ്ചേതും പ്രാരൂപ വിധേയകം അനുമോദിതം. കേന്ദ്രീയ മന്ത്രി പ്രഹ്ലാദ ജോഷി ശിക്ഷാമന്ത്രിണഃ കാര്യഭാരം അധിഗൃഹീതവാൻ. ധർമ്മേന്ദ്ര പ്രധാനസ്യ ത്യാഗപത്രാനന്തരം ഗതശനിവാസരെ സഹ അസ്മിന് പദെ നിയുക്തഃ. ശ്രീജോഷി സ്വവർത്തമാന മന്ത്രാലയൈഃ സഹ ശിക്ഷാമന്ത്രാലയസ്യ ദായിത്വമപി നിർവഹിഷ്യതി. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ ഉക്തവാൻ യത് പാകിസ്ഥാന ദേശേന സഹ കാപി വാർത്താ ന ഭവിഷ്യതി. ഭാരതസ്യ സമ്പൂർണ്ണം ധ്യാനം കേവലം പാകിസ്ഥാനാധികൃതസ്യ ജമ്മുകശ്മീര പ്രദേശസ്യ ഭാഗം പുനഃ പ്രാപ്തൌ ഏവ ഭവിഷ്യതി.
4: भारत पाकिस्तान के हर मिस एडवेंचर का जवाब उसकी कल्पना से कहीं अधिक कठोर तरीके से देने की क्षमता रखता है और मैं इस मंच से यह साफ संदेश देना चाहता हूं भारत की संप्रभुता की ओर बढ़ने वाला हर नापाक कदम का यही अंजाम होगा साथियों हमारा इंटेंशन साफ है कि अब पाकिस्तान से कोई बात नहीं होगी और अगर बात होगी तो सिर्फ पीओके पर ही बात होगी जो कि भारत का हिस्सा है
2: രക്ഷാമന്ത്രി ഹ്യഹ ലദ്ദാഖസ്യ ദ്രാസനഗരെ 27th കാർഗിൽ വിജയ ദിവസ സമാരോഹം സംബോധയൻ എതത് വക്തവ്യം പ്രദത്തവാൻ. ദില്ലി പ്രശാസനേന ദില്ലി മഹിളാ ആയോഗസ്യ ദില്ലി അല്പസംഖ്യകായോഗസ്യ ച നിർമ്മാണം കൃതം. ലതാ ഗുപ്ത ദില്ലി മഹിളാ ആയോഗസ്യ അധ്യക്ഷ നിയുക്ത തയാ സഹ ശ്യാമബാല മാലതി വർമ്മ ലതാ സോഢി സരനിക ശർമ്മ ഝാ ച രേണു ഭല്ല സദസ്യത്വേന നിയുക്താഃ. നിർമ്മല ജൈന ഇത്യേഷഃ ദില്ലി അല്പസംഖ്യകായോഗസ്യ അധ്യക്ഷഃ നിയുക്തഃ. അമേരിക്ക ഇറാന ദേശോ ദ്വിതീയ ദിനേ ആക്രമണാനി സ്ഥഗിതവന്തോ. യേന പ്രായഃ സപ്താഹദ്വയാനന്തരം വർധമാനസ്യ സൈന്യാക്രമണസ്യാനന്തരം അന്തരിമ യുദ്ധ വിരാമ വിഷയെ പുനഃ വാർത്താലാപസ്യ സംഭാവന സമുത്പന്ന. സംയുക്തരാഷ്ട്രസംഘസ്യ അമേരിക്കാദേശസ്യ രാജദൂതഃ മൈക് വാൾസ് ഇത്യേഷഃ ഹ്യഃ അവദത് യത് രാഷ്ട്രപതി ട്രംപഃ കൂട്ടനീതേഃ അവകാശം പ്രദദാതി. ഗ്ലാസ്കോ നഗരെ പ്രചലിതാസു രാഷ്ട്രമണ്ഡല ക്രീഡാസു മഹിളാനാം 48 കിലോഗ്രാം സ്പർദ്ധായാം ഭാരതീയ ഭാരോത്തോലിക മീരാബായ് ചാനു ഇത്യേഷ സ്വർണപദകം വിജിതവതി. ഇതി വാർത്താഃ.
5: ആകാശവാണി ഇപ്പോൾ രാമായണപ്പൊരുൾ. രാമായണപ്പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
6: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
7: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
5: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
8: ഇക്ഷ്വാകു വംശത്തിലെ അജൻ എന്ന രാജാവിന് ഇന്ദുമതിയിൽ ജനിച്ച മകനാണ് ദശരഥൻ. നേമി എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അസാമാന്യമായ യുദ്ധ വൈദഗ്ധ്യമുണ്ടായിരുന്നു നേമിക്ക്. ഇന്ദ്രപദം കൈയടക്കിയ ശംബരാസുരനെ വധിക്കാൻ ബ്രഹ്മാവുൾപ്പെടെയുള്ള ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം സ്വർഗത്തിലെത്തി. തന്റെ ഭീകരമായ അസുരപ്പടയെ നേമി അനായാസം കൊന്നൊടുക്കുന്നത് കണ്ട് ശംബരൻ ക്രുദ്ധനായി. അയാൾ ഒരേ സമയം 10 ധരിച്ച് 10 നേമിയെ ആക്രമിച്ചു. അപ്പോൾ ആ 10 10 തേരിലിരുന്ന് സമനിലയിൽ പോരാടി ഒരേ നിമിഷം വധിക്കാൻ നേമിക്ക് സാധിച്ചു. ഈ അദ്ഭുത പരാക്രമം കണ്ടു സംപ്രീതനായ ബ്രഹ്മാവ്

0: നേമിക്ക് ദശരഥൻ എന്ന പേരു നൽകി. ഏറെക്കാലം മക്കളില്ലാതെ ദുഃഖിച്ച ദശരഥന് ഒടുവിൽ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന നാലു പുത്രന്മാരുണ്ടായി. തൻ്റെ അന്ത്യകാലത്ത് മക്കളെയോർത്ത് വളരെയധികം ദുഃഖിക്കേണ്ടി വന്നു ദശരഥന്. താൻ അങ്ങേയറ്റം സ്നേഹിച്ച രാമനെ മരണസമയത്തൊരു നോക്ക് കാണാൻ പോലും ദശരഥ മഹാരാജാവിനു കഴിഞ്ഞില്ല. കർമ്മഫലം തന്നെ അതിൻ്റെ കാരണം. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാറുണ്ടല്ലോ പലരും. ദശരഥനും ചെയ്തുപോയി അങ്ങനെയൊരു പാപകർമ്മം. ഒരു രാത്രിയിൽ നായാട്ടിനിടെ സരയൂ നദിക്കരയിൽ വച്ച് അദ്ദേഹം ഒരു സവിശേഷ ശബ്ദം കേട്ടു. ആന വെള്ളം കുടിക്കുകയാണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ശബ്ദം കേട്ടിടത്തേക്ക് അദ്ദേഹം ശബ്ദവേദി എന്ന അമ്പയച്ചു. അടുത്ത നിമിഷം അവിടെ നിന്ന് ദയനീയമായ ഒരു നിലവിളി ഉയർന്നു. ഓടിയെത്തിയ ദശരഥൻ കണ്ടത് തൻ്റെ അമ്പുകൊണ്ട് നിലത്തു വീണു പിടയുന്ന ഒരു മുനികുമാരനെയാണ്. പടുവൃദ്ധരായി കണ്ണുകാണാതെ ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന തപസ്വികളായ മാതാപിതാക്കൾക്ക് ദാഹജലം കൊണ്ടുപോകാൻ വന്നതാണു താൻ. തനിക്കിനി അത് ചെയ്യാനാവില്ല. അതിനാൽ അങ്ങ് ദയവു ചെയ്ത് എൻ്റെ അച്ഛനമ്മമാർക്ക് കുടിനീർ കൊണ്ടു കൊടുക്കണേ എന്നപേക്ഷിച്ചിട്ട് ശ്രാവണൻ എന്ന ആ മുനികുമാരൻ മരിച്ചു വീണു. കുറ്റബോധത്താൽ ദുഃഖിതനും പശ്ചാത്താപത്താൽ വിവശനുമായ ദശരഥൻ കുടിവെള്ളവുമായി ശ്രാവണൻ്റെ ആശ്രമത്തിലെത്തി. ദാഹജലവുമായി മകൻ എത്തിച്ചേർന്നു എന്ന് പ്രതീക്ഷിച്ച മുനിയോടും പത്നിയോടും നടന്നതെല്ലാം അദ്ദേഹം വിവരിച്ചു. അത്യന്തം ദുഃഖിതരായ ആ താപസശ്രേഷ്ഠർ ദശരഥനും പുത്രശോകത്താൽ മരിക്കട്ടെ എന്ന് ശപിച്ച ശേഷം തങ്ങളുടെ ഏക മകൻ്റെ ചിതയിൽ വീണ് മരണം വരിച്ചു. മരണാസന്നനായ ദശരഥ മഹാരാജാവിൻ്റെ ഉള്ളിൽ ഈ ഓർമ്മകൾ തെളിഞ്ഞുവന്നു. മഹാരാജാവും സുകൃതിയായ പിതാവുമാണെങ്കിലും ഏറ്റവും ശോചനീയമായി പോയി ദശരഥൻ്റെ അവസാനത്തെ അവസ്ഥ. ഭാര്യമാരിൽ താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവൾ തന്നെ കുടുംബഛിദ്രത്തിന് കാരണക്കാരിയായി. പ്രാണനെപ്പോലെ സ്നേഹിച്ച ശ്രീരാമൻ ഏറെ അകലെ ഏതോ കൊടും കാട്ടിൽ കഴിയുന്നു. ഒപ്പം സീതയും ലക്ഷ്മണനുമുണ്ട്. ഭരതനെയും ശത്രുഘ്നനെയും താൻ തന്നെയാണ് കേകയ രാജ്യത്തേക്ക് അയച്ചത്. ശ്രീരാമൻ്റെ രാജ്യാഭിഷേകത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ എടുത്ത മുൻകരുതലായിരുന്നു അത്. ചുരുക്കത്തിൽ, അന്ത്യകർമ്മം ചെയ്യാൻ ഒരു മകനും സമീപത്തില്ല. എന്നോ ഒരിക്കൽ വിവേകം കൂടാതെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എന്തെന്തനർത്ഥങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നു. എന്തും നല്ലവണ്ണം ആലോചിച്ചിട്ടേ ആരും ചെയ്യാൻ പാടുള്ളൂ. ഉന്നത പദവി അലങ്കരിക്കുന്നവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ കർമ്മദോഷത്തിൻ്റെ ഫലം അവരിൽ മാത്രം ഒതുങ്ങുകയില്ല. ദശരഥൻ്റെ അനുഭവം ഇതാണ് വ്യക്തമാക്കുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ. രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ആകാശവാണി

0: എല്ലാശ്രോത ക്ലെയിം പുലർവെട്ടത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം കാർഷിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഈ മാസം 31 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൌൺഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. ജൂലൈ 31 ഓഗസ്റ്റ് 1 തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതി അഥവാ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പ

0: കൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരന്റി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു: 8137008197. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് NIRT ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ക്ലൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, MSME പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം 1 മുതൽ 31 തീയതി വരെ നടത്തും. പരിശീലന മാധ്യമം ഇംഗ്ലീഷായിരിക്കും. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9497478709. കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള കാസർകോട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ച സർട്ടിഫൈഡ് ഡ്രോൺ പൈലറ്റ് ട്രെയിനിംഗ് ആരംഭിക്കുന്നു. 7 ദിവസത്തെ അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി 10ാം ക്ലാസ് പാസ് യോഗ്യതയുള്ള 18-നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നു. ട്രെയിനിംഗ് ഫീസ് 29,999 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-326-319. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിളവിസ്തൃതി വ്യാപനം, പുതിയ കൃഷിത്തോട്ട സ്ഥാപിക്കലിന്റെ ഭാഗമായി വിവിധ ഹോർട്ടിക്കൾച്ചർ വിളകളുടെ വിസ്തൃതി വ്യാപനത്തിനായി ധനസഹായം നൽകുന്നു. ഈ ഘടകത്തിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിൽ കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് പദ്ധതി ചെലവിന്റെ 40% 2.70 ലക്ഷം രൂപ 2 വർഷ കാലയളവിലായി ധനസഹായം നൽകുന്നു. സ്ട്രോബെറിയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 80,000 രൂപ ധനസഹായം നൽകുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 110,000 രൂപ ധനസഹായം 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകുന്നു. വാഴയുടെയും കൈതച്ചക്കയുടെയും പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 44,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. ടിഷ്യൂ കൾച്ചർ വാഴയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 70,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം തന്നെ അതാത് ജില്ലയിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ചരിത്രത്തിൽ ജൂലൈ 27 പ്രാധാന്യം അറിയാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: മിസൈൽ മാൻ എന്നും ജനങ്ങളുടെ രാഷ്ട്രപതി എന്നും അറിയപ്പെട്ടിരുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം 2015 ജൂലൈ 27 ഷില്ലോംഗിൽ വെച്ച് അന്തരിച്ചു. വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഉണ്ടായ ഹൃദയാഘാതമാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത്. ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ അദ്ദേഹം നൽകിയ സേവനങ്ങൾ, രാജ്യത്തിന് നൽകിയ സംഭാവനകൾ

0: സമാനതകളില്ലാത്തതാണ്. ഭാരതരത്ന ഉൾപ്പെടെയുള്ള ഉന്നത പുരസ്കാരങ്ങൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം രാഷ്ട്രപതി ഭവന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി തുറന്നിട്ടു. ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ ഗവേഷണ മേഖലകളെ മുൻനിരയിലേക്ക് നയിച്ച അദ്ദേഹം അഗ്നി, പൃഥ്വി എന്നീ മിസൈലുകളുടെ വിജയകരമായ നിർമ്മാണത്തിന് പിന്നിലെ പ്രധാന ശക്തിയായിരുന്നു. വൈദ്യശാസ്ത്ര ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് ടൊറന്റോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരായ സർ ഫ്രെഡറിക് ബാൻറിങ്ങും ചാർലസ് ബെസ്റ്റും ചേർന്ന് ഇൻസുലിൻ ഹോർമോൺ ആദ്യമായി വിജയകരമായി വേർതിരിച്ചെടുത്തത് 1921 ജൂലൈ 27-നാണ്. പ്രമേഹ രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു ഈ കണ്ടെത്തൽ. അതുവരെ പ്രമേഹം ബാധിച്ച ആളുകൾക്ക് കൃത്യമായ ചികിത്സയില്ലാതെ മരണം മാത്രമായിരുന്നു വഴി. ഈ അസാധാരണ കണ്ടെത്തലിന് 1923 ഫ്രെഡറിക് ബാൻറിങ്ങിന് മെഡിസിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് നിത്യജീവിതം സാധ്യമാക്കിയത് ഈ കണ്ടെത്തലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്ര സായുധ പോലീസ് സേനയായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സ്ഥാപിതമായത് 1939 ജൂലൈ 27-നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്രൗൺ റെപ്രസെന്റേറ്റീവ്സ് പോലീസ് എന്ന പേരിലാണ് ഇത് ആദ്യം രൂപീകരിച്ചത്. സ്വാതന്ത്ര്യാനന്തരം 1949 ഡിസംബർ 28-ന് പാസാക്കിയ CRPF നിയമപ്രകാരമാണ് ഇതിന് ഇന്നത്തെ പേര് ലഭിച്ചത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ സംരക്ഷിക്കുന്നതിലും ക്രമസമാധാന പാലനത്തിലും കമ്മ്യൂണിസ്റ്റ് നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഈ സേന നിർണായക പങ്കുവഹിക്കുന്നു. ഒരൊറ്റ ബറ്റാലിയനുമായി ആരംഭിച്ച ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അർദ്ധ സൈനിക സേനകളിൽ ഒന്നായി ഇത് വളർന്നിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഉന്നത നീതിന്യായ പീഠങ്ങളിൽ ഒന്നായ ബോംബെ ഹൈക്കോടതിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാർട്ടർ ഭേദഗതി നടന്നത് 1862 ജൂലൈ 27-നാണ്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രത്യേക വിളംബര പ്രകാരം കോടതിയുടെ അധികാര പരിധിയും ജഡ്ജിമാരുടെ എണ്ണവും വർദ്ധിപ്പിക്കാൻ ഈ ദിവസം അനുമതി ലഭിച്ചു. ഇന്ത്യയിലെ ആധുനിക നിയമവ്യവസ്ഥയുടെ വികാസത്തിൽ ഈ കോടതി വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ബാലഗംഗാധര തിലകൻ, മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ കേസുകൾ കൈകാര്യം ചെയ്തത് ഇവിടെയാണ്. മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെയും ദാമൻ ദിയു പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പ്രധാന കോടതിയാണിത്. ലോകചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഡച്ച് ചിത്രകാരൻ വിൻസെന്റ് വാൻ ഗോഗ് ഫ്രാൻസിലെ അവോഴ് സുറോയിസിൽ വെച്ച് സ്വയം നെഞ്ചിലേക്ക് വെടിവെച്ചത് 1890 ജൂലൈ 27-നായിരുന്നു. കടുത്ത മാനസിക രോഗവും ദാരിദ്ര്യവും അർഹമായ അംഗീകാരം ലഭിക്കാത്തതിലുമുള്ള നിരാശയുമാണ് അദ്ദേഹത്തെ ഈ ദാരുണമായ തീരുമാനത്തിലേക്ക് നയിച്ചത്. വെടിയേറ്റതിനു ശേഷം 2 ദിവസങ്ങൾ കഴിഞ്ഞ് ജൂലൈ 29-നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. തന്റെ ജീവിതകാലത്ത് ഒരൊറ്റ ചിത്രം മാത്രം വിൽക്കാൻ കഴിഞ്ഞ അദ്ദേഹം മരണശേഷമാണ് ലോക പ്രശസ്തനായത്. സ്റ്റാറി നൈറ്റ്, സൺഫ്ലവേഴ്സ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കലാരചനകളാണ്. ലോക കായിക മാമാങ്കമായ 30-ാമത് ഒളിമ്പിക്സ് ഗെയിംസിന് ലണ്ടനിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് 2012 ജൂലൈ 27-നായിരുന്നു. ലണ്ടൻ നഗരം 3 തവണ ഒളിമ്പിക്സിന് വേദിയാകുന്ന ആദ്യ നഗരമായി ഈ നേട്ടത്തോടെ മാറി.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആയുരാരോഗ്യം.
4: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഗർഭിണികളിൽ ഉണ്ടാകുന്ന പ്രമേഹത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
5: പ്രസവ സമയത്ത് ഗർഭിണികളിൽ ഷുഗർ കൂടുതലായി നിൽക്കുന്ന അവസ്ഥയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഏകദേശം 10% ഗർഭിണികളിൽ ഇക്കാലത്ത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് കാണുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആരോഗ്യകരമായ പ്രസവം നടക്കുന്നതിനും ആരോഗ്യമുള്ള കുഞ്ഞിന് ലഭിക്കുന്നതിനും ഇതിനെപ്പറ്റി കൂടുതലായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ കാരണം ആദ്യം തന്നെ മനസ്സിലാക്കാം. ഗർഭിണി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡയബറ്റിസ് ഉണ്ടാകുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ്. ഇതാണ് മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിനെ സാധാരണ നിലയിൽ നിയന്ത്രിച്ച് നിർത്തുന്നത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. കൂടുതൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുക, ഭാരം വർദ്ധിക്കുക തുടങ്ങിയവ. ഈ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഇൻസുലിന്റെ ആവശ്യം വരും. ഇങ്ങനെ കുറേയധികം നാൾ നിൽക്കുകയും നമ്മുടെ ശരീരത്തിന് പാരമ്പര്യമായി തന്നെ ഷുഗർ വരാനുള്ള സാധ്യതയും ഉണ്ടെങ്കിൽ ഇൻസുലിന്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ നടക്കാതെ വരും. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ടാകുന്നത്. അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഗർഭിണിക്കും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിനും ഉണ്ടാക്കും. ചിലരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഗർഭിണിയാകുന്നതിന് മുൻപേ ഉണ്ടാകും. ഉദാഹരണത്തിന്, അമിതവണ്ണം, യൗവനകാലത്തുള്ളവർ, മാതാപിതാക്കൾക്ക് ചെറുപ്പത്തിലെ ഡയബറ്റിസ് ഉണ്ടായിട്ടുള്ളവർ എന്നിങ്ങനെ.

0: ഇങ്ങനെയുള്ളവർ ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യത്യാസങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഡയബറ്റിക് ആവുന്നു. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ ക്ഷീണം, മങ്ങിയ കാഴ്ച, അമിതമായ ദാഹം, കൂടെ കൂടെ മൂത്രമൊഴിക്കൽ, സ്വകാര്യ ഭാഗത്തുള്ള അണുബാധ, ചൊറിച്ചിൽ എന്നതൊക്കെയാണ്. രക്തം പരിശോധിക്കുന്നതിലൂടെ ഇത് തിരിച്ചറിയാൻ സാധിക്കും. ജെസ്റ്റേഷണൽ ഡയബറ്റിസ് സാധാരണയായി കണ്ടുവരുന്നത് ഗർഭകാലത്തിന്റെ 24-ാമത്തെ ആഴ്ചയ്ക്കും 28-ാം ആഴ്ചയ്ക്കും ഇടയിലാണ്. ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ ഈ സമയത്താണ് പരിശോധന ചെയ്ത് നോക്കേണ്ടത്. എന്നാൽ ആദ്യത്തെ പ്രഗ്നൻസിയോടൊപ്പം തന്നെ അമിതവണ്ണവും പാരമ്പര്യവും മറ്റ് രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഷുഗർ ടെസ്റ്റ് രണ്ട് തരത്തിലാണ് നടത്താറുള്ളത്. നോർമലായും പരിശോധിക്കും, കുറച്ചധികം ഷുഗർ കഴിച്ചുകൊണ്ടും പരിശോധിക്കും. ഒരു പ്രാവശ്യം ഗർഭകാല പ്രമേഹം ഉണ്ടായാൽ അടുത്ത പ്രസവ സമയത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഷുഗർ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഇതിനെ 1-സ്റ്റെപ്പ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ആദ്യം ഭക്ഷണം കഴിക്കാതെയുള്ള ഷുഗർ പരിശോധിക്കും, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതിനോടൊപ്പം ഡോക്ടർ നിങ്ങൾക്ക് 75 ഗ്രാം അന്നജമടങ്ങിയ മധുരമുള്ളൊരു പാനീയം കുടിക്കാൻ നൽകും. ശേഷം 1 മണിക്കൂറും 2 മണിക്കൂറും കഴിഞ്ഞ് ഷുഗർ പരിശോധിക്കും. ഈ 3 വാല്യൂസും നോക്കിയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് കണ്ടുപിടിക്കുന്നത്. ചിലരിൽ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ടെങ്കിലും പ്രസവം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നടക്കും. എന്നാൽ മറ്റു ചിലരിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഒന്നാമതായി, ഗർഭസ്ഥ ശിശു സാധാരണയേക്കാൾ വലുതായി വളരുന്നു. അപ്പോൾ സാധാരണ പ്രസവം നടക്കാതെ വരികയും സിസേറിയൻ ചെയ്യേണ്ടതായും വരും. ചിലപ്പോൾ കുഞ്ഞ് പ്രസവ സമയത്ത് തടഞ്ഞു നിൽക്കാനും സാധ്യതയുണ്ട്. അത് കുഞ്ഞിന്റെ ജീവന് ആപത്തുണ്ടാക്കും. രണ്ടാമതായി, ഗർഭാശയത്തിനകത്ത് സാധാരണയിൽ കൂടുതൽ വെള്ളമുണ്ടാകും. ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. അതുകാരണം നേരത്തെ പ്രസവിക്കാനുള്ള സാധ്യത കൂടുന്നു. മൂന്നാമതായി, പ്രീ എക്ലാംസിയ എന്നൊരവസ്ഥയുണ്ടാകുന്നു, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം. ഇതുമൂലം ഫിറ്റ്സ് ഉണ്ടാവുകയും പ്രസവം സങ്കീർണമാവുകയും ചെയ്യും. ജനിക്കുന്ന കുട്ടിക്ക് രക്തത്തിലെ പഞ്ചസാര കുറവായിരിക്കും. ചിലപ്പോൾ കുട്ടി മരിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇത് വരാതെ നോക്കുക എന്നതാണ് ഏറ്റവും നല്ല ഉപായം. അമിതഭാരവും വയറിന് ചുറ്റും വണ്ണവും ഉള്ളവരാണെങ്കിൽ ഗർഭിണിയാകുന്നതിന് മുൻപ് നോർമൽ ഭാരത്തിലേക്ക് എത്തണം. ഗർഭിണിയായതിനു ശേഷം ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് ഗർഭസ്ഥ ശിശുവിനെ സാരമായി ബാധിക്കും. ഗർഭകാല പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഭക്ഷണം നിയന്ത്രിക്കുക. ഗർഭകാല സമയത്ത് ആഹാരം 2 മണിക്കൂർ ഇടവിട്ട് കഴിക്കുക. സ്കാനിംഗ്, ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ എന്നിവ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യകരമായ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക. കൃത്യമായ അളവിലുള്ള ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക. വെറുതെ ഇരിക്കാതെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യണം. നടക്കുന്ന സമയത്ത് ഇൻസുലിൻ ആക്റ്റീവ് ആവുകയും ഷുഗറിനെ നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യും. കഴിക്കാവുന്ന അന്നജങ്ങൾ: മുഴുധാന്യങ്ങൾ, തവിട്ടരി, ബീൻസ്, കടല, പയർ, മറ്റു പയർവർഗ്ഗങ്ങൾ, അന്നജമടങ്ങിയ പച്ചക്കറികൾ, കുറഞ്ഞ അളവിൽ പഞ്ചസാര അടങ്ങിയ പഴങ്ങൾ, പ്രോട്ടീൻ എന്നിവയാണ്. കൂടാതെ മത്സ്യം, കടല, പയർ പുഴുങ്ങിയത് എന്നിവയും കുട്ടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. ജങ്ക് ഫുഡ്സ്, പോപ്കോൺ, കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഉപ്പ് കൂടുതലുള്ളവ, ഫ്രഞ്ച് ഫ്രൈസ്, പെപ്സി, കൊക്കോകോള പോലുള്ളത് ഒഴിവാക്കുക. വെള്ളയരി, ബ്രെഡ്, മൈദ എന്നിവയും ഒഴിവാക്കണം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഗർഭിണികളിൽ ഉണ്ടാകുന്ന പ്രമേഹം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
2: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: തൊഴിൽ ദർശനം.
2: തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ഹെൽത്ത് റിസർച്ച് ആൻഡ് സർവീസ് പ്രോഗ്രാമിൽ ലബോറട്ടറി ടെക്നോളജി ഇന്റേൺഷിപ്പിന് അവസരം. 15 ഒഴിവുണ്ട്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഒഴിവ്. 1 വർഷമാണ് ഇന്റേൺഷിപ്പ്. യോഗ്യത മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 30 വയസ്സ് കവിയരുത്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 27. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rgcb.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ

0: മാരായി നിയമിക്കും. കോളേജുകളും ഒഴിവുള്ള സീറ്റും ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ 40, കമാൻഡ് ഹോസ്പിറ്റൽ ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കത്ത 30, ഇന്ത്യൻ നേവൽ ഹോസ്പിറ്റൽ ഷിപ്പ് INHS അശ്വിനി മുംബൈ 40, ആർമി ഹോസ്പിറ്റൽ റിസർച്ച് ആൻഡ് റെഫറൽ ഡൽഹി 30, കമാൻഡ് ഹോസ്പിറ്റൽ സെൻട്രൽ കമാൻഡ് ലക്നൗ 40, കമാൻഡ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ബംഗളൂരു 40. യോഗ്യത 50% കുറയാത്ത ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി ആൻഡ് സുവോളജി, ഇംഗ്ലീഷ് എന്നിവയുൾപ്പെട്ട പ്ലസ് ടു ജയം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്കും നിയമപരമായി പിരിഞ്ഞവർക്കും വിധവകൾക്കും അപേക്ഷിക്കാം. പ്രായം 2001 October 1 2009 September 30 ജനിച്ചവരാകണം. SC ST വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ബാധകമല്ല. മറ്റുള്ളവർ 200 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindianarmy.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindianarmy.nic.in. കേരള വാട്ടർ അതോറിറ്റിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, പ്രോഗ്രാമർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ 1, സോഫ്റ്റ്വെയർ ഡെവലപ്പർ 1, സോഫ്റ്റ്വെയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് 2. യോഗ്യത BSc കമ്പ്യൂട്ടർ സയൻസ്, BTech IT കമ്പ്യൂട്ടർ സയൻസ്, MCA, MSc കമ്പ്യൂട്ടർ സയൻസ്. പ്രവൃത്തി പരിചയം പ്രമുഖ IT സ്ഥാപനങ്ങളിലോ സർക്കാർ മേഖലയിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങളിലോ 2 മുതൽ 3 വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. PHP, പൈത്തൺ, ജാവ, JavaScript പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അനുബന്ധ ഫ്രെയിംവർക്കുകളിലും പ്രാവീണ്യം വേണം. SQL മികച്ച അറിവും MySQL, PostgreSQL പോലുള്ള റിലേഷണൽ ഡേറ്റാബേസുകളിൽ ധാരണയും ഡേറ്റ മൈഗ്രേഷനിൽ പരിജ്ഞാനവും ഉണ്ടാവണം. വെബ്സൈറ്റ് സർവീസുകളിലും API പരിചയം വേണം. പ്രായം 40 വയസ്സ് കവിയരുത്. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും വിശദമായ ബയോഡേറ്റയും അടങ്ങുന്ന അപേക്ഷ തപാൽ മുഖേന അയക്കണം. വിലാസം ചീഫ് എഞ്ചിനീയർ HRD&GL കേരള വാട്ടർ അതോറിറ്റി, വെള്ളയമ്പലം, തിരുവനന്തപുരം. വിലാസം ഒരിക്കൽ കൂടി ചീഫ് എഞ്ചിനീയർ HRD&GL കേരള വാട്ടർ അതോറിറ്റി, വെള്ളയമ്പലം, തിരുവനന്തപുരം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 29. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547638114. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547638114.
1: ഇനി മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേഖനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണമെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു.

0: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേഖനയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं लेकिन हमें भविष्य के लिए सोचना है हमारी परीक्षा पद्धति ट्रांसपेरेंट हो हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ഐ എസ് ആർഒ മുൻ ചെയർമാൻ എ സോമനാഥ്, ഐ ഐ ടി മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർദ്ധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി

0: സ്മരണ സമ്മേളനങ്ങളും നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതറിയിച്ചത്. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോ ആണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 19577 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും സ്വതന്ത്ര കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം എ താണുപിള്ളയുടെ ചരമവാർഷിക ദിനത്തിൽ ഓർമ്മകൾ പുതുക്കി നാട്. പട്ടം താണുപിള്ള 1970 ജൂലൈ 27-നാണ് അന്തരിച്ചത്. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം പിന്നീട് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് ഒഡീഷയിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്തെ പല ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും പ്രളയസമാനമായ സാഹചര്യമാണുള്ളത്. കപാലി നദി കരകവിഞ്ഞൊഴുകി. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതരായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവാണ് സ്വർണമെഡൽ നേടിയത്. ചരിത്രവിജയം നേടിയ മീരാഭായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആകെ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാബായ് ചാനു സ്വർണം നേടിയത്. 2018 2022 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ചാനുവിന്റെ തുടർച്ചയായ 3-ാം കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലാണിത്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ചനമ്പം ഋഷികാന്ത് സിംഗും 65 കിലോഗ്രാം വിഭാഗത്തിൽ രാജ മുത്തുപാണ്ഡിയും വെള്ളിമെഡൽ നേടി. ഇതോടെ ഒരു സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 4. അതിനിടെ പുരുഷന്മാരുടെ 55 കിലോഗ്രാം ബോക്സിംഗിൽ ജാതുമണി സിംഗും വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാറും ക്വാർട്ടർ ഫൈനലിൽ കടന്നു.
0: ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ ICC പുരുഷ T20 റാങ്കിംഗിൽ ഇന്ത്യ 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. വെറ്റിനറി ഓഫീസർമാരുടെ നിയമനത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ. KPSC ചെയർമാൻ ശിവശങ്കരപ്പ എസ് സഹുകാർ, ചില ഉദ്യോഗസ്ഥർ, 29 ഉദ്യോഗാർത്ഥികൾ എന്നിവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. KPSC അംഗം ശകുന്തള ദുണ്ടിഗൌർ നയിക്കുന്ന സമിതിയോട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 17 പ്രസിദ്ധീകരിച്ച നിയമന പട്ടിക അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മരവിപ്പിച്ചു. നിയമനത്തിനായി 80 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നതായ ശബ്ദരേഖയും അന്വേഷണ പരിധിയിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണമെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി.

0: പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
1: ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്നു അവുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. അദ്ദേഹം 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചു. രാമേശ്വരം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഭൌതികശാസ്ത്രത്തിൽ ബിരുദം നേടി. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം DRDO, ISRO തുടങ്ങിയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും ഏകോപനത്തിനും കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം 1992 മുതൽ 1999 വരെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായും DRDOയുടെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2002 അദ്ദേഹം ഭാരതത്തിന്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതം പിന്തുടർന്ന അദ്ദേഹം രാഷ്ട്രപതിക്ക് നിയമം മൂലം അനുവദിച്ചിരുന്ന പല സൌജന്യങ്ങളും സ്വീകരിക്കുവാൻ വിസമ്മതിച്ചു. രാഷ്ട്രപതിയുടെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം അഹമ്മദാബാദ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അധ്യാപകനായും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചു. തന്റെ ജീവിതാനുഭവങ്ങളെയും ആശയങ്ങളെയും അടിസ്ഥാനമാക്കി അദ്ദേഹം രചിച്ച പുസ്തകങ്ങളാണ് വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ. വിവിധ സർവകലാശാലകളിൽ നിന്നും ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ച അദ്ദേഹത്തിന് പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കും ശാസ്ത്രീയ ഗവേഷണത്തിനും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് 1997 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന അദ്ദേഹത്തിന് നൽകി. ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സ്വജീവിതം തന്നെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനും ശാസ്ത്ര പുരോഗതിക്കുമായി ഉഴിഞ്ഞുവെച്ച അദ്ദേഹം 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ വച്ച് നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷി. കാലം സാക്ഷിയിൽ ഇന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ശബ്ദം.
2: ക്രിയേറ്റിവിറ്റി ആഡ്സ് ബ്യൂട്ടി ടു ദി ഹ്യൂമൻ ലൈഫ്. ദാറ്റ് ഇസ് ദ ടോപ്പിക് ഐ സെലക്ടഡ്. ക്രിയേറ്റിവിറ്റി ആഡ്സ് ബ്യൂട്ടി ടു ഹ്യൂമൻ ലൈഫ്. സോ ഐ വാസ് തിങ്കിങ് അബൌട്ട് ക്രിയേറ്റിവിറ്റി. നൗ ഹൗ ക്രിയേറ്റിവിറ്റി, ഹൗ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്? ഐ ഫൈൻഡ് the creativity comes wherever beautiful minds are there. Beautiful minds create creativity. Beautiful minds comes from a beautiful environment, and the creative environment. The beautiful environment means it's not just natural beauty, the intellectual environment, the scientific environment, the spiritual environment, and the natural environment. Then it creates more beautiful minds. So that beautiful minds generates the creativity. What now I was asking myself, creativity, what can be the source? Where from it come from? Is it genetic? Suppose if you say a child is creative, a high school student is a creative, a college student creative, is it where it comes from, that creativity? Is it genetic, or by learning can it be created? That's the type of a question we have to answer. Ennum
0: kaalam saakshi. Kaalam saakshil iduvare kettathu Dr. APJ Abdul Kalaminte shabdam saakshi.
3: Maya mudragal
4: kaalathe marigadakkunna pusthakangalilude oru yathra.
5: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
6: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ.
0: കുമാരസംഭവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം G. ദേവരാജൻ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.

0: ഗ്രാമകേരളം.
1: ഇടുക്കിയിലെ മംഗുവ കൊക്കോ. ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവർ ചുരുക്കം. ചോക്ലേറ്റിന്റെ പ്രധാന ഘടകമാണ് കൊക്കോ പഴം. ഇടുക്കിയിൽ നിന്നുള്ള മംഗുവ കൊക്കോ അതിന്റെ അതുല്യമായ ഗുണനിലവാരത്തിന് ആഗോളതലത്തിൽ പ്രശംസ നേടിയിട്ടുണ്ട്. കൂടാതെ കൊന്നത്തടി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തുകളെ മികച്ച ചോക്ലേറ്റ് ഉൽപ്പാദനത്തിന്റെ മേഖലകളായി ലോകഭൂപടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു.

0: ചിന്നാർ നദിക്കരയിൽ കൃഷി ചെയ്യുന്ന അപൂർവവും മികച്ചതുമായ കൊക്കോ ഇനമായ ഇടുക്കിയിലെ മങ്കുവ കൊക്കോ അഭിമാനകരമായ ഭൂമിശാസ്ത്ര സൂചിക GI ടാഗ് നേടാനുള്ള പാതയിലാണ്. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ കൊക്കോ കൃഷി വ്യാപകമായുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് കർഷകർ സമീപകാലത്തായി കൃഷി ചെയ്യുന്നത്. ഇത്തരമൊരു ഇനമാണ് മങ്കുവ കൊക്കോ. കൊന്നത്തടി പഞ്ചായത്തിലെ മങ്കുവ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൊക്കോ ഏറെ ഗുണനിലവാരമുള്ള ഇനമായി കണക്കാക്കപ്പെടുന്നു. ഏതാണ്ട് 700 ഗ്രാം വരെ വലിപ്പമുള്ള കൊക്കോ കായകൾ ഇവിടെ വിളയുന്നു. പഴുത്ത കായ് പൊട്ടിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ബീൻസാണ് ഉണക്കി ചോക്ലേറ്റിൽ ഉൾപ്പെടുത്തുന്നത്. കൊക്കോ കായകൾ എടുത്ത് ഉണക്കിയും പച്ച ബീൻസായും കർഷകർ വിപണിയിലെത്തിക്കുന്നു. ഇടുക്കി ഹൈറേഞ്ചിൽ പല ഭാഗങ്ങളിലും കൊക്കോ കൃഷിയും സംഭരണ കേന്ദ്രങ്ങളും ഉണ്ട്. അത്യുൽപാദന ശേഷിയും ഗുണനിലവാരവുമുള്ള മങ്കുവ കൊക്കോ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകമായി കയറ്റി അയക്കുന്നുണ്ട്. തികച്ചും ജൈവരീതിയിലാണ് കൊക്കോ ഉൽപാദനം. കൊക്കോ തൈകൾ നട്ടാൽ ചാണകം, എല്ലുപൊടി ഉൾപ്പെടെയുള്ള പരിചരണങ്ങൾ കൊടുത്താൽ ഏതാണ്ട് 2 വർഷത്തിനുള്ളിൽ കൊക്കോ കായ്ച്ച് വിളവ് നൽകും. കൊക്കോ മരങ്ങൾ ഉയരത്തിൽ വളരാതെ കാറ്റും വെളിച്ചവും കടക്കുന്ന തരത്തിൽ ശിഖരങ്ങൾ ഒരുക്കി നിർത്താറുണ്ട്. ഇങ്ങനെ നിർത്തിയാൽ ഉൽപാദനം വർദ്ധിക്കും എന്നാണ് കർഷകരുടെ അഭിപ്രായം. മങ്കുവ ഗ്രാമത്തിലെ ഭൂരിപക്ഷം കർഷകരും കൊക്കോ കൃഷിയിൽ ഏർപ്പെടുന്നവരാണ്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ അതിർത്തി ഗ്രാമമായ മങ്കുവ, കൊന്നത്തടി വാത്തിക്കുടി പഞ്ചായത്തുകളിലായി 1000-ലധികം കർഷകർ ഗുണനിലവാരമുള്ള മങ്കുവ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏകദേശം 32 വർഷങ്ങൾക്ക് മുമ്പ് മങ്കുവയിലെ വെട്ടുകുന്നേൽ തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഒരു പ്രത്യേക ഇനം കൊക്കോ ചെടി കണ്ടെത്തുന്നു. അതിന്റെ മുളപ്പിക്കൽ പ്രക്രിയ സാധാരണ കൊക്കോ ചെടിയിലേക്ക് നടത്തി. അത് ഉയർന്ന നിലവാരമുള്ള പയർ നൽകി. മങ്കുവ കൊക്കോയുടെ തുടക്കമായിരുന്നു അത്. ഈ ഇനം കൂടുതൽ കർഷകരുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തുകയായിരുന്നു. ചിന്നാർ നദിയുടെ കരയിലാണ് മങ്കുവ ഗ്രാമം. മണ്ണിന്റെ ഗുണനിലവാരവും ബീൻസിന്റെ അഥവാ കൊക്കോ പരിപ്പിന്റെ ഉയർന്ന ഗുണനിലവാരത്തിന് പിന്നിലുണ്ട്. കൊക്കോ കായകൾ മുളപ്പിച്ച് തൈകളാക്കിയും മങ്കുവ കൊക്കോ ഇനം ഉൽപാദനം കുറഞ്ഞ ഇനങ്ങളിൽ ബഡ് ചെയ്തും കർഷകർ ഈ ഇനം വിപുലീകരിക്കുന്നു. മങ്കുവയിൽ ഒരു കൊക്കോ പഴത്തിൽ നിന്നും 450-500 ഗ്രാം വെറ്റ് ബീൻസ് ലഭിക്കും. അതേസമയം മറ്റു കൊക്കോ ഇനങ്ങൾ സാധാരണയായി ഒരു പഴത്തിൽ നിന്ന് 200-250 ഗ്രാം വരെ ഉൽപ്പാദിപ്പിക്കും. ഇതാണ് മങ്കുവ കൊക്കോയുടെ പ്രധാന പ്രത്യേകത. മങ്കുവയിൽ നിന്നുള്ള കൊക്കോ ബീൻസിന് ഇതിനകം തന്നെ ലോകമെമ്പാടും മികച്ച വിപണികൾ ലഭിക്കുന്നുണ്ട്. GI ടാഗ് ലഭിക്കുകയാണെങ്കിൽ മങ്കുവ കൊക്കോ പുതിയ ഉയരങ്ങളിലെത്തും. ഇടുക്കിയിലെ മങ്കുവ കൊക്കോ. രചന ആന്റണി മുനിയറ.
1: കടൽപ്പാലം എന്ന ചിത്രത്തിൽ P. ലീല പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ, സംഗീതം G. ദേവരാജ്.

പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 38 തദ്ദേശ വാർഡുകളിലെ കരട് പട്ടികയിലെ ആകെ 3,06,947 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1,57,616 സ്ത്രീകളും 1,49,327 പുരുഷന്മാരും 4 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. 38 വാർഡുകൾക്കായി 385 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ sec.kerala.gov.in എന്ന വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാം. അതിനായി കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. പ്ലസ് വൺ പ്രവേശനത്തിന് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 1 വരെ അപേക്ഷിക്കാമെന്ന് അക്കാഡമിക് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കേരള സർവകലാശാല PM ഉഷ പദ്ധതിയുടെ കീഴിലുള്ള പ്രോജക്ടിലേക്ക് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്ററുടെ നിയമനത്തിനായി അപേക്ഷ ക്ഷണിക്കുന്നു. സുവോളജി, ബോട്ടണി, ബയോളജി അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങൾ ഉൾപ്പെട്ട ലൈഫ് സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ ബയോഡേറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം ഓഗസ്റ്റ് 5 രാവിലെ

0: 10 മണിക്ക് കാര്യവട്ടം ക്യാമ്പസിലെ സോളജി പഠനവകുപ്പിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് www.keralauniversity.ac.in/jobs എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9995211717. ഇനിയൊരു നമ്പർ 9496763764. നമുക്ക് ചുറ്റും കഴിഞ്ഞു.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: പുലർവെട്ടത്തിൽ ഇനിയൊരു ഗാനം കൂടി കേൾക്കാം. ദേവദാസി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൌധരി.

ഇന്ന് പുലർവേട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും എത്തും നാളെ രാവിലെ 7:05. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ ശാന്തി മാധവി.

0: Lauding the Kargil heroes, Prime Minister Modi hails defence, sports and space feats of our country in his Mann Ki Baat programme. Prime Minister also highlighted the culture of Olympiads and hackathons steadily growing in India, making him immensely proud, cites the Asian Age. Government issues advisory for seafarers amid rising Black Sea attacks after five nationals killed, reports the Statesman. Financial Express reports solar, wind, power generation jumps over 25%. As per the data shared by Adoption Authority CARA, 5,000 adoptions made last year, highest in a decade. UNESCO adds France's D-Day landing beaches, Greece's Mount Olympus to heritage list, reports the Indian Express. Ladakh gets first school for children with special needs, writes the Tribune. And finally, making it a golden day for India, Mirabai Chanu completes hat-trick of goals at CWG is a front-page headline in The Pioneer. And with that, it's back to you, Anuja.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Government to introduce Public Examinations Prevention of Unfair Means Amendment Bill 2026 in Lok Sabha today. Parliamentary Affairs Minister Kiran Rijiju urges all MPs to participate in discussion on exam reform bill. Prime Minister Narendra Modi announces formation of High Power Task Force led by technology expert Nandan Nilekani. Prime Minister urges young people to strengthen their connection with India's border villages, describes developed villages as foundation of Viksit Bharat. IMD forecasts very heavy rainfall in Odisha and Chhattisgarh today. And India's weightlifting queen Mirabai Chanu wins third successive Commonwealth Games gold medal in women's 48kg category. Rishikant Singh bags silver in men's 60kg class. And with that, we end the morning news. Have a nice day.
2: Agashavani, Tiruvananthapuram, Alappuzha. Samayam 8 mani kazhinju 30 minute.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: പിക്കറ്റിംഗ് ആരംഭിച്ച് അരമണിക്കൂർ കഴിയേണ്ടി വന്നില്ല. പോലീസ് സ്ഥലത്തെത്തി, രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. സ്ഥലത്തെ പ്രവർത്തകനെ ലോക്കപ്പ് കാട്ടാൻ കൊണ്ടുപോയി. വടക്കൻ നമ്പ്യാരെ സ്കൂളിന് കിഴക്കുപുറത്തുള്ള ഒരൊഴിഞ്ഞ പാടത്തേക്കും. വിദ്യാർത്ഥികൾ ദൂരെ നിന്ന് നോക്കി.
6: നിന്റെ രാജ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞോടാ ഇവിടേക്ക് വരാൻ, ഇൻസ്പെക്ടർ ചോദിച്ചു.
5: അതിന് നമ്പ്യാർ സമാധാനം പറഞ്ഞില്ല.
6: പറയടാ,
5: ഒരിടി തുടർന്ന് നാല് ചവിട്ടും. നമ്പ്യാർ മറിഞ്ഞു വീണു. രണ്ട് പോലീസുകാർ അയാളുടെ കാൽമുട്ടുകളിൽ കയറി നിന്നു. ഇൻസ്പെക്ടർ ആവട്ടെ വളഞ്ഞുലയുന്ന ചൂരൽ കൊണ്ട് നമ്പ്യാരുടെ കാൽവെള്ളയിൽ നിന്ന് തോൽ നക്കിയെടുക്കാൻ തുടങ്ങി. ഒടുവിൽ രണ്ടു കാലടികളും അരിഞ്ഞെടുത്ത ഇറച്ചി തുണ്ടങ്ങൾ പോലെയായപ്പോൾ അടി നിർത്തി. ബോധരഹിതനായി കിടക്കുന്ന നമ്പ്യാരെ നോക്കി ഇൻസ്പെക്ടർ കിതച്ചു.
6: പിടിക്ക്, രാജ്യം പിടിക്ക്.
5: പോലീസുകാർ താഴെ ഇറങ്ങി. ബൂട്ട്സിട്ട കാലുകൊണ്ട് ഇൻസ്പെക്ടർ നമ്പ്യാരെ വരമ്പത്ത് നിന്ന് തോണ്ടിയിട്ടു. ആ യുവാവ് കട്ടപൊട്ടിച്ച കണ്ടത്തിലേക്ക് മുഖം കുത്തി മറിഞ്ഞു. ഭൂമിയിൽ രക്തം ഇറ്റുവീഴുകയായിരുന്നു. ആ രക്തത്തിലൂടെ ഇൻസ്പെക്ടർ നടന്നു. പരിവാരങ്ങളും അവരുടെ ബൂട്ട്സിന്റെ അടിയിലെ ആണികൾ തട്ടി ഭൂമിയിൽ തുളകളുണ്ടായി. പക്ഷേ ആ രക്തം മാഞ്ഞുപോയില്ല, അത് ആവിയായി പോയതുമില്ല. മനുഷ്യാത്മാവ് കടഞ്ഞെടുത്ത തുള്ളികളാണവ. ആയിരം ആയിരം വർഷങ്ങളിലെ മനുഷ്യ തപസ്സിന്റെ തേജസ് അതിൽ ഊറിക്കിടപ്പുണ്ട്. മേൽപോട്ടുയരുന്ന മനുഷ്യാത്മാവ് ഭൂമിയിൽ ശക്തിയായി നിക്ഷേപിക്കുന്ന വിത്തുകളാണ് ആ രക്തബിന്ദുക്കൾ. ഭൂമി അവ ഹൃദയത്തിലെടുത്ത് മുളപ്പിക്കുന്നു. തുടുത്ത പൂക്കളും കനത്ത ഫലങ്ങളും അവിടെയും വിളയുന്നു. ഇത്രയും ദൂരം കാണുന്ന കണ്ണുകൾ ആവലാതിപ്പെടുന്നില്ല, നോവേൽക്കുന്നില്ല, പിന്മാറുന്നില്ല. നാളത്തെ വിജയം ഇന്ന് അയാൾ ഹൃദയത്തിൽ വെച്ച് ആഘോഷിക്കുന്നു. മനുഷ്യപുരോഗതിയുടെ ഈ പാതയിൽ വീണുകിടക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നുവെന്ന് പറയാൻ വയ്യ. അയാൾ മോഹാലസ്യപ്പെട്ടിരുന്നു. പോലീസ് പോയപ്പോൾ വയൽക്കരയിൽ പതുങ്ങി നിന്ന ആൾക്കൂട്ടം കുറെ കൂടി അടുത്തു. എന്തൊരു ശരീരമാണ് ആ ചെറുപ്പക്കാരൻ്റേത്! ഒരു കോൽ വീതിയുള്ള മാറിടം, ദീർഘബലിഷ്ഠങ്ങളായ കൈകൾ, കുടുങ്ങിയ അരക്കെട്ട്, ചന്ദനത്തിൻ്റെ വർണ്ണം, ഒരൊറ്റയടിക്ക് അഞ്ചു പേരെ തെറിപ്പിക്കാവുന്ന ശക്തി ആ കൈകളിൽ ഒതുങ്ങിക്കിടപ്പുണ്ടെന്ന് സ്പഷ്ടം. എന്നിട്ടും അയാൾ അടി കൊടുക്കാനല്ല, കൊള്ളാനാണ് വന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ജനം നിന്നു. കയറ്റ് കമ്പനിയിലേക്ക് തിരക്കിട്ട് പോവുകയായിരുന്ന ഇട്ടൂപ്പ് ഗുമസ്തൻ ഒന്നേന്തി നോക്കി, എന്നിട്ട് മേൽപോട്ട് നോക്കി പിറുപിറുത്തു, കർത്താവേ, ഇതെന്തു കുരിശ്! ആ വൃദ്ധൻ പതുക്കെ നീങ്ങി. നമ്പ്യാർക്ക് അല്പം വെള്ളം കൊടുക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കച്ചവടക്കാർ തലവലിച്ചു. കൃഷിക്കാർ ദൂരെ നിന്ന് കണ്ണീർ വാർത്തു. വിദ്യാർത്ഥികൾ അക്ഷമരായി. പാടത്തിൻ്റെ നാലുപുറവും ആളുകൾ. തല്ലിച്ചതച്ച സർപ്പത്തെപ്പോലെ നമ്പ്യാർ കട്ടയിൽ കിടക്കുന്നു. ചൂടുപിടിച്ച സൂര്യകിരണങ്ങൾ ആ മുഖത്തു വന്ന് തറയ്ക്കുകയാണ്. പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്കിറങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടു. അത് കുഞ്ഞിരാമനായിരുന്നു. അയാൾ നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തളിച്ചു. ബോധം വന്നപ്പോൾ കുടിക്കാൻ വായിൽ കുറച്ചൊഴിച്ചു കൊടുക്കുകയും ചെയ്തു. അത്രയുമായപ്പോൾ മറ്റു വിദ്യാർത്ഥികളും വന്നുകൂടി. എല്ലാവരും കൂടി താങ്ങിയെടുത്ത് തണലത്ത് കൊണ്ടുവന്ന് കിടത്തി ശുശ്രൂഷിച്ചു. ഈ വർത്തമാനം നാട്ടിൽ അത്ഭുതത്തോടെ സംസാരിക്കപ്പെട്ടു.
4: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം കേൾക്കാം. പ്രകൃതി സൗന്ദര്യത്തെ പ്രണയിനിയുടെ സൗന്ദര്യമായി കണ്ട് വർണ്ണിക്കുന്ന ചില ഗാനങ്ങളാവാം ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരി, സംഗീതം നൌഷാദ്.

0: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

0: ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിൽ രാധിക തിലക് പാടിയ ഗാനമാണ് കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്,

0: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
2: പവനമുക്താസനം

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: അടുത്ത ഗാനം ആരണ്യകം എന്ന ചിത്രത്തിൽ കേസ് ചിത്ര പാടിയതാണ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രഘുനാഥ് സേത്ത്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: എം എസ് ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ഗാനരചന പി ഭാസ്കരൻ. ചിത്രം പരീക്ഷ

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പ്രകൃതിയോടിണങ്ങി സുസ്ഥിര

0: വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ അധിവസിക്കുന്നതാണ് നമ്മുടെ പ്രകൃതി. മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രമായ ഭൂമി എത്ര മനോഹരിയാണ്! കോടാനുകോടി സസ്യങ്ങളും ജന്തുക്കളും പൂക്കളും പൂമ്പാറ്റകളും കാടും പുഴകളും ജലാശയവും മലനിരകളും താഴ്വരകളും മരുഭൂമിയും മഴയുമെല്ലാമുള്ള അനുഗ്രഹീത ഭൂപ്രദേശം. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും ഉപഭോഗവും കൂടാതെ ജീവികൾക്ക് നിലനിൽക്കാനാവില്ല. സസ്യജന്തുജാലങ്ങളടങ്ങിയ പരിസ്ഥിതിയിൽ ജീവന്റെ നിലനിൽപ്പിനാവശ്യമായ വിഭവങ്ങളും ധാരാളമുണ്ട്. ഈ പ്രകൃതി വിഭവങ്ങളെ വേണ്ടവിധം സംരക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലനത്തിന് കോട്ടം തട്ടും. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനം. എല്ലാ വർഷവും ജൂലൈ 28-നാണ് ദിനം ആചരിക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെയും ഭാവി തലമുറയ്ക്കായി പരിസ്ഥിതിയെ പരിപാലിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം വളർത്തുന്നതിനാണ് ദിനം ലക്ഷ്യമിടുന്നത്. പ്രകൃതിയോട് ഇണങ്ങിയുള്ള സുസ്ഥിരമായ ജീവനം എന്ന സന്ദേശത്തിലൂന്നിയാണ് ഇത്തവണത്തെ ദിനാചരണം. പ്രകൃതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN. സർക്കാർ ഇതര സംഘടനകളുടെ കൂട്ടായ്മയായ IUCN സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക, പ്രകൃതിയെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നീതിപൂർവമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഭൂമിയിലെ പ്രകൃതി വിസ്മയങ്ങളുടെയും പൈതൃക സ്ഥാപനങ്ങളുടെയും സംരക്ഷണവും പുനഃസ്ഥാപനവും ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ ഐക്യരാഷ്ട്ര സംഘടനകളും സംയോജിച്ച് പ്രവർത്തിച്ചു വരുന്നു. പ്രകൃതി സംരക്ഷണത്തിനായി സ്വച്ഛ് ഭാരത് അഭിയാൻ, ഹരിത കേരളം മിഷൻ തുടങ്ങി നിരവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ രാജ്യത്ത് നിലവിലുണ്ട്. കേരളത്തിന്റെ സമ്പന്നമായ സസ്യജന്തുജാലങ്ങളെ സംരക്ഷിക്കുന്നതിലും പ്രകൃതി സമ്പത്തിന്റെ പൈതൃകം ഭാവി തലമുറയ്ക്ക് ഉറപ്പാക്കുന്നതിലും നമ്മുടെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും നിർണായക പങ്ക് വഹിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ തനതായ ജൈവ വൈവിധ്യവും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും സംരക്ഷിക്കുന്നതിലും ഈ സംരക്ഷിത പ്രദേശങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സജു എസ് നായർ വാർത്താ തരംഗിണിയോട്.
1: ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഏകദേശം 1600 കിലോമീറ്ററോളം നീളമുള്ള പശ്ചിമഘട്ടമാണ് കേരളത്തിന്റെ ജീവനാഡിയും പരിസ്ഥിതി സന്തുലനാവസ്ഥയുടെ അടിത്തറയും. പശ്ചിമഘട്ടം യുണെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതും അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 8 ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നുമാണ്. കേരളത്തിലൂടെയുള്ള 44 നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ്. നമ്മുടെ ജലസുരക്ഷയും അതോടൊപ്പം കുടിവെള്ള ലഭ്യതയും കൃഷിയും എല്ലാം ഈ നദികളെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ കാലവർഷക്കാറ്റിനെ തടഞ്ഞു നിർത്തി കേരളത്തിൽ സമൃദ്ധമായി മഴ പെയ്യിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിന് നിർണായകമായ പങ്കുണ്ട്. ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ള സസ്യജന്തുജാലങ്ങൾ നമുക്ക് പശ്ചിമഘട്ടത്തിൽ കാണാൻ സാധിക്കും. പശ്ചിമഘട്ടത്തിലെ വനങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ആഗോളതാപനം തടയാൻ വളരെയധികം സഹായിക്കുന്നുമുണ്ട്. വനനശീകരണത്തിൽ നിന്നും വന്യജീവി നാശത്തിൽ നിന്നും പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ കേരളത്തിൽ ദേശീയ ഉദ്യാനങ്ങളും അതോടൊപ്പം തന്നെ വന്യജീവി സങ്കേതങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. നാളിതുവരെ 18 വന്യജീവി സങ്കേതങ്ങളും 6 ദേശീയ ഉദ്യാനങ്ങളുമാണ് പശ്ചിമഘട്ടത്തിൽ കേരളത്തിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ സൈലന്റ് വാലി, ഇരവികുളം, പെരിയാർ, അതുപോലെ തന്നെ ഷോല നാഷണൽ പാർക്കുകളുമാണ്. ഇത്തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങൾ വന്യജീവി സംരക്ഷണം നേടുന്ന ജീവികൾക്ക് സുരക്ഷിതമായ സ്വാഭാവികമായ വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. ഉയർന്ന മലനിരകളിലെ കാടുകൾ മണ്ണൊലിപ്പ് തടയുകയും ഉരുൾപൊട്ടൽ സാധ്യത വളരെയധികം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും ഇത് ഒരു പരിധിവരെ സഹായിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. വനത്തിനും പരിസ്ഥിതിക്കും കോട്ടം തട്ടാതെ വിനോദസഞ്ചാരത്തിലൂടെ പ്രാദേശിക സാമ്പത്തിക വളർച്ചയ്ക്കും ഇത്തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. പശ്ചിമഘട്ടവും അതിലെ സംരക്ഷിത പ്രദേശങ്ങളും കേവലം ഒരു കാടോ അല്ലെങ്കിൽ മലനിരയോ മാത്രമല്ല.

0: കേരളത്തിന്റെ ഭാവി കുടിവെള്ള ലഭ്യതയുടെയും കാലാവസ്ഥാ സുരക്ഷയുടെയും താക്കോല് കൂടിയാണ്. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുക എന്നത് നാം ഓരോരുത്തരും നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്.
1: കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ നാശം, മലിനീകരണം, ജലക്ഷാമം, വനനശീകരണം എന്നിവ പ്രകൃതിയെ ഗുരുതരമായി ബാധിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. അമിതമായ ചൂട്, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവയുടെ പ്രധാന കാരണം മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ്. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയും പരിസ്ഥിതി സൌഹൃദ ജീവിതശൈലി സ്വീകരിക്കുകയും ചെയ്യണം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് വാർത്താ തരംഗിണിയോട്:
2: നാം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന കാലാവസ്ഥയും എല്ലാ ആരോഗ്യകരമായ പ്രകൃതി വ്യവസ്ഥകളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇന്ന് ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ നേരിടുകയാണ്. അതോടൊപ്പം ആവാസ വ്യവസ്ഥകളുടെ നാശം, മലിനീകരണം, പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം എന്നിവ മൂലം ജൈവ വൈവിധ്യവും അതിവേഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ജൈവ വൈവിധ്യ നാശവും പരസ്പരം ബന്ധപ്പെട്ട പ്രതിസന്ധികളാണ്. ഇവയെ നേരിടാൻ സമഗ്രമായ സമീപനങ്ങളാണ് നമുക്ക് ആവശ്യം. ജൈവ വൈവിധ്യ സംരക്ഷണം കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ്. വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, പുൽമേടുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവ കാർബൺ ആഗിരണം ചെയ്ത് കാലാവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുകയും കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുകയും ശുദ്ധജലം, ആഹാരം, ഉപജീവനം എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രകൃതിയുടെ വരദാനങ്ങളാണ്. ഈ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത് പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള ഏറ്റവും ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ മാർഗങ്ങളിൽ ഒന്നാണ്. സുസ്ഥിര ഭാവിയിലേക്കുള്ള ഏറ്റവും പ്രതീക്ഷ നൽകുന്ന സമീപനങ്ങളിലൊന്നാണ് പ്രകൃതി അധിഷ്ഠിത പരിഹാരങ്ങൾ. വനവൽക്കരണം, വനങ്ങളുടെ പുനഃസ്ഥാപനം, തണ്ണീർത്തടങ്ങളുടെയും കണ്ടൽക്കാടുകളുടെയും സംരക്ഷണം, നഗരങ്ങളിൽ ഹരിത ഇടങ്ങൾ വികസിപ്പിക്കൽ, പ്രകൃതിയോട് ഇണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഇതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ഇത്തരം പരിഹാരങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കാനും ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാനും ജലസുരക്ഷ വർദ്ധിപ്പിക്കാനും മനുഷ്യരുടെ ക്ഷേമം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. ജലം, ഊർജം, വനങ്ങൾ, ഭൂമി, മറ്റ് പ്രകൃതി വിഭവങ്ങൾ എന്നിവ ഇന്ന് നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് വരും തലമുറയുടെ ജീവിത നിലവാരം നിർണ്ണയിക്കുന്നത്. വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപഭോഗം, ജലസംരക്ഷണം, പുനരുപയോഗം, പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ സ്രോതസ്സുകളുടെ പ്രയോജനം, സുസ്ഥിര കൃഷിരീതികൾ എന്നിവയിലൂടെ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിനുള്ള അനിവാര്യതയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. കാലാവസ്ഥാ പ്രവർത്തനം, ജൈവ വൈവിധ്യ സംരക്ഷണം, സുസ്ഥിര വിഭവ മാനേജ്മെന്റ്, പ്രകൃതി അധിഷ്ഠിത പരിഹാര മാർഗങ്ങൾ എന്നിവയിലൂടെ നമുക്ക് കൂടുതൽ ഹരിതവും സുരക്ഷിതവും പ്രതിരോധ ശേഷിയുള്ളതുമായ ഒരു ലോകം വരും തലമുറകൾക്കായി സൃഷ്ടിക്കാം. നാം പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ പ്രകൃതി നമ്മയും സംരക്ഷിക്കുന്നു.
1: പ്രകൃതിയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ. ശുദ്ധവായുവും വെള്ളവും ഭക്ഷണവും എല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ പരിസ്ഥിതി ഇന്ന് പല വിധത്തിലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി മലിനീകരണത്തിന്റെ ഏറ്റവും രൂക്ഷമായ വശം മാലിന്യങ്ങളുടെ കൂമ്പാരമാണ്. ഇത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പരിസ്ഥിതി പ്രവർത്തകനും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ സാലി പാലോട്:
3: ജീവജാലങ്ങളുടെ നിലനിൽപ്പാണ് പ്രകൃതി. പ്രകൃതി സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യരുടെയും ആവശ്യമായ ഒരു പ്രക്രിയയാണ്. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഭൂമിയും ജലവും വായുവും എല്ലാം മലിനമാകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മുൻകാലങ്ങളിൽ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് മണ്ണ് ലയിച്ചു ചേരുന്ന തരത്തിലാണ്. ഇന്ന് അങ്ങനെയല്ല. ഉപയോഗശൂന്യങ്ങളായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൂമ്പാരമാകുകയും അവിടെ ഭയങ്കരമായ ഒരു പരിസ്ഥിതി മലിനീകരണം സംഭവിക്കുകയാണ്. വർഷങ്ങളായുള്ള ഒരു ജൈവ വൈവിധ്യം നാശം സംഭവിച്ചാൽ അത് പുനഃസ്ഥാപിക്കുക വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എല്ലാ വികസനങ്ങളും നാട്ടിന് ആവശ്യമാണ്. എന്നാൽ പല ഫാക്ടറികളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ ജലത്തിലേക്ക് ഒഴുകിവിടുകയും ആ ജലന മലിനമാകുകയും അത് ഉപയോഗിക്കുന്നവർക്കെല്ലാം അസുഖം ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ നദിയിലെ ജലം ഏതെല്ലാം ഭാഗത്തെത്തുന്നു അവിടെ എല്ലാം കുളങ്ങളും നദികളും എല്ലാം മലിനമാകുകയും കുടിവെള്ളം മലിനമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയും അതേപോലെ തന്നെ അന്തരീക്ഷത്തെക്കാട്ടിൽ നിന്ന് വിഷ ദ്രാവകങ്ങളും കുട്ടികൾക്ക് മുതിർന്നവർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും എല്ലാം വരുത്തി വെക്കാനായിട്ട് ഇത് ഒരു കാരണമായി തീരും. അതേപോലെ തന്നെ മാലിന്യങ്ങൾ കൂമ്പാരമാകുമ്പോൾ അവിടെ കൊതുകും എലിയും അങ്ങനെയുള്ള ജീവജാലങ്ങളും മനുഷ്യന് മാരകമായ അസുഖങ്ങൾ വരുത്തുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് എല്ലാ ജനങ്ങളിലും പാരിസ്ഥിതിക അവബോധം ഉണ്ടാകണം. അതേപോലെ തന്നെ കുട്ടികളുടെ പഠന

0: വിഷയങ്ങളിലും പരിസ്ഥിതി സംരക്ഷണം എന്ന രീതിക്കുള്ള ഒരു പഠ്യ രീതി വരേണ്ടതായിട്ടുണ്ട്.
1: പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് വനസംരക്ഷണം, മൃഗസംരക്ഷണം, നദീജല സംരക്ഷണം എന്നിവ. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നതു മാത്രമല്ല, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, വനങ്ങളെ കാത്തുസൂക്ഷിക്കുക, ജൈവ വൈവിധ്യം നിലനിർത്തുക എന്നിവയും അതിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയെ നശിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം നമ്മളെ തന്നെ ബാധിക്കും. റിട്ടയർഡ് അധ്യാപകനും കർഷകനും തൊടുപുഴയിലെ കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയർമാനുമായ KG ആന്റണി വാർത്താ തരംഗിണിയോട്.
2: കാർഷിക മേഖല എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുഭിക്ഷതയുടെയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഭക്ഷണാവശ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാലം തെറ്റിയ മഴയും വേനൽക്കാലവും വറ്റുണങ്ങിയ നദികളും എല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ജീവിത നിർവഹണത്തിൽ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റം അവന്റെ മാനസിക വ്യാപാരങ്ങളെയും അതേ രീതിയിൽ സ്വാധീനിക്കുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് ഒറ്റപ്പെടലിന്റെ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് മാറേണ്ടി വരുന്നത് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന വിഷയമായി പരിസ്ഥിതിയുടെ തകർച്ച ഇന്ന് വന്നിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളവും അതിലുപരി കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടു വരുന്ന പ്രതിസന്ധികൾ വളരെ കൂടുതലാണ്. ഓരോ ദിവസം ചെല്ലുംതോറും പ്രതിസന്ധികളുടെ ആക്കം വർദ്ധിക്കുകയും ആ പ്രതിസന്ധി താങ്ങാനാവാതെ ആ മേഖലയിലെ കർഷകർ വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഗുരുതരമായ ഭക്ഷ്യക്ഷാമത്തിനും അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകും. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഭാവി ജീവിതത്തെ കരുപിടിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് നമുക്ക് ഈ ഭൂമിയെ തിരിച്ചു കൊടുക്കുവാനും കഴിയൂ എന്നുള്ള സത്യം ഉൾക്കൊള്ളണം.
1: ആധുനിക മനുഷ്യന്റെ അതിരറ്റ ഉപഭോഗ ആസക്തി മൂലം ഒട്ടനവധി ജീവജാലങ്ങൾ ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, മനുഷ്യരുടെ അമിതമായ ഇടപെടലുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുകയാണ്. പ്രകൃതി സംരക്ഷണത്തിൽ യുവതലമുറയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. സ്കൂളുകളിലെ പരിസ്ഥിതി ക്ലബ്ബുകൾ ഇതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി നിള VS.
3: നമ്മുടെ സ്കൂളിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരോ നട്ട ഒരു മുത്തശ്ശി നെല്ലിയുണ്ട്. സ്കൂൾ കെട്ടിടം പണികഴിപ്പിക്കാനായിട്ട് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചതാണ് അവളെ. എന്നാൽ സ്കൂളിലെ പ്രകൃതി സ്നേഹികളായിട്ടുള്ള വീട്ടിലേക്കാണ് ചെന്ന് അവളെ വളരെ പണം ചെലവാക്കി മൂടോടെ വീഴുത് വീണ്ടും നട്ടുകിളർപ്പിച്ചിട്ടുണ്ട്. അവളുടെ ചുവട്ടിലെ ആ തണലിൽ കഥ പറഞ്ഞിരിക്കാൻ പഴയ തലമുറയിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നമ്മളും ഒത്തുചേരും. നാളെ നമ്മുടെ ജീവിതം നല്ലതാകണമെങ്കിൽ നല്ല കാലാവസ്ഥയും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളവും ഗുണമേന്മയുള്ള ആഹാരവും ശുദ്ധവായും ഉണ്ടാകണം. അതിനായിട്ടാണ് ഇന്നേ നമ്മൾ പ്രകൃതി സംരക്ഷകരായി മാറുന്നത്. ശാസ്ത്രബോധമുള്ള ഒരു തലമുറ എന്ന നിലയിൽ, പൗരബോധത്തോടെ നാളെ നാളെ നയിക്കേണ്ടവർ എന്ന നിലയിൽ, നമുക്ക് ചുറ്റുമുള്ള വൃക്ഷങ്ങളെയും ജീവജാലങ്ങളെയും തോടിനെയും പുഴയെയും ഒക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഇടമായ നമ്മുടെ ഓരോ നാട്ടിടങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ 2018 നടന്ന പ്രളയം. അന്ന് നാം എല്ലാവരും ഒത്തുചേർന്ന് അതിജീവിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരാതിരിക്കാനായി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. സുഗതകുമാരി പാടിയത് ഒരു തൈ നടാമല്ല നാളേക്ക് വേണ്ടി എന്നാണല്ലോ. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മോടൊപ്പമുള്ള എല്ലാവർക്കും വേണ്ടി, ഇനി ജനിക്കാനുള്ളവർക്കും വേണ്ടി കൂടിയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തുടങ്ങി അവസാനിപ്പിക്കേണ്ടതല്ല ഇത്, ഒരു ജീവിതം കൊണ്ട് അർത്ഥപൂർണമാക്കേണ്ടതാണത്.
1: പരിസ്ഥിതി സംരക്ഷണം ഒരു കൂട്ടായ പരിശ്രമമാണ്. സർക്കാർ, സർക്കാരിതര സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവർ സംയുക്തമായി പ്രവർത്തിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്. എന്നാൽ അത്യാഗ്രഹം കൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം തരുന്ന സുന്ദരമായ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. ഓർക്കുക, ഈ ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമായി നിലനിൽക്കാനാവില്ല. മനുഷ്യരും പ്രകൃതിയും ജന്തുക്കളും സസ്യങ്ങളും അന്തരീക്ഷത്തിലെ ഓരോ ഘടകവും അടങ്ങുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ കണ്ണികൾ മുറിയാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രകൃതി വിഭവങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാൻ പഠിക്കണം. ആരോഗ്യമുള്ള സമൂഹത്തിന്റെ അടിസ്ഥാനം ആരോഗ്യമുള്ള പരിസ്ഥിതിയാണെന്ന തിരിച്ചറിവുണ്ടാകണം. ഒരാൾ വിചാരിച്ചാൽ ലോകം നന്നാവില്ലെന്ന വാദം ഇനി വേണ്ട. ഒരാളിൽ തുടങ്ങുന്ന മാറ്റം സമൂഹം ഏറ്റെടുക്കുമ്പോൾ അത് വഴി തുറക്കുന്നത് ഒരു വലിയ മാറ്റത്തിലേക്കാണ്. പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും ഒരു തലമുറയ്ക്ക് മാത്രമായുള്ള സ്വത്തല്ല. വരും തലമുറയ്ക്കായി കരുതലോടെ സൂക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട

0: വരദാനമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.
1: ജലം അമൃതാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ആകാശവാണി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
5: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
6: ഹൃദയസ്പർശിയായ സംഗീതത്തിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും പ്രിയപ്പെട്ടവരുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് വാക്കുകളുടെ കരുത്തുകൊണ്ട് മലയാള സാഹിത്യത്തിലും വിവർത്തന ശാഖയിലും തന്റേതായ ഒരിടം കണ്ടെത്തിയ ശ്രീദേവി എസ് കർത്തയാണ്. കൂടാതെ സാമൂഹിക അനീതികൾക്കെതിരെ ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ആക്ടിവിസ്റ്റായും മിണ്ടാപ്രാണികൾക്കായി ജീവിതം സമർപ്പിച്ച മൃഗാവകാശ പ്രവർത്തകയായും നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീദേവി എസ് കർത്ത. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. സ്വാഗതം മേഡം.
7: നമസ്കാരം.
6: അപ്പൊ നമുക്ക് പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചാലോ. അപ്പൊ പർപ്പിൾ ഹിബിസ്കസ് ചോരചെമ്പരത്തി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നല്ലോ. അപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും കുട്ടിക്കാലത്തിൽ നിന്നും അഡൽഹുഡിലോട്ടുള്ള പെയിൻഫുൾ ട്രാൻസിഷനും ഒക്കെ പ്രമേയമായിട്ടുള്ള ഒരു പുസ്തകമാണല്ലോ. അപ്പൊ ശ്രീദേവി എന്ന പെൺകുട്ടി ഇന്നത്തെ ശ്രീദേവി എസ് കർത്തയിൽ എത്തി നിൽക്കുമ്പോൾ കുട്ടിക്കാലം എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് പറയാം.
7: ഞാന് ഒറ്റ കുട്ടിയായിരുന്നു, അച്ഛന്റെ അമ്മയുടെയും വളരെ ലേറ്റായിട്ട് കല്യാണം കഴിച്ച് അതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് പ്രസവിച്ച് ഉണ്ടായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്റെ കൂടെ കളിക്കാനൊന്നും ആരുമില്ല. അച്ഛൻ പത്രപ്രവർത്തകനായിരുന്നു, നല്ല വായനാശീലമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തുള്ള പല കുട്ടികളെയും പോലെ എന്റെയും ജീവിതം എന്ന് പറയുന്ന വായനയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ്, കവിതാ വായന അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പിന്നെ ഒറ്റക്കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞുള്ള സിബ്ലിംഗ് റൈവലറി അല്ലെങ്കിൽ എന്റെ കൂടെ ചേട്ടനോ അനിയനോ ഉണ്ടെങ്കിൽ എന്തായിരുന്നിരിക്കും ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് എന്നെ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കുമായിരുന്നോ, അത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അന്ന് പഠിച്ചിരുന്ന സ്കൂളിലൊക്കെ വ്യക്തമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു, വേർതിരിവുണ്ടായിരുന്നു. ആൺകുട്ടികൾ പെൺകുട്ടികൾ
6: സംസാരിക്കാൻ,
7: ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോ ആ ഒരു വ്യത്യാസം വെച്ചാൽ സംസാരിക്കാൻ പാടില്ല, ഒരു റബ്ബർ പോലും കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമായിട്ട് കാണുന്ന, പെൺകുട്ടിയുടെ സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അങ്ങനത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം, ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. എന്നെ സമയത്തോളം എനിക്ക് അന്നും അറിയില്ല ജെൻഡർ ഇക്വാലിറ്റി ആണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന്. പക്ഷെ എനിക്കൊരിക്കലും മനസ്സിലായിരുന്നില്ല എന്തുകൊണ്ട് എനിക്കൊരു ആൺകുട്ടി സുഹൃത്തായി കൂടാന്നുള്ളത്. അപ്പൊ എനിക്ക് ആൺകുട്ടികൾ സുഹൃത്തുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ ടീച്ചേഴ്സ് വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്താ പറയാ, നിഷേധിയാണെന്നോ അല്ലെങ്കിൽ തലതിരിഞ്ഞവളാണെന്നോ, ആ സ്ഥിരം ഡയലോഗ്സ് ഒക്കെ. അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ട്, വീട്ടിൽ കണ്ടിട്ടില്ലെങ്കിലും പുറത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോ ഈ ചിമാമാൻഡ അഡീച്ചി എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിന്റെ നോവൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കാര്യം അതിനകത്ത് ഭയങ്കരമായ പിതൃമേധാവിത്വമാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് ഒരു അച്ഛൻ, ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ മുഴുവൻ ശക്തിയും പുരുഷന്റെ ശക്തി ഉപയോഗിച്ച്, മതത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഒരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും, രണ്ടു കുട്ടികളെയും അടിച്ചമർത്തുകയും അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുകയും ചെയ്യുകയും അവസാനം ആൺകുട്ടി പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ആ സ്റ്റോറി. എനിക്ക് തോന്നുന്നു എന്റെ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ പ്രായത്തിലുമുള്ള മിക്കവാറും മനുഷ്യർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സ്റ്റോറി. അതുകൊണ്ടാണ് അത് തന്നെ ചൂസ് ചെയ്തത്. ഞാൻ ചൂസ് ചെയ്ത നോവൽ തന്നെയാണ് അത് വിവർത്തനം ചെയ്യാൻ. ഞാൻ ഡി സി ബുക്സിന് വേണ്ടിയിട്ട് ധാരാളം ട്രാൻസ്ലേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു മുൻപ് ഞാൻ മിലൻ കുന്ദരയുടെ അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീങ് ചെയ്തിട്ടുണ്ട്. അതിനു മുൻപ് കാവേരി നമ്പീശന്റെ സെന്റ് ഓഫ് ദി പെപ്പർ എന്നൊരു പുസ്തകം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആ ഒരു ബന്ധമുണ്ട് ഡി സി ആയിട്ട്. കുറച്ചുനാൾ ഇങ്ങനെ വിവർത്തനം ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു പുസ്തകം ചൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തതാണ് ഈ പുസ്തകം.
6: ട്രാൻസ്സെൻഡൻസ്, മൈ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് വിത്ത് പ്രമുഖ് സ്വാമിജി എന്ന പുസ്തകം കാലാതീതം എന്ന പേരിൽ മാഡം ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷെ അതിന്റെ പുസ്തക പ്രകാശന വേദിയിൽ നിന്ന് സ്ത്രീ ആയതുകൊണ്ട് മാത്രം വിവേചനപരമായിട്ട് ഒരു സാഹചര്യം ഉണ്ടാവുകയും മാറ്റി നിർത്തപ്പെടുമെന്നൊരു സാഹചര്യത്തിൽ നിലപാട്

0: വ്യക്തമാക്കി മാഡം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും വലിയ വിവാദങ്ങൾ അക്കാലത്ത് ഉണ്ടാക്കിയിരുന്നല്ലോ, ആ ഒരു സംഭവം എങ്ങനെയാണ് മാഡത്തിനെ സ്വാധീനിച്ചത്?
1: അല്ല, അത് വേദി നല്ല ഇറങ്ങിപ്പോയത്. ഈ ബാപ്സ് എന്ന് പറയുന്ന ഈ സ്വാമി നാരായണ സൻസ്ഥ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് സന്യാസി സമൂഹമാണ്. അപ്പൊ ആ സമൂഹത്തിനകത്ത് നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള ജെൻഡർ ഇനീക്വാലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബ്രഹ്മചാരികൾക്ക് സ്ത്രീകളെ കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. എന്റെ ഏറ്റവും വേർസ്റ്റ് ഫോം കേൾക്കണമെങ്കിൽ അവരെ ഒരു ഗ്രൂപ്പായിട്ടാണ് ട്രാവൽ ചെയ്യുക ഈ സ്വാമിമാര്. അപ്പൊ അവരൊരു ഫ്ലൈറ്റിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവർ ആ ഫ്ലൈറ്റിന്റെ ഉടമസ്ഥർക്ക് ഒരു എഴുത്തയക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ചായയോ മറ്റു പാനീയമോ ആഹാരമോ സ്ത്രീകൾ തരാൻ പാടില്ല. ഒരു എമർജൻസി വന്നാൽ സ്ത്രീകൾ വെച്ചാൽ വിമാനം തകരാൻ പോകുന്നു വരുന്ന അവസ്ഥയെ പോലും ഒരു എയർ ഹോസ്റ്റസ് വന്നിട്ട്, ഫീമെയിൽ ഹോസ്റ്റസ് വന്നിട്ട് ഞങ്ങളോട് സംസാരിക്കരുത്. ഇതൊക്കെ എഴുതി കൊടുക്കുന്നതാണ്. അത്രയും അടഞ്ഞ ഒരു സമൂഹമാണ്, പക്ഷെ അതീവ ധനികരാണ്. അപ്പൊ അവരുടെ ഗുരുവാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിന്റെയും ഗുരുവായിരുന്നു അദ്ദേഹം. ആ ഗുരുവിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്, ആ പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിനിടയിൽ കലാം സാർ മരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് അവതരിപ്പിക്കാനായിട്ട് പ്രകാശനം ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അവരൊരു എഴുത്തയച്ചു, ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത സ്ത്രീ വരാൻ പാടില്ല, വേദിയിൽ വന്ന് ഞങ്ങളുടെ ഒപ്പം ഇരിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഒപ്പം ഇരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല
0: അറിയിച്ചിരുന്നു,
1: ഞങ്ങളുടെ മുൻപിലുള്ള 9 റോയിൽ സ്ത്രീകളാരും പാടില്ല. ഇങ്ങനെ ഒരു കാര്യം അന്ന് അത് പ്രസാധനം ചെയ്ത് തൃശൂർ കറന്റ് ബുക്സിനെ അവർ അറിയിച്ചു. തൃശൂർ കറന്റ് ബുക്സ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അവരുടെ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ വരരുത്. അപ്പൊ അതിന് ഞാൻ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നിടത്ത് ഞാൻ വരാൻ പാടില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്നുള്ള വ്യക്തിയല്ല പറയുന്നത്. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ ഇല്ലേ, ഇപ്പൊ എനിക്ക് പനി പിടിച്ചാൽ പോകാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല, അതൊരു ഒരു ഫാഷിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചുവടുവെപ്പായിരുന്നു അത്. ശരിക്കും കേരളത്തിലേക്ക് ആദ്യമായിട്ട് ആ ഒരു ഫാസിസം കടന്നു വരുന്നതിന് ഒരു മുന്നോടിയായിട്ടൊരു ട്രയൽ ആയിട്ടാണ് അത് മനസ്സിലാക്കുന്നത് ഞാൻ. കാര്യം അങ്ങനെ ഒരു മതം വന്നിട്ട് അനുശാസിക്കുകയാണ് ഒരു സ്ത്രീ എന്റെ മുമ്പിൽ ഇരിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അത് തീർച്ചയായിട്ടും എതിർക്കും. അങ്ങനെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, ഇങ്ങനെ എന്നോട് ആവശ്യപ്പെട്ടു. പിന്നെ അങ്ങോട്ട് സമൂഹം ഏറ്റെടുത്താണ് കാണുന്നത്, ഒരു വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറി. എല്ലാ ആക്ടിവിസ്റ്റുകളും, ഫിലിം വർക്ക് ചെയ്യുന്നവർ, സാഹിത്യകാരന്മാർ, നാടക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ എല്ലാവരും റോഡിലിറങ്ങി. അവസാനം ഇവിടെ 10-25 പേരായിട്ട് സന്യാസിമാരെല്ലാം വന്നിട്ട് താമസിക്കുന്നവരെല്ലാം അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു പോകേണ്ടി വന്നു. അത് എന്നെ സംബന്ധിച്ചോളം എന്നെ ഒരു പേഴ്സണൽ വിക്ടറി എന്നതിനേക്കാളും കൂടുതൽ ഒരു സമൂഹത്തിന്റെ വിജയമാണ്. ഒരു സമൂഹം അങ്ങനത്തെ ഒരു ശക്തമായ ഒരു പ്രതിരോധം തീർക്കുക, ഒരാളുടെ പോസ്റ്റിലാണ് ഞാൻ ചെന്ന് സംസാരിച്ചത് പോലും അല്ല, എന്റെ ഒരു ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത്ര ശക്തമായിട്ട് സമൂഹം പ്രതിരോധിച്ചു എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷയാണ് തന്നത്. അങ്ങനെ ഒരു കാര്യം ഇപ്പൊ സംഭവിച്ചാൽ സമൂഹം അങ്ങനെ പ്രതിരോധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്.
0: മാഡം, ഇപ്പൊ ചോദിക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സന്യാസ വിഭാഗമാണ് ഇങ്ങനെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഇത്തരം ഒരു ആശയവുമായിട്ട് അന്ന് മുന്നോട്ട് വന്നത്. അപ്പോ അന്നും ലിംഗ വിവേചനപരമായിട്ടുള്ള ഈ ഒരു നടപടി ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എന്നുള്ളതല്ല, അല്ലാതെ ആസ് എ സൊസൈറ്റി ഹോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ലിംഗ വിവേചനപരമായിട്ടുള്ള സമീപനങ്ങൾ നിലനിൽക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഇതൊക്കെ നമ്മുടെ കണ്ടീഷനിങ് ആണ്, ഇതൊന്നും ഒരു കാലഘട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും മാറുന്നതല്ല. അത് ശരിക്കും നമ്മൾ ജീവിതം അനുഭവിച്ച് നമ്മൾ കണ്ടെത്തുന്നതാണ്, മാറ്റുന്നതാണ്. കാര്യം ഒരു

0: പക്ഷെ നമ്മൾ സംസാരിച്ചപ്പോൾ ശാസ്ത്രീയതയും ആത്മീയതയും തമ്മിൽ പരസ്പര പൂരകങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതിനോട് മാഡം യോജിക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും രണ്ടും അന്വേഷണമാണല്ലോ. ആത്മീയതയും ഒരു രീതിയിലുള്ള അന്വേഷണമാണ്, ശാസ്ത്രവും അന്വേഷണമാണ്. ഇപ്പൊ ആത്മീയതയുടെ അന്വേഷണത്തിന്റെ എൻഡ് എന്ന് പറയുന്ന മതമാണ്. മതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ അന്വേഷണം തീർന്നു, പിന്നെ അതൊരു ആചാരവും അനുഷ്ഠാനവുമായിട്ട് ഒരു അടഞ്ഞ സാധനമായി. ശാസ്ത്രവും അതുപോലെ ഏതെങ്കിലും തരത്തിൽ കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി ശാസ്ത്രത്തിന്റെയും പുരോഗതി അവസാനിച്ചു. പക്ഷെ ഇതുവരെയും ശാസ്ത്രം അങ്ങനെ അടയ്ക്കപ്പെട്ടിട്ടില്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. പക്ഷെ ആത്മീയതയും മതവും രണ്ടും രണ്ടാണ്. മതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആത്മീയത നശിച്ചു തന്നെയാണ്. ആത്മീയത ഇല്ല മതത്തിൽ. മതത്തിലുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടീഷനിങ് ആണ്, നമ്മൾ ആവർത്തിക്കുകയാണ്. പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു, ചെയ്തത് തന്നെ ആവർത്തിക്കുന്നു, അത് ഒരാളെ കൂടുതൽ കൂടുതൽ അടയ്ക്കും. അപ്പൊ ആത്മീയതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രവും ആത്മീയതയും ഒരുപോലെയാണ്. രണ്ടും അവസാനിക്കാത്ത അന്വേഷണങ്ങൾ എന്നുള്ള നിലയ്ക്കും രണ്ട് തലത്തിലുള്ള അന്വേഷണങ്ങൾ എന്നുള്ള നിലയ്ക്കും, ഒന്ന് ബാഹ്യമായിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു, മറ്റേത് കുറച്ചുകൂടെ സൂക്ഷ്മ തലത്തിൽ അന്വേഷിക്കുന്നു. ഇത് രണ്ടും വളരെ പ്രസക്തമാണ് ഒരു മനുഷ്യ സമൂഹത്തിൽ.
0: മാഡത്തോട് ആത്മീയതയെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും?
1: എന്നോട് ആത്മീയത ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാനത് അന്വേഷണം എന്നേ പറയുള്ളൂ. അവസാനിക്കാത്തൊരു അന്വേഷണമാണ് ആത്മീയത. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും എത്തിച്ചേർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അത് എൻഡ് ചെയ്തു. ആ അന്വേഷണം ഒരേ സമയം നമ്മളെ എന്താ പറയുക, കൂടുതൽ കൂടുതൽ നവമാക്കിക്കൊണ്ടിരിക്കുകയും കൂടുതൽ കൂടുതൽ പുതുക്കിക്കൊണ്ടിരിക്കുകയും കൂടുതൽ അന്വേഷിക്കാനും കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ എനിക്ക് മരണം വരെയും ഒരാൾ ആത്മീയവാദിയാണ് അല്ലെങ്കിൽ ആത്മീയതയാണ് അയാളുടെ വഴി എന്ന് തോന്നിയാൽ അയാൾ അന്വേഷണം നിർത്താതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എത്തിച്ചേർന്നു എന്നുള്ള തോന്നൽ വരുന്നിടത്ത് ഒരു ആശ്രമം വരും, ഒരു ഗുരു വരും, ശിഷ്യന്മാർ വരും, പിന്നെ ബാക്കിയെല്ലാം വരും. അല്ലെങ്കിൽ ഞാൻ എന്തോ ആയി എന്നുള്ളൊരു അഹങ്കാരം അവിടെ വന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഓരോ തവണയും നമ്മൾ അറിഞ്ഞതിനെ പരിശോധിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് ഞാൻ ആത്മീയത എന്ന് പറയുന്നത്.
0: നമുക്ക് ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കാറുണ്ട്. നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക്.
1: ഞാനൊക്കെ 1970s 80s ചെറുപ്പമായിരുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഏകദേശം ആ കാലഘട്ടത്തിലെ പാട്ടുകൾ തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ആദ്യം ചൂസ് ചെയ്യുന്നത് മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ടാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട പാട്ടായിരിക്കും അത്. തകര എന്നുള്ള ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിന്റെ രചനയിൽ സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് ജാനകി. ഈ പാട്ടില് എനിക്ക് വളരെ യുണീക്കായിട്ട് തോന്നിയ ഒരു ലൈനുണ്ട്, കുളിരായി നിറമായി ഒഴുകും ദുഃഖം. അപ്പൊ ദുഃഖത്തെ നമ്മൾ ഒരിക്കലും കുളിരായിട്ടോ നിറമായിട്ടോ കാണത്തില്ല അല്ല, എപ്പോഴും ഒരു ഇരുട്ടാണ് നമ്മളെ സമയം, അല്ലെങ്കിൽ ഒരു മുഷിഞ്ഞ നിറമാണ് ദുഃഖത്തിന് എപ്പോഴും. അത് കുളിരൊട്ടുമല്ല, ഒരു താപമാണ്. അപ്പൊ ഇതിനൊരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. പിന്നെ ഈ പാട്ടില് വിഷ്വലൈസേഷൻ ആ സിനിമ കണ്ടവർക്കറിയാം, വളരെ വിജനമായിട്ടുള്ള വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള കുറെ പാറക്കെട്ടുകളുടെ ഇടയിൽ വലിയ സുന്ദരിയൊന്നും അല്ലാത്തൊരു നായിക, നമ്മുടെയൊക്കെ പോലെ ശരാശരി ഒരു നായിക, അവളുടെ ജീവിതത്തിലെ ഒരു വൈകാരിക അഭാവത്തെ ആദ്യമായിട്ട് ഫേസ് ചെയ്യാണ്. അപ്പോൾ മൗനത്തെ എങ്ങനെ വാക്കുകൾക്കകത്ത് കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു സുന്ദരമായ ഉദാഹരണം, ആഴമുള്ള ഉദാഹരണമാണ് ഈ പാട്ട്.
0: നമുക്ക് കേട്ടിട്ട് തിരിച്ചു.

0: മിലൻ കുന്ദേരയുടെ അൺബാരബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ് എന്ന പുസ്തകം ഉയിരടയാളങ്ങൾ എന്ന പേരിൽ മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിലും യഥാർത്ഥ വ്യക്തിത്വവും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലുള്ള വ്യക്തിത്വവും തമ്മിലുള്ള ഒരു സംഘർഷമാണല്ലോ. ഇപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെങ്ങനെ കാണണം എന്നൊക്കെ ഉള്ളൊരു കോൺഫ്ലിക്ട് സാധാരണഗതിയിലുള്ള എല്ലാ മനുഷ്യനും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണല്ലോ. യഥാർത്ഥ വ്യക്തിത്വത്തിൽ ജീവിക്കാനുള്ള ധൈര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന കാലം വിദൂരമാണ്.
1: അത്രയും ഓപ്പൺനെസ് ഒരു സൊസൈറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആസ് ലോങ് ആസ് ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴും ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്ക് പലതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ സുരക്ഷ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കും പോവാം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ക്രിമിനൽ ആണ് എന്റെ ഉള്ളിലെങ്കിൽ എന്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാനത് എന്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് അതൊരു അടിച്ചമർത്തൽ ഞാൻ അനുഭവിക്കുകയും ചെയ്യും. പക്ഷെ ഒരു സൊസൈറ്റിയിൽ ആ ഒരു ഓപ്പൺനെസ് ഒരു പരിധി കഴിഞ്ഞ് ഒരിക്കലും എസ്റ്റാബ്ലിഷ്ഡ് ആവില്ല. കാര്യം അതിനകത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് തന്റെ സ്വാതന്ത്ര്യം എവിടം വരെ ആകാമെന്ന് തീരുമാനിക്കാം. അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും ഒരു വലിയ പരിധി വരെ ഞാൻ എന്തായിരിക്കുന്നു അതിനെ ആസ്വദിക്കാനും അതിനെ ആവിഷ്കരിക്കാനും എനിക്ക് സാധിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ദ്രോഹം ആവാത്ത അവസ്ഥയും കൂടി അതും കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു, എന്റെ എല്ലാ വൈകാരിക വിക്ഷോഭങ്ങളും ഞാൻ അഴിച്ച് വിടുകയാണെങ്കിൽ ഒരു പക്ഷെ ആശയ്ക്ക് അതൊരു അപകടകരമായ അവസ്ഥയാവുമെങ്കിൽ അത് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്ന ഓരോരുത്തരും അവനവന്റെ മുകളിൽ മറ്റൊരാളോടുള്ള കെയർ കൊണ്ട് മറ്റൊരാളോടുള്ള കരുണ കൊണ്ട് അവനവന്റെ മുകളിൽ ഒരു സെൻസർ ചെയ്തുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഐഡിയൽ ആയിട്ടുള്ള സമൂഹമായിരിക്കും.
0: പക്ഷെ നമ്മൾ എല്ലാ ആൾക്കാരും മാഡം പറഞ്ഞ പോലെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് പോലും മറ്റൊരാളിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടോ ഒക്കെ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ. അപ്പം അവിടെ ബെയർലി മിനിമം ആയിട്ട് പോലും നമുക്ക് നമ്മളായിട്ട് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മളതിന്റെ ഒരു വയലൻസിലോട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമിലോട്ട് പോകണ്ട, ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽത്തി ലിമിറ്റിൽ പോലും ഒരു മനുഷ്യനെ അവനവനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നുണ്ട്.
1: അങ്ങനൊരു അവസ്ഥ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഒരു വ്യക്തി അത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, അവനവന് ഒരു ബെയർ മിനിമം സ്വാതന്ത്ര്യം പോലും അല്ലെങ്കിൽ അവനവന്റെ ഒരു ബെയർ മിനിമം ആവിഷ്കാരം പോലും അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം പോലും ഇല്ലാത്ത ഒരു ബന്ധമോ ഒരു സമൂഹമോ ഒരു വീടോ അല്ലെങ്കിൽ ഒരു കുടുംബാന്തരീക്ഷമോ ഒരു ഔദ്യോഗിക അന്തരീക്ഷമോ എന്താണെങ്കിലും അത് ഒരാൾ സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള യാത്രകളെയും അത് മുടക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള യാത്ര, ബാഹ്യമായിട്ടുള്ളതും, നമ്മുടെ അന്വേഷണത്തെയും നമ്മുടെ കണ്ടെത്തലുകളെയും എല്ലാത്തിനെയും അത് വല്ലാത്ത രീതിയിൽ മലിനപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം അത് ഒരു മനുഷ്യനെ ഡിസേർവ് ചെയ്യുന്നില്ല. സോ ഐ തിങ്ക് അങ്ങനെ ഒരാൾ തിരിച്ചറിയുന്ന മൊമെന്റിൽ അയാൾ എന്ത് വില കൊടുത്തും അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പലപ്പോഴും സ്ത്രീകൾ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് എന്റെ കുട്ടിക്ക് ഒരു കുടുംബാന്തരീക്ഷം നഷ്ടപ്പെടും. പലപ്പോഴും ഇത്തരം കുടുംബാന്തരീക്ഷം കുട്ടിക്ക് വലിയ തോതിലുള്ള ദോഷമാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ചുറ്റുപാടത്തും ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകൾ കുട്ടികളുമായിട്ട് പുറത്തു വരികയും കുട്ടികൾ വളരെ ഓപ്പൺ ആയിട്ടും വളരെ കൂടുതൽ ബുദ്ധിശാലികളായിട്ടും കൂടുതൽ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരായിട്ടും മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അന്തരീക്ഷം അത് എവിടെയാണെങ്കിലും അത് അലാവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്.
0: ഇപ്പൊ വിവർത്തന കൃതികൾക്കൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ട മൗലികമായ കൃതികളും ഉണ്ടല്ലോ, എങ്ങനെയാണ് കവിതാ രചന എന്നുള്ള ഒരു പ്രോസസ് മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്?
1: ഞാൻ കവിത എഴുതിയില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആളൊന്നും അല്ല. ഞാൻ കവിത എഴുതി കളയാം എന്ന് വിചാരിച്ച് എഴുതുന്ന ആളാണ്. അങ്ങനെ എഴുതണം എന്ന് വിചാരിക്കുമ്പോൾ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തോ ഈശ്വരാനുഗ്രഹത്തിലോ പ്രകൃതിയുടെ അനുഗ്രഹത്താലോ

0: എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. നാളെ ഒരു കവിത എഴുതണം എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു കവിത വരും. ഞാൻ ഏറ്റവും അധികം ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നതും കവിതയോടാണ്. ഞാൻ എഴുതിക്കഴിഞ്ഞ കവിത ഞാൻ എവിടെയും പ്രസിദ്ധീകരിക്കാൻ അയച്ചിട്ടില്ല. ഞാൻ ഒരു ആനുകാലികളിലും പ്രസിദ്ധീകരിക്കാത്തൊരു വ്യക്തിയാണ്. ഒരിക്കലും ഞാൻ ഒരു കടലാസ് എടുത്ത് എൻ്റെ കവിത പ്രസിദ്ധീകരിക്കണം അതിൻ്റെ അഹങ്കാരം കൊണ്ടല്ല, കാരണം ഞാൻ എഴുതി കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അതിനോട് ഡിറ്റാച്ച്ഡ് ആവുന്നതുകൊണ്ട് പിന്നീട് അത് വായിക്കുക എന്നുള്ള പ്രോസസ്സ് പോലും ഞാൻ ചെയ്യാറില്ല. എൻ്റെ കൂടെ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ വായിക്കും, എൻ്റെ ഹസ്ബൻഡ് വായിക്കും. കഴിഞ്ഞു അതവിടെ. പിന്നെ അത് കുറച്ച് കൂടുതലാവുമ്പോഴത്തേക്ക് നമ്മൾ പുസ്തകമാക്കിയിട്ടുണ്ട്. ഇപ്പം രണ്ട് പുസ്തകമായിട്ടുണ്ട്, ഇപ്പം മൂന്നാമത്തെ പുസ്തകം വരും. അപ്പോൾ കവിത എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന, എൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒന്നിനെ പോലെയാണ്. അത് അവിടെ ഉണ്ട്, അതിനെ എപ്പം വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം, എപ്പം വേണമെങ്കിലും ആക്സസ് ചെയ്യാതെയും ഇരിക്കാം. അതാണ് എൻ്റെ ഒരു ശീലം.
1: അതൊരു സെൽഫ് എക്സ്പ്രഷൻ ആണോ?
0: വെച്ചാൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വല്ലാതെ വെമ്പിട്ട് ചെയ്യണതല്ല, പക്ഷെ എന്ത് എക്സ്പ്രസ് ചെയ്യുമ്പോഴും അതിലൊരു സെൽഫ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഞാനും എല്ലാം കൂടെ ചേർന്നാണ് എൻ്റെ കവിത ഇരിക്കുന്നത്. അപ്പം ഞാൻ രണ്ട് ലൈൻ എഴുതിയാലും അതിനകത്ത് ഇവരെല്ലാവരും വരും. അപ്പം ആ തരത്തിൽ ഞാൻ എൻ്റെ എല്ലാ അനുഭവങ്ങളും, ദൃശ്യം മാത്രമല്ല കേൾക്കുന്നതും മനസ്സിലാക്കിയതും കാണുന്നതും എല്ലാ അനുഭവങ്ങളും ചേരും അതിനകത്ത്. അപ്പം ആ തരത്തിൽ അത് സെൽഫ് എക്സ്പ്രഷൻ മാത്രമല്ല, ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഞാൻ എന്തൊക്കെ സ്പർശിക്കുന്നു അതെല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മാറി നിന്നിട്ട് എഴുതാൻ പറ്റില്ല.
1: വിരൂപി മാഡത്തിന്റെ പുസ്തകങ്ങളല്ലേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുണ്ട പ്രമേയം പശ്ചാത്തലമാക്കിയിട്ടുള്ള നാടോടി കഥകളുടെ സമാഹാരം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യസ്തമായ?
0: ഞാൻ മനഃപൂർവ്വം, എനിക്ക് ഞാൻ ഈ ജീവിതത്തിന്റെ ഡാർക്കർ സൈഡിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഒന്ന് രണ്ട് കഥകൾ ഞാൻ ഇങ്ങനെ കെയിം അക്രോസ്. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്റ്റണ്ടായി പോയി, കാര്യം അതിനകത്ത് നമ്മൾ ഈ കേൾക്കുന്ന ഫെയറി ടെയിൽസിലെ പോലെ ഒരു ഹാപ്പി എൻഡിങ് എന്ന് മാത്രമല്ല, ടെറിബിൾ എൻഡിങ് ആണ് പലതും. നമുക്ക് താങ്ങാൻ പറ്റാത്ത ചില തിരിവുകളും പിരിവുകളും ഒക്കെയുള്ള, അപ്പൊ ഇത്തരം കഥകൾ എവിടെ ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചു. ഇങ്ങനത്തെ കഥകൾ എന്നെ അത് ഷോക്ക് ചെയ്തു. കാര്യം നമുക്ക് ശരിക്കും വല്ലാതെ നമ്മളെ വളരെ കാലം ഹോണ്ട് ചെയ്യുന്ന പോലത്തെ കഥകൾ, അത് പ്രേത കഥകളും അല്ല. എവറി ഡേ ലൈഫിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുമ്പോൾ ചില സമയത്ത് ഉണ്ടാകുന്ന മനുഷ്യനല്ലാതെ ആയി പോകുന്ന അവസരങ്ങളുണ്ട്. മനുഷ്യനല്ല, ദേവനും അല്ല, പിശാചു അല്ലാത്തൊരു അവസ്ഥയിൽ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മനുഷ്യൻ ചെയ്തു പോകുന്ന കാര്യങ്ങളെ ഫോക്ലോർ ആയിട്ട് അവതരിപ്പിച്ചതാണ് ലോകത്ത് പല ഭാഗങ്ങളിൽ. അപ്പൊ ഞാൻ ആ ഇരുണ്ട കഥകൾ, അത്തരത്തിലുള്ള കഥകളുടെ വലിയ തോതിലുള്ള ഒരു കളക്ഷൻ ഞാൻ കണ്ടെത്തി. പല സ്ഥലങ്ങളിൽ പല കഥകൾ വായിച്ച് അതിനകത്തൊക്കെ എല്ലാം കൂടി എടുത്തിട്ട് ആണ് ഞാൻ വിരൂപി ചെയ്തത്.
1: അതിനെ എങ്ങനെയായിരുന്നു അനുവാചകരുടെ?
0: വളരെ കുറച്ച് ആൾക്കാരെ പുസ്തകം വായിച്ചിട്ടുള്ളൂ. അവൈലബിൾ ആണോ എന്നുള്ള എനിക്ക് അറിഞ്ഞില്ല. വളരെ കുറച്ച് പേരെ വായിച്ച ആൾക്കാർ എന്നോട് തിരിച്ച് ഫീഡ്ബാക്ക് വളരെ, അയ്യോ ഞങ്ങൾക്ക് ഇത് ഉറങ്ങാൻ പോലും പറ്റില്ല പുസ്തകം വായിച്ചിട്ടെന്ന് പറഞ്ഞവരുണ്ട് ഒരുപാട് പേര്. കാര്യം ഞാനും ഉറങ്ങിയിട്ടില്ല. ചില കഥകൾ വായിച്ച് നമ്മൾ വല്ലാതെ ഹോണ്ടഡ് ആവും. അപ്പൊ ആ തരത്തിലുള്ള കഥകൾ അന്ന് അത് വലിയ തോതിൽ ചെലവായി പോയിട്ടില്ല. കാര്യം ഫോക്ലോർ എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യണമല്ലോ. നമ്മളെ ഹാപ്പി എൻഡിങ് ആണ് ശീലം മനുഷ്യർക്ക്, ഫെയറി ടെയിൽസിലാണ് ശീലം. ഫോക്ക് ടെയിൽസിനകത്തെ ഇരുണ്ട ഭാഗങ്ങൾ അത്രയും ആൾക്കാരെ അട്രാക്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു. അത് ഒറ്റ എഡിഷനേ വന്നിട്ടുള്ളൂ.
1: മാഡം ജർമ്മൻ പഠിച്ചിട്ടുണ്ടല്ലേ?
0: ആ അയ്യോ,
1: വളരെ പ്രചോദനം.
0: അതിന്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുന്തഗ്രാസ് ഒക്കെ വായിച്ച് ആ കാലഘട്ടം ടിൻഡ്രം ഒക്കെ വായിക്കുന്ന സമയം അതൊന്ന്. രണ്ടാമത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ എം എ കഴിഞ്ഞു. എം എ കഴിഞ്ഞിട്ട് പിന്നെ പണിയൊന്നുമില്ല. അപ്പം ഞാനും എന്റെ ഹസ്ബൻഡും, അന്ന് ഞങ്ങൾ സുഹൃത്തുക്കളാണ്, പാർട്ട്നേഴ്സാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സമയം ഞങ്ങൾക്ക് പോയിരിക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ അടുത്തൊരു കോഴ്സ് ചേർന്നാലേ നമുക്ക് യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു ആക്സസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോൾ ജർമ്മൻ ഭാഷ, ജർമ്മൻ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഞങ്ങൾ പോയി ചേർന്നു. പക്ഷെ അത് എക്സ്ട്രാ ഓർഡിനറി അനുഭവമായിരുന്നു. കാര്യം ഞങ്ങൾക്ക് അന്ന് വളരെ നല്ലൊരു സാറായിരുന്നു ശ്രീകാന്തൻ സാർ. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അദ്ദേഹം ഒരു വലിയ ലോകത്തിലേക്ക് നമ്മളെ നയിച്ചു. ആ ലോകം എന്താന്ന് വെച്ചാൽ ഭാഷ എങ്ങനെ പഠിപ്പിക്കാം, ഭാഷ എങ്ങനെ പഠിക്കാം ഏറ്റവും നന്നായിട്ട്. കാര്യം അദ്ദേഹം നമ്മളോട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ജർമ്മനിൽ മാത്രം സംസാരിക്കും. നമുക്ക് അതിന്റെ ഒന്നും അറിയില്ല, പക്ഷെ ജർമ്മനിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാം തൊട്ട് തൊട്ട് സംസാരിക്കും. ഡോറാണെങ്കിലും ചെയറാണെങ്കിലും ഇതൊക്കെ തൊട്ടിട്ട് ജർമ്മൻ ഭാഷ. അങ്ങനെയാണ് ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചത്. ടാൻജിബിൾ ആയിട്ട് നമ്മൾ തൊട്ട് പഠിച്ചു ഭാഷ. അതെന്റെ ജീവിതത്തിലെ വലിയൊരു എക്സ്ട്രാ ഓർഡിനറി അനുഭവമാണ്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: ഓക്കെ, ഇത് ശ്രീ മഹാദേവൻ തന്റെ എന്നുള്ള പാട്ടാണ്. ഈ പാട്ട് ഞാൻ ചൂസ് ചെയ്തതിനൊരു പേഴ്സണൽ റീസൺ ഉണ്ട്. ഞാനും എന്റെ ഹസ്ബൻഡും ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയ സമയത്ത് തിരുവനന്തപുരം വഴുതക്കാട് ഒരു പഴയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. എന്നുവെച്ചാൽ മുല്ലത്തറയും കിളിമരവും ഒക്കെ ഉള്ളൊരു വീട്, ചുറ്റുവരാന്ത ഇതൊക്കെ ഉള്ളൊരു വീട്. ആ വീട് പൊളിച്ചു കളയാൻ ഇട്ടിരുന്നതാണ്. നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വാടക കൊടുത്ത് അവിടെ താമസിക്കുന്നു. അപ്പൊ ആ സമയത്താണ് ഈ മലയാള സിനിമ 100 ഇയേഴ്സ് എന്നുള്ളതിന്റെ ഡോക്യുമെന്ററി വരുന്നത്. ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ചെയ്തത്. ജോസ് എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അൻവർ അലി, അൻവറൊക്കെ ഞങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. അപ്പം അവര് ഞങ്ങളുടെ ആ പർട്ടിക്കുലർ വീട് ഈ ഡോക്യുമെന്ററിയുടെ ഷൂട്ടിന് വേണ്ടി എടുത്തു. ആ സമയത്ത് അദ്ദേഹം ബ്രഹ്മാനന്ദനെ വിളിച്ചു അവിടെ പാട്ട് പാടാനായിട്ട്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, അദ്ദേഹം 2 ദിവസമേ ആയുള്ളൂ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട്. അപ്പൊ വളരെ പരവശനാണ്, നിൽക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്നുണ്ട്. ആ ഒരു കണ്ടീഷനിൽ പുള്ളി വരുമ്പോൾ നമ്മളെല്ലാവരും ആശങ്കയോടെ നോക്കി ഇദ്ദേഹം എങ്ങനെ പാടും എന്നുള്ളത്. പക്ഷെ അദ്ദേഹം ആ ഒരു എല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അത്ഭുതകരമായ രീതിയിൽ അത്രയും പരവശമായിട്ട് ഒരു ശരീരത്തിൽ നിന്ന് വളരെ ആർദ്ര ഗംഭീരമായിട്ടുള്ള ഒരു സോങ് ഇങ്ങനെ വന്നു.

0: ശരിക്കും ഒരു പുരുഷ ശബ്ദം നേർത്ത പട്ടിഴയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ വീഴുന്ന ഞാൻ ആദ്യമായിട്ടാണ്. സ്ത്രീ ശബ്ദം അങ്ങനെ ഉണ്ട്, സ്ത്രീ ശബ്ദം വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മളെ സ്പർശിക്കും. പുരുഷ ശബ്ദം ഞാൻ ഞെട്ടിപ്പോയി, കാരണം അത്രയ്ക്കും ആഴത്തിൽ നിന്ന് എവിടെ നിന്ന് വരുന്നു ഈ മനുഷ്യൻ ഈ ശബ്ദം. നമ്മള് സത്യം പറഞ്ഞാൽ എനിക്ക് ബാക്കി ഏത് ഗായകരെക്കാളും എനിക്ക് പണ്ടും വളരെ ഇഷ്ടമുള്ള ആളാണ് ബ്രഹ്മാനന്ദൻ. അപ്പൊ ഈ പാട്ട് നിർമാല്യം എന്നുള്ള ചിത്രം കവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രചനയിൽ കെ രാഘവൻ മാഷിന്റെ സംഗീതത്തില് കെ പി ബ്രഹ്മാനന്ദനും പത്മിനി വാര്യരും കൂടി ചേർന്ന് പാടിയതാണ്.
1: നമുക്ക് കേൾക്കാം.

0: അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയണ്ട. സുജലം ഭാരത് ആപ്പ് നിർദ്ദേശിക്കുന്ന ശോഷണ കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്കിറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തു.
1: ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മലയാളം പോർട്ടലായിട്ടുള്ള വെബ്ലോകത്തിന്റെ ആദ്യത്തെ വനിതാ ഓൺലൈൻ പത്രപ്രവർത്തകയാണ് മാഡം. എങ്ങനെയായിരുന്നു ആ ഒരു കാലത്തെ അനുഭവങ്ങൾ?
2: അന്ന് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർനെറ്റ് പോർട്ടൽ, ഒരു മാസിക ഇറങ്ങുക. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെയാണ് ഓൺലൈൻ ചാനൽസും എല്ലാം. ഫസ്റ്റ് ടൈമാണ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ മാതൃഭൂമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശശിമോഹൻ സാറായിരുന്നു എന്റെ എഡിറ്റർ. അപ്പൊ അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ചത് ടൈപ്പ് ചെയ്യാൻ അറിയാമോ, കമ്പ്യൂട്ടറിൽ അറിയാം, ഓക്കെ, എഴുതിയ സാധനങ്ങളൊക്കെ കണ്ടു, ഇഷ്ടമായി. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ പത്രപ്രവർത്തകൻ ാണ് ഞാൻ അതിൽ. പക്ഷെ അതിനകത്ത് ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പത്രങ്ങളിൽ എഴുതുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്രിന്റിൽ എഴുതുമ്പോഴോ കാര്യങ്ങൾ വളരെ വിശദമായിട്ടാണ് എഴുതുക. ഇതിനകത്ത് അങ്ങനെ എഴുതി ആരും വായിക്കില്ല, നെടുനെടുങ്കൻ വാചകങ്ങളൊന്നും എഴുതിയ. അപ്പൊ എങ്ങനെ ക്രിസ്പായിട്ടും ക്ലിയർ ആയിട്ടും ചെറിയ വാക്കുകളിൽ ഒരു കാര്യം പറയാം എന്നുള്ളൊരു പഠന ഇതും കൂടിയായിരുന്നു എനിക്കത്. അന്ന് എന്റെ കൂടെ കൊളീഗ്സ് ആയിട്ട് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു, രാധിക സി നായർ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതൊരു നല്ല അനുഭവമായിരുന്നു.
1: ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് ബാലസാഹിത്യ കൃതികളുടെ ഭാഗമാകാനായിട്ടും മഠത്തിന് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ പണ്ടത്തെ കാലത്തെ കുട്ടികൾ, ഒരു 10 വർഷം മുന്നത്തെ കുട്ടികൾ പോലും അല്ല ഇന്നത്തെ കുട്ടികൾ, അല്ലെ, ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അവരെ വളർത്തുന്ന രീതിയും അവരുടെ ചിന്താഗതിയും ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ വളരേണ്ടത് അല്ലെങ്കിൽ അവരെ വളർത്തേണ്ടത് എങ്ങനെയായിരിക്കണം എന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
2: ഒന്നാമത്തെ കാര്യം, എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ സാഹിത്യം എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ്സ് നടക്കുന്ന ഒരു വിഭാഗമാണ് ബാലസാഹിത്യം. പണ്ടൊക്കെ ബാലസാഹിത്യം എന്ന് പറയുന്നത് വളരെ ഓമനത്വം നിറഞ്ഞ, എല്ലാ ഹാപ്പി എൻഡിങ്സ് ഉള്ള, എല്ലാ മനോഹരമായിട്ടുള്ള ലോകത്തെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുന്നതാണ്. അങ്ങനെയല്ല, കുട്ടികൾ ഇന്ന് കാണുന്ന ലോകം അത്ര മനോഹരമല്ല, അവർ ഫേസ് ചെയ്യുന്ന റിയാലിറ്റീസും അത്രയും സുന്ദരമല്ല. അതുകൊണ്ട് എന്താണോ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്, ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നതാണ് കുട്ടികളെ അപ്പീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത് കേട്ടിട്ടുള്ള ആ കുഞ്ഞിക്കഥകൾ, ആ ലോകം, മായികമായിട്ടുള്ള ലോകം അവിടെ ഉള്ളപ്പോൾ തന്നെ എനിക്കൊന്ന് കൂടുതൽ കുട്ടികളെ അപ്പീൽ ചെയ്യുന്നത് അവരോട് സംവദിക്കുന്ന ഇന്നത്തെ കാലത്തെ ലോകമാണ്. പിന്നെ അവരുടെ ലോകത്ത് സൂപ്പർ ഹീറോസ് ഒരുപാടുണ്ട്. ആ സൂപ്പർ ഹീറോസിന് നമുക്കറിയില്ല ഏതൊക്കെ സൂപ്പർ ഹീറോസ് ആണ് ഇപ്പോൾ ഉള്ളത്, അവരുടെ കഴിവുകൾ എന്താണെന്ന് അറിയില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ലോകത്തുണ്ടായിരുന്ന ഒരു മായികമായിട്ടുള്ള കാലം ഉണ്ടല്ലോ, ആ മായിക കാലം ഇപ്പോൾ ഈ സൂപ്പർ ഹീറോസ് ഏറ്റെടുക്കുന്നു. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഞാനിപ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ബാലസാഹിത്യകാരി എന്ന് വിചാരിക്കുന്നത് ജാക്വലിൻ വിൽസൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്ററാണ്. അവരെഴുതുന്ന പുസ്തകങ്ങൾ അച്ഛനും അമ്മയും വേർപെട്ട് താമസിക്കുന്ന കുട്ടി, അമിതമായിട്ട് വണ്ണമുള്ളത് കൊണ്ട് എല്ലാവരും കളിയാക്കുന്ന കുട്ടി, ഒരു ആർട്ട് ടീച്ചറിനെ പ്രേമിക്കുന്ന ഒരു പെൺകുട്ടി, വളരെ മദ്യപാന ആസക്തിയുള്ള ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയുടെ കുട്ടി, ഇങ്ങനെയൊക്കെയുള്ള ലോകത്തുള്ള കുട്ടികളെ കുറിച്ചാണ് എഴുതുന്നത്. അതൊരു അഡൾട്ടിനും കുട്ടിക്കും ഒരേപോലെ, കാരണം ആ കുട്ടിയുടെ ലോകത്ത് നിന്നിട്ട് കുട്ടി ചിന്തിക്കുന്നത് പോലെ കുട്ടി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അവർ എഴുതുന്നത്. എനിക്കൊന്നും ഇപ്പോഴത്തെ ഏറ്റവും അപ്പീലിംഗ് ആയിട്ടുള്ള ഏറ്റവും ഒരുപാട് അവാർഡ്സ് കിട്ടിയ ഒരുപാട് പുസ്തകങ്ങൾ അവരുടേതായിട്ടുണ്ട്. സ്യൂട്ട് കേസ് കിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും സ്യൂട്ട് കേസ് പാക്ക് ചെയ്ത് അച്ഛന്റെ കൂടെ അമ്മയുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന ആ ഒരു കുട്ടി, അവൻ സ്വയം വിശേഷിപ്പിക്കുന്ന ഞാനൊരു സ്യൂട്ട് കേസ് കിഡാണെന്നാണ്. അങ്ങനത്തെ കുട്ടികൾ എല്ലാം വളരെ ഹാപ്പി കുട്ടികളല്ല. അത് ബാലസാഹിത്യത്തിൽ വളരെ പ്രധാനമാണ് തോന്നുന്നു.
1: ഇപ്പോൾ സ്ത്രീപക്ഷ നിലപാടുകളും പ്രകൃതിയുമായിട്ടുള്ള ആത്മബന്ധവും പ്രമേയമായിട്ടുള്ള കവിതകളാണല്ലോ മാഡം കൂടുതലായിട്ട്. പ്രകൃതിയാണോ കവിതകളിലോട്ട് അടുപ്പിക്കുന്നത്, അതേ കവിതകളാണോ മാഡത്തിനെ കൂടുതൽ പ്രകൃതിയുമായിട്ട് ചേർത്ത് നിർത്തുന്നത്?
2: രണ്ടും രണ്ടല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതുന്ന കവിതകളിൽ തീർച്ചയായിട്ടും എനിക്ക് സ്ത്രീയുടെ ശരീരം ഉള്ളതുകൊണ്ട് സ്ത്രീയുടെ അനുഭവങ്ങൾ എന്റെ എഴുത്തിൽ വരും. പക്ഷെ ഞാൻ അതിനെ ഓവർകം ചെയ്യാനാണ് ശ്രമിക്കുക. ഞാൻ എന്നെ സ്ത്രീയായിട്ടല്ല കാണുന്നത്, ഞാൻ സത്യം പറഞ്ഞ എന്നെ കാണുന്നൊരു മൃഗമായിട്ടാണ്. ഈ പ്രകൃതിയിലുള്ള ഒരു മറ്റു മൃഗങ്ങളെ പോലെ ഒരു മൃഗമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ചുറ്റുവട്ടത്തുള്ള പ്രകൃതി എനിക്ക് വളരെ വളരെ സജീവമായിട്ടുള്ള ഒരു പ്രകൃതിയാണ്. ഞാൻ വളരെ ഇടപെടുന്ന പ്രകൃതിയാണ്. പ്രകൃതി എനിക്ക് കാഴ്ച മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതുമ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി അതിനകത്ത് വരും. ഞാൻ കവിത പ്രകൃതിയെക്കുറിച്ചല്ല, പ്രകൃതിയെക്കുറിച്ച് എഴുതണം എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. എഴുതി വരുമ്പോൾ പ്രകൃതിയിൽ നിന്ന് മാറി നിന്ന് എഴുതാൻ പറ്റില്ല.
1: അപ്പോ അടുത്ത പാട്ടിലോട്ട് പോയാൽ ഏത് പാട്ടായിരിക്കും?
2: ഞാൻ വിജനസുരഭി വാടികയിൽ എന്നുള്ള പാട്ടാണ് ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് ബാച്ചിലർ പാർട്ടി എന്നുള്ള ചിത്രത്തില് രാഹുൽ രാജിന്റെ സംഗീത സംവിധാനം, രചന നമുക്കെല്ലാം പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദ്, പാടിയത് രമ്യ നമ്പീശൻ, കലാമണ്ഡലം കോലത്തുപള്ളി, കെ എം ഉദയൻ എന്നുള്ളവരാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെടാൻ എന്ത് ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ക്ലാസിക്കലുമാണ്, അതേസമയം പോപ്പുമാണ്, രണ്ടും കൂടെ ചേർന്നാണ്. പിന്നെ അതൊരു വേശ്യാഗ്രഹത്തിൽ നടക്കുന്ന പാട്ടാണ്. നമ്മൾ വേശ്യാഗ്രഹത്തിൽ മുമ്പ് കണ്ടിരിക്കുന്ന മുഴുവൻ ഒരു ഐറ്റം ഡാൻസ് എന്ന് പറയുന്ന സാധനമാണ് ഇത് എന്ന് പറഞ്ഞാൽ വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ഡാൻസ്. അതിന്റെ വേഷഭൂഷാദികൾ അങ്ങനെ, അതിനകത്ത് കഥകളിപ്പദം വരുന്നുണ്ട്, ഭയങ്കരമായ വിരഹത്തിന്റെ ഒരു അംശം എല്ലാം കൂടെ കലർന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള റാനറിലുള്ള പാട്ടാണ്. അസാധ്യമായിട്ടുള്ള ചിത്രീകരണമാണ്.

0: മാഡം, തെരുവിൽ അലയുന്നതടക്കം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം വരുന്നത് ഏത് ഘട്ടത്തിലാണ്? അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഇൻസ്പയർ ചെയ്തതോ മോട്ടിവേറ്റ് ചെയ്തതോ ആയിട്ടുള്ള എന്തെങ്കിലും പർട്ടിക്കുലർ ഇൻസിഡൻസ് ഉണ്ടോ?
1: വളരെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ എപ്പോഴും മൃഗങ്ങളുണ്ട്, പൂച്ച പട്ടി എല്ലാം ഉണ്ട്. പക്ഷെ എന്നെ ഒരു പൂർണ്ണമായിട്ടും ഒരു മൃഗാവകാശ പ്രവർത്തകയാക്കി മാറ്റുന്നതിനൊരു പ്രധാന കാരണം പന്തുവരാളി എന്ന് പറഞ്ഞൊരു പൂച്ചയാണ്. അവളെ ഞാൻ കാണുമ്പോൾ നാട്ടുകാർ വികൃതയായിട്ടുള്ള പൂച്ചയാണ്, ഉപേക്ഷിച്ചതാണ് അവളെ. അവളൊരു പട്ടിയുടെ പാൽ കുടിച്ച് കിടക്കുകയാണ് ഞാൻ കാണുമ്പോൾ. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുന്നു, വളർത്തുന്നു. വളർത്തി കഴിയുമ്പോൾ ഒരു ദിവസം അവൾ അപ്രത്യക്ഷമായി. അപ്രത്യക്ഷമായിട്ട് ഇവളെ കാണുന്നില്ല. അപ്പോൾ ഞാൻ അവളെ അന്വേഷിച്ച് കുറേ നടക്കുന്നു. നടക്കുമ്പോൾ ഒന്നും ഇവളെ കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് എന്നെ എഫക്ട് ചെയ്തു ഇവളെ കാണാത്തത്. കാര്യം ഇവളെ എവിടെ പോയാലും ആൾക്കാർ ആട്ടി ഓടിക്കും, കാണാൻ ഭംഗിയില്ലാത്ത പൂച്ചയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ഇവള് വരുന്നു. വന്നിട്ട് അവള് പറയുന്നു, അമ്മേ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കാണിച്ചു തരിക. അപ്പൊ ഞാൻ ഉണരുമ്പോൾ ആ സ്ഥലം എന്റെ വീടിന്റെ താഴെയുള്ള ഒരു ഓടയാണ്. അപ്പൊ ഞാൻ, അയ്യോ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അവള് മരിച്ചു കിടക്കുക അവിടെ. പട്ടിയോ പൂച്ച എന്തോ പിടിച്ചാണ് മരിച്ചു. അന്നാണ് ശരിക്കും സെന്റിയൻ ബീങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം അതുവരെ പൂച്ച വേറെ ലോകം, പട്ടി വേറെ ലോകം, ഞാൻ വേറെ ലോകം, ഞാൻ മനുഷ്യൻ, അത് മൃഗം. ഞാൻ എന്തോ കൊടുക്കുന്നു കഴിക്കുന്നു അവർ പോകുന്നു. പക്ഷെ അങ്ങനല്ല, വേറൊരു തലമുണ്ട്, വേറൊരു പോർട്ടൽ ഉണ്ട്, വേറൊരു ആശയവിനിമയ സാധ്യത അവിടെ കിടപ്പുണ്ട്. കാരണം ഒരു സ്വപ്നത്തിൽ വന്നിട്ട് അമ്മയെ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ ജീവിയുടെ ഒരു ഇവോൾവ് ആയിട്ടുള്ള ഒരു സോളിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. വളരെ ഉയർന്ന ഒരു തലത്തിലുള്ള ഒരു ആത്മാവുള്ള ഒരു ജീവിയാണ്. അപ്പൊ എല്ലാ ജീവികൾക്കും ആ ആത്മാവുണ്ട് എന്നുള്ളത്, അതിനുശേഷം എന്റെ ജീവിതത്തിൽ അതൊരു ഓപ്പണിംഗ് പോലാണ്, ഒരു കവാടം തുറന്നത് പോലെയാണ്. പിന്നീട് എന്റെ ജീവിതത്തിൽ അസംഖ്യം മൃഗങ്ങൾ വരികയാണ്, ഇഷ്ടം പോലെ, ആരോ പറഞ്ഞയക്കുന്ന പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സമയത്ത് എനിക്ക് ഏകദേശം 45 പൂച്ചകൾ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പട്ടികൾ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ 2015 നമ്മുടെ

0: നാട്ടിൽ ഒരുപാട് തെരുവ് നായ്ക്കളെ കൊന്ന ഒരു സമയമുണ്ട്. ആൾക്കാരങ്ങ് ഇറങ്ങി അങ്ങ് കൊല്ലുന്ന സമയം, അത് ഒരു വ്യവസായിയുടെ ആഭിമുഖ്യത്തിൽ കുറെ ആൾക്കാർ വന്നിട്ട് വർക്കലയിലും തിരുവനന്തപുരത്തൊക്കെ കൊല്ലുകയാണ്. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു, കാരണം വെച്ചാൽ എന്തുകൊണ്ട് ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, ഇത്രയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവികളെ കഴുത്തിൽ കയറും ഞെക്കി കൊല്ലുന്ന പബ്ലിക് ഡിസ്പ്ലേ നടത്തുമ്പോൾ എന്തുകൊണ്ട് ആരും അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്വേഷണം നടത്തി, ഏതെങ്കിലും എൻ ജി ഒസ് ഉണ്ടോ. അങ്ങനെയാണ് ഞാൻ, മനേകാ ഗാന്ധിയുടെ ഒരു സംഘടനയുണ്ട് പീപ്പിൾ ഫോർ ആനിമൽസ്, അപ്പം ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു, ഞാൻ അവിടെ ജോയിൻ ചെയ്തു, അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പം കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ അതിൽ തന്നെ പ്രവർത്തിക്കുകയാണ്, എൻ്റെ ട്രസ്റ്റിയാണ് ഞാൻ. അതിനുശേഷം ഞാൻ കാണുന്ന ഈ ലോകം എന്ന് പറയുന്ന മൃഗങ്ങളുടെ വൻതോതിലുള്ള, എന്നുവെച്ചാൽ നമ്മൾ ഒരു കാലത്ത് അടിമ മനുഷ്യരെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നു, അതേപോലെയാണ് മൃഗങ്ങളെ നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് വികാരങ്ങളില്ല, കുടുംബ ബന്ധങ്ങളില്ല, അവർക്ക് ചിന്താശക്തിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെയൊക്കെ നമ്മൾ വളരെ നികൃഷ്ടരായിട്ടും നമ്മളെക്കാൾ വളരെ ഇൻഫീരിയർ ബീങ്സ് ആയിട്ടുമാണ് കാണുന്നത്. പക്ഷെ വൺസ് വി ഗെറ്റ് ടു നോ ദം, നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് തന്നെയാണ്. എനിക്ക് എത്ര ഇ ക്യു ഉണ്ടോ അത്രയും ഇ ക്യു ഈ കാണുന്ന ഒരു ചെറിയ കുരുവിക്ക് പോലും ഉണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അവർക്ക് കുടുംബ ബന്ധങ്ങളുണ്ട്, അവർക്ക് ആലോചനയുണ്ട്, അവർക്ക് വ്യക്തിബന്ധങ്ങൾ, അവരുടെ കെയർ, അവരുടെ നമ്മളെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗം എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ്. അത് സ്ട്രീറ്റിലെ ഡോഗ്സ് ആണെങ്കിലും അകത്തെ ഡോഗ്സ് ആണെങ്കിലും. അപ്പം ആൾക്കാര് അങ്ങേയറ്റം ബ്ലൈൻഡാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഭയങ്കര ഹെയ്റ്ററാണ്, അത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതും കൂടിയാണ്. കണ്ടമാനം, നായ്ക്കൾ രക്തദാഹികളാണ്, ആനകളെല്ലാം ഭയങ്കര അപകടകാരികളാണ്, ഏത് സമയവും ഇവരൊക്കെ ആക്രമിക്കും, നമ്മൾ അവരുടെ ശത്രുവാണ്. ഹ്യൂമൻ വേഴ്സസ് ആനിമൽ എന്നാണ് നമ്മൾ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നത്. അങ്ങനെയല്ല, ഹ്യൂമൻ ആൻഡ് ആനിമൽ ആണ്. നമുക്ക് ഒരുമിച്ച് മാത്രം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ക്രിയേഷനാണ് നമ്മൾ, അവരാണ് ആദ്യം വന്നത്. അപ്പം നമ്മൾ അവരുടെ ലോകത്ത് കടന്നു കയറി, അവരുടെ സ്ഥലത്ത് കടന്നു കയറി, അവരുടെ വീടുകളിൽ കടന്നു കയറി, കാടുകളിൽ കടന്നു കയറി, നമ്മൾ ഒരു അധിനിവേശ ശക്തിയാണ്, ഗംഭീരന്മാരാണെന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹ്യത കൊണ്ടും. അല്ല, നമ്മൾ വളരെ വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു ജനതയും ഒരു കുലവുമാണ്. അത് തിരിച്ചറിഞ്ഞ് ഇന്ന് നമുക്ക് സമമായിട്ട് ഇവരെയൊക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമത്വത്തെ സ്ത്രീയെ നമ്മുടെ ഒപ്പാണ് കാണേണ്ടത് എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ സ്വഭാവം പോലെ, മൃഗവും നമ്മളും ഒരേപോലെയുള്ള രണ്ട് ജീവന്മാരാണ്, രണ്ട് രൂപത്തിലിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് വരുന്ന ഒരു കാലം വരുന്നതാണ് എന്റെ പ്രതീക്ഷ.
1: മലയാളികൾക്ക് മാഡം പറഞ്ഞ പോലെ ആനിമൽസിനോടുള്ള ഒരു മനോഭാവം മാറണമെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും മാറ്റം വരാനുള്ളത്? കൂടുതലായിട്ട് നമ്മൾ ആനിമൽസുമായിട്ട് ഇടപെട്ടത് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ആനിമൽസ് ഭാഗമായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഒക്കെ മാറ്റം വരുമെന്ന് വിചാരിക്കുന്നു?
0: ഒരു വലിയ പരിധി വരെ, കാര്യം പലർക്കും ഇത് ഇവര് ഇടപെട്ടിട്ടില്ല, ഈ ജീവികളെ ഇടപെട്ടിട്ടില്ല. ഒരു ജീവിക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു ചികിത്സ കൊടുക്കുകയോ അവരെ കാണുമ്പോൾ കരുണയോടെ തലോടുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മള് വളരെ ഏലിയനേറ്റഡ് ആണ് ഈ ഒരു ജൈവ സമൂഹത്തിൽ നിന്ന്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ പട്ടിക്കുഞ്ഞിനെയോ പൂച്ചക്കുഞ്ഞിനെയോ ഒരു കാക്കയോ ഒരു കുരങ്ങിനെയോ എന്തിനെങ്കിലും ഒക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുക, അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് വേറെ ലോകമാണ് തുറക്കുന്നത്. അതുവരെ അടഞ്ഞു കിടന്ന ഒരു മഹാലോകം തുറന്നു കിട്ടുകയാണ്. കാരണം നമ്മൾ പിന്നെ നമ്മുടെ ചിന്താധാരയിലും നമ്മുടെ ജീവിത വീക്ഷണത്തിലും നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള ജീവികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും ഈവൻ ഭക്ഷണത്തിൽ പോലും നമുക്കൊരു വലിയ വ്യത്യാസം വന്ന് ഭവിക്കുകയാണ്. അത് അടഞ്ഞിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് എന്തെല്ലാം പ്രബുദ്ധതയുണ്ടെന്ന് പറഞ്ഞാലും എന്തെല്ലാം തരത്തിലുള്ള സംസ്കൃത ചിത്രമാണെന്ന് നമ്മൾ പറഞ്ഞാലും അതിലൊരു കാര്യവുമില്ല. കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ജനിച്ചത് നായരായിട്ടാണെന്നിരിക്കട്ടെ, ഞാൻ പറയാണ് ഈ ലോകത്തിലെ നായന്മാരെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര അടഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അത് തന്നെയാണ് നമ്മൾ ഈ മനുഷ്യകുലത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ തിരിയേണ്ടത്. മനുഷ്യരെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്, ഞാൻ മനുഷ്യരെ എന്റെ കുല, അത് ഭയങ്കര ഈസിയാണേ. നമ്മൾ ജനിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെ സ്നേഹിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ആഡഡ് ആയിട്ടുള്ള ഒന്നും വേണ്ട, ഇറ്റ് ഈസ് ഇൻബിൽറ്റ്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര മഹത്തായ പദമൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ അത് ചെയ്യും. നമ്മുടെ വഴിയിൽ ഒരു മനുഷ്യ വീണ് കിടന്നാൽ ഓടിച്ചെല്ലാത്ത എത്ര പേരുണ്ട്, എത്രയോ പേര് ചെയ്യും. 95% ആൾക്കാർ അയ്യോ എന്ന് പറഞ്ഞു പോകും അല്ലെ. അത് നമ്മുടെ ഇൻബിൽറ്റ് സിസ്റ്റമാണ്. അതേസമയം ഒരു പട്ടിയോ പൂച്ചയോ കുരങ്ങിനെയോ പുലിയെയോ കടുവയോ ഒക്കെ കാണുമ്പോൾ അയ്യോ നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അത് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ വിത്ത് യുവർ ഓൺ സ്പീഷീസ് അതിനെ കടന്നു പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അതൊരു വലിയ കടക്കലാണ് ശരിക്കും, അത് വേണം.
1: സാധാരണ മനുഷ്യന്റെ ജീവിത വൃത്തിയിൽ ഇത്തരം പരിഗണനകളൊന്നും
0: കടന്നു വരുന്നില്ല, വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ആ കരുണ എന്ന് പറയുന്നതുണ്ടല്ലോ ഈ ലോകത്ത്, ഇത് കരുണയാണ്. ഇത് നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നത് എന്താണ്, നമ്മുടെ കർത്തവ്യമായിട്ടാണ് പറയുന്നത്. ഒരു പൗരന്റെ കർത്തവ്യം 51AG എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അനുച്ഛേദം എന്ന് പറയുന്നത് പൗരന്റെ അവകാശമല്ല, സഹജീവികളോട് കാണിക്കേണ്ട കരുണ നമ്മുടെ കർത്തവ്യം. അത് വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി എന്നുള്ളത്. അപ്പൊ ആ ഒരു ഡ്യൂട്ടിയിലേക്ക് നമ്മൾ ഉണരുതന്നെ വേണം. ഇപ്പൊ നമുക്ക് രാജ്യസ്നേഹം എന്ന് പറയുന്ന നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മൾ പറയുന്ന പോലെ, നമ്മൾ ജനഗണമന കേൾക്കുമ്പോൾ എണീറ്റ് നിൽക്കുന്ന പോലെ, സ്വാഭാവികമായിട്ട് നമുക്ക് വരേണ്ട ഒരു വലിയൊരു പരിവർത്തനമാണത്.
2: എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ

0: ശ്രീദേവി എസ് കർത്ത പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഞാൻ എന്റെ പ്രിയഗാനങ്ങളിൽ ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആചാർ. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 9496563 1 9496593 1 ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: ജലസംരക്ഷണം ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അതൊരു ജനകീയ മുന്നേറ്റമാണ്. സുജലം ഭാരത് ആപ്പ് വഴി നിങ്ങളുടെ ഗ്രാമത്തിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൂ. തോടുകൾ വൃത്തിയാക്കൽ, കുളങ്ങൾ പുനരുദ്ധരിക്കൽ തുടങ്ങിയ കൂട്ടായ പ്രവർത്തനങ്ങൾ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാം. മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രാമങ്ങൾക്കും വ്യക്തികൾക്കും ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാനും ഇത് വഴിയൊരുക്കുന്നു. ഒത്തൊരുമിക്കാം ജലസമൃദ്ധിക്കായി.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ രോഗത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്നേ ദിവസം ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നാം സംസാരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന കേരളത്തിൽ സാധാരണമായി കാണുന്ന കരളിനെ ബാധിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം ഒന്നു തന്നെയാണോ? എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം നടത്തുന്നത്? ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന്റെ പ്രതിരോധം സാധ്യമാണോ? ഹെപ്പറ്റൈറ്റിസിന്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണ്? ഇവയാണ് നാം പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് നിരവധി തെറ്റിദ്ധാരണയുണ്ട്. പലരും കണക്കാക്കുന്ന ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും ഒരു രോഗം തന്നെയായിട്ടാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരളിനെ ബാധിക്കുന്ന ഇൻഫ്ലമേഷൻ അല്ലെ ചെറിയ വീക്കം, ഇവയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും അത് പര്യായ പദങ്ങളല്ല. ഹെപ്പറ്റൈറ്റിസിന്റെ കാരണം കൊണ്ട് രോഗിക്ക് മഞ്ഞപ്പിത്തം വരാം. മഞ്ഞപ്പിത്തം യഥാർത്ഥത്തിൽ ഒരു ലോകലക്ഷണമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ കണക്കാക്കാം. ഹെപ്പറ്റൈറ്റിസിന് പുറമെ കരൾ സിറോസിസ്, കരൾ ക്യാൻസർ, രക്തദൂഷ്യം, ഹീമോലൈറ്റിക് അനീമിയ തുടങ്ങിയ അസുഖങ്ങൾ, അണുബാധ, അമിതമായിട്ടുള്ള അണുബാധ, പിത്തക്കൊള്ളിലുണ്ടാകുന്ന കല്ലുകൾ, ചുരുക്കങ്ങൾ, പിത്തക്കൊള്ളിലെ ക്യാൻസർ, പാങ്ക്രിയാസിൽ ഗ്രന്ഥിയിലെ ക്യാൻസർ തുടങ്ങിയ മൂലം രോഗി മഞ്ഞപ്പിത്തം ബാധിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് എത്താം. ഹെപ്പറ്റൈറ്റിസ് ആണ്

മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രധാന കാരണം. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസിൻ്റെ കാരണങ്ങളിൽ അമിത മദ്യപാനമുണ്ട്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട്, ഓട്ടോ ഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകും. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാന കാരണം വൈറസിൻ്റെ അണുബാധയാണ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എല്ലാ വർഷവും ജൂലൈ 28 ലോകാരോഗ്യ സംഘടന ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധം, നേരത്തെയുള്ള രോഗനിർണയം, ഫലപ്രദമായ ചികിത്സ എന്നിവയുടെ പ്രാധാന്യം സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമാണ് ഈ വർഷം ഹെപ്പറ്റൈറ്റിസ് ഡേയിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ്. അതായത് ഹെപ്പറ്റൈറ്റിസിനെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നതാണ് ഈ വർഷത്തെ തീം. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള ഭയവും തെറ്റിദ്ധാരണയും സ്റ്റിഗ്മയും ഇല്ലാതാക്കി രോഗനിർണയം, ചികിത്സ, പരിചരണം എന്നിവ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം. ലോകത്തിൻ്റെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം 304 ദശലക്ഷം ആളുകൾ ദീർഘകാല വൈറൽ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ജീവിക്കുന്നു. ഇതിനെ ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 1.3 ദശലക്ഷം ആൾക്കാർ ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള സിറോസിസ്, കരൾ ക്യാൻസർ തുടങ്ങിയവ സങ്കീർണതയാൽ മരണപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ഏകദേശം 3500 പേർ ലോകത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരണമടയുന്നു എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയാണ് കരൾ സിറോസിസും കരളിന്റെ ക്യാൻസറും ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ. ഇത് രണ്ടും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുകയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ പതുക്കെ പതുക്കെ മൂർച്ഛിച്ച് കരൾ വീക്കം, കരൾ ക്യാൻസർ തുടങ്ങിയവ ഉണ്ടാക്കിയാണ്. ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും നേരത്തെ രോഗനിർണയം നടത്തിയാൽ ചികിത്സിച്ച് തടയാൻ സാധിക്കുന്നവയാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസിന് കാരണമായ വൈറസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു വൈറസാണ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ വൈറസ് പകരുന്നത്. സാധാരണയായി രോഗി പൂർണ്ണമായിട്ടും രോഗമുക്തമാകാറുണ്ട്. വളരെ അപൂർവം രോഗികൾ മാത്രം ഇതിന്റെ കോംപ്ലിക്കേഷനായ ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പകരുന്നത് രക്തം, ശരീരസ്രവങ്ങൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്നിവയിലൂടെയാണ് പ്രധാനമായിട്ടും പകരുന്നത്. ഇത് കൂടാതെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും ഈ രോഗം പകരാം. ഇത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതിന് വാക്സിൻ ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് സി പ്രധാനമായിട്ടും രക്തത്തിലൂടെയാണ് പകരുന്നത്. വർഷങ്ങളോളം ഒരു രോഗലക്ഷണമില്ലാതെ ഈ അസുഖം ശരീരത്തിൽ തുടരാം. ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും ഹെപ്പറ്റൈറ്റിസ് സിയുടെയും പ്രത്യേകത ഇത് വർഷങ്ങളോളം ശരീരത്തിൽ ഒരു ലക്ഷണവും കാണിക്കാതെ തുടരാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ നിശബ്ദ കൊലയാളി അല്ലെ സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് സാധാരണയായി ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചവരിലാണ് ഉണ്ടാകുന്നത്. ഇത് ബി വൈറസിനെതിരെയുള്ള വാക്സിൻ എടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ഡിയും വരാതെ തടയാൻ സാധിക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കാണാത്ത ഒരു അസുഖമാണ്. പക്ഷേ ഇന്ന് അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഈ രോഗം നമ്മുടെ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ അണുബാധ ഗർഭിണികളിൽ ഗുരുതരമായ ഫലങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ്. നിലവിൽ രണ്ട് തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൽ ബാധിക്കുന്നത്. ഒന്ന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, അത് പെട്ടെന്നുള്ള ഗുരുതരമായ ഇൻഫെക്ഷനാണ്. മറ്റൊന്ന് ക്രോണിക്ക്. ക്രോണിക്ക് ഒരു ലക്ഷണമില്ലാതെ ശരീരത്തിൽ നിൽക്കാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ എന്താണ് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, എന്താണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വ്യക്തമാക്കാം. ഈ സാധാരണഗതിക്ക് ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് അല്ലെ ഒരു തിരിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ മോശം വെള്ളം, ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പനി, ഛർദി, ക്ഷീണം ഡെവലപ്പ് ചെയ്യും. പിന്നീട് അതേ തുടർന്ന് മഞ്ഞക്കള് മൂത്രത്തിലും കണ്ണിലും കാണുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ മഞ്ഞപ്പിത്തൽ കൂടുതലായിട്ട് കാണാം. ഇതിന് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സാധാരണഗതിക്ക് എ ആയിരിക്കാം, അല്ലെങ്കിൽ അപൂർവം ബി ആയിരിക്കാം. ഇതാണ് അക്യൂട്ട് പ്രസന്റേഷൻ. ഇതിന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. എന്നാൽ ഒരു ലക്ഷണമില്ലാതെ വളരെ നാള് രോഗിയുടെ ഉള്ളിൽ നിൽക്കുന്ന വൈറസുകളാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. ഇത് ബിയും സിയും ആണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന. ഇതിന്റെ ഗുരുതരമായ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കരൾ വീക്കം, കരൾ ക്യാൻസറാണ്. ഈ രോഗികൾ സാധാരണയായി രക്തം ഛർദ്ദിച്ചിട്ട് അല്ലെങ്കിൽ കരൾ ക്യാൻസർ വന്നിട്ട് അതല്ലെങ്കിൽ വയറിൽ നീര് കെട്ടിയിട്ട് കാലിൽ

നീരായിട്ട് ആ അസുഖം മൂർച്ഛിച്ചതിന് ശേഷം കരളിന്റെ ഫെയിലിയർ എത്തിയതിനു ശേഷമായിരിക്കാം ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അസുഖം അത്യധികം മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കും വരുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, ഡയാലിസിസ് രോഗികൾ, ആവർത്തിച്ച് രക്തം സ്വീകരിക്കുന്നവർ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, അണുവിമുക്തമാക്കാത്ത സൂചികൾ ഉപയോഗിക്കുന്നവർ, ഇവ IV ഡ്രഗ് അബ്യൂസിൽ സാധാരണയായിട്ട് ഒരു നീഡിൽ ഷെയർ ചെയ്യുന്ന ഒരു ശീലം കാണാറുണ്ട്. അങ്ങനെയുള്ളവരിൽ ഹെപ്പറ്റൈറ്റിസ് സിയുടെ അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, HIV രോഗബാധിതർ തുടങ്ങിയവരിൽ ഹെപ്പറ്റൈറ്റിസിന്റെ അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് മാത്രമല്ല, ശുചിത്വമില്ലാത്ത ഭക്ഷണവും വെള്ളവും കഴിക്കുന്നവരിൽ ഹെപ്പറ്റൈറ്റിസ് അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. സാധാരണയായിട്ട് ശുചിത്വമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ പോലും യാത്രക്കിടയിൽ പലയിടത്തും നാരങ്ങാ വെള്ളം അല്ലെങ്കിൽ ജ്യൂസുകൾ തുടങ്ങിയവ കഴിക്കാറുണ്ട്. അതിൽ ശുചിത്വമില്ലാത്ത വെള്ളമുണ്ടെങ്കിൽ അതുവഴി രോഗലക്ഷണങ്ങൾ വരാം. ഈ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കിയാൽ, ചില രോഗികളിൽ ഒരു രോഗലക്ഷണവും കാണത്തില്ല, അവർ സാധാരണയായിട്ട് ചെക്കപ്പിലൂടെ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷെ രോഗലക്ഷണങ്ങൾ എടുത്തു നോക്കിയാൽ ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാനം, തുടക്കത്തിൽ പനി കാണാം രോഗലക്ഷണത്തിൽ. ഒരു വേള മഞ്ഞ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ണിലോ അല്ലെങ്കിൽ മൂത്രത്തിലോ മഞ്ഞപ്പിത്തം കണ്ടു തുടങ്ങിയാൽ പിന്നെ പനി രോഗികൾ സാധാരണയായിട്ട് കാണാറില്ല. വയറിന്റെ വലതുവശത്ത് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മൂത്രം ഇരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്, ചില രോഗികളിൽ ചൊറിച്ചിനും അനുഭവപ്പെടാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസും പര്യായ പദങ്ങളല്ല. പക്ഷെ മഞ്ഞപ്പിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഹെപ്പറ്റൈറ്റിസ് തന്നെയാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം എങ്ങനെ നിർണ്ണയിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്. ഇതിൽ ബിലിറൂബിൻ, അതായത് മഞ്ഞയുടെ അളവ് കൂടുതലായിട്ടിരിക്കും. ഇത് കൂടാതെ ALT AST, അതിന് മറ്റു പദങ്ങൾ SGOT SGPT എന്നും വിളിക്കാറുണ്ട്, അവ വളരെ ഉയർന്ന തോതിൽ കാണാറുണ്ട്. അസുഖം മൂർച്ഛിച്ച് തീവ്രതയായി കഴിഞ്ഞാൽ സാധാരണ പ്രോത്രോമിൻ്റെ INR എന്നുള്ള ടെസ്റ്റും പ്രൊലോങ് ചെയ്ത് പോകുന്ന ഒരു പതിവ് തീവ്രമായ ഹെപ്പറ്റൈറ്റിസിലുണ്ട്. ഇനി കരളിന്റെ പ്രവർത്തനം കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അൾട്രാസോണോഗ്രാഫി തുടങ്ങിയ ടെസ്റ്റുകൾ പലപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. രോഗത്തിന്റെ യഥാർത്ഥ കാരണം, ഏത് തരത്തിലുള്ള വൈറസ് ആണ് ബാധിച്ചതെന്ന് മനസ്സിലാക്കാൻ വൈറസിന്റെ ടെസ്റ്റുകൾ, അത് സിറോളജി ടെസ്റ്റുകൾ അല്ലെങ്കിൽ PCR ടെസ്റ്റുകൾ തുടങ്ങിയവ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലാണെങ്കിൽ ഒരു നിശ്ചിത ഇടവേള വിട്ട് ഫൈബ്രോസ്കാൻ തുടങ്ങിയ ടെസ്റ്റുകൾക്ക് രോഗവിധേയമാകേണ്ടതായിട്ട് വരാറുണ്ട്. ഇത് കൂടാതെ ഈ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾക്ക് ശുചിത്വമുള്ള ഭക്ഷണങ്ങളും തിളപ്പിച്ചാറിയ വെള്ളവും കഴിച്ച് അശ്രദ്ധയോടുകൂടി അലക്ഷ്യമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് തടയാൻ വേണ്ടി സാധിക്കും. HBക്കും HBA വാക്സിൻ അവൈലബിൾ ആണ്. വാക്സിൻ പൂർണ്ണമായി എടുത്തു കഴിഞ്ഞാൽ ഈ രോഗം വരാതെ പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. എന്നാൽ HBക്ക് വാക്സിൻ ഇന്ന് ലഭ്യമല്ല. പക്ഷെ HBC വൈറസ് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു വൈറസാണ്.

0: ിലേക്ക് ചിലപ്പോൾ വിധേയമാകേണ്ടതായിട്ട് വന്നേക്കാം. ഇതൊരു സങ്കീർണ അവസ്ഥയാണ്. സർജറിയും വളരെ സങ്കീർണമാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഈ രോഗം പ്രതിരോധിക്കാൻ സാധ്യമാണ്. ശുദ്ധജലവും സുരക്ഷിതമായ ഭക്ഷണവും ഉപയോഗിച്ച് ഹെപ്പറ്റൈറ്റിസ് എയുടെയും ഹെപ്പറ്റൈറ്റിസ് ഇയുടെയും രോഗം പ്രതിരോധിക്കാൻ സാധിക്കും. രക്തം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈംഗികബന്ധം സുരക്ഷിതമായിട്ട് ഏർപ്പെടുമ്പോഴത്തേക്കും അണുവിമുക്തമായ സൂചികൾ ഉപയോഗിക്കുക. ഇവ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും ഹെപ്പറ്റൈറ്റിസ് സിയുടെയും പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമാണ്. മദ്യപാനം ഒഴിവാക്കുക, ഫാറ്റി ലിവർ നിയന്ത്രിക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി ബാധിതരുടെ കുടുംബാംഗങ്ങളിൽ നിർബന്ധമായും പരിശോധനയും വാക്സിനും എടുക്കുക തുടങ്ങിയവ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് പ്രതിരോധത്തിന് സഹായിക്കുന്ന ചില ഘടകങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസ് ഒരു നിശബ്ദ കൊലയാളിയാണ്. എന്നാൽ ഇത് തടയാനും നേരത്തെ കണ്ടെത്താനും ഫലപ്രദമായി ചികിത്സിക്കാനും ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട്. പരിശോധനയ്ക്ക് മടിക്കരുത്. വാക്സിൻ സ്വീകരിക്കുക. കരളിനെ സംരക്ഷിക്കുക. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം 2026 നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെ പൂർണ്ണമായും തകർക്കുക തന്നെയാണ്. അറിവിലൂടെ പ്രതിരോധം സാധ്യമാണ്. പരിശോധനയുടെ നേരത്തെ രോഗനിർണയം സാധ്യമാണ്. ചികിത്സയിലൂടെ ജീവൻ രക്ഷിക്കാനും സാധ്യമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സയും പ്രതിരോധത്തെക്കുറിച്ചും ഡോക്ടർ രമേഷ് നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ ഡോക്ടർ രേഖ എം മേനോൻ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഉടുപ്പി ബി ഗോവർദ്ധൻ മൃദംഗം. നാട്ടരാഗത്തിൽ നമോ നമോ രഘുകുല നായക എന്ന് തുടങ്ങുന്ന അന്നമാചാര്യർ കൃതി. രൂപകതാളം

ഇതുവരെ കേട്ടത് ഡോക്ടർ രേഖ എം മേനോൻ പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഉടുപ്പി ബി ഗോവർദ്ധൻ മൃദംഗം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: മുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ജലം അമൃതാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.

0: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നത്തെ വിഷയം ട്രാഫിക് നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി, അതിഥിയോടൊപ്പം റൂബി ബാബു. സംശയങ്ങൾ ചോദിക്കാനായി ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടി 9496596321. വിഷയം ട്രാഫിക് നിയമങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളിൽ പെടുന്നതാണ് ഈ റോഡ് സുരക്ഷയും ട്രാഫിക് നിയമങ്ങളുമൊക്കെ. റോഡിലിറങ്ങുന്ന ഓരോ ഡ്രൈവർക്കും കാൽനട യാത്രക്കാർക്കും ഒക്കെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ അപകടങ്ങൾ ഒഴിവാക്കാനും അതുപോലെ സുരക്ഷിതമായൊരു യാത്രാ സംസ്കാരം വളർത്തിയെടുക്കാനും സാധിക്കൂ. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ നിരവധി സംശയങ്ങളുണ്ടാവും. അതിന് മറുപടി നൽകാൻ ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ACM ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ദിലീപ് കുമാർ കെ ജി ആണ്. സ്വാഗതം സർ. എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാലും ബേസിക് ആയിട്ട് ഒരു വാഹനം ഓടിക്കുമ്പോൾ അറിയേണ്ട ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങാമെന്ന് തോന്നുന്നു. അതിലിപ്പോഴെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അഡീഷൻസ്, കാരണം ഈ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളത് കിട്ടില്ലല്ലോ, അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം.
2: മോട്ടോർ വാഹന നിയമം 1988 നിയമമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഈ മോട്ടോർ വാഹന നിയമം എന്ന് പറയുന്ന ബൃഹത്തായ ഒരു നിയമമാണ്. അതിൻ്റെ താഴെ റൂളുണ്ട്, സ്റ്റേറ്റ് റൂളുകളുണ്ട്. ഇതെല്ലാം ഒരു ഡ്രൈവർ വായിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ പഠിച്ചോളണമെന്നില്ല. മോട്ടോർ ഡ്രൈവർക്ക് ബാധകമായിട്ടുള്ളത് അതിൻ്റെ 8 എന്ന് പറയുന്ന കൺട്രോൾ ഓഫ് ട്രാഫിക് എന്ന് പറയുന്ന ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. സെക്ഷൻ 112 മുതൽ 138 വരെയുള്ള സെക്ഷനുകളാണ് നേരിട്ട് ഒരു ഡ്രൈവറെ ബാധിക്കുന്ന ഡ്രൈവറുടെ ചട്ടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ സെക്ഷൻ 118 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അതിലാണ് ഡ്രൈവർമാർക്ക് ബാധകമായിട്ടുള്ളൊരു സ്പെഷ്യൽ റൂള് ഫ്രെയിം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് 2017 ഇപ്പോൾ നമ്മുടെ നിലവിലെ ഡ്രൈവർമാരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അത് പബ്ലിഷ് ചെയ്ത് 2017 ജൂൺ 23. അത് പ്രകാരമാണ് ഒരു ഡ്രൈവർ റോഡിൽ വാഹനം ഓടിക്കേണ്ടത്. പക്ഷേ 2017 അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ബഹും ഭൂരിപക്ഷം ആളുകൾ അത് വായിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം മാറുന്ന കാലത്തിനനുസരിച്ച്, മാറുന്ന വാഹനങ്ങൾക്കനുസരിച്ചെല്ലാം ഈ നിയമങ്ങൾ മാറേണ്ടതുണ്ട്. കാരണം ഒരു സിംഗിൾ ലൈനിൽ ഓടിക്കുന്നതായിരിക്കില്ല ഇപ്പോൾ 6 വരുമ്പോൾ. അപ്പോൾ ആ തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കൂടാതെ സാധാരണക്കാരനെ ബാധിക്കുന്ന ചില കാര്യങ്ങളിൽ ജൻവിശ്വാസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് 2023 വന്നൊരു നിയമ ഭേദഗതിയുണ്ട്. അതായത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പല കേസ് നിയമങ്ങളും അത് പ്രകാരം പരിഷ്കരിച്ചിട്ടുണ്ട്. 2026 അതിൻ്റെ അഗെയിൻ ഒരു വളരെ ബൃഹത്തായ ഒരു ഇത് വന്നു. അതിലും ഏകദേശം മോട്ടോർ വാഹന നിയമമാണ് ഏറ്റവും കൂടുതൽ പരിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ളൊരു ഭേദഗതി അഗെയിൻ ഏപ്രിൽ 8 വന്നതാണ്. അഗെയിൻ ഓഗസ്റ്റ് 15 മുതൽ നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ദിവസം തോറും നിയമങ്ങൾ മാറുന്നുണ്ട്. അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പ്രധാന കാര്യമാണ്.
1: ആ മാറുന്ന ഇതുമായിട്ട് ഇവരെ, അതായത് ഡ്രൈവേഴ്സിനെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ എന്തൊക്കെ ഇതൊക്കെയാണ് നമ്മൾ മോട്ടോർ വാഹന വകുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: ശരിക്കും പറഞ്ഞാൽ ഈ നിയമങ്ങൾ മാറുന്നത് നാട്ടുകാരെ അറിയിക്കണമെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 2 കോടിയോളം വാഹനങ്ങളുണ്ട്, ഒരുപക്ഷെ അതിൽ കൂടുതൽ ഡ്രൈവർമാരും. ഇവരെ ഡയറക്റ്റായിട്ട് ഇത് എങ്ങനെ പഠിപ്പിക്കും? പ്രത്യേകിച്ച് കാരണം മോട്ടോർ വാഹന നിയമം മൊത്തം മാറിയപ്പോൾ ഇത് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് താരതമ്യേന ദുഷ്കരമാണ്. കാരണം 2 കോടി ഡ്രൈവേഴ്സിന് ഇപ്പോൾ 50 വെച്ച ക്ലാസ് എടുത്താൽ പോലും 400,000 ക്ലാസ് നടത്തേണ്ടി വരും. അപ്പോൾ അത് നടത്തുക എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ പത്രങ്ങൾ വഴിയോ മാധ്യമങ്ങൾ വഴിയോ ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അത് സമഗ്രമായിക്കൊള്ളണമെന്നില്ല.
1: അതിലേക്ക് നമുക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
3: ഹലോ,
1: നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ആ നമസ്കാരം, എന്റെ പേര് രാജീവൻ.
1: ആ സംസാരിച്ചോളൂ, എവിടുന്നാണ്?
3: ഞാൻ വട്ടിയൂർക്കാവ്.
1: ഓ, സംസാരിച്ചോളൂ സാറിനോട്.
2: പറയൂ.
3: ആ നമസ്കാരം സാർ. നമസ്കാരം.
2: നമസ്കാരം.
3: ആ എന്റെ ഒരു സംശയം, ഈ നമ്മുടെ പിന്നെ ട്രാഫിക് നിയമ ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളാണ്.
2: അതെ.
3: അപ്പോ ഈ നമ്മുടെ ഓരോ വെഹിക്കിൾ ഉണ്ട്, നമുക്കിപ്പോ കാറുണ്ട്, ബസ്സുണ്ട്, സ്കൂട്ടറുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, അപ്പൊ ഇതിനെല്ലാം ഉള്ള ഹോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയർ ഹോൺ പ്രശ്നമുണ്ട്, അല്ല ഈ ഓട്ടോറിക്ഷകളിൽ ഈ നമ്മുടെ സാധാരണ ഗതിയിലുള്ള ശബ്ദത്തിന് പുറമെ വലിയ ഹോൺ പിടിപ്പിച്ച് ഈ നമ്മുടെ സ്കൂട്ടറിന്റെ പുറകെ ഒന്ന് വലുതായിട്ട് ഹോൺ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഓരോ വെഹിക്കിളിന് ഓരോ ടൈപ്പ് ഇത്ര ഡെസിബിൾ ശബ്ദത്തിലുള്ള ഫോണെ ഉപയോഗിക്കാവുന്ന പറഞ്ഞ നിയമമുണ്ടോ? അത് ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾ എടുക്കാറുണ്ടോ? അതാണ് എന്റെ ചോദ്യം.
2: അത് വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതിയാണ്. അതിനകത്ത് വാഹനത്തിൽ ഉപയോഗിക്കേണ്ട, അത് സാധാരണ ടൂ വീലർ മുതൽ ഹെവി വാഹനങ്ങൾ വരെ ഉള്ള വാഹനങ്ങൾക്ക്

0: ഉപയോഗിക്കുന്നതിന് അതിനൊരു ഫ്രീക്വൻസി ഹെഡ്സ് പറയുന്നുണ്ട്, അതിൻ്റെ ശബ്ദപരിധി. അതായത് 93 ഹെഡ്സിന് മുകളിലേക്ക്, പണ്ടുകാലത്ത് 58 വരെയായിരുന്നു, അപ്പോൾ 93 ഹെഡ്സിന് മുകളിലേക്ക് ശബ്ദവും 115 വരെ ചില വാഹനങ്ങളിലത്, ഇപ്പോൾ ട്രാക്ടർ പോലെയുള്ള വാഹനങ്ങളിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. പക്ഷേ ആ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 93 മുതൽ 115 വരെ ഹെഡ്സ് ശബ്ദം പുറപ്പെടുവിക്കാവുന്ന ഹോണുകളാണ് സാധാരണ നിരത്തിൽ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ ലംഘനം എന്ന് പറയുന്നത്, അത് സാധാരണഗതിയിൽ കമ്പനി മാനുഫാക്ചർ ചെയ്ത് ഇറക്കുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് ആ ശബ്ദപരിധിയിലുള്ള ഹോണുകൾ പിടിപ്പിച്ചിട്ടായിരിക്കും വാഹനങ്ങൾ ഇറക്കുന്നത്. അത് പിന്നെ മാറ്റി മൾട്ടിടോണിൻ്റെ എയർ ഹോണുകളൊക്കെ ഉണ്ട്, അതായത് മൾട്ടിടോണിൻ്റെ എയർ ഹോണുകളൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ്. മൾട്ടിടോണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ശബ്ദം പുറപ്പെടുവിക്കുന്ന ഹോണുകളുണ്ട്, മ്യൂസിക് ഹോണുകളുണ്ട്, പ്രത്യേകിച്ച് എയർ ഹോണുകൾ, അതായത് എയറിൻ്റെ തന്നെ ബ്രേക്ക് സിസ്റ്റത്തിൽ നിന്ന് എയർ വലിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. അതെല്ലാം ആൾട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാഹനത്തിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻസാണ്. തീർച്ചയായിട്ടും അത് ഹൈക്കോടതി തന്നെ, ഹൈക്കോടതി തന്നെയല്ല, സുപ്രീം കോടതിയും ഇതിനകത്ത് വളരെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ആൾട്രേഷനും 5000 രൂപ പിഴയടയ്ക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഹോൺ എന്ന് പറയുന്നത് തന്നെ ഒരു അനാവശ്യമാണെന്നുള്ള ചിന്തയാണ് പല പാശ്ചാത്യ രാജ്യങ്ങളിലും. അതിൻ്റെ ചുവടുപിടിച്ച് ഇന്ത്യയിലും നോൺ ഹോൺ നോട്ട് ഓക്കെ പ്ലീസ് എന്ന് പറയുന്ന ക്യാമ്പയിനുകളൊക്കെ കേരളത്തിൽ നടത്തുന്നുണ്ട്. കാരണം ഒരു ഹോൺ അടിക്കുക എന്ന് പറയുന്നത് മറ്റ് വാഹനത്തിലെ യാത്രക്കാരനെ ശാസിക്കുന്നതിന് തുല്യമാണ്. അതെ അതെ, അല്ല അത് നമ്മുടെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഇപ്പൊ നമ്മൾ പലരും ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അതല്ല.
1: അപ്പോൾ ഇനി വാഹനം ഓടിക്കുന്നതിലേക്ക് വരാം. വാഹനം ഓടിക്കുമ്പോൾ പ്രിലിമിനറി ഒരാൾക്ക് കിട്ടുന്നതാണല്ലോ ലേണേഴ്സ് ലൈസൻസ്. അപ്പോൾ ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, കൂടെ ലൈസൻസ് ഉള്ളയാൾ വേണം, അങ്ങനെയൊക്കെ ഉണ്ടോ?
0: യെസ്, ഈ ലൈസൻസിങ് സിസ്റ്റത്തിനകത്ത് പല വിദേശ രാജ്യങ്ങളും ഗ്രാജുവേറ്റഡ് ലൈസൻസിങ് സിസ്റ്റം എന്നാണ്. അതായത് ആദ്യം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു, പഠിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ അവരൊരു പ്രായോഗിക പരീക്ഷ നടത്തി അവരുടെ നിയമങ്ങൾ അറിയാമെന്ന് നോക്കുന്നു. അതിനുശേഷം നിയന്ത്രിതമായ രീതിയിൽ, അതായത് ഒരു ഗൈഡഡ് സൂപ്പർവൈസറുടെ കീഴിൽ ഇത് പഠിപ്പിക്കാൻ അനുവദിക്കുന്നു. ആ അനുവദിക്കുന്ന സിസ്റ്റമാണ് ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ 6 മാസമാണ് അതിൻ്റെ കാലാവധി. അങ്ങനെ ഒരു ലേണേഴ്സ് ലൈസൻസ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എല്ലാം അച്ചീവ് ചെയ്ത് 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടത് ഒന്ന് അത് ഓടിക്കാനുള്ള വാഹനമാണ്. ഇപ്പോൾ കാറുകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം വേണം. കാരണം അയാളുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഇൻസ്ട്രക്ടർ നിയന്ത്രിക്കാവുന്ന രീതിയിലുള്ള വാഹനം വേണം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് L, അതായത് ആ വാഹനം ലേണേഴ്സ് ലൈസൻസ് ഉള്ള ആളാണ് ഓടിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൃത്യമായ അകലവും ഒരു പക്ഷേ നിയന്ത്രണത്തിൽ മാറ്റവും വരാമെന്ന് സൂചിപ്പിക്കുന്ന സൂചന വേണം. അയാളുടെ കയ്യിൽ ലേണേഴ്സ് ലൈസൻസ് ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇത് അങ്ങനെ ലേണേഴ്സ് ലൈസൻസ് ഉള്ള ആളാണ് വാഹനം ഓടിക്കണമെങ്കിൽ കൂടെ ലൈസൻസ് ഉള്ള ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ പരിശീലനോ നിർബന്ധമായിട്ട് ഉണ്ടാവണം.
1: ഇതാണ് ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, കട്ടായി തോന്നുന്നു. ഇനി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഫ്രീ ലെഫ്റ്റ് എടുക്കുക, അതെപ്പോഴും ഉള്ള ഒരു മിസ്കൺസെപ്ഷൻ, എല്ലായിടത്തും നമുക്ക് ഫ്രീ ലെഫ്റ്റ് എടുക്കാൻ പറ്റുമോ?
0: ഫ്രീ ലെഫ്റ്റ് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്, അതൊരു കണ്ടീഷണൽ ലെഫ്റ്റാണ്. ഈ ഫ്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ നേരെ പ്രവേശനമില്ല, പക്ഷേ സൈഡിലേക്ക് തിരിഞ്ഞു പോകാൻ, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകാന്നാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ മുമ്പിലുള്ള സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന റോഡിൽ കണ്ടിന്യൂസ് ഗ്രീൻ കിട്ടി വരുന്ന വാഹനങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രീൻ കിട്ടിയ വാഹനങ്ങൾക്കാണ് ആ റോഡിൽ മുൻഗണന. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഫ്രീ ലെഫ്റ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ തുടർച്ചയായിട്ട് കത്തിക്കിടക്കുന്നതായിരിക്കില്ല, അത് ബ്ലിങ്കിങ് ആയിരിക്കും. ആ സമയം കണ്ടിന്യൂസ് ഗ്രീൻ കണ്ടിന്യൂസ് കത്തുന്നത്, അത് തന്നെ ഒരു ഇതാണ്, ഇൻഡിക്കേഷനാണ്. അത് കണ്ടിന്യൂസ് കത്തി വരുന്ന വാഹനങ്ങൾക്കാണ് അവിടെ മുൻഗണന. പക്ഷേ ഇയാൾക്ക് ഫ്രീ ലെഫ്റ്റ് എന്ന് പറയുന്ന ബ്ലിങ്കിങ് ആരോടുള്ള ആളുകൾക്ക് കയറാം, ആ റോഡിലേക്ക് കയറാം. പക്ഷേ എപ്പോൾ മറ്റേ വാഹനത്തിനെ കടത്തി വിട്ടിട്ട് അതിൻ്റെ പുറകിൽ കയറണം, അതായത് സെക്കൻഡ് പ്രിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ലെഫ്റ്റ് അല്ല, അതൊരു കണ്ടീഷൻ ലെഫ്റ്റ് ആണ്.
1: ഒരു ശ്രോതാവ് കൂടെ നമ്മൾ ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, കട്ടായി തോന്നുന്നു. ഇനി ഇപ്പം നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ മിക്ക ഇപ്പം ജെൻസികളുടെ ഒരു കാലമാണ്, ജെൻസികൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഈ വീഡിയോ ചിത്രീകരണം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുക, വീഡിയോ ചിത്രീകരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ട്രാഫിക് നിയമ ലംഘനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തൊക്കെയാണ്?
0: ഇവിടെയാണ് നമ്മളിതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി അറിയേണ്ടത്. ഞാൻ അഗൈൻ പറഞ്ഞു, 2017 വന്ന ഡ്രൈവിംഗ് റെഗുലേഷൻ, ഈ റെഗുലേഷൻ

0: എന്ന് പറയുന്നത് റോഡിൽ ഒരാൾ പാലിക്കേണ്ട കാര്യമാണ്. അതിനകത്തൊരു ചെറിയ തെറ്റുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒന്നിലധികം ജീവനുകൾ നഷ്ടപ്പെട്ടേക്കാം. അവിടെ ക്ലോസ് 5, അതിനകത്ത് റെഗുലേഷൻ 5-നകത്ത് ഡ്രൈവർ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പാലിക്കാതെ ഡ്രൈവർ വാഹനം ഓടിച്ച് ഒരാൾ അപകടത്തിൽപ്പെട്ട് ചിലപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടാൽ അതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യല്ല. ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം 105 ചാർജ് ചെയ്യാവുന്ന ഒരു വകുപ്പാണ് ചിലപ്പോൾ പലപ്പോഴും അത്. ഇപ്പോൾ സമീപകാലത്തുണ്ടായ ഒരു ടിപ്പർ അപകടത്തെക്കുറിച്ച് നമുക്കറിയാം. അവിടെ 105 എന്ന് പറഞ്ഞാൽ ലൈഫ് സെൻറ്റൻസ് കിട്ടാവുന്നൊരു കുറ്റമാണ്, ജാമ്യം പോലും കിട്ടില്ല. അവിടെയാണ് ലൈസൻസ് എന്താണെന്ന് അറിയേണ്ടതും അത് പാലിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം വരുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരെന്നുള്ള ഒരു കാറ്റഗറിയിലല്ല അതിനെ കാണേണ്ടത്. ഉത്തരവാദിത്തമുള്ള ഓരോരുത്തരും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു അപകടത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അയാളത് ചെയ്യണം. ഇപ്പോൾ ഒരു അതിനകത്ത് ഏറ്റവും എക്സാമ്പിൾ പറയാവുന്ന ഒരു KSRTC ബസ് ഒരിക്കൽ റോഡ് സൈഡിൽ ബ്രേക്ക് ഡൗൺ ആയി. അയാൾ ഹസാർഡ് ലൈറ്റൊക്കെ ആയിട്ട് റോഡിൻ്റെ സൈഡിൽ ഒതുക്കി ഇട്ടു. യാത്രക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2-വീലറും വന്ന് അതിനകത്തേക്ക് ഇടിച്ച് കയറി. ഒരു ക്ലാസിക് എക്സാമ്പിളാണത്. ഈ ഡ്രൈവർ ഈ 2-വീലറുകാരനെ പുറത്തേക്ക് എടുത്ത് ഒരു ഓട്ടോറിക്ഷ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തി തുളുകി അയാൾ മരിച്ചുപോയി. RTO അയാൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അയാൾ ബഹുമാനപ്പെട്ട കോടതിയിൽ അത് അപ്പീൽ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരുന്നു, റോഡിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു, ഞാൻ ഇടത് ദിവസം ചേർത്ത് നിർത്തിയിരുന്നു, ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തിരുന്നു, എൻ്റെ യാത്രക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ കുഴപ്പം കൊണ്ടല്ല അപകടം ഉണ്ടായത്, എന്നിട്ട് ഞാൻ അയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, എന്നിട്ടും എൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഹൈക്കോടതി ഈ കാര്യം പരിശോധിച്ചിട്ട് അതിനകത്ത് ആലോചിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് റെഗുലേഷനിൽ ഒരു ഡ്രൈവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം താങ്കൾ പാലിച്ചിട്ടില്ല. എന്താണ് ആ പാലിക്കാത്തതെന്ന് വെച്ചാൽ, ഒരു വാണിംഗ് ട്രയാങ്കിൾ റോഡിൻ്റെ ആ വാഹനത്തിൻ്റെ പുറകിൽ 50 മീറ്റർ പുറകെ റോഡിൽ വയ്ക്കണം. അപ്പോൾ ഇത് പാലിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഡ്രൈവർ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അയാളുടെ ലൈസൻസ് അയോഗ്യമാക്കപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ റീൽ ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റാത്ത രീതിയിൽ വാഹനം ഓടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ലംഘനം സ്വാഭാവികമായിട്ടും ഒരു കുറ്റമായിട്ട് മാറും.
1: ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സാർ നമസ്കാരം.
1: ഇതാരാണ്? പേരും സ്ഥലവും പറയാമോ?
2: എന്റെ പ്രധാന ഡിസ്ട്രിക്റ്റിലെ കാഞ്ഞിരംകുളം എന്നുള്ള സ്ഥലത്താണ് എന്റെ വീട്. ഞാന് 1978 മുതൽ കാർ ഓടിക്കായിരുന്നു.
1: സംസാരിച്ചോളൂ സാറിനോട്.
2: എന്റെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങൾ, ഇപ്പോഴും ഞാൻ കാർ ഓടിക്കുന്നുണ്ട്, ഗൾഫിലൊരു 14 വർഷം ഓടിച്ചു, അവിടെയൊക്കെ നല്ല നിയമങ്ങളാണ്. ഇവിടെ ആകുമ്പോൾ രാത്രി കാണുന്ന ഹൈ ലൈറ്റുകളാണ് ഇട്ടുകൊണ്ട് വരുന്നത്, നമുക്ക് തന്നെ കണ്ണെല്ലാം മങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ അത് വളരെ വിഷയമാണ്. അതുപോലെ ബാക്ക്, ഈ ട്രക്കുകളുടെ ബാക്കിൽ 3-ഇഞ്ച് പൈപ്പ് പിടിച്ചിട്ടാണ്, നമ്പർ ബോർഡ് കാണാൻ പറ്റുന്നില്ല. അവര് വല്ല ബൈക്കുകളെ തട്ടിയിട്ട് പോയാലും അറിയാൻ പറ്റുന്നില്ല. നമ്പർ ബാക്ക് നമ്പറാണല്ലോ സാറ് നോക്കുന്നത് ആദ്യം.
0: അല്ല, ഇപ്പൊ അതിനകത്ത് ബാക്കിൽ ആ പൈപ്പ് പിടിപ്പിച്ചേക്കുന്നത് നിയമപരമായ ഒരു ആവശ്യമാണ്. അത് അണ്ടർ റൺ പ്രൊട്ടക്ടർ എന്ന് പറയും. അതായത് പുറകിൽ വരുന്ന ഒരു 2-വീലറുകാരൻ ആ വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയാൽ അയാളുടെ ആകെ തല വന്നിട്ടായിരിക്കും ഈ ബോഡിയിൽ ഇടിക്കുക. അത് ഭയങ്കര ഗുരുതരമായ പരിക്കിന് കാരണമാവും. എനിക്ക് തോന്നുന്നു ഈ ടിപ്പർ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ, ഗുഡ്സ് വാഹനങ്ങളുടെ അപകടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വാഹനങ്ങൾ ഇതിന് താഴേക്ക് ഇടിച്ചു കയറി പോകുന്നതാണ്, പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങൾ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിലും സൈഡിലും ഫ്രണ്ടിലും അണ്ടർ റൺ പ്രൊട്ടക്ടർ എന്ന് പറയും, വാഹനം അകത്തേക്ക് കയറി പോകാത്ത രീതിയിൽ തടസ്സം വയ്ക്കുന്നത്. പക്ഷെ അതൊരു കാരണവശാലും നമ്പർ പ്ലേറ്റിനെ മറച്ചുകൊണ്ടാവരുത്. കാരണം നമ്പർ പ്ലേറ്റ് അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലാണ് വരേണ്ടത്, അല്ലെങ്കിൽ ബോഡിയിൽ കൃത്യമായിട്ട് രണ്ടാമത് എഴുതേണ്ടതുണ്ട്. കാരണം നമ്പർ പ്ലേറ്റ് മറച്ചുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ല. പക്ഷെ അതൊരു സുരക്ഷാ ഉപാധിയാണ് എന്നാണ് അതിനകത്ത് പറയാനുള്ളത്.
2: സാർ 40% ട്രക്കുകളും അങ്ങനെ ഓടുന്നുണ്ട് നമ്പർ ബോർഡ് മറച്ചു വെച്ചിട്ട്, ഈ പൈപ്പ്
0: ഉണ്ട്. അത് വളരെ കർശനമായ നിർദ്ദേശം ഈ കാര്യത്തിൽ പ്രധാന ഈ CF ഫിറ്റ്നസ് ടെസ്റ്റിന് വരുന്ന സമയത്ത് അത് പരിശോധിക്കാൻ കൃത്യമായ നിർദ്ദേശമുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മിക്കവാറും വാഹനങ്ങളുടെ അങ്ങനെയുള്ള നമ്പറുകൾ ബോഡിയിലും കൂടി എഴുതിയിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഈ പറഞ്ഞത് ചില സ്വാഭാവികമായിട്ടും ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്പറുകൾ അടക്കം കവർ ചെയ്തിട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ട ഒരു, കാരണം അത് ഈ ഇതിനകത്ത് മാത്രമല്ല ക്യാമറയിലും ഈ ഒഫൻസ് വന്നാൽ അത് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വാഹനം ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാവും.
2: കേരളത്തിലുള്ള ട്രക്കുകളുണ്ട് സാർ എങ്ങനെ?
0: അങ്ങനെ അപൂർവമായിട്ട് ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതായത് ഈ നമ്മളിപ്പോൾ വാഹനത്തിലുണ്ടാവും, ഞാൻ പറഞ്ഞില്ല അതിൻ്റെ മുകളിൽ ടർപ്പായിട്ട് മൂടിക്കെട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വരുന്ന സാഹചര്യം ഉണ്ടാവും. അതല്ലാത്ത കേസുകളിലൊക്കെ സാധാരണഗതിയിൽ ഈ അണ്ടർ റൺ പ്രൊട്ടക്ടറിൻ്റെ ബാക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ടിലേക്ക് പിടിപ്പിക്കുക അല്ലെങ്കിൽ ബോഡിയിൽ എഴുതുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൺസേൺഡ് ഓഫീസിലേക്ക് അറിയിച്ചാൽ തീർച്ചയായിട്ടും അതിനകത്ത് നടപടിയുണ്ടാവും.
2: ഓക്കെ.
0: യെസ്.

0: ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ലൈറ്റ് ഉപയോഗം, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലെ വാഹനങ്ങളുടെ ലൈറ്റ് ഉപയോഗത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: ഈ അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം എന്ന് പറയുന്നത് ഞാൻ കണ്ടാൽ പോരെ എന്നെയും കാണണം എന്നുള്ളതാണ് റോഡിൽ. കാരണം ഞാൻ കണ്ട ഈ രണ്ട് ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് ബാക്കി ലോകം മുഴുവൻ കണ്ടിട്ട് കാര്യമില്ല, അയാൾ എന്നെ കാണില്ല. ഇപ്പം സമീപകാലത്ത് എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച മുമ്പ് കണ്ണൂർ ഭാഗത്ത് നടന്ന ഒരു ആക്സിഡൻറ്റിൽ എതിരെ വന്ന വാഹനത്തിന് 5 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടൊരു ആക്സിഡൻ്റ് ഉണ്ട്. ഒരു പക്ഷേ അതിൻ്റെ അത് മാത്രമായിക്കൊള്ളണമെന്നില്ല, അതിൻ്റെ ഒരു കാരണം ഹെഡ്ലൈറ്റാണ്. ഇവിടെ നമ്മുടെ ഒരു ബേസിക്കായിട്ടുള്ളൊരു ധാരണയുണ്ട്, ഞാൻ ഈ ലോകത്ത് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും ഞാൻ കാണുന്നുണ്ടെന്നുള്ള അത് ഏറ്റവും അപകടകരമായൊരു ചിന്താഗതിയാണ് ഹെഡ്ലൈറ്റ്. പ്രത്യേകിച്ച് ഹെഡ്ലൈറ്റ് അദ്ദേഹം പറഞ്ഞ് വളരെ കറക്റ്റാണ്. അത് തന്നെയല്ല, അതിനകത്ത് ഒരു കാര്യവും കൂടി ഉണ്ട്, പ്രായത്തിനനുസരിച്ച് കാഴ്ചയുടെ കുറവും സംഭവിക്കും. ഒരു ഇപ്പം അദ്ദേഹം തന്നെ ഒരു പ്രായമായ ഒരാളാണ്, ഒരു 65-70 വയസ്സ് കഴിയുമ്പോൾ ഈ ലൈറ്റിൻ്റെ റിഫ്രാക്ഷനും പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറും. തീർച്ചയായിട്ടും അതിൻ്റെ തന്നെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് ഹെഡ്ലൈറ്റൊക്കെ ആൾട്ടർ ചെയ്യാൻ നമ്മൾ പലരെങ്കിലും ഒരു വിനോദമാക്കിയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു കഥ തന്നെ പറയാനുണ്ട് ശരിക്കും പറഞ്ഞാൽ.
0: അതിലേക്ക് വരാൻ നമുക്കൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് സുരേഷ് കുമാർ എന്നാണ്, വട്ടൂർക്കാവിൽ നിന്നാണ്.
0: സംസാരിച്ചോളൂ കേട്ടോ.
2: അപ്പോ ആദ്യമായി അനന്തപുരിക്ക് ഞാന് വളരെയധികം നന്ദി പറയാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ എടുത്തത്.
0: സംസാരിച്ചോളൂ സാർ.
2: എനിക്കപ്പോ രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന് സ്ക്രാപ്പിനെ കുറിച്ചാണ്. ഒരു വണ്ടി നമ്മള് പഴയ വാഹനം സ്ക്രാപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്.
1: ഓക്കെ.
2: രണ്ട്, ഈ ഫുട്പാത്തിൽ കൂടി പോകുന്ന ടൂ വീലേഴ്സിന് അതിനെതിരെ നമുക്ക് എന്ത് നടപടി എടുക്കാൻ പറ്റും സാധാരണ പോലും?
1: രണ്ട് കാര്യം പറയാം. ഒന്ന്, സ്ക്രാപ്പിംഗ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് 2021 കാലഘട്ടത്തിൽ തന്നെ സ്ക്രാപ്പേജ് പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നഗരത്തിൽ ഓടുന്ന അല്ലെങ്കിൽ കൺട്രി രാജ്യത്തോടുന്ന പഴയ വാഹനങ്ങൾ ഒഴിവാക്കി പകരം പുതിയ വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുവരണം. അതായത് കൂടുതൽ സുരക്ഷയുള്ള കുറഞ്ഞ പൊല്യൂഷനുള്ള വാഹനങ്ങൾ കൊണ്ടുവരണം എന്നതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ സ്ക്രാപ്പിംഗ് സെൻറ്ററുകളിൽ അത് കൊടുത്ത് അവിടെ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പോൾ കേരളത്തിലെ സ്ക്രാപ്പിംഗ് സെൻറ്റർ കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയുള്ള സ്റ്റീൽസ് ആൻഡ് ഫോർജിങ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാണ് കൊടുത്തിട്ടുള്ളത് നിലവിൽ. അത് ആലപ്പുഴ ജില്ലയിലുണ്ട്, അഗൈൻ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അവിടെ ഇത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നത് സ്ക്രാപ്പ് ചെയ്യാനുള്ളൊരു സർട്ടിഫിക്കറ്റ് തരും. അത് വച്ചിട്ട് നിലവിലെ RC ക്യാൻസൽ ചെയ്യാനുള്ള അപേക്ഷ ബന്ധപ്പെട്ട RTO ഓഫീസിൽ കൊടുക്കാം. മാത്രവുമല്ല, അങ്ങനെ സ്ക്രാപ്പേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്താൽ റോഡ് ടാക്സ് ഇനത്തിൽ ചില കാറ്റഗറി അനുസരിച്ചിട്ട് വലിയ ഒരു ഇളവ്, 5% മുതൽ ഇളവ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ പല വലിയ വാഹനങ്ങൾക്കൊക്കെ അതൊരു വലിയ എമൗണ്ടായിട്ട് തന്നെ കിട്ടും. അതാണ് അതിനകത്ത് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. പിന്നെ രണ്ടാമത്തെ, ഫുട്പാത്തിൽ കൂടെ സഞ്ചരിക്കുന്ന കേസ് നമുക്കത്തെ സമീപകാലത്ത് കോഴിക്കോട് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് അറിയാം. ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി തന്നെ തുടർച്ച കഴിഞ്ഞ 1 മാസം മുമ്പേ അഗൈൻ അത് ആളുകളുടെ സഞ്ചാരം എന്ന് പറയുന്ന മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നിരത്തിൽ കൂടി ഒരാൾ നടക്കാനുള്ളൊരു അവകാശം മൗലിക അവകാശമാണ് മനുഷ്യൻ്റെ. അപ്പോൾ അവിടെ ഫുട്പാത്തുകൾ എന്ന് പറയുന്നത്, നമ്മുടെ റോഡുകളിൽ ഫുട്പാത്തുകൾ വളരെ കുറവാണെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ. ഉള്ള ഫുട്പാത്തുകൾ തന്നെ റോഡുകൾ നിറഞ്ഞൊഴുകുന്ന സമയത്ത് കയ്യേറുന്നു. അത് കച്ചവടക്കാരാവാം, ബോർഡുകളാവാം, ഈ പറയുന്ന ടൂ വീലറുകളാവാം. അതായത് കാൽനടയാത്രക്കാരനെ റോഡിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങൾ പല സ്ഥലത്തും ഉണ്ട്. തീർച്ചയായിട്ടും റോഡിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത് പെഡസ്ട്രിയനാണ് എന്നാണ് നമ്മുടെ വകുപ്പ്. പക്ഷേ പലപ്പോഴും രാജാക്കന്മാർക്ക് അവിടെ സ്ഥാനമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ടൂ വീലറുകൾ പർട്ടിക്കുലർ സ്പേസിലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനറലായിട്ടുള്ളൊരു സംഗതിയാണെങ്കിൽ പോലീസിലോ മോട്ടോർ വാഹന വകുപ്പിലോ അറിയിക്കണം. അല്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും നിർമ്മിതികളുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ജില്ലാ കളക്ടർക്ക്, ജില്ലാ കളക്ടറാണ് റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലയിലെ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട RTO ഓഫീസിൽ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇവിടെയൊക്കെ ഒന്നും പോകേണ്ടതില്ലേ, ഇപ്പം എല്ലാം ഓൺലൈനിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ PWD ആണെങ്കിൽ PWD, NHI ആണെങ്കിൽ NHI ഫോട്ടോ, നമ്മളതൊരു തെളിവ് സഹിതം കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു അറിവ്.
2: ഓക്കെ.
0: സാർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ലൈറ്റിനെ കുറിച്ചായിരുന്നു. സാറിന്റെ കഥ വേണമെങ്കിൽ പങ്കുവയ്ക്കാം.
1: ഞാൻ ഒരു ദിവസം വാഹനം പരിചയ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു വാഹനമായിട്ട് വരികയാണ്. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് കൈ കാണിച്ച് നിർത്തേണ്ടി വന്നത്. പക്ഷേ വാഹനം നിർത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അയാളുടെ ചെറിയൊരു ഹെഡ്ലൈറ്റ്, ഒരു പഴയ വാഹനമാണ്, പേര് വേണമെങ്കിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, സമുറായി, പോരാളി എന്നാണ് അതിൻ്റെ ജപ്പാനിലുള്ള അർത്ഥം. അപ്പോൾ അയാളുടെ ഹെഡ്ലൈറ്റിൻ്റെ താഴെ ഒരു വലിയ ഹെഡ്ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്, അതിങ്ങനെ ചെരിച്ച് പിടിപ്പിച്ചേക്കാം മുകളിലേക്ക്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അതിനുള്ള കാശില്ല, പക്ഷേ നിങ്ങൾ ഇത്രയും വലിയൊരു ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ടോ? പുള്ളി പറഞ്ഞു, ഞാൻ സാറേ 6 മണിക്കാണ് എൻ്റെ ജോലി കഴിഞ്ഞ്

0: ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പാണ്ടി ലോറിക്കാരുടെ വെളിച്ചം കാരണം ഉണ്ടല്ലോ കണ്ണ് കാണൂല സാർ. അപ്പം ഞാൻ അവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഒരു ലൈറ്റ് മേടിച്ച് പിടിപ്പിച്ചേക്കുക. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പാണ്ടി ലോറിക്കാരന് കണ്ണ് കണ്ടില്ലെങ്കിലും പോകാൻ പോകുന്നത് സ്വന്തം ജീവനാണെന്നുള്ളൊരു തിരി അത് ഈ അതാണ് ഞാൻ പറഞ്ഞത് പ്രതികാരമാണെന്ന് പറയും. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാത്രം കാണുക എന്ന് പറയുന്ന ഒരു ചിന്താഗതി നമുക്കുണ്ട്. പരസ്പര സഹകരണം, മറ്റുള്ളവരും കൂടിയും ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുക. ഡ്രൈവിങ്ങിലൊരു സന്തോഷമുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഹെഡ്ലൈറ്റ് അവൻ്റെ മുഖത്തേക്ക് അടിച്ചൊരു സന്തോഷം കിട്ടും, ഞാൻ ഒരാളുടെ പുറകിൽ പോയി ഹോൺ അടിച്ചാൽ സന്തോഷം കിട്ടും. അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത്. പുറകിലൊരുത്തൻ ഹോൺ അടിക്കുമ്പോൾ അവനെ കടത്തിവിടുമ്പോഴും സന്തോഷം കിട്ടും, കടത്തിവിട്ടില്ലെങ്കിലും സന്തോഷം കിട്ടും. ഏത് സന്തോഷമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്.
1: ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഉദയമാണ് ആലപ്പുഴ സാറെ വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ.
0: പറയൂ.

0: ആവശ്യമാണ്. ഭക്ഷണവും വസ്ത്രവും ഷെൽട്ടറും കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് യാത്ര ചെയ്യേണ്ടതുണ്ട്, അതാരായാലും. അപ്പോൾ ആ യാത്രയ്ക്ക് ആവശ്യമായ രീതിയിലേക്കാണ് നമ്മൾ ഈ വാഹനം മോഡിഫൈ ചെയ്യുന്നത്. പക്ഷേ അതിനകത്തൊരു ചെറിയൊരു അപകട സാധ്യത ഉള്ളത് ഈ രാത്രി കാലം. ഞാൻ എന്തുകൊണ്ടാണ് ഈ അപകടം കൂടുതൽ വരാനുള്ളൊരു സാധ്യത താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സാധാരണ ഇതിലൊരു ടൂ വീലർ ആണെന്നായിരിക്കും മറ്റേ വാഹനത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുക. ഇതിൻ്റെ ഈ രണ്ട് സൈഡിലേക്കുള്ള വീല് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് സാധാരണഗതിയിൽ ആളുകളെ ശ്രദ്ധിച്ചോളണമെന്നില്ല, പ്രത്യേകിച്ച് അതിനകത്ത് റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുകളൊന്നും ഇല്ലെങ്കിൽ. കാരണം നമ്മൾ ഈ റോഡിൽ വാഹനം ഓടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടൂ വീലർ കാണും, അല്ല ഉണ്ട് ഉള്ളതാണ് നല്ല കാര്യമാണ്, തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഈ സൈഡിലേക്കുള്ള വീലുകൾ നമ്മുടെ റോഡുകളൊക്കെ തന്നെ നിറഞ്ഞൊഴുകുകയാണല്ലോ, ഒരടി പോലും സ്ഥലമില്ലാതെ ഓടുന്ന സമയത്താണ് ഇങ്ങനെ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു ശ്രദ്ധ അഡീഷണൽ ആവശ്യമാണ്. മാത്രവുമല്ല മറ്റു വാഹനത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കുറഞ്ഞൊരു വാഹനമാണ്, പ്രത്യേകിച്ച് വളവെടുക്കുന്ന സമയത്തൊക്കെ. അതുകൊണ്ടൊരു അപകടത്തിന് സാധ്യത കൂടുതലുണ്ട്. പക്ഷേ ഇതിനകത്ത് താങ്കൾ ഉന്നയിച്ചൊരു പ്രധാന കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു മുൻകരുതൽ ആവശ്യമുള്ള ആളുകളാണ് ആ റോഡിന് മുന്നിൽ പോകുന്നത് എന്ന് ഈ വാഹനം കാണുമ്പോൾ മറ്റുള്ളവരും മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്രിയാത്മകമായും സഹിഷ്ണുതയോടെയുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം മറ്റുള്ളവരെക്കാൾ കുറച്ചും കൂടി മുൻഗണന അർഹിക്കുന്ന ഒരാളാണ് ആ റോഡിൽ താങ്കളെ പോലെയുള്ള ആളുകൾ. ഹോണടിക്കുക എന്നുള്ളത് യെസ്
1: അത് വേറൊരു കാര്യമുണ്ട്. ഈ ഇങ്ങനെ ഭയങ്കര വണ്ടി ഓടിക്കുന്നവര് പോലും ഓൺ അടിക്കുക നിയമം പാലിക്കുക ചെയ്യുന്നില്ല. നമുക്ക് ഭയങ്കര ഖേദം കൊണ്ടായി വിളിച്ചതും പറഞ്ഞത്.
0: വളരെ അല്ല, ഈ ഹോൺ എന്ന് പറയുന്നത് ഇതിനകത്ത് ഹോൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സംസ്കാരപരമായ ഉപയോഗത്തിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഹോൺ അടിക്കേണ്ടത്, അല്ലാതെ ഫുൾ ടൈം. കാരണം അതല്ലാതെ ഒരു ഫുൾ ടൈം ഹോൺ അടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്ന വീടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ അവരുടെ ഒരു പ്രശ്നം ഹോൺ അടിയായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, താങ്കളെ പോലെയുള്ള ഒരാളുകളെ കാണുമ്പോൾ താങ്കളെ അറിയിക്കേണ്ട, ചിലപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ ചെവിയിൽ കേഴ്ച കാഴ്ചയോ അതേപോലെ കേൾവിയോ കുറവുള്ള ആൾക്കാരും ഉണ്ടാവാം, അവരെ അറിയിക്കണം എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ സഹിഷ്ണുത എന്ന് പറയുന്നൊരു സംഗതി. അവരോടൊരു സഹിഷ്ണുത പാലിക്കേണ്ടതുണ്ട്, മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും കുറച്ചും കൂടിയും ശ്രദ്ധ പാലിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുകളൊക്കെ ഈ തള്ളി നിൽക്കുന്ന വീലുകളിലേക്കും എല്ലാം ഒട്ടിക്കേണ്ടതുണ്ട്. വേഗത കുറച്ച് കുറയ്ക്കേണ്ടതുണ്ട്, കാരണം അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും അഡീഷണൽ രണ്ട് വീല് വരുമ്പോൾ. ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും താങ്കളുടെ ആ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ന്യായമാണ്.
2: അതെ, അദ്ദേഹം പറഞ്ഞത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പം സാറ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ റോഡിൽ മുൻഗണന ലഭിക്കേണ്ട ആൾക്കാരുണ്ട്, അവരെക്കുറിച്ച് അവർക്ക്
0: യെസ് അത് ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്നൊരു ചൊല്ലുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അവിടെയാണ്, റോഡിൽ ആർക്കാണ് മുൻഗണന, അതാണ് അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് വേ എന്ന് പറയും. ഈ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് നമ്മുടെ നിർവചനത്തിൽ തന്നെയുണ്ട്, ആർക്കാണ് റോഡിൽ അവകാശം എന്നുള്ളത്. അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു അപകടത്തിന് സാധ്യതയില്ല. അതിൽ തന്നെ റൈറ്റ്

ഓർ ഈക്വൽ എന്നൊരു ചൊല്ലുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അവിടെയാണ്, റോഡിൽ ആർക്കാണ് മുൻഗണന, അതാണ് അതിൻ്റെ പ്രിയോറിറ്റി എന്ന് പറയുന്നത്, റൈറ്റ് ഓഫ് വേ എന്ന് പറയും. ഈ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് നമ്മുടെ നിർവചനത്തിൽ തന്നെയുണ്ട്, ആർക്കാണ് റോഡിൽ അവകാശം എന്നുള്ളത്. അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു അപകടത്തിന് സാധ്യതയില്ല. അതിൽ തന്നെ റൈറ്റ്

0: റോഡ് കയറുമ്പോഴും എന്റെ നിയമം ഓൺ അടിക്കും, ഇൻഡിക്കേറ്റർ എടുത്ത് ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്. അത് തെറ്റാണോ എന്നുള്ളത് ഒരു ചോദ്യം. പിന്നെ ട്രാഫിക് നിയമം എല്ലാവർക്കും ഹോൺ അടിച്ച് പോകണോ എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം ആയിരുന്നു എല്ലാവർക്കും.
1: ഓക്കെ, അല്ല താങ്കൾ പറഞ്ഞ, ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ അഡീഷണൽ വീല് ഘടിപ്പിച്ച, പുറകില് രണ്ട് വീല് അഡീഷണൽ ആയിട്ട് ഘടിപ്പിച്ച വാഹനമല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അല്ല, അതിനകത്തൊരു അപകട സാധ്യത കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം യാത്ര എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഭക്ഷണവും വസ്ത്രവും ഷെൽട്ടറും കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന് യാത്ര ചെയ്യേണ്ടതുണ്ട്, അതാരായാലും. അപ്പോൾ ആ യാത്രയ്ക്ക് ആവശ്യമായ രീതിയിലേക്കാണ് നമ്മൾ ഈ വാഹനം മോഡിഫൈ ചെയ്യുന്നത്. പക്ഷേ അതിനകത്തൊരു ചെറിയൊരു അപകട സാധ്യത ഉള്ളത് ഈ രാത്രി കാലം. ഞാൻ എന്തുകൊണ്ടാണ് ഈ അപകടം കൂടുതൽ വരാനുള്ളൊരു സാധ്യത താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ ഗതിയിൽ ഒരു ടൂ വീലർ ആണെന്നായിരിക്കും മറ്റേ വാഹനത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുക. ഇതിൻ്റെ ഈ രണ്ട് സൈഡിലേക്കുള്ള വീല് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് സാധാരണഗതിയിൽ ആളുകൾ ശ്രദ്ധിച്ചോളണമെന്നില്ല, പ്രത്യേകിച്ച് അതിനകത്ത് റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുകളൊന്നും ഇല്ലെങ്കിൽ. കാരണം നമ്മൾ ഈ റോഡിൽ വാഹനം ഓടിക്കണം എങ്ങനെയാണെന്ന്

0: ലോകത്ത് ഡ്രൈവിംഗ് സിലബസ് മാത്രമാണ് സിലബസ് കാണാതെ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ. റൂൾ 30 ഒരു ക്രിയാത്മകമായും സഹിഷ്ണുതയോടെയുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം മറ്റുള്ളവരെക്കാൾ കുറച്ചും കൂടി മുൻഗണന അർഹിക്കുന്ന ഒരാളാണ് ആ റോഡിൽ താങ്കളെ പോലെയുള്ള ആളുകൾ. ഹോണടിക്കുക എന്നുള്ളത് യെസ്
1: അത് വേറൊരു കാര്യമുണ്ട്. ഈ ഇങ്ങനെ ഭയങ്കര വണ്ടി ഓടിക്കുന്നവർ പോലും ഓൺ അടിക്കുക നിയമം പാലിക്കുക ചെയ്യുന്നില്ല. നമുക്ക് ഭയങ്കര ഖേദവും കൊണ്ടായി വിളിച്ചതും പറഞ്ഞത്
0: വളരെ അല്ല. ഈ ഹോൺ എന്ന് പറയുന്നത് ഇതിനകത്ത് ഹോൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സംസ്കാരപരമായ ഉപയോഗത്തിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഹോൺ അടിക്കേണ്ടത്, അല്ലാതെ ഫുൾ ടൈം. കാരണം അതല്ലാതെ ഒരു ഫുൾ ടൈം ഹോൺ അടിക്കുക എന്ന് പറയുന്നത് റോഡിന്റെ സൈഡിൽ താമസിക്കുന്ന വീടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ അവരുടെ ഒരു പ്രശ്നം ഹോൺ അടിയായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, താങ്കളെ പോലെയുള്ള ഒരാളുകളെ കാണുമ്പോൾ താങ്കളെ അറിയിക്കേണ്ട, ചിലപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ ചെവിയിൽ കേഴ്ച കാഴ്ചയോ അതേപോലെ കേൾവിയോ കുറവുള്ള ആൾക്കാരും ഉണ്ടാവാം. അവരെ അറിയിക്കണം എന്നുള്ളത് അതാ ഞാൻ പറഞ്ഞ സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു സംഗതി. അവരോടൊരു സഹിഷ്ണുത പാലിക്കേണ്ടതുണ്ട്, മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും കുറച്ചും കൂടിയും ശ്രദ്ധ പാലിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുകളൊക്കെ ഈ തള്ളി നിൽക്കുന്ന വീലുകളിലേക്കും എല്ലാം ഒട്ടിക്കേണ്ടതുണ്ട്. വേഗത കുറച്ച് കുറയ്ക്കേണ്ടതുണ്ട്, കാരണം അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും അഡീഷണൽ 2 വീല് വരുമ്പോൾ. ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും താങ്കളുടെ ആ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ന്യായമാണ്.
2: അതെ, അദ്ദേഹം പറഞ്ഞത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പം സാറ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ റോഡിൽ മുൻഗണന ലഭിക്കേണ്ട ആൾക്കാരുണ്ട്, അവരെക്കുറിച്ച് അവർക്ക്
0: യെസ്. അത് ആളാർ ഈക്വൽ ബട്ട് സമ്മർ മോർ ഈക്വൽ എന്നൊരു ചൊല്ലുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അവിടെയാണ്, റോഡിൽ ആർക്കാണ് മുൻഗണന, അതാണ് അതിൻ്റെ പ്രിയോറിറ്റി എന്ന് പറയുന്നത്, റൈറ്റ് ഓഫ് വേ എന്ന് പറയും. ഈ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് നമ്മുടെ നിർവചനത്തിൽ തന്നെയുണ്ട്, ആർക്കാണ് റോഡിൽ അവകാശം എന്നുള്ളത്. അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു അപകടത്തിന് സാധ്യതയില്ല. അതിൽ തന്നെ റൈറ്റ് അങ്ങനെ അതാണ്. അപ്പം അത് നമുക്കറിയാമല്ലോ. ഓക്കെ
3: സാറേ, രണ്ടാമതൊരു ചോദ്യം കൂടെ ഉണ്ട് സാറേ. എന്റെ ലൈസൻസ് 2026 ജൂൺ മാസം ഹെവി കഴിഞ്ഞു, ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. അത് നമുക്ക് ഇനി ടെസ്റ്റ് ഒന്നും കൊടുക്കാതെ പുതുക്കിയെടുക്കാം?
0: പുതുക്കാലോ ഒരു ലൈസൻസ്? ചോദിച്ചു വളരെ നല്ല കാര്യമാണ്. ലൈസൻസ് തീരുന്ന 1 നമുക്ക് ടെസ്റ്റ് ഇല്ലാണ്ട് പുതുക്കാം. ഇപ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം ലൈസൻസ് തീരുന്നതിന് 1 പുതുക്കാം, 1 പുതുക്കാം, തീരുന്നതിന് 1 മുമ്പ് വരെ പുതുക്കാം. താങ്കളുടെ ജൂൺ കഴിഞ്ഞതുകൊണ്ട് 1 മാസേ കഴിഞ്ഞിട്ടുള്ളൂ ഇമ്മീഡിയറ്റ് ആയിട്ട് അപേക്ഷ വയ്ക്കുക. അപേക്ഷ ഓൺലൈനിൽ വച്ചാൽ മാത്രം മതി, അഗെയിൻ ആർടി ഓഫീസിൽ കൊണ്ട് കൊടുക്കേണ്ടതില്ല. പൂർണ്ണമായിട്ടും ഫേസ്ലെസ് സർവീസ് കൂടിയാണ്. എന്തായാലും ലൈസൻസ് ഉടനെ പുതുക്കുക, കാരണം അല്ലെങ്കിൽ ഹെവി ഓടിക്കാൻ പറ്റത്തില്ല. കാർ ഓടിക്കുന്നതിന് കുഴപ്പമില്ല,
3: ഹെവിയുടെ കാര്യമേ ചിന്തിച്ചില്ല. 2028 തീരണമെന്ന് വിചാരിച്ച എങ്ങനെ അങ്ങ് പോയി.
0: അല്ല, അപ്പൊ ഉടനെ പുതുക്കിക്കോ, കാരണം അത് പുതുക്കാനുള്ള ചാൻസ് കളയണ്ട.
2: സാർ, നമ്മൾ ഈ സംസാരത്തിലുടനീളം നമ്മൾ വന്ന് പരാമർശിച്ചതാണ് ഈ ട്രാഫിക് ലൈറ്റുകൾ, ഇപ്പൊ ഗ്രീന് റെഡ്. പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കാത്ത ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഉണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. ഡ്രൈവിംഗ് ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈവിംഗ് റെഗുലേഷൻ വായിച്ച ഒരാളോട് ചോദിച്ചാലും അല്ലാത്ത ഒരാൾ പറയുന്ന ഉത്തരം വ്യത്യാസമാണ്. റോഡിൽ മിനിമം അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, അയാളുടെ വേഗത അറിയണം. ഇപ്പം എനിക്കൊരു കാറിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കേരളത്തിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഒരാൾക്കും അയാൾക്ക് അനുവദിച്ചിട്ടുള്ള വേഗതകൾ അറിയില്ല എന്നുള്ളതാണ്. 2, ട്രാഫിക് ലൈറ്റ് അറിയണം. 3 കളറാണല്ലോ ഉള്ളത്, പച്ചയുണ്ട്, ഗ്രീനുണ്ട്, ആംബറുണ്ട്. ഇപ്പോൾ ഒരു പച്ച ലൈറ്റ് ആരോ കണ്ടിട്ട് ഞാനിങ്ങനെ പാഞ്ഞു പോകുമ്പോഴായിരിക്കും ഫ്രണ്ടിൽ ആംബർ ലൈറ്റ് വരുന്നത്. നമ്മളിൽ പലരുടെയും ചിന്ത എന്താണെന്ന് വെച്ചാൽ ആംബർ ലൈറ്റ് റെഡ് വരുന്നതിന് മുമ്പുള്ള അവസാന ചാൻസ് ആണ് രക്ഷപ്പെടാനുള്ളത് എന്നാണ്. സ്പീഡ് കൂട്ടി രക്ഷപ്പെടുക. പക്ഷെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആംബർ ലൈറ്റ് കണ്ടാൽ യു ഷുഡ് സ്റ്റോപ്പ് യുവർ വെഹിക്കിൾ, നിങ്ങൾ വാഹനം നിർത്തണമെന്നാണ്. എവിടെ നിർത്തണമെന്ന് അഗെയിൻ പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ലൈൻ സ്റ്റോപ്പ് ലൈൻ മുമ്പ് നിർത്താം, അതില്ല സീബ്ര ക്രോസിംഗ് 5 മുമ്പ് നിർത്തണം, അതും ആദ്യത്തെ സിഗ്നൽ ലൈറ്റ് മുമ്പ് നിർത്തണമെന്നാണ്. അപ്പം നിയമം അറിയാവുന്ന ആളാണ് ഞാനെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരും. പക്ഷെ പുറകിൽ വരുന്ന ആളുടെ കാല് ആക്സിഡന്റിലേക്ക് ആയിരിക്കും പോവുക, സ്വാഭാവികമായിട്ട് അതൊരു അപകടത്തിലേക്ക് എത്തിക്കും.
2: അവിടെ നമുക്ക് അതിനെ കൂടുതൽ സംസാരിക്കാം. ഒരു ശ്രോതാവ് ഒപ്പം ചേരുന്നു. ഹലോ.
4: ഹലോ,
2: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: എന്റെ പേര് ഹരി
2: എന്നാണ്. റേഡിയോ ഒന്ന് മാറി നിന്ന് സംസാരിക്കണേ. സംസാരിച്ചു.
4: ഞാനൊരു ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ്. എനിക്ക് മിക്കവാറും തമിഴ്നാട്ടിലോട്ടൊക്കെ ഓട്ടം കിട്ടാറുണ്ട്. ഒരു 15-20 പോയി കഴിഞ്ഞാൽ തമിഴ്നാടാവും ബാലരാമപുരത്ത് നിന്ന്. അപ്പൊ നമുക്ക് ഈ ടാക്സി ആയതുകൊണ്ട് ഒരു പെർമിറ്റ് എടുക്കണം, അതൊരു 320 രൂപയാണ്. പോകുന്ന പാസഞ്ചറിന്റെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പൊ എനിക്കത് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നാളെ മറ്റൊരു പാസഞ്ചറാണ്, അത് ചെറിയൊരു ഓട്ടമാണ്, ജസ്റ്റ് ഒരു 25 കിലോമീറ്ററിന്റെ ഓട്ടമാണെങ്കിൽ വീണ്ടും അത് എനിക്ക് എടുക്കേണ്ടി വരില്ലേ? അപ്പൊ അതിന് പകരം എനിക്ക് ഒരു വർഷത്തേക്ക് അങ്ങനെ

0: അപ്പോൾ ആളുടെ ടൂറിസ്റ്റ് പെർമിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും ഓടിക്കാം. അപ്പോൾ ആ ഒരു പെർമിറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരേ തവണയും പെർമിറ്റ് എടുക്കേണ്ടി വരില്ല. ഓക്കെ.
1: അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തുടരാം. ലൈറ്റുകൾ
0: ലൈറ്റിൽ നിന്ന് വിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് അവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പം അടുത്ത് അപ്പോൾ അറിയാവുന്നവനും അറിയില്ലാത്തതിനും തമ്മിലൊരു പ്രശ്നമാണ്. അറിയാവുന്ന ആളെ കൂടി അറിയില്ലാത്ത ആളെ അപകടത്തിൽപ്പെടുത്തും എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇനി അത് മഞ്ഞ മഞ്ഞ അല്ലെങ്കിൽ ആമ്പർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചുമപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ചുമപ്പാണെങ്കിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ല. ആമ്പറിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ബ്ലിങ്കിങ് ആമ്പറാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആൻസറല്ല, ശ്രദ്ധയാപൂർവ്വം കടന്നു പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം. ബ്ലിങ്കിങ് അല്ലാത്ത ആമ്പറിനാണ് ഞാൻ പറഞ്ഞ ഉത്തരവുള്ളത്. എഗെയിൻ റെഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗ്രീനാണ്. ഗ്രീൻ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെയൊക്കെ ധാരണ പോകാമെന്നാണ്. പക്ഷേ നിയമത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടില്ല, അത് കണ്ടീഷനാണ്. എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ ഗ്രീൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. എപ്പോൾ? നിങ്ങൾക്ക് ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള റോഡിലേക്ക് നിങ്ങളുടെ വാഹനം കയറ്റാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ. കാരണം ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് നോ സ്റ്റോപ്പിംഗ് ഏരിയ, നോ സ്റ്റാൻഡിങ് ഏരിയയാണ്. അതായത് വീലിൻ്റെ കറക്കം നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള റോഡ് ബ്ലോക്കാണെങ്കിൽ നമ്മളവിടെ കയറ്റി നിർത്തും, ഞാനൊരു കുറ്റം ചെയ്യേണ്ടി വരുന്നു. മാത്രവുമല്ല അടുത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് തടസ്സം ഉണ്ടാക്കാം. അവിടെയാണ് ഒരു പ്രശ്നം. അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. ഇതും കൂടി അറിയുമ്പോൾ മാത്രമാണ് ഞാൻ ആ ട്രാഫിക് ലൈറ്റിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ അത് പാലിക്കും.

0: അഗെയിൻ ഇപ്പോൾ കേരളത്തിൽ കാർ എന്നുള്ളൊരു കാറ്റഗറി അല്ല, സ്പീഡ് നോട്ടിഫിക്കേഷൻ വരുന്ന 2023 സെപ്റ്റംബറിലാണ്. അതായത് അതിന് മുമ്പുള്ള സ്പീഡ് റിവൈസ് ചെയ്തുകൊണ്ട് വന്നത് 2023 സെപ്റ്റംബറിലാണ്.
1: സാർ ആ വേഗത്തിലേക്ക് നമുക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
2: ഹലോ സാറേ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പറയാമോ പേരും സ്ഥലവും?
2: ഞാൻ മാറ്റി ഓടുകുളഞ്ഞി ചെങ്ങന്നൂർ.
1: സംസാരിച്ചോളൂ സാറിനോട്.
2: സാറേ ഒരു നമസ്കാരം. സാറേ
0: നമസ്കാരം.
2: ഒരു സംശയം ചോദിക്കാനായിരുന്നു. ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്.
0: ബ്ലൈൻഡ് ആണ്? ഓക്കെ, പറയൂ.
2: അപ്പൊ ഞാനൊരു ബൈക്ക് ഒക്കെ ഉപയോഗിച്ച് നടക്കും, അല്ലെങ്കിൽ കാലിത്തരം ഒരുങ്ങുന്ന ഒരു വഴി, കട്ടിയുള്ള വഴി ഉപയോഗിച്ചാണ് നടക്കുന്നത്. ഈ ചെങ്ങന്നൂരൊക്കെ നടക്കുമ്പം ഈ ഫുട്പാത്ത് എല്ലാം പൊളിഞ്ഞും ഒക്കെ കിടക്കുന്നോണ്ട് ഈ ചിലപ്പോ വലിയ കുഴി കാണും അഗാധമായിട്ട്. അതൊക്കെ ചാട്ടുമാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫുട്പാത്തിന്റെ സൈഡിൽ കൂടെയാണ് ഞാൻ റോഡിന്റെ വെള്ളം വരയ്ക്കും ഫുട്പാത്തിന്റെ ഇടക്കൂടെയാണ് വഴി തട്ടി നടക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം വണ്ടി സ്കൂട്ടറും പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്യും. പിന്നെ ഫുട്പാത്തിൽ കയറി നടക്കാൻ പറയും. ആരെങ്കിലും കൂട്ടി കൊണ്ടുവരരുതോ എന്ന് ചോദിക്കും. കൊണ്ടുവരാൻ ഇല്ലാത്തവരും തോണ്ടേ സാർ. അപ്പൊ ഈ വഴി തപ്പി ഞാൻ പോകുമ്പം അതിന് സഹായിക്കാൻ ആരും കാണാറില്ല. അപ്പൊ ഇത് ഇതിന്റെ നമുക്ക് നടക്കേണ്ടത് ഏത് ഭാഗമാണ്? ഫുട്പാത്തിന്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള ഗ്യാപ്പ് കഴിഞ്ഞൊരു വെള്ള വരെയുണ്ട്. ആ വെള്ള വരയുടെയും ഈ ഫുട്പാത്തിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൂടെ എനിക്ക് ഫുട്പാത്ത് തട്ടി തട്ടി തട്ടി പോകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. അപ്പൊ വണ്ടി വല്ല മുന്നിൽ ഉണ്ടെങ്കിൽ എനിക്ക് മാറി ഒതുങ്ങി പോകാം.
0: അതിനകത്തൊരു ഇല്ല, എനിക്ക് മനസ്സിലായി. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, താങ്കളെ പോലെയുള്ള ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഫുട്പാത്തുകൾ നമ്മുടെ റോഡുകൾ നിർമ്മിക്കുമ്പോൾ ഫുട്പാത്തുകൾക്ക് പ്രാമുഖ്യം കൊടുക്കാറില്ല. ആകെ ടാറിട്ട ഏരിയ വാഹനങ്ങളെ മാത്രമേ പരിഗണിക്കാറുള്ളൂ എന്നുള്ളൊരു ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മാസവും കൂടി സുപ്രീം കോടതിയുടെ ബെഞ്ച് വിധിച്ചു അതൊരു കാൽനടയാത്രക്കാരൻ്റെ മൗലിക അവകാശമായിട്ട് മാറ്റിക്കൊണ്ട്. അതിനകത്ത് കുറേ ഡയറക്ഷൻസ് എല്ലാ സംസ്ഥാന സർക്കാരും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഫുട്പാത്തിൽ തന്നെ മാൻഡേറ്റുകൾ ഉണ്ടാവണം. വീൽ ചെയർ അടക്കം കൊണ്ടുപോകാൻ പറ്റുന്ന ഫുട്പാത്തുകളായിരിക്കണം. ആ ഫുട്പാത്തിൽ കൂടെ വീൽ ചെയറിൽ പോകുമ്പോൾ പോലും കയറാനും ഇറങ്ങാനും വേറെ തടസ്സമില്ലാത്ത രീതിയിൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വേഗം വരാം. ഈ വര കഴിഞ്ഞിട്ടുള്ള സ്ഥലം, അത് കാരിയേജ് വേ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഫുട്പാത്ത്. റോഡിൽ നടക്കേണ്ടത് എവിടെയാണെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ആദ്യത്തെ ചോദ്യമുണ്ട്. അത് റോഡിൻ്റെ വലതുവശത്ത് കൂടെയാണ്. ഇനി വലതുവശത്തല്ല ഇടത്, അവിടെ ഫുട്പാത്ത് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു പെഡസ്ട്രിയൻ ഉപയോഗിക്കേണ്ട ഫുട്പാത്ത് തന്നെയാണ്. ഈ വെള്ളവര എന്ന് പറയുന്നത്, അതായത് കാരിയേജയുടെ വെള്ളവര എന്ന് പറയുന്നത് വാഹനങ്ങൾക്ക് പോകാനുള്ള അതിർത്തി നിശ്ചയിച്ചേക്കുന്ന എഡ്ജ് ലൈനാണ്. പക്ഷേ അവിടെ അറിയേണ്ട ഒരു കാര്യം, ഈ വെള്ളവര കഴിഞ്ഞിട്ട് അവിടെ ഒരു വാഹനം നിർത്തിയിട്ടാൽ, പാർക്കിംഗ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ വാഹനം നിർത്തിയിടുന്നതിന് തടസ്സമില്ല. ഒരുപക്ഷെ മഞ്ഞയാണെങ്കിൽ അത് നോ പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷേ വെള്ളയാണെങ്കിൽ വാഹനം നിർത്താം. കാരണം അത് വാഹനം റോഡിൽ നിർത്താൻ പറ്റില്ല, കാരണം അതൊരു കുറ്റമാണ്. 3 മിനിറ്റിൽ കൂടുതൽ ആ വെള്ളവരയുടെ ഉള്ളിൽ കാരിയേജ് വല്ല് നിർത്തിയാൽ അതൊരു കുറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളവരയ്ക്ക് പുറത്തൊരു വാഹനം നിർത്താൻ പാടില്ല എന്ന് നിയമത്തിൽ പറയാൻ പറ്റില്ല. അത് അനുവദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അതിൻ്റെ ഇടയ്ക്കേ കൂടെ ഈ ഒരാൾ പോകുമ്പോൾ മറ്റുള്ളവരത് ശ്രദ്ധിച്ചോളണമെന്നില്ല എന്നുള്ളൊരു പ്രശ്നവും കൂടി അവിടെയുണ്ട്. കാരണം പെട്ടെന്നൊരു റോഡിലേക്ക് കയറിയാൽ സെക്കൻഡിൽ 10ഓ 17ഓ 20ഓ 25ഓ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് ഇവിടെ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് ബ്രേക്ക് ഇല്ലാതെ തന്നെ ആദ്യത്തെ ഒരു സെക്കൻഡ് പോവും. അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും കയറി വന്നാൽ വാഹനത്തിലുള്ള ആൾക്കാരത് പ്രതീക്ഷിക്കുകയും ഇല്ല എന്നുള്ളൊരു അവസ്ഥയും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കില്ല. കഴിയുന്നതും ഫുട്പാത്തുകൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫുട്പാത്തുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സൗഹൃദപരമായ സമീപനങ്ങൾ നിർമ്മാണത്തിലും ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട്. പല ഈ പറയുന്ന സംഗതികൾ എവിടെയെങ്കിലും തുറന്നു കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താങ്കളെപ്പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സംഘടനകളോ അത് ചൂണ്ടിക്കാണിക്കുക, ഉടനെ തന്നെ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. കാരണം ഇപ്പോൾ റോഡ് നിർമ്മാണത്തിലുള്ള വീഴ്ചകൾക്ക് വരെ കുറ്റങ്ങളാണ്, ശിക്ഷകൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത്. അപ്പോൾ ബന്ധപ്പെട്ട
2: നടക്കുമ്പോ വലിയ കുഴിയും കേർത്തങ്ങളൊക്കെയാണ് നടന്ന കുഴിയും കേർത്തങ്ങളും ഒന്നും വരുന്നില്ല. റോഡിൽ കൂടെ എന്ന് പറഞ്ഞാൽ റോഡിന്റെ അറ്റത്ത് ഒരു വെള്ളവരയുണ്ട്.
0: മനസ്സിലായി, അത് കാരിയേജ് വേയുടെ എഡ്ജ് ലൈനാണ്. അവിടെ അതിന്റെ അപ്പുറത്ത് വാഹനം നിർത്തുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല ചില സാഹചര്യങ്ങളിൽ. നിയമപരമായിട്ട്
2: നിർത്തുന്നതിൽ കുഴപ്പമില്ല, പാഞ്ഞു കയറി വരാതിരുന്നത്. ഞാനൊരു അറ്റത്തു നിന്ന് ഒരു 1.5 കിലോമീറ്റർ ആ സൈഡിൽ കൂടെ നടന്നാ വരുന്നത്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അതിനകത്തോടെ ഓടിച്ചു പോകാൻ പറ്റില്ല, വാഹനം നിർത്താൻ പറ്റും. താങ്കളെ കേൾക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുന്നുണ്ടെന്നാണ് ഞാനും വിചാരിക്കുന്നത്. എൻ്റെയും താങ്കളുടെയും വാക്ക് ആളുകൾ കേൾക്കട്ടെ എന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാൻ പറ്റൂ.
2: ആരും

0: സഹായിക്കാനില്ലാത്ത ഒരാൾക്ക് നടന്നു പോയി സാധനങ്ങൾ
1: തീർച്ചയായിട്ടും വേണം, തീർച്ചയായിട്ടും വേണം.
0: ഞാൻ തന്നെ എനിക്ക് ആരും ഇല്ല,
1: തീർച്ചയായിട്ടും വേണം.
2: ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യമാണല്ലോ.
1: അദ്ദേഹം പറഞ്ഞു വളരെ കറക്റ്റ് ആയിട്ട്.
2: അതെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഇതിനകത്ത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പലരുടെയും കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് നമുക്കും ആശിക്കാം. സർ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേഗപരിധിയെ കുറിച്ചായിരുന്നു.
1: അതെ, അപ്പോൾ 2023 സ്പീഡ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ M1 കാറ്റഗറി വാഹനങ്ങൾക്കാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് അനുവദിച്ചത്. അപ്പോൾ M1 കാറ്റഗറി എന്താണെന്ന് അറിയണം. 8 സീറ്റ് വരെയുള്ള പാസഞ്ചർ വാഹനങ്ങൾക്കാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് അനുവദിച്ചിട്ടുള്ളൂ. അത് 110 കിലോമീറ്റർ ആയിരുന്നു 6 ലൈൻ ദേശീയപാതയിൽ. അഗെയിൻ ദേശീയപാത അതോട്ടി ഒരു കത്ത് കൊടുക്കും ഈ ഹൈവേയിൽ. അല്ലാത്തോടത്താണെങ്കിൽ 70 കിലോമീറ്റർ, മോട്ടോർ സൈക്കിളിനാണെങ്കിൽ 60 കിലോമീറ്ററാണ് സ്പീഡ് പരിധി. സിറ്റി ലിമിറ്റിലേക്ക് വന്നാൽ 50 കിലോമീറ്ററാണ്. പക്ഷേ ഇതെല്ലാം അറിയാം, ഓട്ടോറിക്ഷയ്ക്ക് മാത്രമാണ് എല്ലാ കാറ്റഗറിയിലും ഒരേ സ്പീഡ്

0: ഫോണിലും പോകുന്നില്ല. ഇതെല്ലാം വെബ്സൈറ്റ് ഓൺലൈൻ ഇപ്പോൾ എല്ലാത്തിൻ്റെയും ആർ ടി ഓഫീസിൻ്റെ എല്ലാം മെയിൽ ഐ ഡി ഒരു കോമൺ ഐ ഡി ആണ്, അതിനകത്ത് ഓഫീസ് നമ്പർ മാത്രമേ മാറുകയുള്ളൂ. അവിടേക്ക് ഒരു നമ്പർ അയച്ചാൽ തീർച്ചയായിട്ടും അത് നടപടി ഉണ്ടാവും. കാരണം ഹൈക്കോടതി വളരെ കർശനമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. സഞ്ചരിക്കുന്ന നാടകശാല അനുവദിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതിയുടെ തന്നെ ഒരു
1: ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയൊക്കെ ഉത്തരവുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ നടക്കുന്നില്ല, കണ്ടിട്ട് പോലും നമ്മൾ അറിയുന്നില്ലാത്ത നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പോലും സാർ ശ്രദ്ധിക്കുന്നില്ല.
0: അല്ല, ഞാൻ അതാ പറഞ്ഞത്, അങ്ങനെ സാധാരണ കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞാൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം പല ചില ആളുകളും അത് ആഗ്രഹിക്കുന്നുണ്ട്.

0: ൂട്ടേണ്ടത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ സർ?
1: എം പരിവാഹൻ സെന്റിനൽ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. പക്ഷെ അതിനകത്ത് ചില സമയത്ത് സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നുള്ള സത്യമാണ്. സെന്റിനൽ ആപ്പ് ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ സ്ഥലവും സമയവും കാണിച്ചാൽ നേരെ തന്നെ അത് തുടങ്ങി പോകും. അല്ലാത്ത കേസുകളിൽ സ്പെഷ്യലായിട്ട് ചില വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ഒരു ഫോട്ടോയും എടുത്തിട്ട് ബന്ധപ്പെട്ട ആർ ടി ഓഫീസിലേക്ക് അതൊന്ന് മെയിൽ ചെയ്യുക, ഇന്ന സമയത്ത് ഇന്ന വാഹനം, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവണം എന്നുള്ളൊരു പ്രധാനമാണ്. ബാക്കിയൊന്നും കാരണമില്ല. കാരണം പിന്നെ സ്ഥലം അതിനകത്ത് എന്തെങ്കിലും ഒഫൻസുകൾ പർട്ടിക്കുലർ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി സൂചിപ്പിച്ച ഫോട്ടോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു അത് നടപടികൾ ഉണ്ടാകും. കാരണം ഇതിന് അങ്ങനെ വരുന്ന പരാതികൾക്കൊക്കെ നടപടി എടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും അത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അനുസരിച്ച് പറയുന്നത്.
0: ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: പേര് സുലോചന.
0: സംസാരിച്ചോളൂ
2: സാർ. നമസ്കാരം.
1: നമസ്കാരം പറയൂ.
2: സാർ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ ട്രാഫിക് നിയമങ്ങളാണെങ്കിൽ ആദ്യത്തെ എന്റെ ചോദ്യം, ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു പ്രായമുണ്ടോ?
1: ഇല്ല. അതായത് മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള, കണ്ണിന് കൃത്യമായ കാഴ്ച ശക്തിയുള്ള ആളുകൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കണ്ണു പരിശോധന സർട്ടിഫിക്കറ്റും ഹാജരാക്കി ലേണേഴ്സ് പരീക്ഷ പാസ്സായാൽ അവർക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങാവുന്നതാണ്.
2: ഓക്കെ ഓക്കെ. ഈ ഇപ്പം എന്താ പറയാ, 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഈ കമ്പ്യൂട്ടർ ഈ ക്യാപ്ചയൊക്കെ വന്ന കാരണം അത് കുറച്ച് പ്രയാസമായിട്ട് തോന്നുന്നു.
1: അത് സാങ്കേതികമായിട്ട് തടസ്സം ഉണ്ടായിരുന്നു, ക്യാപ്ചയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കേസിൽ ക്യാപ്ച വരാത്തതുകൊണ്ട് മാത്രം പ്രശ്നമില്ല, അത് അവിടെ നിന്ന് ഓഫീസേഴ്സ് സഹായിക്കും. പക്ഷെ ലേണേഴ്സിന്റെ പരീക്ഷ പാസ്സാവണം, കാരണം അത് റോഡ് നിയമങ്ങളാണ്. കാരണം റോഡിലിറങ്ങുന്ന അത് കുറച്ച് കർശനമായിട്ടുണ്ട്. ഇൻഫാക്ട് ഞാനും അതിൻ്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതിൽ. കാരണം അത് ഈ മാറിയ നിയമങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുള്ളത് എന്നുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ച് അതിനിടയ്ക്ക് സാങ്കേതിക തകരാറുകൾ ഉണ്ടായി എന്നുള്ളൊരു സത്യവുമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ക്യാപ്ച എൻട്രി ചെയ്യുന്ന കേസിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറഞ്ഞാൽ, അവിടെ ടെസ്റ്റിന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞാൽ അവരത് സഹായിക്കുന്നതാണ്.
2: സാർ, എന്റെ ഒരു അനുഭവം, ഞാനിപ്പം 2.5 വർഷം ഞാൻ 62 വയസ്സായി. അപ്പൊ ആദ്യത്തെ പക്ഷെ എനിക്ക് ഈ പിന്നെ എന്താ പറയാ, ക്യാപ്ചയും ഈ നമ്പറൊന്നും എൻട്രി ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ പക്ഷെ അത് സാർ ചെയ്തു തന്നു. പക്ഷെ അപ്പൊ എനിക്ക് 14 മാർക്കേ കിട്ടിയുള്ളൂ. പിന്നെ എനിക്കൊന്ന് കമ്പ്യൂട്ടറിന്റെ സ്പീഡൊക്കെ പ്രശ്നം വന്നാന്ന് തോന്നുന്നു. ഞാൻ ബാക്കി ഉത്തരങ്ങളെല്ലാം കറക്റ്റ് അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് എൻട്രി ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയം
1: തീർന്നു.
2: അപ്പൊ അടുത്ത പ്രാവശ്യം പോയപ്പോ എനിക്ക് 16 മാർക്ക് കിട്ടി. പക്ഷെ ആ ഇൻസ്ട്രക്ടർ സാറ്, നമ്മളെ എന്താ പറയാ, നമുക്കൊരു നമുക്ക് എങ്ങനെയും കിട്ടുന്നുള്ള ഒരു ഇതിലല്ല. ആ അയാൾക്ക് എന്തായാലും കിട്ടത്തില്ല, അയാൾ അങ്ങനെ നമുക്ക് നമ്മളെ മാനസികമായി നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനമുണ്ടായി. പിന്നെ അപ്പൊ അത് കാരണം ആ ക്യാപ്റ്റയിലെ ചില അക്ഷരങ്ങളെ ഷിഫ്റ്റ് ചെയ്ത് അടിക്കണമല്ലോ, അതെനിക്ക് അത്ര ബുദ്ധിമുട്ടായി തോന്നി.
1: അല്ല, ഞാൻ പറഞ്ഞത് സഹായിക്കും. ഞാൻ പറയുന്നത് ഈ എൻട്രി ചെയ്യാൻ അറിയാത്തൊരു കേസിലാണെങ്കിൽ ആദ്യം തന്നെ ആ ഉദ്യോഗസ്ഥനോട് പറയാന്നുള്ളതാണ്. കളിയാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല, അതിനകത്ത് ഞാൻ അംഗീകരിക്കുന്നുമില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്നൊരു സംഗതിയുണ്ട്, അവിടെ പോയി നമ്മളിത് പരിശീലിക്കേണ്ടതില്ല. നമുക്ക് വീട്ടിലിരുന്ന് മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ പഠിക്കുന്നിടത്താണെങ്കിലും ഇത് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ അത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 16 മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തവണ 20 മാർക്ക് കിട്ടും, അതിനകത്തൊരു സംശയം വേണ്ട. ഒരു 2-3 ദിവസം തുടർച്ചയായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന്, അത്ര ഒരു ടഫായിട്ടുള്ളൊരു പരീക്ഷയല്ല, പാസ്സാവാൻ പറ്റും. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് സംവിധാനം നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരത് എടുത്തു തരും. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അവിടെയാണെങ്കിലും ഇത് മോക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാ. ഇനി എൻട്രി ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ ഉദ്യോഗസ്ഥനോട് പറയാം, എനിക്കിതിൻ്റെ കീബോർഡ് അറിയില്ല, അപ്പോൾ അതൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് അവർ ചെയ്യും. ആദ്യമേ പറയണമെന്ന് മാത്രം.
0: ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സർ, റോഡിലിറങ്ങുമ്പോൾ കുട്ടികളുമായി സഞ്ചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പബ്ലിക് വെഹിക്കിൾസ് ആണെങ്കിലും പ്രൈവറ്റ് വെഹിക്കിൾസ് ആണെങ്കിലും നമ്മൾ കുട്ടികളുമായി സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഒന്ന് പറയാമോ?
1: കുട്ടികൾക്ക് പ്രത്യേകിച്ച് നിയമം എന്നുള്ളതല്ല, നമ്മുടെ റോഡിൽ നമ്മുടെ ചോദ്യം പലപ്പോഴും നമ്മൾ എന്നോടൊക്കെ ചോദിക്കാനുള്ള ചോദ്യം, കുട്ടികൾക്ക് ഹെൽമെറ്റ് വേണോ സാർ എന്നാണ്. ഹെൽമെറ്റ് കുട്ടികൾക്ക് വേണ്ട എന്നുള്ളൊരു ധാരണയാണ്. ഹെൽമെറ്റ്, ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ 2 ലക്ഷത്തിൽ കൂടുതൽ കേസുകൾ ഒരു ദിവസം ഐ ക്യാമറകളിൽ വീഴുന്നുണ്ട്. പക്ഷേ ഹെൽമെറ്റ് ആരൊക്കെ ധരിക്കണം എന്നുള്ളത് നമുക്കിപ്പം ധാരണയില്ല കേട്ടോ. പറയാൻ പറ്റുമെങ്കിൽ 4 വയസ്സിന് മുകളിലേക്ക് ഹെൽമെറ്റ് നിർബന്ധമാണ് 2-വീലർ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ 4 വയസ്സിന് താഴേക്ക് വേണ്ടെന്നല്ല, 4 വയസ്സിന് താഴെയും 9 മാസത്തിന് മുകളിലുമാണെങ്കിൽ ചൈൽഡ് ഹെൽമെറ്റ് വേണം, അച്ഛൻ്റെയും അമ്മയത്തോടെ ശരീരത്തെ ബന്ധിപ്പിക്കുന്ന ബെൽറ്റ് വേണം, സേഫ്റ്റി ഹാർനസ് വേണം. കുട്ടി 4 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് 40 കിലോമീറ്റർ അധികരിക്കാൻ പറ്റില്ല, 2 അഡീഷണൽ കണ്ടീഷനാണ്. സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ വളരെ നമ്മൾ പറയാ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ചില മേഖലകൾ

0: ആണ് അതൊക്കെ. 14 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ടും കാറിൽ സഞ്ചരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് വേണം. അതിൻ്റെ താഴേക്കാണെങ്കിലോ സീറ്റ് ബെൽറ്റോ അല്ലെങ്കിൽ ചൈൽഡ് സീറ്റോ വേണം. അത് ഒരാൾക്ക് എക്സംഷൻ ഇല്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിയെ ഡെലിവറി ചെയ്യണമെങ്കിൽ നിങ്ങൾ ബക്കറ്റ് സീറ്റുമായിട്ട് അവിടെ ചെല്ലണം, എന്നാൽ മാത്രമേ കൊച്ചിനെ തന്നു വിടുകയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആ കുട്ടിയുമായിട്ട് പോകുന്നു. അവിടെ റോഡിൽ നടക്കുന്നത് 2ാം ഘട്ടമാണ്. അത് കുറച്ചും കൂടി വിശദമായിട്ട് പറയേണ്ട ഒരു
1: ശ്രോതാവുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: പേരും സ്ഥലവും പറയാമോ? പേരും സ്ഥലവും പറയാമോ?
2: രാജശേഖരൻ നായർ, 80 വയസ്സ്, കാട്ടാക്കടയ്ക്ക് ഒറ്റശേഖരമംഗല സ്ഥലം.
1: സംസാരിച്ചോളൂ
2: സാർ.
0: പറയൂ, പറയൂ
2: സാർ. നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം.
2: ഞാൻ വിളിച്ചത്, ഞാൻ ലൈസൻസ് എടുത്തിട്ട് പിന്നെ പുതുക്കാൻ പറ്റിയില്ല. 4-5 കൊല്ലം.
0: 5 കൊല്ലം കഴിഞ്ഞോ? തീർന്നിട്ട് 5 വർഷം കഴിഞ്ഞോ?
2: 5 വർഷം കഴിയുമെന്ന് തോന്നുന്നു.
0: കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് 1 വർഷം വരെ ടെസ്റ്റ് ഇല്ലാതെ പുതുക്കാം. ഇപ്പോഴത്തെ നിയമമാണ് ഞാൻ പറയുന്നത്, ഒരു ലൈസൻസ് തീർന്ന് 1 വർഷത്തിനുള്ളിലാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇന്നൊരു ഡേറ്റ് ആണെങ്കിൽ 27 ജൂലൈ ആണെങ്കിൽ, അടുത്ത 26 ജൂലൈക്കുള്ളിൽ നമുക്ക് ടെസ്റ്റ് ഇല്ലാണ്ട് പുതുക്കാം. 1 വർഷം കഴിഞ്ഞാൽ, 5 വർഷം എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ, 5 വർഷം അധികരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് റോഡ് ടെസ്റ്റ് മാത്രം നടത്തി ലൈസൻസ് പുതുക്കാം. പക്ഷേ അവിടെ ടെസ്റ്റിന് ഫീസ് അടയ്ക്കണം. റോഡിൽ വണ്ടി ഓടിച്ച് കാണിക്കേണ്ടി വരും. 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ലൈസൻസ് തീർന്ന് 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റോഡ് ടെസ്റ്റും നടത്തണം, അതേപോലെ തന്നെ H8 നടത്തണം എന്നാണ് നിലവിൽ ഉള്ള നിയമം. അതനുസരിച്ചാണ് ടെസ്റ്റ് നടക്കുന്നത്. അതിനകത്ത് ചെറിയൊരു മാറ്റം ചിലപ്പോൾ സമീപകാലത്ത് വരാനുള്ള സാധ്യതയുണ്ട്, ജനവിശ്വാസ ആക്ട് വരുന്നതോടുകൂടി. നിലവിൽ അത് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ
1: സാർ, സമയം ഏകദേശം നമ്മുടെ തീരാറായി. അപ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ആസ് എ സമ്മറി, റോഡ് സുരക്ഷയുമായിട്ട് ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി, പ്രധാനം എല്ലാം പ്രധാനം തന്നെയാണ്, എന്നാൽ പോലും നമുക്ക് ഒരു ലാസ്റ്റ് വേർഡ്സ് എന്നുള്ള രീതിയിൽ ശ്രോതാക്കളോട് സാറിന് പറയാനുള്ളത് പറയാം.
0: ഒറ്റ കാര്യമുള്ള, നമ്മൾ ആ കുട്ടികളായിട്ട് സഞ്ചരിക്കുന്ന ആദ്യത്തെ യാത്രയെക്കുറിച്ച് തന്നെ പറയാം. റോഡിൽ കൂടെ നടക്കുമ്പോൾ ഏതിലാണ് നടക്കേണ്ടത്? കുട്ടികൾ വലതുവശത്തുകൂടെ നടക്കണം. അമ്മ കുട്ടിയുടെ കയ്യിലാണോ കുട്ടി അമ്മയുടെ കയ്യിലാണോ പിടിക്കേണ്ടത്? അവിടെ 2ാമത്തെ ചോദ്യം. മിക്കവാറും കുട്ടികൾ അമ്മയുടെ കയ്യിലായിരിക്കും, അങ്ങനെയല്ല പിടിക്കുക, തിരിച്ചാണ് പിടിക്കേണ്ടത്. കുട്ടി റോഡിൻ്റെ വാഹനങ്ങളുള്ള സൈഡിലായിരിക്കരുത്, പുറത്തായിരിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി യാത്ര, ആദ്യത്തെ ബേബിയും കൊണ്ട് പോകുന്ന സമയത്ത് ആ യാത്രയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. മിക്കവാറും ഈ ചെറിയ കുട്ടികൾ ഫ്രണ്ട് സീറ്റിലായിരിക്കും കയറ്റുക. സീറ്റ് ബെൽറ്റ് ഇടില്ല. മടിയിലിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ നമുക്ക് മുഖം കാണാവുന്ന രീതിയിലാണ് പിടിക്കുക. തലയോട്ടി ഉറയ്ക്കാത്ത കൊച്ചിൻ്റെ തല ഡാഷ്ബോർഡിൽ നിന്ന് 2-3 ഇഞ്ച് അകലായിരിക്കും. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സഡൻ ബ്രേക്ക് ഇട്ടാൽ പോലും ഇവർ കൊണ്ടുപോയിട്ട് കുട്ടിയടിക്കും. അവർ കുട്ടി തന്നെ പോയിടിച്ചാൽ അത്ര എനർജി ക്രിയേറ്റ് ചെയ്യുള്ളൂ, നമുക്കറിയാം എനർജിയുടെ ഫോർമുല. കുട്ടിയെ കൊണ്ടുപോയിടിച്ചാൽ എന്തുണ്ടാവും? ഒരു 10-15 കിലോമീറ്റർ ദൂരത്തിൽ സഡൻ ബ്രേക്ക് ഇടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവിടെയാണ് നമ്മുടെ ഒരലസത. നമ്മളിപ്പോഴും 95% ആൾക്കാർ റിയർ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തവരാണ്. കുട്ടികളെ ബാക്കിലിരുത്തണമെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് വായിക്കാത്തവരാണ്. അവിടെ കൊണ്ടുപോയി ഇരുത്തി ആ കുട്ടികളെ മടിയിലിരുത്തും. മടിയിലല്ല ആ കുട്ടി ഇരിക്കേണ്ടത്, മടിയിൽ കുട്ടി സുരക്ഷിതയുമല്ല, കാരണം എയർ ബാഗും കൂടി അവിടെയുണ്ട്. ആ കുട്ടിയെ ഇരുത്തണം. അവിടെ നിന്ന് മുതൽ സംസ്കാരം തുടങ്ങേണ്ടതുണ്ട്. 2, നിയമം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 എന്ന് പറയുന്ന ഒരു റോഡ് നിയമം, ആൾക്കാർക്കുള്ള എല്ലാ നിയമവും 2017 ജൂൺ 21 സമഗ്രമായി പരിഷ്കരിക്കപ്പെട്ടു. അത് വായിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം അതിനകത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ വീഴ്ച പോലും ചിലപ്പോൾ നിയമ കോടതിയിലേക്കും മരണത്തിലേക്കും കൊലപാതകത്തിലേക്കൊക്കെ ചാർജ് ചെയ്യപ്പെട്ടേക്കാം. അവിടെയാണ് അത് വായിക്കേണ്ടത്, ആ സമയത്തല്ല അത് വായിക്കേണ്ടത്. ഡ്രൈവിംഗ് റെഗുലേഷൻ 2000, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 ഓൺലൈനിൽ നോക്കിയാൽ അത് കിട്ടും, മലയാളം വെർഷൻ കിട്തും. അത് എല്ലാ ഡ്രൈവറും വായിച്ചിരിക്കുകയും പാലിക്കുകയും ചെയ്യണം. അവിടെയാണ് സംസ്കാരം ഉണ്ടാകുന്നത്.
1: അതെ, സാറ് പറഞ്ഞതുപോലെ ഈ റോഡ് സുരക്ഷ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഫീസ് അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാനുള്ള മാത്രം പാലിക്കേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ ഓരോ സഹയാത്രികരുടെയും ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണെന്ന് വളരെ വ്യക്തമായി സാറ് ഈ വാക്കുകളിലൂടെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ സുരക്ഷിതമായ ഒരു യാത്രാ സംസ്കാരം പടുത്തുയർത്താൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഹലോ ആകാശവാണി വിടവാങ്ങുകയാണ്. ഇതുവരെ വിളിച്ച ശ്രോതാക്കൾക്കും ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ച മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും SEMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ശ്രീ ദിലീപ് കുമാർ KG സാറിന് ഹൃദയംഗമായ നന്ദി.
3: ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG, ഒപ്പമുണ്ടായിരുന്നത് റൂബി ബാബു, കൂടെ ശാന്തി മാധവി,

രേഷ്മ ജയൻ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയണ്ട. സുജലം ഭാരതാപ് നിർദ്ദേശിക്കുന്ന ശോഷണക്കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തൂ.

ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

എസ് രമേശൻ നായർ വരികളെഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

ആകാശവാണി. ഇപ്പോൾ സീമന്ത് ഗോപാൽ ആലപിച്ച ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം വി ടി സുനിൽ. ആദ്യം പറയാൻ മറന്നുപോയി എന്ന് തുടങ്ങുന്ന ഗാനം. രചന രാജേന്ദ്രൻ വയലാർ.

ആകാശവാണി ഇപ്പോൾ സീമന്ത് ഗോപാൽ ആലപിച്ച ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം വി ടി സുനിൽ. ആദ്യം പറയാൻ മറന്നുപോയി എന്ന് തുടങ്ങുന്ന ഗാനം. രചന രാജേന്ദ്രൻ വയലാർ.

0: ശ്രീമന്ത് ഗോപാൽ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സംഗീതം വി ടി സുനിൽ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59:54. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും.

0: ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ബഹളത്തിനിടെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് തീരുമാനിച്ചത്. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കലാമിന് രാഷ്ട്രീയ സാംസ്കാരിക ശാസ്ത്ര രംഗത്തെ പ്രമുഖർ ആദരമർപ്പിച്ചു. ഒരു റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാം കഠിനാധ്വാനത്തിലൂടെയും പ്രതിഭയിലൂടെയുമാണ് രാജ്യത്തിന്റെ പ്രഥമ പൌരൻ എന്ന പദവിയിലെത്തിയത്. ISROയിലും DRDOയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. SLV-3, പൃഥ്വി, അഗ്നി തുടങ്ങിയ മിസൈൽ പദ്ധതികളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ കലാമിനെ രാജ്യം ആദരവോടെ ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന് വിശേഷിപ്പിച്ചു. 2 പൊഖ്രാൻ ആണവ പരീക്ഷണത്തിന് സാങ്കേതിക നേതൃത്വം നൽകിയതും കലാമായിരുന്നു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച കലാം രാഷ്ട്രപതി ഭവന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായി തുറന്നിട്ടു. ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന സന്ദേശം പകർന്നു നൽകിയ അദ്ദേഹം 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ IIMൽ വിദ്യാർത്ഥികളോട് പ്രസംഗിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അഗ്നിചിറകുകൾ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ച ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ചിന്തകളും ആശയങ്ങളും ഇന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വഴിവിളക്കായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായ പഠനമാണ് ജീവിതമെന്നും വളർന്നുവരുന്ന തലമുറയെ സ്വാധീനിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് വാസുദേവൻ പിള്ളയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് അടുത്ത മാസം 8 തുടക്കമാകും. മുഖ്യമന്ത്രി ഓണം മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12, 13 തീയതികളിൽ ജില്ലാ മേളകൾക്കും തുടക്കമാകും. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഓഗസ്റ്റ് ആദ്യം പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു.
2: സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും സപ്ലൈകോയും വഴി 165,932 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ അത് വിതരണം ചെയ്യും. 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും അധികമായിട്ട് നീലക്കാർഡുകൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. AY കാർഡുകൾക്ക് സൌജന്യ ഓണക്കിറ്റിന്റെ വിതരണം ഓഗസ്റ്റ് ആദ്യ വാരത്തോടെ തന്നെ ആരംഭം കുറിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്.
0: അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിലെ പഥോളജി വിഭാഗം മുൻ മേധാവി ഡോ MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതിയാണ്

0: ാണ് ഇയാളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് യുഎന്നിലെ യുഎസ് അംബാസിഡർ മൈക്ക് വാൾസ് പറഞ്ഞു. മേഖലയിലെ പ്രത്യാക്രമണങ്ങൾ നിർത്തിവച്ചതായി ഇറാൻ സൈനിക വക്താവും സ്ഥിരീകരിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു നാളെ വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1 ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 1957 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ദർശനവും ആരോഗ്യ സംരക്ഷണ ചികിത്സകളും സജീവം. രാമായണ കഥാസന്ദർഭത്തിന്റെ ദൃഷ്ടാന്ത അനുഭവം സമ്മാനിക്കുന്ന ജഡായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിൽ നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവെ തടഞ്ഞ് ധീരമായി പോരാടിയ ജഡായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജഡായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജഡായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജഡായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന വാനരയൂട്ട് ക്ഷേത്രത്തിലെ വഴിപാടാണ്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിലാണ് മീരാബായ് ചാനുവിന്റെ സുവർണ നേട്ടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 ഉയർന്ന് 76,704, നിഫ്റ്റി 184 നേട്ടത്തിൽ 23,951 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 680 കൂടി, 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. ജനം ടിവി തിരുവനന്തപുരം ബ്യൂറോ ക്യാമറാമാൻ അഭിജിത്ത് ശ്രീകുമാർ വാഹനാപകടത്തിൽ മരിച്ചു. 26 വയസ്സായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പാറശാല സ്വദേശിയാണ്. തിരുവനന്തപുരം വഞ്ചൂർ വിശാഖ വധക്കേസിൽ കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഇന്നലെ പ്രതികളെ പിടികൂടിയ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ സെയ്ദ് അലി സംസാരിക്കുന്നു.
4: മഴക്കാലം ആരംഭിക്കുമ്പോൾ കേരളത്തിൽ വയറിളക്ക രോഗങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. മലിനമായ കുടിവെള്ളം, ശുചിത്വക്കുറവ്, മലിനമായ ഭക്ഷണം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ വീടുകളിലും സ്കൂളുകളിലും അംഗനവാടികളിലും മാത്രമല്ല, ചിലപ്പോൾ ഒരു ഔട്ട്ബ്രേക്ക് തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പലരും വയറിളക്കത്തെ ഒരു ചെറിയ അസുഖമായി കാണാറുണ്ട്. എന്നാൽ എല്ലാ വയറിളക്കവും ഒരുപോലെയല്ല. വൈറസുകൾ, ബാക്ടീരിയകൾ, പാരസൈറ്റ്സ്, ഭക്ഷ്യവിഷബാധ എന്നിവയുൾപ്പെടെ പല കാരണങ്ങളാൽ വയറിളക്കമുണ്ടാകാം. അവയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ഷിജെല്ലോസിസ്. ആദ്യം ഷിജെല്ലോസിസ് എന്താണെന്ന് നോക്കാം. ഷിജെല്ല എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന കുടലിലെ അണുബാധയാണ് ഷിജെല്ലോസിസ്. പ്രധാനമായും വൻകുടലിനെ ബാധിക്കുന്ന ഈ രോഗം വയറിളക്കം, വയറുവേദന, പനി, രക്തം കലർന്ന മലവിസർജനം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഷിജെല്ലയുടെ ഒരു പ്രത്യേകത വളരെ ചെറിയ അളവിൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ പോലും രോഗം ഉണ്ടാകാമെന്നതാണ്. ആയതിനാൽ ചെറിയ അശ്രദ്ധ പോലും രോഗവ്യാപനത്തിന് കാരണമാകുന്നു. രോഗബാധിതന്റെ മലത്തിൽ അടങ്ങിയിട്ടുള്ള രോഗാണുക്കൾ മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ കൈകളിലൂടെയോ മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ രോഗം പകരുന്നു. രോഗവ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് മലിനമായ കുടിവെള്ളം. പ്രത്യേകിച്ച് മഴക്കാലത്ത് കിണറുകളിലേക്കോ മറ്റ് ജലസ്രോതസ്സുകളിലേക്കോ മലിനജലം കലരുമ്പോൾ ഒരേ സമയം നിരവധി പേർക്ക് രോഗം ബാധിക്കാം. ശുചിത്വക്കുറവ് മറ്റൊരു പ്രധാന കാരണമാണ്. ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാതിരിക്കുക, ഭക്ഷണം തയ്യാറാക്കുന്നതിനും കഴിക്കുന്നതിനും മുൻപ് കൈകൾ വൃത്തിയാക്കാതിരിക്കുക എന്നിവ രോഗവ്യാപനത്തിന് വഴിയൊരുക്കുന്നു. നന്നായി കഴുകാത്ത പഴങ്ങളും പച്ചക്കറികളും ശുചിത്വമില്ലാത്ത സാഹചര്യത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണവും ഏറെ നേരം തുറന്നു വെച്ച ഭക്ഷണവും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. ഭക്ഷണം എപ്പോഴും മൂടി വെക്കുന്നതും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതും ഈച്ചകളുടെ ശല്യം നിയന്ത്രിക്കുന്നതും രോഗപ്രതിരോധത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നു. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഷിജെല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം സാധാരണയായി 1 മുതൽ 3 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാം. ചിലരിൽ ഇത് നേരത്തെ അല്പം വൈകിയോ പ്രത്യക്ഷപ്പെടാം. ഏറ്റവും പ്രധാനം വയറിളക്കമാണ്. തുടക്കത്തിൽ വെള്ളം പോലെയുള്ള വയറിളക്കമായിരിക്കും. എന്നാൽ രോഗം പുരോഗമിക്കുമ്പോൾ മലത്തിൽ മ്യൂക്കസോ രക്തമോ കലരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള രക്തം കലർന്ന വയറിളക്കം ഡിസെൻട്രി എന്നറിയപ്പെടുന്നു. ഇത് ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല. വയറിളക്കത്തോടൊപ്പം പനി, വയറുവേദന, വയറിനുള്ളിലെ ശക്തമായ വേദന, വയറുമുറുക്കം, ഓക്കാനം, ഛർദി എന്നിവ ഉണ്ടാകാം. ഷിജെല്ലോസിസിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ് ടെനിസ്മസ്. അതായത് ആവർത്തിച്ച് മലവിസർജനം ചെയ്യണമെന്ന് തോന്നുമെങ്കിലും വളരെ കുറച്ച് മലം മാത്രം പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പോകാതിരിക്കുകയും ചെയ്യാം. രോഗിക്ക് ഇത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ലക്ഷണമാണ്. മിക്ക രോഗികൾക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സുഖം പ്രാപിക്കുമെങ്കിലും ചിലരിൽ രോഗം ഗുരുതരമാകാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, പ്രമേഹം, വൃക്കരോഗം, കരൾ രോഗം തുടങ്ങിയ ദീർഘകാല രോഗങ്ങളുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ ഷിജെല്ലോസിസിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന വയറിളക്കം മാത്രമല്ല, വയറിളക്കവും ഛർദിയും മൂലം ശരീരത്തിൽ നിന്നും ജലവും ലവണങ്ങളും അമിതമായി നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇതാണ് നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷന്റെ ആദ്യത്തെ ലക്ഷണങ്ങളിൽ ദാഹം കൂടുക, വായവരളുക, മൂത്രത്തിന്റെ അളവ് കുറയുക, ക്ഷീണം, തലക്കറക്കം എന്നിവ ഉൾപ്പെടുന്നു. കുട്ടികളിൽ കണ്ണുകൾ കുഴിഞ്ഞതായി തോന്നുന്നു, കരയുമ്പോൾ കണ്ണുനീർ കുറയുക, അസാധാരണമായ മയക്കം, കളിക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. എപ്പോഴാണ് ആശുപത്രിയിൽ പോകേണ്ടത്? വയറിളക്കമുള്ള എല്ലാവർക്കും ആശുപത്രിയിൽ പ്രവേശനം ആവശ്യമില്ല. എന്നാൽ ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ വൈകിപ്പിക്കരുത്. മലത്തിൽ രക്തം കാണുകയോ തുടർച്ചയായ ഛർദി കാരണം വെള്ളം പോലും കുടിക്കാൻ കഴിയാതിരിക്കുക, മൂത്രം വളരെ കുറയുകയോ രോഗിക്ക് അമിത ക്ഷീണം അനുഭവപ്പെടുകയോ ശക്തമായ വയറുവേദന, ഉയർന്ന പനിയോ ഉണ്ടാകുകയാണെങ്കിൽ ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും പ്രായമായവരിലും ഡീഹൈഡ്രേഷൻ വളരെ വേഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇവരിൽ ചികിത്സ വൈകിക്കരുത്. അപൂർവമായി പ്രത്യേകിച്ച് കുട്ടികളിൽ ഷിജെല്ലോസിസിനെ തുടർന്ന് ഹീമോലിറ്റിക് യുറീമിക് സിൻഡ്രം അഥവാ HUS എന്ന ഗുരുതരമായ സങ്കീർണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥയിൽ ചുവന്ന രക്താണുക്കൾ നശിക്കുകയും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാവുകയും ചെയ്യാം. ഇത് വളരെ അപൂർവമായ സങ്കീർണതയാണെങ്കിലും സമയബന്ധിതമായ ചികിത്സ ലഭിച്ചാൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആയതിനാൽ രക്തം കലർന്ന വയറിളക്കമോ ഗുരുതരമായ നിർജലീകരണത്തിന്റെ ലക്ഷണങ്ങളോ ഒരിക്കലും അവഗണിക്കരുത്. സ്വയം രോഗനിർണയം നടത്തി വീട്ടിൽ ദിവസങ്ങളോളം ചികിത്സിക്കുന്നത് സുരക്ഷിതമല്ല. ശരിയായ സമയത്ത് ചികിത്സ ലഭിച്ചാൽ ഭൂരിഭാഗം രോഗികൾക്കും പൂർണ്ണമായും സുഖം പ്രാപിക്കും. ഇനി ചികിത്സയെക്കുറിച്ച് നോക്കാം. ഷിജെല്ലോസിസിന്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്ന ജലവും ലവണങ്ങളും യഥാസമയം തിരികെ നൽകുക എന്നതാണ്. വയറിളക്കം ആരംഭിച്ചാൽ തന്നെ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അഥവാ ORS നൽകണം. ആശുപത്രിയിൽ എത്തുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല. വീട്ടിൽ തന്നെ ORS ആരംഭിക്കുന്നത്

0: ഡീഹൈഡ്രേഷൻ തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ 1 ORS പാക്കറ്റ് മുഴുവനും പൊട്ടിച്ച് കലർത്തി ORS ലായനി തയ്യാറാക്കേണ്ടതാണ്. തയ്യാറാക്കിയ ലായനി 24 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കുകയോ ബാക്കിയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുകയോ വേണം. കുട്ടികൾക്ക് ഓരോ വയറിളക്കത്തിനും ശേഷം ചെറിയ അളവിൽ ഇടയ്ക്കിടെ നൽകുന്നത് നല്ലതാണ്. ഛർദിയുണ്ടെങ്കിൽ 5 മുതൽ 10 മിനിറ്റ് ഇടവിട്ട് ചെറിയ അളവിൽ നൽകാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ORS വയറിളക്കം നിർത്താനുള്ള മരുന്നല്ല. വയറിളക്കം മൂലം നഷ്ടപ്പെടുന്ന ജലവും ലവണങ്ങളും ശരീരത്തിന് തിരികെ നൽകാനാണ് സഹായിക്കുന്നത്. ആയതിനാൽ വയറിളക്കം തുടരുകയാണെങ്കിൽ ORS നിർത്തരുത്. അതുപോലെ തന്നെ വയറിളക്കമുള്ളപ്പോൾ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് ധാരണ തെറ്റാണ്. ദഹിക്കാൻ എളുപ്പമുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം തുടരണം. കഞ്ഞി, ചോറ്, ഇഡലി, ദോശ തുടങ്ങിയവ നല്ലതാണ്. മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടൽ ഒരു കാരണവശാലും നിർത്തരുത്. മറിച്ച് കൂടുതൽ തവണ മുലയൂട്ടുന്നത് തന്നെയാണ് ഉചിതം. ചില രോഗികളിൽ ഡീഹൈഡ്രേഷൻ ഗുരുതരമാകുകയോ ORS കുടിക്കാൻ കഴിയാത്ത വിധം തുടർച്ചയായി ഛർദി ഉണ്ടാകുകയോ ചെയ്താൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് IV ഫ്ലൂയിഡ്സ് നൽകേണ്ടി വരും. അതിനാൽ ഗുരുതര ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ വൈകിക്കരുത്. എല്ലാ വയറിളക്കത്തിനും ആന്റിബയോട്ടിക് ആവശ്യമില്ല. ഷിജെല്ലോസിസ് സംശയിക്കുന്ന ചില രോഗികളിൽ മാത്രമാണ് ഡോക്ടർ രോഗലക്ഷണങ്ങളും രോഗത്തിന്റെ തീവ്രതയും വിലയിരുത്തി അനുയോജ്യമായ ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുന്നത്. സ്വമേധയാ ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കണം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ശരിയായ അളവിലും നിർദ്ദേശിച്ച ദിവസങ്ങൾ മുഴുവനും കഴിക്കുന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ വയറിളക്കം പെട്ടെന്ന് നിർത്താൻ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും സ്വയം മരുന്ന് വാങ്ങി കഴിക്കുന്ന ശീലവും ഒഴിവാക്കണം. പ്രത്യേകിച്ച് രക്തം കലർന്ന വയറിളക്കമുള്ളവർ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത്. ചികിത്സയുടെ ലക്ഷ്യം വയറിളക്കം കുറയ്ക്കുക എന്നത് മാത്രമല്ല, ഡീഹൈഡ്രേഷൻ തടയുക, രോഗിയുടെ നില സൂക്ഷ്മമായി വിലയിരുത്തുക, ആവശ്യമായവർക്ക് ശരിയായ സമയത്ത് ചികിത്സ നൽകുക എന്നിവയാണ് ഏറ്റവും പ്രധാനം. ഷിജെല്ലോസിസ് ഒരു പരിധിവരെ പൂർണ്ണമായും തടയാൻ കഴിയുന്ന രോഗമാണ്. അതിന് വില കൂടിയ മരുന്നുകളോ സങ്കീർണമായ ചികിത്സകളോ ഒന്നും ആവശ്യമില്ല. ദൈനംദിന ജീവിതത്തിലെ ചില ലളിതമായ ശീലങ്ങൾ മതി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് ശരിയായ രീതിയിൽ കൈ കഴുകുക എന്നതാണ്. ശൗചാലയം ഉപയോഗിച്ച ശേഷം ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതിനും മുൻപ് കൈകൾ നന്നായി കഴുകണം. ഈ ഒരു ശീലം മാത്രം നിരവധി വയറിളക്ക രോഗങ്ങൾ തടയാൻ സഹായിക്കും. സുരക്ഷിതമായി കുടിവെള്ളം ഉപയോഗിക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. തിളപ്പിച്ചാറ്റിയതോ സുരക്ഷിതമായി ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കുക. മഴക്കാലത്ത് കിണറുകളിലേക്കോ മറ്റു ജലസ്രോതസ്സുകളിലേക്കോ മലിനജലം കലർന്നിട്ടുണ്ടാകാമെന്ന സംശയമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ശുദ്ധീകരിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. ഭക്ഷണം നന്നായി വേവിച്ച ശേഷം കഴിക്കുക. പാകം ചെയ്ത ഭക്ഷണം ദീർഘനേരം തുറന്നു വെക്കാതെ മൂടി വെക്കുക. ശുചിത്വം ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ മലവിസർജനം ചെയ്യുന്നത് ഒഴിവാക്കുക. മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കുകയും വേണം. കുട്ടികളുടെ മലവും സുരക്ഷിതമായി നീക്കം ചെയ്യേണ്ടതാണ്. ചെറിയ കുട്ടികളുടെ മലം അപകടകരമല്ല എന്ന ധാരണ ശരിയല്ല. അതിലൂടെയും രോഗാണുക്കൾ പകരാം. ആരോഗ്യം ആശുപത്രികളിൽ മാത്രം സൃഷ്ടിക്കപ്പെടുന്നതല്ല. നമ്മുടെ വീടുകളിലും അടുക്കളകളിലും സ്കൂളുകളിലും നാം ദിവസവും പാലിക്കുന്ന നല്ല ശീലങ്ങളിലൂടെയാണ് ആരോഗ്യമുള്ള ഒരു സമൂഹം രൂപപ്പെടുന്നത്.
1: ഷിഗല്ല, അറിയേണ്ട കാര്യങ്ങൾ. ഡോക്ടർ സെയ്ദ് അലി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം.

0: ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിനെ ലോക്സഭ അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: और इसकी सारी व्यवस्थाओं की जिम्मेदारी सभी माननीय सदस्यों की है. ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं. आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറി. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സമാധാനപരവും നിയമപരവുമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നത അധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. ISROയിലും DRDOയിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 4 ലക്ഷം കവിഞ്ഞു. 4,474 തീർത്ഥാടകർ അടങ്ങിയ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീനിവാസിൽ നിന്ന് വടക്കൻ കാശ്മീരിലെ ബാൾട്ടാൽ അടിസ്ഥാന ക്യാമ്പിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ മാസം 3 ആരംഭിച്ച യാത്ര ശ്രാവണ പൗർണമിയും രക്ഷാബന്ധൻ ആഘോഷവും ഒരുമിച്ച് വരുന്ന ഓഗസ്റ്റ് 28 സമാപിക്കും. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ്പ് ഫേക്ക് വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് ഓഗസ്റ്റ് 8 തുടക്കമാകും. ഓണമേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്തെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇദ്ദേഹം ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വിവരമില്ല. പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും നീന്തൽ കുളങ്ങളിൽ നിന്നുമാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതി 5 കസ്റ്റഡിയിൽ വിട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാ തീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. കാസ്പിയൻ കടൽ ഉൾപ്പെടെ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് യുഎനിലെ യുഎസ് അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 kg ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൗപതി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 689 ഉയർന്ന് 76,750, നിഫ്റ്റി 198 നേട്ടത്തിൽ 23,967 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 കൂടി, 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: ആകാശവാണി ഗാനസല്ലാപം.

ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ ഗാനസല്ലാപത്തിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495 96 4321,

അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം എൻ ജെ ജോഷിലാൽ.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ,
1: ഹലോ.
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ശരി, ഞാൻ സാറേ
0: ഓ,
1: ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിന് 6-ാം വാർഡ് നിർദ്ദേശിച്ചു.
0: പേരെന്താണ്?
1: അല്ല, എന്റെ പേര് മകേഷ്, ഞാൻ എംപ്ലോയന്റ് ആണ്.
0: ആ,
1: ഞാൻ
0: തൃക്കുന്നപ്പുഴ
1: കണ്ടിട്ടില്ലാത്ത ഒരാളാ.
0: എന്താണ്?
1: ലോകമൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാ, ഭൂമി കണ്ടിട്ടില്ല ഞാൻ.
0: ആ,
1: പിന്നെ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു, എല്ലാവരും ജീവിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു.
0: പിന്നെ നമുക്ക് ജീവിക്കണ്ടേ ഈ ലോകത്ത്? നമ്മൾ ജനിച്ചു പോയെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ അല്ലേ?
1: തീർച്ചയായിട്ടും വേണമല്ലോ സാറേ. നമ്മളെ
0: എന്നാലും താങ്കളുടെ സംസാരത്തിൽ, ഹലോ, എന്നാലും താങ്കളുടെ സംസാരത്തിൽ ആ ഒരു നിരാശയൊന്നും പ്രകടമാകുന്നില്ല കേട്ടോ. എന്തിനാ വെറുതെ നിരാശപ്പെടുന്നത്? നമുക്ക് ഈ പിന്നെ ഈ ലോകത്ത് ജീവിക്കാൻ കിട്ടിയ അവസരം തന്നെ വലുതല്ലേ അല്ലേ?
1: നമ്മള് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനൊരു അവസരം
0: തന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ കിട്ടിയത് തന്നെ വലിയ കാര്യമല്ലേ?
1: അത് കിട്ടിയത് തന്നെ വലിയ ഒരു ജന്മേ മനുഷ്യ ജന്മമുള്ളൂ.
0: തീർച്ചയായിട്ടും
1: എത്ര ജന്മം കഴിഞ്ഞു, കോടാനുകോടി ജന്മം കഴിഞ്ഞു, ഒരു ജന്മം കിട്ടും.
0: നമ്മൾ തുടക്കത്തിലെ നമ്മൾ വളരെ വളരെ വളരെ തത്വശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അല്ലേ? ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം അല്ലേ?
1: പിന്നെ അവിടെ ആകാശവാണി എല്ലാവർക്കും സുഖമാണ്.
0: ആകാശവാണി എല്ലാവർക്കും സുഖം തന്നെ. മഹേഷിന് എങ്ങനെ സുഖമാണോ? ഓ, നമുക്ക് സുഖത്തിന് അങ്ങനെ കുറവൊന്നും വേണ്ട അല്ലേ? നമുക്കിങ്ങനെ സംസാരിക്കുകയും വല്ലപ്പോഴൊക്കെ നമുക്കിങ്ങനെ സംസാരിക്കുകയും ഇങ്ങനെ മനസ്സ് തുറന്നൊക്കെ ഒന്ന് ചിരിക്കുകയും ചെയ്യുന്നതിൽ കൂടുതൽ എന്ത് സുഖം വേണം അല്ലേ മഹേഷ്?
1: ഓ
0: ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: 5-9-5-9 ഈ ഫോൺ നമ്പർ വിളിച്ചാൽ എപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത്, അതിന്റെ പ്രശ്നം എന്തോന്ന് അറിയില്ല.
0: അത് നമുക്ക് നോക്കാം, നോക്കാം അതെന്താണെന്ന് അറിയില്ല.
1: സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. ഞാനിപ്പോ അതേ വിളിക്കുന്നില്ല.
0: ആ, അപ്പം നമുക്ക് മൂന്ന് നമ്പർ ഉണ്ടല്ലോ, നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. കാര്യം ഒന്ന് പോയാൽ മറ്റൊന്ന്, അത്രേ ഉള്ളൂ. പിന്നല്ലാതെ നമ്മുടെ നമ്മുടെ നമ്മുടെ ജീവിതം പോലെ തന്നെ, ഒന്ന് പോയാൽ മറ്റൊന്ന്.
1: ആ
0: ശരി, അപ്പൊ ഞാന് ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇടയ്ക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: നമുക്ക് ഈ രാമായണ മാസമല്ലേ ഇപ്പൊ.
0: അതെ, രാമ ജാനകി ജാനയൻ തുടങ്ങുന്ന ഗാനം അല്ലേ? അത് ആര് പാടിയതാ വേണ്ടത്? യേശുദാസ് പാടിയിട്ടുണ്ട്, പി സുശീലയും പാടിയിട്ടുണ്ട്. ആര് പാടിയ ഗാനമാണ് വേണ്ടത്? യേശുദാസ് പാടിയ ഗാനമാണ്. ശരി, ഇല്ല വെക്കില്ല, പറഞ്ഞോളൂ.
1: എനിക്ക് എന്റെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സമർപ്പിക്കണം.
0: ഓ, പറഞ്ഞോളൂ.
1: പിന്നെ കുമാരപുരം ലളിതയെന്ന് പറയും, കുമാരപുരം പഞ്ചായത്തിലുള്ള ലളിത, ലളിത കുടുംബത്തിനും, അതുപോലെ തന്നെ പിന്നെ കുമാരപുരം പഞ്ചായത്തിൽ വേറൊരാളുണ്ട് ബസുമതി, അവരുടെ കുടുംബത്തിനും, പിന്നെ ഇവിടെ എന്റെ ഭാര്യ ലളിത, പിന്നെ മരിമോൾ അഞ്ജു മോള്, അഞ്ജു കലേഷ്, ബാ വയ്ക്കും, വയലിൽ പഠിക്കാൻ പോയിരിക്കാം. ഇപ്പം രണ്ടാം സ്റ്റാൻഡേർഡ് പഠിക്കുക, അയാളില്ല ഇപ്പം, അയാളില്ല.
0: അപ്പോ ഈ ഇത്രയും കൂട്ടുകാരും ഈ കുടുംബവും ഒക്കെ ഉള്ളപ്പോ പിന്നെ എന്തിനാ നമുക്ക് നിരാശ? അത്രേ ഉള്ളൂ, നമുക്ക് കൈപിടിക്കാൻ ഒരാള് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത്രയും വലിയൊരു സ്നേഹമുള്ള ഒരാൾ കൂടെ ഉള്ളപ്പോ. കൺമണി നീ, ഒരു പഴയൊരു പാട്ടുണ്ട്, കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ.
1: സത്യമാണ്,
0: നമ്മൾ വീണ്.
1: ഓ,
0: പിന്നെ പാടിക്കോളൂ പാടിക്കോളൂ.
1: രാമനാമം

0: ഹലോ.
1: ഹലോ.
0: ആ ഈ താളം അടിച്ച് പാടുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല നല്ല നല്ല നല്ല എന്താ നല്ല താളബോധത്തോടു കൂടി അതിങ്ങനെ ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടു കേട്ടോ.
1: ആ
0: അത് ശരി. അപ്പോൾ നല്ല നല്ല നല്ലൊരു അപ്പോൾ നല്ലൊരു കലാകാരനുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ.
1: അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ.
0: തീർച്ചയായിട്ടും. അപ്പോൾ
1: അതിന്
0: ഒരു കൈ വിട്ടാൽ നമ്മൾ ആയിരം കൈകൾ ആയിരം കൈകൾ നമുക്ക് സഹായത്തിന് വരും കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ കാര്യങ്ങളെല്ലാം അപ്പോൾ ഭംഗിയായിട്ട് ഇങ്ങനെ നടക്കട്ടെ. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, പാട്ട് കേട്ടാലോ. അപ്പോൾ പാടിയ പാട്ടിന് പ്രത്യേക അഭിനന്ദനം കേട്ടോ. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും വിളിക്കണം. ഇനിയും വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിളിച്ച് ഇതേപോലെ. ശരി ശരി ശരി. അങ്ങനോട്ട് നമുക്കിപ്പോൾ ചിങ്ങമൊക്കെ അടുത്തടുത്ത് വരികയല്ലേ. 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ ചിങ്ങം വരുന്നു, ഓണം വരുന്നു.
1: നമ്മൾ
0: ഹൃദയത്തിൽ അത് സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് ഗാനം കേട്ടാലോ. യൂസഫലി കേച്ചേരി എഴുതി, നൌഷാദ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ധ്വനി.

0: വീട്ടില് ഇപ്പൊ എനിക്ക് രണ്ട് മക്കളാണ്. ഒരാളെ ഇതാച്ചുവേഴ്സൊക്കെ എടുത്തിരിക്കുന്ന മൂത്തവള് അവളും ഇവിടെ ഉണ്ട്, അവളും ഭർത്താവും ഇവിടെ ഉണ്ട്, വന്നിട്ടുണ്ട്. പിന്നെ ഇളയ മകളും ഒമാനിലാണ്, അവള് നേരിൽ കാണും. പിന്നെ ഞാനും ഭാര്യയും മൂത്ത മകളും ഇപ്പൊ ഇവിടെ ഉണ്ട്.
1: എല്ലാവരും സുഖമായി ജീവിച്ചു പോകുന്നു അല്ലേ?
0: അങ്ങനെ പോകുന്നതാണ്.
1: പിന്നെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് തോക്കുകൾ കഥ പറയുന്നതാണ് ഇപ്പൊ ലേശാന്ത് പാടിയ

0: എന്ത് രസമായിട്ട് നിങ്ങൾ പാടുന്നത് സുലൈമാൻ, നല്ല നല്ല രസമായിട്ട് പാടുന്നുണ്ട് കേട്ടോ.
1: താങ്ക് യു സാർ.
0: അപ്പോൾ ഇപ്പോഴിങ്ങനെ പാടുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്ത് നന്നായിട്ട് പാടിയിട്ടുണ്ടാവും അല്ലേ. അല്ല ഇപ്പോഴും നന്നായിട്ട് പാടുന്നുണ്ട്, മോശമൊന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഇപ്പോഴും നന്നായിട്ട് പാടുന്നുണ്ട്, എനിക്ക് ശബ്ദം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതുപോലെ വേറെ കാര്യമുണ്ട്, ഈ പാട്ടുകളൊക്കെ എങ്ങനെയാ നമ്മൾ പാടാതിരിക്കുന്നത് അല്ലേ. പാടാത്ത വീണയും പാടുമെന്ന് പറയുമ്പോലെ പാട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ അറിയാതെ പാടിപ്പോകുന്ന പാട്ടുകളാണ് ഇതെല്ലാം. ഇത് നമ്മൾ എത്ര, ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഗാനങ്ങളൊക്കെ നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ടാവും? ഒരു തവണ, രണ്ട് തവണ, 100 തവണ?
1: എണ്ണം പറയാൻ പറ്റും. ഞാനിപ്പോ ഈ പാട്ട് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇതിവിടെ കേൾക്കാറില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ ചെറുപ്പത്തിൽ ഒരാ 70 കാലഘട്ടത്തിൽ ഞങ്ങളുടെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഈ തിയേറ്ററിൽ സ്ഥിരമായിട്ട് 5 ആകുമ്പോഴത്തേക്ക് ഈ പാട്ട്, അന്നൊക്കെ ഇപ്പോ പുറത്തേക്ക് സ്പീക്കർ വെച്ച് പാട്ട് വരുമായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലെ ഓർമ്മ എനിക്ക് കിട്ടാൻ വേണ്ടി അന്നത്തെ ആ ചെപ്പ്, ആ കാലാവസ്ഥയിൽ ആ
0: സാഹചര്യങ്ങളും ചില നേരത്തെ ഈ പാട്ടുകളെ കേൾക്കുമ്പോ നമ്മുടെ കണ്ണൊക്കെ അറിയാന്ന് അറിഞ്ഞു പോകും അല്ലേ.
1: ഇന്നില്ല
0: നമ്മൾ അന്നത്തെ ആ ഒരു കാലം അല്ലേ, നമ്മൾ കളിച്ചു നടന്ന കാലം, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ഇല്ലേ, എന്തൊക്കെയാണ് ഒരു ഗാനം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ.
1: തീർച്ചയായിട്ടും
0: ഒരു ഗാനം പലരിലും പല ഓർമ്മകളാണ്. അതെങ്ങനെ പറയാ, സാധാരണ പറയണ്ട, ഒരു ഒരു ഗാനം പലരിലും പല ഓർമ്മകൾ ഇങ്ങനെ ഉണർത്തും അല്ലേ.
1: ഈ ഗാനം എഴുതിയ ആളില്ല, അത് സംഗീതം കൊടുത്ത ആളില്ല,
0: പക്ഷെ കേൾക്കാൻ നമ്മളുണ്ടല്ലോ അല്ലേ. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തലമുറ ഉണ്ടാകും കേൾക്കാനായിട്ട്.
1: അന്നേരം
0: ഈ ഗാനം ഉണ്ടാവും, അതാണ് എന്റെ പ്രത്യേകത. ശരി, ഓക്കെ. നമ്മളിങ്ങനെ ഗാനങ്ങളെ കുറിച്ചൊക്കെ പറയാൻ ഇരുന്നു കഴിഞ്ഞാൽ ഈ ദിവസം മൊത്തം ഇരുന്നാലും
1: തീരത്തില്ല,
0: ഈ ആഴ്ചയും തീരത്തില്ല, ഈ വർഷവും തീരത്തില്ല, നമ്മൾ ഈ ലോകത്തുനിന്ന് വിട്ടുപോയാലും തീരത്തില്ല. അത് ശരി. അപ്പൊ നമുക്ക് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും
0: അല്ലേ. ശരി ശരി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം കൂടിയാണ്. കാര്യം അത്രയ്ക്ക് മനോഹരമായ വരികൾ, മനോഹരമായ സംഗീതം, മനോഹരമായ ആലാപനം കേൾക്കുന്ന നമ്മുടെ മനസ്സിനെയും മനോഹരമാക്കുന്ന അല്ലേ.
1: അതെ അതെ,
0: ശരി. വളരെ സുന്ദരമായ ഒരു ഗാനം കേട്ടാലോ.
1: വയലാർ
0: എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടി ഗാനം, ചിത്രം തോക്കുകൾ കഥ പറയുന്നു.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: നമസ്തേ ഈശ്വർ.
0: ആ നമസ്തേ, പേര് പറയൂ വിളിക്കുന്ന ആളിന്റെ.
1: ഞാന് ബാലരാമസും ഐസീർ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പിളിയാ വിളിക്കുന്നത്.
0: അമ്പിളി. ബാലരാമരത്ത് എവിടെയാണ്?
1: ഐത്തീര്. ഐത്തീര്.
0: ഐത്തിയൂർ. ആ ഐത്തിയൂർ, ശരി. പറയൂ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് മക്കളൊക്കെ വേഗം കഴിഞ്ഞ് പെമ്പിള്ളേരാ വേഗം കഴിഞ്ഞ് അവര് വേറെ സ്ഥലത്താ. ഇപ്പൊ ഞാൻ ഹസ്ബൻഡിലാ വീട്ടിലുള്ളത്. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഞാൻ ട്രീറ്റ്മെന്റിൽ കൂടെയാ.
0: ട്രീറ്റ്മെന്റ് എന്താണ്?
1: ട്രീറ്റ്മെന്റ് കാല് മുട്ട് മാറ്റി വെച്ച സർജറിയാണ്.
0: മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
1: അതെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: മുമ്പ് വിളിച്ച് ഈ ഒരു പ്രശ്നം നമ്മൾ നിന്ന് ചർച്ച ചെയ്തു അല്ലേ?
1: അതെ അതെ അതെ അതെ ഞാന് അത് ആദ്യം ഒരെണ്ണം ചെയ്തു. അത് അപ്പഴാ ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചിങ്ങനെ പറഞ്ഞു, മുട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞു, അതിന്റെ അതിന്റെ പ്രയാസത്തിലൊക്കെയാണ്. അപ്പം ഇപ്പോഴും ഭേദമായിട്ടില്ല അല്ലേ?
1: അല്ല, മാറ്റം വന്നു. ഈ രണ്ട് കാലിനും കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ഒന്ന് ചെയ്തു, ഇപ്പോഴും രണ്ടാമത്തെ ചെയ്തിട്ട് 6 ആഴ്ചയായി.
0: ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഗാനം എനിക്ക് പടത്തിന്റെ പേരറിയത്തില്ല. എങ്ങും മനസ്സിന് ആടുന്ന വേള എന്നൊരു പാട്ടില്ലേ,
0: ചിന്നും വെൺതാരത്തിന് ആനന്ദവേള അല്ലേ? അങ്ങനെയാണ്, ഹിന്ദി ഗാനമാണ്. ചിൽമിൽ സിതാരോ തുടങ്ങുന്ന ഒരു ഗാനമാണ്. മുഹമ്മദ് റാഫി പാടിയിട്ടുള്ള അല്ലേ? അതിന്റെ പറഞ്ഞോളൂ.
1: പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാട്ടിനെനിക്ക് അറിയേണ്ട കുഞ്ഞു പ്രായത്തെ കേട്ടു, പക്ഷെ എനിക്ക് അറിയില്ല. പിന്നെ ഈ ഹിന്ദി പാട്ട് കേൾക്കുമ്പോഴേക്ക് ഇത് ഇന്ന പാട്ട് മലയാളം പാട്ടിലുള്ളതല്ലേ, പാട്ടിന്റെ പഴയതായിട്ട് കേൾക്കുമായിരിക്കും, ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും.
0: അല്ല, പല പല ഹിന്ദി ഗാനങ്ങൾ ഇതുപോലെ മലയാളത്തിലെ അതിന്റെ ഈണം മലയാളത്തിലേക്ക് ഇങ്ങനെ കടമെടുത്തിട്ടുണ്ട് പലരും. പക്ഷെ എന്നാലും രണ്ടും ഒരുപോലെ ഒരുപോലെ മനോഹരമാണ് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത.
1: അതെ അതെ അതെ അതാ.
0: ഇത് സംഗീതം നൽകിയിരിക്കുന്നത് ലക്ഷ്മീകാന്ത് പ്യാരലലാണ്. പി ഭാസ്കരൻ എഴുതി, ലക്ഷ്മീകാന്ത് പ്യാരലൽ ഈണം പകർന്ന ഗാനം ജീവിത സമരം എന്ന ചിത്രത്തിലാണ്. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഇഷ്ടപ്പെടാത്തവരാരും? നേരത്തെ നമ്മുടെ ഒരു പ്രിയ ശ്രോതാവ് പറഞ്ഞ പോലെ ഈ പാട്ടൊക്കെ ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത് അല്ലേ? നമ്മളത് ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒന്നുകൂടി കേൾക്കുക.
1: കുറേ കാലമായി ഇത് കേട്ടിട്ട്, അപ്പൊ ഒന്നുകൂടെ ഒന്ന്, പക്ഷേ ഗാനം വരുമായിരിക്കും, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം.
0: നമ്മൾ കൊടുക്കുന്ന ഗാനങ്ങളാ ഇതൊക്കെ. ശരി, ശ്രോതാക്കളൊക്കെ
1: ഈ പാട്ട് കേൾക്കുമ്പോഴ് വേദനയ്ക്കൊരു ക്ഷമയുണ്ടാ?
0: അത് ശരി. കാര്യം അത് ഞാൻ പറയാൻ ഇങ്ങനെ മനസ്സിൽ എപ്പോഴോ കരുതിയിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വേദനയ്ക്കൊക്കെ ഒരു മരുന്ന് സംഗീതമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗാനങ്ങളാണ് അല്ലേ? മനസ്സൊക്കെ മനസ്സ് തളർന്നു പോകുന്നൊരു അവസരത്തിൽ ചിലപ്പോൾ ഒരു ഗാനത്തിന് നല്ലൊരു ഔഷധത്തിന്റെ ഗുണമുണ്ടാവും അല്ലേ? ശരി, അപ്പോൾ നമുക്ക് ആ വേദന എല്ലാം കുറയട്ടെ. അടുത്ത തവണ വിളിക്കുമ്പോൾ ഈ വേദന എല്ലാം മാറി ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുന്ന ഒരു അമ്പിളി വിളിക്കട്ടെ. ശരി, അപ്പോൾ നമുക്ക് ഗാനം കേൾക്കാം.

0: ഹലോ, ഗാനശലാപം തത്സമയ ഫോണിനും ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: ആലപ്പുഴ എല്ലാ ഹരിപ്പാട്ടിനും വിളിക്കുക.
0: പേരെന്താണ്?
1: പേര് സുമതി.
0: അവിടെ റേഡിയോ വെച്ചിരിക്കുകയാണോ?
1: റേഡിയോ വെച്ചിട്ടുണ്ട്.
0: റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനടുത്തൊന്ന് ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ അത് ഒന്ന് ശബ്ദം കുറച്ച് വയ്ക്കുക.
1: ശരിട്ട്.
0: ഓ, ഇനി പറഞ്ഞോളൂ.
1: എൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എനിക്ക് കുഞ്ഞു വാവയ്ക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ആരോട്.
0: ശരി ശരി. മകൻ്റെ കുഞ്ഞിൻ്റെ പേരെന്താ?
1: നവനീത്.
0: നവനീത്.
1: LKGയിലാണ് പഠിക്കുന്നത്.
0: LKGയിലാണോ?
1: ആണ്.
0: ആ,
1: 5 വയസ്സ് കഴിയുന്നു.
0: ഓ, വലിയ ആളാണല്ലോ. നഴ്സറി പോയി
1: റേഡിയോ പാട്ട് കേൾക്കുന്ന ഇഷ്ടമാ.
0: ആ, പിന്നെ പാട്ടൊക്കെ ഇഷ്ടപ്പെടട്ടെ, എപ്പോഴും കുഞ്ഞുങ്ങൾ പാട്ടുകൾ കേൾക്കട്ടെ. എവിടെ നഴ്സറി പോയിരിക്കണോ ആളോ?
1: അതെ.
0: ആ, മിഠായിയോ കൊണ്ടുപോയോ കൂട്ടുകാർക്ക്?
1: ആ, കൊണ്ടുപോയി. പിന്നെ അതിന്റെ മൂത്തത് ഒന്നുണ്ട്, അത് 1ാം ക്ലാസ്സിൽ പഠിക്കുക.
0: ആ, പേരെന്താ? പേരെന്താ?
1: രണ്ട് കുട്ടികൾ. അത് കല്യാണി. അമ്മോടെ പേര് കല്യാണി, മോന്റെ പേര് നവനീത്.
0: കല്യാണി 1ാം ക്ലാസ്സിലല്ലേ?
1: 1ാം ക്ലാസ്.
0: രണ്ടും ഒരു മേളം ആയിരിക്കുമല്ലോ വീട്ടില്, അല്ലേ? വാ, എന്തോ മുത്തശ്ശിക്ക് അവരെ പുറകെ നടക്കാനും നേരം കാണുള്ളൂ അല്ലേ?
1: അതിന് നല്ല സമയം വേണം.
0: പിന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ബഹളമൊക്കെ ഉണ്ടാകട്ടെ. കുഞ്ഞിക്കാൽ കുഞ്ഞിക്കാൽ പതിക്കുന്ന സ്ഥലമൊക്കെ വളരെ പുണ്യമുള്ള സ്ഥലങ്ങളെന്നല്ലേ പറയാറ്?
1: അതെ അതെ അതെ.
0: ശരി.
1: പിന്നെ എനിക്ക്

0: ഓ
1: ഞാൻ
0: പറഞ്ഞേ.
1: തൊടുന്നപ്പുഴ പഞ്ചായത്തിലെ മഹേഷൻ. മഹേഷൻ ആദ്യമേ വിളിച്ചിരുന്നു.
0: ആ
1: മഹേഷന്റെയും കുടുംബത്തിന്റെയും പിന്നെ പിന്നെ എത്ര കാര്യമായ ഇവിടെ കുമാരപുര അറേ അത് വിളിച്ചോടനെ കിട്ടി. ഞാനാ 24 പിന്നെ ഓഗസ്റ്റ് മാസം 9-ാം തീയതി വിളിച്ചു. പിന്നെ ഞാൻ 3 മാസം 6 മാസം ഒക്കെ ആയിട്ട് വിളിച്ചിട്ടുണ്ട്.
0: അതാണ് നല്ലത്. കാര്യം മറ്റു നമുക്ക് മറ്റ് ശ്രോതാക്കളും ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും നമുക്ക് അവസരം കൊടുക്കണ്ടേ. നന്നായി നന്നായി. മഹേഷ് മഹേഷ് മഹേഷ് മഹേഷ് നേരത്തെ വിളിച്ചിരുന്നു തൃക്കുന്നപ്പുഴ അല്ലേ?
1: വിളിച്ചിരുന്നു.
0: നിങ്ങൾക്ക് അയൽവാസികളാണല്ലേ. ശരി ശരി, നടക്കട്ടെ.
1: കുമാരപുരം പഞ്ചായത്ത് പിന്നെ രാധ മാമ്പാട് തന്നെ ഞങ്ങൾ ഈ സാധ്യം തന്നെ.
0: അപ്പം അവർക്ക് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈ ഗാനം.
1: പിന്നെ
0: പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നവനീതനും കല്യാണിക്കും. നവനീതം കല്യാണിയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ പറഞ്ഞേക്കണം കേട്ടോ, ഇങ്ങനെ വിളിച്ചിരുന്നു, അവർക്ക് നല്ലൊരു പാട്ട് കേൾപ്പിച്ചു കേട്ടോ. ആ അത് നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. ഇപ്പൊ ഇപ്പൊ കിട്ടിയില്ലേ, ഇപ്പൊ കിട്ടി എല്ലാവർക്കും സന്തോഷമായില്ലേ. ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ. ഏത് ഗാനമാണ് കേൾക്കണം? ആ നേരത്തെ പറഞ്ഞല്ലേ, കുഞ്ഞു പാവയ്ക്കുന്നല്ലോ. നാടോടി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും മിൻമിനിയും സംഘവും പാടിയത്. ഒ എൻ വി കുറുപ്പാണ് ഈ ഗാനം എഴുതിയത്, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം. അപ്പോൾ എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. ഗാനം കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: നമസ്കാരം സാർ.
0: ഓ നമസ്കാരം, പേര് പറയൂ.
1: ഞാൻ ആലപ്പുഴ ജില്ലയിലെ വാടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുഞ്ഞുമോനാണ് വിളിക്കുന്നത്.
0: ആ കുഞ്ഞുമോൻ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം ഇവിടെയൊക്കെ സുഖം തന്നെ. ഈ വെയില് അതിപ്പോ മഴയില്ലാത്തൊരു പ്രശ്നമുണ്ട്.
0: ആ കർക്കിടകമായിട്ട് നമുക്ക് മഴയും കർക്കിടകത്തിന്റെ ഒരു കാലാവസ്ഥ ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ?
1: ആ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക.
0: നല്ല വെയിലും ചൂടും ഒക്കെ.
1: അതെ.
0: ശരി ശരി. എന്ത് ചെയ്യുന്നു കുഞ്ഞുമോൻ?
1: എനിക്ക് തയ്യലാണ്.
0: ആ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ.
1: ആ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കാറുള്ള
0: വാടക്കൽ എന്നുള്ള സ്ഥലം കണ്ടപ്പോഴാ തോന്നിയത്. എങ്ങനെ പോകുന്നു തൊഴിലൊക്കെ? തൊഴിലൊക്കെ എങ്ങനെ പോകുന്നു?
1: ഇനിയിപ്പോ
0: പ്ലസ് ടു, ഈ പ്ലസ് വൺ പ്രവേശനമൊക്കെ ആയപ്പോഴത്തേക്കും യൂണിഫോമുകൾ കിട്ടുന്നുണ്ടല്ലേ തയ്യൽ?
1: അതെ, യൂണിഫോമിന്റെ പണി ഇച്ചിരിയൊക്കെ തീരാനുണ്ട്. ഈ പ്ലസ് വണ്ണിന്റെ
0: ആ സമയത്തൊക്കെ നല്ല നല്ല വർക്കാണെന്ന് കഴിഞ്ഞ തവണ ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു. ഏത് ഗാനം? ആ പഴയ പഴയത് പഴയതുപോലുള്ള പഴയതുപോലുള്ള ഒരു തയ്യൽ ആഘോഷമൊന്നുമില്ല അല്ലല്ലേ?
1: അല്ലേ, തയ്യൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരു 3-4 മാസം പിന്നെ രാവിലെ വെളുപ്പാങ്കടുത്ത് തുടങ്ങി രാത്രി 8 മണി 9 മണി വരെയൊക്കെ തയ്ച്ചോണ്ടിരിക്കായിരുന്നു. ഞാൻ പോയി പഠിക്കാൻ പോയിരുന്ന കടയിലെ 3 മാസത്തോളം അങ്ങനെ നല്ല വർക്കുണ്ടായിരുന്നു. ഓണത്തിന് പിന്നെ ഞങ്ങളുടെ ഇവിടെ 60 കട ഉത്സവമാണ്, അന്നൊക്കെ എടുക്കുള്ളൂ. വർഷത്തിൽ 1-2 പ്രാവശ്യം.
0: അതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓണത്തിനൊക്കെ പ്രത്യേക തയ്യൽ വരും അല്ലെ? കല്യാണ സീസൺ ആകുമ്പോ പ്രത്യേക തയ്യൽ. ആൾക്കാരെ വന്ന് പറഞ്ഞ് പറഞ്ഞ് ഇന്ന ഇന്ന രീതിയിൽ തയ്ക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മളെപ്പോഴും പറയാൻ പോലെ അതൊക്കെ ഒരു കാലം.
1: അതൊക്കെ
0: റെഡിമെയ്ഡ് വസ്ത്രങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ തൊഴിലിനെ അത് വളരെ ഇതായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക്
0: അവിടെ ഒരു നിമിഷം കുഞ്ഞുമോൻ, അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അല്പ ശബ്ദം ഒന്ന് കുറച്ച്
1: ഉദയസൂര്യൻ നമ്മെ വിളിക്കുന്നു എന്നുള്ളൊരു പാട്ടില്ലേ, നൃത്തശാല.
0: ആ നൃത്തശാല ചിത്രത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം അല്ലേ?
1: നല്ലൊരു പാട്ടാണ്.
0: പി ഭാസ്കൻ എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയത് അല്ലേ? അതെ അതെ അതെ. ഓ പറഞ്ഞോ.
1: ഞാൻ ഓർമ്മിച്ചപ്പോഴേക്ക് അകത്തെഴുതാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ എന്റെ വായിച്ചായിരുന്നു. ഒരു മാഡം ആയിരുന്നു വായിച്ചത്.
0: ആ ശരി ശരി ശരി.
1: ഞാൻ ആകാശവാണിയൊക്കെ ആയിട്ട് എപ്പോഴും അടുത്ത് വയ്ക്കുന്ന ഒരാളാ.
0: പിന്നെ പ്രത്യേകിച്ച് ഈ തയ്യൽ തൊഴിൽ ചെയ്യുന്ന ഒത്തിരി സുഹൃത്തുക്കൾ ആകാശവാണിയുടെ കൂടെ ഉണ്ട്.
1: എല്ലാ പരിപാടികളും കേൾക്കാമല്ലോ.
0: നമ്മുടെ ജോലിയും നടക്കും, അതിനോടൊപ്പം നമ്മുടെ പാട്ടും പരിപാടിയൊക്കെ കേൾക്കുകയും ചെയ്യാം അല്ലേ?
1: വർഷങ്ങളായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന തയ്യല് പണിയുടെ ഇടയ്ക്ക് തന്നെ.
0: നമ്മൾ എത്ര വർഷമായെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഊഹം കണക്കേ കാണത്തുള്ളു. ഞാൻ എത്ര വർഷമായിട്ട് നമ്മളെ കേൾക്കുന്നുണ്ട് അല്ലേ?
1: അതെ, ഒരു 10-55 വർഷത്തിന് മേലെ.
0: അപ്പൊ നമുക്ക് ഈ ഗായി ഓ പറഞ്ഞോ പറഞ്ഞോ.

0: ഞാൻ നെല്ല് സിനിമ അല്ലേ, നെല്ല് പിന്നെ രാഗം, ആ സിനിമയൊക്കെ പോയി അടുത്ത വീട്ടില് റേഡിയോയിൽ അതിന്റെ ശബ്ദരേഖ ഒക്കെ കേട്ടിട്ടുള്ളതാണ്.
1: ആ ശബ്ദരേഖ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ കഥയെല്ലാം മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അല്ലേ അതിന്റെ കഥയും കാര്യങ്ങളും.
0: ഒരു മണിക്കൂറേ ഉള്ളെങ്കിലും നല്ല നമുക്ക്, അത് അന്നത്തെ കാലത്ത് വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ ഈ സിനിമ കാണുന്ന സാമ്പത്തികം വേണം. ഇതാകുമ്പം
1: റേഡിയോ കേട്ട് ആസ്വദിച്ചിട്ടുണ്ട് അല്ലേ, വെറുതെ കേട്ട് കളയുകയല്ല, കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്.
0: ആസ്വദിക്കുക. അതുപോലെ തന്നെ പണ്ട് ഇത് നമ്മുടെ ആലപ്പുഴ ഇല്ലാഞ്ഞപ്പോഴും ഇവിടെ ശ്രീലങ്ക അല്ലായിരുന്നു,
1: ശ്രീലങ്കൻ റേഡിയോ നമുക്ക് കിട്ടുമായിരുന്നു.
0: ശ്രീലങ്ക ഏഷ്യയിലുള്ളവർക്ക് വേണ്ടിട്ട് ഒരു മണിക്കൂർ, എനിക്കൊന്നൊരു മൂന്നര മണിക്കായിരുന്നു തോന്നുന്നു വൈകുന്നേരം,
1: മലയാള ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുക,
0: മലയാള ഗാനങ്ങൾ. അതുപോലെ റഷ്യയിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ,
1: അത് ശരി.
0: അതൊക്കെ പണ്ട് ബാൽവ് റേഡിയോയിൽ കിട്ടുമായിരുന്നു.
1: ഇപ്പോഴത്തെ പിന്നെ നമുക്ക് ലോകം ലോകം ലോകം മുഴുവനും നമ്മുടെ റേഡിയോ പ്രക്ഷേപണം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ കുഞ്ഞുമോൻ? ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ കുഞ്ഞുമോൻ ഈ ഗാനങ്ങൾ?
0: എല്ലാവർക്കും ഭാര്യ ഗീത, മക്കള് ശ്യാം, ശരത് എന്നിവർക്കും എല്ലാ ബന്ധുക്കളും.
1: ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കാം, ഗാനം കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം, പേര് പറയൂ.
1: ഞാൻ കാർത്തിക.
0: കാർത്തിക.
1: സ്ഥലം കണ്ണൂരാണേ.
0: കണ്ണൂർ എവിടെ?
1: ഞാൻ കണ്ണൂർ മട്ടന്നൂരാണേ.
0: മട്ടന്നൂർ.
1: പിന്നെ തിരുവനന്തപുരം ആകാശവാണിയായിട്ട് നല്ല ബന്ധാണ്. പണ്ട് കണ്ടേ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു.
0: മറ്റു സ്റ്റേഷനിൽ നിന്ന് കേൾക്കാറില്ലേ?
1: ഓ, എല്ലാ സ്റ്റേഷനും കേൾക്കും, മാത്രല്ല
0: കണ്ണൂർ നല്ല വ്യക്തമായിട്ട് കിട്ടുന്നുണ്ടല്ലേ. ആ അത് ശരി. ആ
1: കൊറേ വർഷം മുന്നേ റേഡിയോയിൽ കാര്യസമ്പലം വന്നപ്പോ റേഡിയോ എന്നത് പോയിപ്പോയി, പോയില്ല.
0: ഇപ്പോഴും കേൾക്കുന്നല്ലേ.
1: ആപ്പിലും കേൾക്കാറുണ്ട്. ആപ്പിൽ രണ്ടു ദിവസമായി കട്ടായി പോയി.
0: ഓ ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് കാർത്തിക?
1: വീട്ടില് ഇപ്പൊ ചേച്ചി, ഞാനേലും മക്കളെല്ലാം കല്യാണം കഴിച്ചു പോയി.
0: എല്ലാവരും സുഖമായിരിക്കുന്നു.
1: ഓ, എല്ലാരും സുഖമായിട്ട് അങ്ങനെ പോകുന്നു. കർക്കടല്ലേ, അതുകൊണ്ട് കർക്കടത്തില് എന്റെ പാട്ടൊന്ന് കേൾക്കണം വിചാരിച്ചു.
0: ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: എനിക്ക് അയോധ്യ സിനിമയിലെ
0: ഏതാണ്
1: ജയചന്ദ്രൻ പാടിയ
0: രാമൻ ശ്രീരാമൻ, ഞാൻ അയോധ്യ വിട്ടൊരു രാമൻ അല്ലേ?
1: പാടിക്കോട്ടെ.
0: ഓ പാടിക്കോളൂ.
1: രാമൻ ശ്രീരാമൻ, ഞാൻ അയോധ്യ വിട്ടൊരു രാമൻ. രാമൻ ശ്രീരാമൻ.
0: ആ നമുക്ക് പാട്ട് കേട്ടാലോ? അതെ, പി ഭാസ്കർ എഴുതി, ജി ദേവരാജനീണം പകർന്ന്, ജയചന്ദ്രൻ പാടിയത് അല്ലേ. ശരി, അപ്പോ ഗാനം കേൾക്കാം. ഇനിയും വിളിക്കണം കേട്ടോ. ആ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു.
2: ആരാണ് ഞാനെന്നറിയാമോ?
3: അറിയാം, നല്ലോണം അറിയാം.
2: അല്ല,

0: ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: നമസ്കാരം സാറേ.
0: ഓ
1: ഞാൻ
0: നമസ്കാരം.
1: ഓച്ചിറയിൽ നിന്ന്
0: ഓച്ചിറയിൽ നിന്ന് ആരാണ്?
1: തുളസിയാണ് വിളിക്കുന്നത്.
0: തുളസി.
1: ആ
0: ആ വീട്ടിലാർ?
1: ഞാൻ നേരത്തെ
0: ഓ
1: വിളിക്കുമായിരുന്നു സാറേ, ഇപ്പം
0: ഓ
1: കിട്ടുന്നില്ല. വിളിച്ചിട്ട് കിട്ടാറില്ല, ഒത്തിരി വട്ടമൊക്കെ ട്രൈ ചെയ്യും.
0: ഏതായാലും ഇപ്പോൾ
1: രണ്ടുമൂന്ന്
0: കിട്ടിയോ?
1: വർഷമായി ഇപ്പം കിട്ടിയിട്ട്.
0: ഇപ്പോൾ കിട്ടിയല്ലോ,
1: ആ
0: സന്തോഷമായില്ലേ?
1: കിട്ടിയത് സന്തോഷമായി സാറേ.
0: ശരി ശരി. വീട്ടിലാരൊക്കെയുണ്ട് തുളസി?
1: വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ചേച്ചി ബ്ലൈൻഡാണ്, ഞാനും ബ്ലൈൻഡാണ്. ഭാഗ്യമായിട്ട് ബ്ലൈൻഡാണ് ഞാനും, ചേച്ചിയും ബ്ലൈൻഡാണ്.
0: എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
1: ചേച്ചിയുടെ പേര്
0: തുളസി? എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ചെറിയൊരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്
0: ആ
1: സാറേ ഇപ്പം.
0: വെറുതെ ഇരിക്കുന്നില്ലല്ലോ.
1: അത് അത് ആ വെറുതെ ഇരിക്കുന്നില്ല.
0: പിന്നെ
1: നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ ഞങ്ങൾ ചെറിയ പെട്ടിക്കട, ചെറിയ
0: തുടങ്ങി.
1: രീതിയിലെ കച്ചവട. ആ അതെ.
0: ശരി, നടക്കട്ടെ. ചെറിയ രീതിയിലാണെങ്കിലും അത് ഒരു ചെറിയ വരുമാനമാണ്, ഒരു
1: ആ
0: വരുമാനമാണല്ലോ. ഞാൻ ഇടയ്ക്കും
1: അതെ
0: ചോദിച്ചോട്ടെ, ഇന്ന്
1: അതെ.
0: ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പിന്നെ കാര്യസ്ഥനകത്ത് ഓണവില്ലും
0: ഓണവില്ലിൻ
1: രണ്ടു പേര്
0: തമ്പുരമിട്ടും വി.
1: പാട്ടാ.
0: ഓ രണ്ടുപേര് പാടിക്കോളൂ.
1: ഓണവില്ലിൻ തമ്പുരുമിട്ടും വീടാണേ വീട്, എന്നും എന്നും പൂക്കളിടരും വീടാണേ വീട്. കൂട്ടുകുടുംബത്തിൻ ഒന്നായി ചേരാൻ അതികളിൽ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമിട്ടും വീടാണീ വീട്.
0: നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഇന്ന് നമ്മുടെ ഈ ഗാനശലാപത്തിൽ വിളിച്ച പലരും നന്നായിട്ട് പാട്ടുകൾ പാടുന്നവരാണല്ലോ. ഹലോ. നേരത്തെ വിളിച്ച രണ്ട് ശ്രോതാക്കൾ വളരെ നന്നായിട്ട് പാട്ട് പാടി. ഇപ്പോൾ തുളസി നന്നായിട്ട് പാടി. അതെ അതെ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കുമായിട്ട് ഗാനം സമർപ്പിക്കുന്നു. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം ബേണി ഗ്രേഷ്യസ്, പി വി പ്രീതയും മധു ബാലകൃഷ്ണനുമാണ് ഗാനം പാടിയിരിക്കുന്നത്. ചിത്രം അറിയാലോ, കാര്യസ്ഥൻ. ശരി ശരി. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും അല്ലേ? ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാടും.
1: ഇപ്പൊ ഞങ്ങള് ഓണിനകത്തൊരു യൂട്യൂബ് ചാനൽ പോലെ പിള്ളേർ ഞങ്ങളെ കൊണ്ട് തുടങ്ങി
0: ശരി
1: സാറേ.
0: ശരി.
1: അതിനകത്ത് ഞങ്ങൾ ഇങ്ങനെ
0: പാട്ടില്ല.
1: പാടുക.
0: അപ്പം നമുക്ക് ഈ പാട്ട് ഇപ്പോൾ കേട്ടാലോ? ഈ പാട്ട് ഇപ്പോൾ കേട്ടു തുടങ്ങിയാൽ നമുക്ക് മുഴുവനായി കേൾക്കാം. ഇനിയും വിളിക്കണം കേട്ടോ. ശരി, അപ്പോൾ ഗാനം കേട്ടോളൂ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസലാപം തത്സമയ ഫോണിന് ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, ശ്രീജ കെ ഉണ്ണികൃഷ്ണൻ. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് അഞ്ജുമോൾ വി എൻ, ദീപ വർഗീസ്.
1: ഇന്ന് ഗാനസലാപത്തിൽ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചത് എൻ ജെ ജോഷിലാൽ. അടുത്ത ഗാനസലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുകൂടാം. കാത്തിരിക്കുമല്ലോ.

0: സന്തോഷമായി.
1: എനിക്ക് ചിലതറിയണമെന്നുണ്ട്.
0: അതിനെന്താ? ചോദിച്ചാ പോരെ.
1: മാമൻ എനിക്ക് ഉറപ്പു തരണം ഞാൻ ചോദിക്കുന്നതിന് പതിരില്ലാത്ത നേര് മാത്രമേ മറുപടിയായി പറയൂ എന്ന്.
0: തല പോകുന്ന കാര്യമായാലും ഉള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാനിതുവരെ. ആരോടും? നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു കളവ് പറഞ്ഞിട്ടുണ്ട്, മനസ്സറിയാം. പക്ഷേ ആ കള്ളം ഏത് സത്യത്തെക്കാളും വിലപ്പെട്ടതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു.
1: മാമന്റെ സ്വഭാവം അറിയാവുന്ന കൊണ്ടാണ് ഞാൻ ഓടി വന്നത്. എനിക്ക് ചോദിച്ചേ തീരൂ.
0: ഈ പ്രദർശനം ഇപ്പൊ എന്തിനു ചന്ദ്രാ? അറിയാവുന്നതാണെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞാൽ?
1: എനിക്കറിയേണ്ടത് എന്റെ അമ്മയെ പറ്റിയാണ്.
0: ആര്? പാർവതിയോ? അവരെ പറ്റി എന്താ ഇത്ര അറിയാൻ?
1: എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാതെയാണോ മാമൻ ഇങ്ങനെ ചോദിക്കുന്നത്?
0: ഓ, നിന്റെ മരിച്ചുപോയ അമ്മ. അമ്മ എന്ന് കേട്ടാൽ പാർവതി അമ്മയല്ലേ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റൂ.
1: മരിച്ചയാളിന്റെ കാര്യം മരിച്ചപ്പോഴേ കഴിഞ്ഞു അല്ലേ മാമ? പുകഞ്ഞ കൊള്ളി പുറത്ത്.
0: സങ്കടമുണ്ട് കുഞ്ഞെ, നീ ഇങ്ങനെ കരുതിയാൽ. നിന്നെയും മാധവിയും കാണുമ്പോഴൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ ആ സാധുവിന്റെ രൂപം മുമ്പിലങ്ങനെ വന്നു നിൽക്കും.
1: എന്റെ അമ്മ എങ്ങനെ മരിച്ചു മാമ? എന്ത് കാരണം കൊണ്ട് മരിച്ചു?
0: ഇതാണോ നീ ഇത്രയും നേരം മടക്കി പിടിച്ചു വച്ചിരുന്ന ചോദ്യം? മറ്റെല്ലാരും മരിക്കുമ്പോൾ ദീനം പിടിച്ചു മരിച്ചു.
1: മാമന്റെ മുമ്പിൽ ഞാൻ എന്നും കുട്ടി തന്നെ, സമ്മതിച്ചു. പക്ഷേ പാലുകൂടി മാറാത്ത കുഞ്ഞിനെ പോലെ ഇനിയും എന്നെ കരുതണോ?
0: സംഭവിച്ചതില്ലേ പറയാൻ ഒക്കൂ.
1: അതെ, സംഭവിച്ചത് ഒന്നൊഴിയാതെ.
0: അറിയാവുന്നത് ഞാൻ പറഞ്ഞു.
1: പലരും പറഞ്ഞ് ആയിരം തവണ കേട്ടത് ഒരിക്കൽ കൂടി കേൾക്കാനല്ല ഞാൻ മാമന്റെ മുമ്പിൽ വന്നത്. ഞങ്ങളുടെ താങ്ങും തണലുമാണ് മാമൻ. മാമൻ അറിയാതെ ഒരു നിസ്സാര സംഭവം പോലും ഈ വീട്ടിലുണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ നടന്ന കൊല്ലാക്കൊല മൂടിപ്പൊതിയാൻ നോക്കുന്നത്.
0: കൊല്ലാക്കൊലയോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്?
1: നാവനക്കിയാൽ നേര് മാത്രമല്ലേ പറയൂ മാമൻ. എന്നാ പറയണം മാമ, അച്ഛന്റെ ക്രൂരതയും സ്നേഹശൂന്യതയും താങ്ങാനാവാതെ ഹൃദയം തകർന്നല്ലേ എന്റെ അമ്മ മരിച്ചത്?
0: സ്വബുദ്ധിയും വിവേകവും കൈവിട്ടു പോയോ ചന്ദ്ര നിനക്ക്?
1: സ്വന്തം കക്ഷിയെ എങ്ങനെയും വാദിച്ചു ജയിപ്പിക്കുന്ന വക്കീലാവുകയാണ് മാമൻ.
0: ഇഷ്ടം പോലെ പരിഹസിച്ചോ, ഞാൻ അതിൽ രസിക്കുകയേ ഉള്ളൂ. ഞാൻ വാദിച്ചിട്ടുണ്ട് അയാൾക്ക് വേണ്ടി, വക്കീലായിട്ടല്ല, പ്രതിയുടെ വേഷം കിട്ടി. ഒടുങ്ങാത്ത വേദനയും ദുരിതവും കൊണ്ട് ഹൃദയം തകർന്ന് ആരെങ്കിലും മരിക്കുമെങ്കിൽ ആദ്യം മരിക്കേണ്ടത് നിന്റെ അച്ഛനാണ്.
1: കൊള്ളാം, നന്നായി. സ്വന്തം ഭാര്യ രണ്ടു വർഷം മുഴുവൻ പടുന്തടിയായി ഒരിടത്ത് അവശ നിലയിൽ കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നാത്തവന്റെ ഹൃദയം അങ്ങ് തകർന്നുപോലും.
0: ഗോവിന്ദപ്പിള്ള വെറുത്തത് ആ വിവാഹബന്ധമാണ്. ലക്ഷ്മി അമ്മയോട് അയാൾക്ക് യാതൊരു വെറുപ്പും ഒരിക്കലും ഉണ്ടായിട്ടില്ല.
1: മാവിനോടാണ് വെറുപ്പ്, മാമ്പഴത്തോടല്ല. കൊച്ചുനാളിൽ കുറച്ചധികം കടങ്കഥകൾ മാമനേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും വേണോ അത്?
0: ജീവിതമേ കടങ്കഥയാകുന്നത് ജീവിച്ചു നോക്കുമ്പോൾ. എന്നെ തന്നെ നോക്കൂ കുഞ്ഞേ. അന്നും ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ വിവാഹബന്ധം. ബന്ധുക്കളെല്ലാം സ്നേഹവും സ്ഥായിയുമുള്ളവർ. എന്നെ അവർ തറയിൽ നിർത്താതെയാണ് കൊണ്ടു നടന്നത്. ഇന്നും അവരെ കാണുമ്പം ഇരു കൂട്ടരുടെയും കണ്ണു നിറഞ്ഞു പോകുന്നു. പക്ഷേ എന്ത് ഫലം? ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും എൻ്റെ ഭാര്യയെ? സ്വമനസ്സാലെ ഞാൻ എൻ്റെ ഉദ്യോഗം നഷ്ടപ്പെടുത്തിയപ്പോൾ അന്ന് വരെ സ്നേഹം ചൊരിഞ്ഞ എന്നെ വീർപ്പ് മുട്ടിച്ചിരുന്നവൾ പിണങ്ങിറങ്ങിപ്പോയി. എന്നേക്കുമായി അവളപ്പോ സ്നേഹിച്ചിരുന്നത് ആരെയാണ് ചന്ദ്ര? എന്നെയോ എന്റെ ഉദ്യോഗത്തെയോ?
1: എന്തൊരു അന്തരം! കൈ അല്പമൊന്ന് പൊള്ളിയെന്ന് കണ്ടപ്പോ പിടഞ്ഞ് ചാടി പാഞ്ഞു കളഞ്ഞ മാമിയും ഏത് തീയും തിന്ന് തിന്ന് അതിൽ തന്നെ എരിഞ്ഞടങ്ങിയ എന്റെ അമ്മയും.
0: പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചഭാവമായിരുന്നു ലക്ഷ്മി. എന്തൊരടക്കവും ഒതുക്കവും! ഭർത്താവ് കാണപ്പെട്ട ദൈവമായിരുന്നു അവർക്ക്.
1: എന്നിട്ടാ കാണപ്പെട്ട ദൈവമാണ് ആ സാധുവിനെ ചാകട്ടെന്ന് കരുതി ഒറ്റയ്ക്കെറിഞ്ഞു കളഞ്ഞത്. മരിക്കും മുമ്പ് ഒരു നോക്ക് കാണാൻ കൊതിച്ച ആളയച്ചിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പോലും കൂട്ടാക്കാത്തത്.
0: കൂടിയ കുടുംബത്തിൽ പിടിച്ചു കയറ്റി വലിയവനാക്കാൻ വാശി പിടിച്ച ബന്ധുക്കളെ അങ്ങേയറ്റം എതിർത്തു നിന്നിട്ടും ഞാൻ നിർബന്ധിച്ചപ്പോൾ കണ്ണീരും കുടിച്ചിറക്കിച്ചെന്ന് വിവാഹം കഴിച്ചയാൾ ഒടുക്കം ഇങ്ങനെ എന്റെ വാക്ക് തട്ടിക്കളഞ്ഞത് വിധിയെന്നല്ലാതെ എന്തു പറയും ചന്ദ്ര?
1: വിധി പോലും വിധി! മാമന്റെ അപേക്ഷയും നിർബന്ധവും എല്ലാം തൂത്തെറിഞ്ഞു കളഞ്ഞത് മറ്റൊരുത്തിയുടെ തൊലിമിനുക്കം കണ്ട് മയങ്ങിപ്പോയിട്ടല്ലേ?
0: ഈ നട്ടാൽ കുരുക്കാത്ത നുണ നിനക്ക് ഏത് ദ്രോഹി പറഞ്ഞു തന്നു?
1: അതറിയാവുന്നവരടുത്തേക്ക് ദൈവം എന്നെ അടിച്ചു പായിച്ചു. അത്രയും അറിഞ്ഞാൽ മതി മാമൻ.
0: നീ അല്ല നിന്നെ അടിച്ചു പായിച്ച ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. പാർവതി നിന്റെ അമ്മ മരിച്ച എത്ര നാൾ കഴിഞ്ഞാണ് ഇവിടെ വന്നത്.

0: എന്നറിയാമോ?
1: അവരിങ്ങോട്ട് വന്ന കാര്യം ശരി, പക്ഷേ അച്ഛൻ അങ്ങോട്ട് പോയി തുടങ്ങിയത് അതിന് വളരെ മുമ്പാണെങ്കിലോ?
0: ഒരിക്കലുമല്ല.
1: അങ്ങനെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞുകളയരുത്.
0: എന്താ ഉറപ്പിച്ചു പറഞ്ഞാൽ? തമ്മിൽ അറിയിക്കാത്ത ഒരു രഹസ്യവും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഗോവിന്ദപ്പിള്ള പാർവതിയെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ എന്നോട് ചോദിച്ച് സമ്മതം വാങ്ങിച്ചിട്ടാണെന്ന് നിനക്ക് എങ്ങനെ അറിയാൻ ചന്ദ്ര? ഞാൻ എതിർത്തെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. എതിർക്കാത്തതോ മുട്ടയിൽ നിന്നും വിരിയാത്ത രണ്ട് അനാഥ കുഞ്ഞുങ്ങളെ കരുതി മാത്രം.
1: അങ്ങനെ ഇരട്ട പാപം പിടിച്ച് തലയിൽ കയറ്റിയ യോഗ്യനാണ് എന്റെ അച്ഛൻ. അങ്ങേയറ്റം സ്നേഹിച്ച രണ്ടുപേരെ ഒന്നിച്ച് വഞ്ചിച്ച മനുഷ്യൻ.
0: എന്നെ വഞ്ചിച്ചെന്നു? അതും എന്റെ ഗോവിന്ദപ്പിള്ള? ഓർക്കുന്നത് തന്നെ പാപം. അത് സത്യമെങ്കിൽ ഞാൻ കഴുത്തറുത്ത് മുമ്പിൽ വയ്ക്കാം.
1: ആ വിഡ്ഢിത്തം ഇവിടെ ആർക്ക് കാണണം? സ്വാർത്ഥമോഹികൾക്ക് അതുകൊണ്ട് എന്ത് ഛേദം? ഒരു പുഴുകൂടി ചതഞ്ഞു ചാകുന്നു, അത്രേ ഉള്ളൂ.
0: നീ ആയതുകൊണ്ട് ഇതിന് ശേഷം ഞാൻ പറയുന്നില്ല. നമുക്കിനി സംസാരിക്കണ്ട.
1: എനിക്കിനി ഒന്നും ചോദിക്കാനുമില്ല.
0: ഒരു കാര്യം കൂടി സഹിക്കാൻ വയ്യാതെ പറയുകയാണ്. രണ്ടക്ഷരം പഠിച്ച നീ ഇങ്ങനെ കണ്ട കെട്ടുകഥകളും വിഴുങ്ങി നടന്ന ആയുസ് പാഴാക്കരുത്.
1: എന്നെ കുറിച്ച് ദുഃഖിക്കേണ്ട ആരും. ഹാ, പിന്നെ ഒന്നും മറന്നുപോയി. മാമൻ വാങ്ങി തന്ന ജോലിയുണ്ടല്ലോ, ഞാനതങ്ങ് വേണ്ടെന്ന് വെച്ചു.
0: ചന്ദ്രാ,
2: എനിക്കച്ഛാ കഞ്ഞി കുടിക്കാം.
3: ഞാൻ കുടിച്ചോളാം മോളെ.
2: നേരെ ഒരോടായില്ലേ?
3: എനിക്കൊന്ന് കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
2: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
3: മോള് കഞ്ഞി കുടിച്ചോ?
2: അച്ഛൻ കുടിക്കാതെയോ?
3: ചന്ദ്രൻ കുടിച്ചോ?
2: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
3: അതെന്താ?
2: ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പ് കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ.
3: വരാം മോളെ.
2: അച്ഛനിങ്ങനെ ഒരിടത്തേനെ ആണ്ടുപോണ്ടിരിക്കുന്നത് കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെ പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം?
3: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
2: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
3: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായമൊക്കെ കുടിപ്പിക്കുന്നത്?
2: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ? എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്ന് കഴിക്കില്ല, അതാ രസം. കാശു ചെലവായി പോകുന്നതായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
3: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
2: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി തന്നെ ആകും. ഇനി ഒരു പണിയുള്ള അച്ഛാ, അത് പറ്റും.
3: ഓ, ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
2: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും ചേട്ടന് ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്ന് അങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
3: എന്നാ ചിലപ്പോ പറ്റിയേക്കും.
2: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു, പക്ഷെ എന്ത് കഷ്ടമാണച്ച അമ്മയുടെ കാര്യം. ഓ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ? ചേട്ടന്റെ ശമ്പളം ചേട്ടന്റെ കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ?
3: ആഹാ, അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
2: നേര് പറയല്ല അച്ഛാ, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തൊന്ന് പിടികിട്ടുള്ളൂ. ഹോ, അവിടെന്നും ഇവിടെന്നും കടം കൊണ്ടും മറിച്ചും തിരിച്ചും. ഹോ, എന്ത് പെടാപ്പെടാനാ ആ പാവ അനുഭവിക്കുന്നത്.
3: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്?
2: ചോദിക്കുന്നതൊക്കെ പിന്നെ, കഞ്ഞുടിക്കാൻ വാ അച്ഛാ.
3: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ? ആ പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
2: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വെക്കാൻ?
3: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, കടുത്ത തെറ്റ്.

0: മനസ്സിലാക്കുമ്പോൾ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക, അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
1: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
0: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്രയ്ക്ക് വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
1: അപരാധത്തിലല്ലേ അച്ഛാ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്.
0: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ് മറക്കാനല്ലേ എളുപ്പം? നീ ഒന്നോർക്കണം, സ്നേഹമൊന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമലിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞേ ഈ ലോകത്ത്.
1: അച്ഛ ഇതൊക്കെ എന്തിനാലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?
0: നീയാണെങ്കിൽ തെറ്റ് മറക്കുകയല്ലേ മോളെ?
1: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും. ആട്ടെ, ഇത് ഏതവന്റെ കാര്യം?
0: തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മോളെ, നിങ്ങളോടാണ് ചെയ്തത്. നീ പൊറുക്കുകയില്ല മോളെ ഈ അച്ഛന്റെ തെറ്റ്.
1: അയ്യോ എന്താ അച്ഛാ ഇത്ര നേരവും പറഞ്ഞത്? ഇല്ലച്ഛാ, ഞാൻ എന്തോ ധരിച്ചുപോയി. ഞാൻ അച്ഛന്റെ എന്ത് തെറ്റും പൊറുക്കും, എന്തും ഏതും.
0: ഇല്ല മോളെ, ആരും പൊറുക്കുകയില്ല. നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
2: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം രണ്ടാം ഭാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, മാധവി, മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ തുടർനാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ഗാനോപഹാരം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജാലകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ ONV, സംഗീതം MG രാധാകൃഷ്ണൻ.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചിത്രപാടിയ ഒരു ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ. ചിത്രം ഞാൻ ഗന്ധർവൻ.

സത്യമേവ ജയതേ എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം, ചിത്രപാടിയ ഗാനം, ചിത്രം വർണ്ണക്കാഴ്ചകൾ.

0: ഗോപിയൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
5: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.

0: മായാമുദ്രകൾ.
1: ഗാനോപഹാരത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം ബാലേട്ടൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ശ്വേത പാടിയ ഒരു ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സിദ്ധാർത്ഥ് വിപിൻ. ചിത്രം കുരുക്ഷേത്ര.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, സുജാത, ശ്രീനിവാസ്, നിഖിൽ എന്നിവർ പാടിയ ഗാനം. ചിത്രം ദുബായ്.

ഗാനോപഹാരത്തിൽ ഇനി ആയിരത്തിൽ ഒരുവൻ. ഈ ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കേച്ചേരി വരികളെഴുതി മോഹൻ സിതാര ഈണം പകർന്ന് രാധിക തിലക് പാടിയ ഗാനം.

0: കൈതപ്രത്തിന്റെ വരികൾ സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. മനോയും സ്വർണലതയും ആലപിച്ച ഗാനം. ചിത്രം തെങ്കാശി പട്ടണം.
1: കടമഴിയിൽ കമലദളം നട നടന്നാൽ പുതരിമഴ. കടമഴിയിൽ കമലദളം കവിളിമയിൽ സിന്ദൂരം. നട നടന്നാൽ പുതരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം.

0: ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി, സമയം 4 മണി.
1: രശ്മി,
2: എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും രശ്മി കേൾക്കാൻ കാതോർത്തിരിക്കുകയല്ലേ? ഇന്ന് രശ്മിയുമായി തിരുവനന്തപുരം ഉഴമലക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിലെ കൂട്ടുകാരാണ് നമ്മളോടൊപ്പമുള്ളത്. നമുക്ക് പരിപാടികൾ കേട്ടാലോ? ഇന്ന് ആദ്യം ഒരു കഥയാണ്. കഥ പറയുന്നത് വൈഷ്ണവി എസ് പ്രകാശ്.
3: പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരമ്മയ്ക്ക് മകനോടുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ കഥയാണ്. കഥയുടെ പേര് മാതൃസ്നേഹത്തിന്റെ തൂവൽ സ്പർശം. അതാ, അങ്ങ് ദൂരെ ഒരു ഗ്രാമം. പച്ചപുതച്ച പുൽമേടുകളും കുന്നുകളും പുഴകളും നിറഞ്ഞ മനോഹരമായ ചിത്തിരപുരം ഗ്രാമത്തിലാണ് എന്റെ ഈ കഥ നടക്കുന്നത്. അതാ, ആ വീട്ടിന്റെ ഉമ്മർത്ത് ആരെയോ കാത്തിരിക്കുന്ന ജാനു അമ്മ. തന്റെ മകൻ രാമു ഇനിയും വന്നിട്ടില്ല. ജാനുവിന്റെ മനസ്സ് പെട്ടെന്ന് പഴയ കാലത്തിലേക്ക് പാഞ്ഞു. രാമുവിന്റെ അച്ഛന്റെ പെട്ടെന്നുള്ള മരണം, രാമുവിനെ വളർത്തി വലുതാക്കാൻ താൻ പെട്ട പാട് അവനെ പഠിപ്പിച്ച് വലിയവനാക്കണം എന്ന ചിന്ത മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സാമാന്യം തലക്കേടില്ലാത്ത ജോലി അവനുണ്ട്. കഷ്ടപ്പാടുകൾ തന്റെ കാലിന്റെ സ്വാധീനശക്തി കുറച്ചെന്ന് മാത്രം. അമ്മേ, അമ്മേ കേൾക്കാൻ കൊതിച്ചിരുന്ന തന്റെ മകന്റെ വിളി കാതിൽ പതിച്ചപ്പോൾ ജാനുമ്മ ചിന്തയിൽ നിന്ന് ഞെട്ടിയുണർന്നു. മകൻ വന്നപ്പോൾ ഊന്നുവടിയുടെ സഹായത്തോടെ അവർ മകന്റെ അടുത്തേക്ക് ചെന്നു. അമ്മേ, നാളെ വേണമെങ്കിൽ പട്ടണത്തിൽ പോയി അമ്മയുടെ കാലൊന്ന് കാണിക്കാം. അതിന് പുഴയ്ക്കക്കരെ എങ്ങനെ എത്തും മോനെ? എന്റെ കാലുകൊണ്ട് പറ്റില്ലല്ലോ. അതിനല്ലേ അമ്മേ ഞാനുള്ളത്. തന്റെ മകന്റെ വാക്കുകൾ അവരെ കോരി തരിപ്പിച്ചു. പിറ്റേ നദി രാവിലെ അവർ പുറപ്പെട്ടു. മകനോടൊപ്പം ഊന്നുവടിയുമായി ആ അമ്മയും നടന്നു. മരപ്പാലം കടക്കണം. വളരെ ബുദ്ധിമുട്ടി മരപ്പാലത്തിൽ കയറിയതും കാലു തെറ്റിയതും ഒന്നിച്ചായിരുന്നു. രാമു തന്റെ അമ്മയെ ഇരു കൈകൾ കൊണ്ട് താങ്ങി ചേർത്തു പിടിച്ചു.

0: തന്റെ മകന്റെ കൈകളിൽ താൻ എത്ര സുരക്ഷിതയാണെന്നോർത്ത് അവർ സന്തോഷിച്ചു. രാമു തന്റെ അമ്മയെ താങ്ങി പതുക്കെ നടന്നു. പാലത്തിന്റെ നടുവിലെത്തിയപ്പോൾ അവൻ ചുറ്റും നോക്കി. ആരുമില്ല. രാമു തന്റെ അമ്മയെ പുഴയിലേക്ക് ആഞ്ഞു തള്ളി. മോനേ, ആ നിലവിളി പുഴയുടെ ഒഴുക്കിനോടൊപ്പം അലിഞ്ഞു ചേർന്നു. രാമു സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അമ്മ കാലങ്ങളായി കരുതി വച്ചിരുന്ന പണപ്പെട്ടി തുറന്നു. തന്റെ കാലശേഷം ഈ പണപ്പെട്ടി എന്റെ രാമുവിനുള്ളതാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. ഹഹാ, എന്തായാലും അമ്മയുടെ കാലശേഷം തന്നെയാണ് ഞാനിതിൽ തൊട്ടത്. രാമു വീണ്ടും ചിരിച്ചു. രാമേട്ടാ, രാമേട്ടാ. പിറ്റേന്ന് രാവിലെ അയൽവക്കത്തുള്ള ഉണ്ണിയുടെ വിളിയേട്ടാണ് അയാൾ ഉണർന്നത്. വാതിൽ തുറന്നപ്പോൾ കയ്യിൽ നീട്ടിപ്പിടിച്ച പത്രവുമായി അയാൾ വിക്കി വിക്കി പറഞ്ഞു. രാമേട്ടാ, അ അമ്മ. അയാൾ പത്രം വാങ്ങി ചരമഗോളങ്ങൾ ഒന്നൊന്നായി തപ്പി നോക്കി. പക്ഷേ ആ വാർത്ത മാത്രം കണ്ടില്ല. അയാൾ ഉത്കണ്ഠയോട് ചോദിച്ചു, എവിടെ? ഉണ്ണി ചൂണ്ടിക്കാണിച്ച ഗോളത്തിലേക്ക് അയാൾ കണ്ണോടിച്ചു. പുഴയിൽ അകപ്പെട്ടുപോയ വൃദ്ധ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു ഞെട്ടലോടെ അയാൾ ആ വാർത്ത വായിച്ചു. പുഴയിൽ വീണുകിടന്ന മരത്തിന്റെ വേരിൽ പിടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. രാമുവിന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അവൻ തളർന്ന് നിലത്തിരുന്നു പോയി. അപ്പോൾ അമ്മയുടെ തഴുകൽ പോലെ ഒരു കാറ്റ് അവനെ തഴുകി കടന്നുപോയി. അത് മാതൃ സ്നേഹത്തിന്റെ തൂവൽ സ്പർശമായി അയാൾക്ക് അനുഭവപ്പെട്ടു. കൂട്ടുകാരെ സ്നേഹബന്ധങ്ങളെക്കാൾ പണത്തിന് പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ അമ്മിഞ്ഞ പാലിനൊപ്പം നിസ്വാർത്ഥമായ സ്നേഹമാണ് ഒരമ്മ നൽകുന്നതെന്ന് നാം വിസ്മരിക്കരുതേ. എപ്പോൾ വേണമെങ്കിലും മാപ്പ് നൽകുന്ന കോടതി ഈ ഭൂമിയിൽ അമ്മ മനസ്സ് മാത്രമാണല്ലോ.
1: ഇനി ഒരു സംഘഗാനമായാലോ? ഒരു കൂട്ടം കൂട്ടുകാരാണ് ഇത് പാടാനായി എത്തിയിരിക്കുന്നത്. നൈല ഫാത്തിമ, വൈഷ്ണവി എസ് പ്രകാശ്, ഐതിക വി ആർ, ഹൃദിക എസ് സുരേഷ്, ആരാധിക എസ് എസ്, നിവേദിത കൃഷ്ണ, സ്വാതിക വിനു, അനയ എ ജി, ഏഞ്ചൽ മരിയ, അനശ്വര എന്നിവരാണ്.

0: നിങ്ങൾ കൂട്ടുകാർ ഒരുപാട് സമയം ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ നിങ്ങൾ വഴക്കു പറയാറില്ലേ? നമുക്ക് എങ്ങനെയാണ് സാമൂഹിക മാധ്യമങ്ങൾ ശരിയായി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നു ഹൃദിക എസ് സുരേഷ്.
1: പുതിയ തലമുറയുടെ ഹരമായി മാറിക്കഴിഞ്ഞ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മാധ്യമങ്ങളാണ് ഇന്നത്തെ തലമുറയുടെ ജീവിതശൈലികളെ നിയന്ത്രിക്കുന്നത്. ചിന്തകൾ, തീരുമാനങ്ങൾ, വസ്ത്രരീതികൾ, വിശ്രമവേളകൾ, വായന, ഉറക്കം, ജോലി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അനിവാര്യ ഘടകമായി ഇന്ന് മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അച്ചടി മാധ്യമങ്ങളെക്കാളേറെ ഇന്നത്തെ കാലഘട്ടം നയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ്. അകലങ്ങളെ ഇല്ലാതാക്കുന്ന, ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്ന മൊബൈൽ ഫോൺ ഇന്ന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി തീർന്നിരിക്കുന്നു. പുതിയ തലമുറയുടെ പ്രതീക്ഷകളായ നമുക്ക് മാധ്യമങ്ങളുടെ നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം.
0: ഇനിയൊരു മാപ്പിളപ്പാട്ടായാലോ? മാപ്പിളപ്പാട്ടുമായി എത്തുന്നു മാഹിറ മുനീറെ.
2: ആദം നബി സുന്ദര സർഗമി കണ്ടു സർവാദര ചന്ദ നാദാ നിന്നത്ഭുതമൊക്കെ ഹബീബിനി ദാസ് ബന്ധം.

തിര തിര പോലെയിരും നന്മ, നൂറതിലേറി വരും കലിമ. റോഫ് ഫിദാക്ക ഹബീബുല്ലാ. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു, പുഞ്ചിരി തൂകി പകലു തെളിഞ്ഞു. പുഞ്ഞാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു, പുഞ്ചിരി തൂകി പകലു തെളിഞ്ഞു. പുഞ്ഞാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. ഒടുങ്ങാത്ത സ്നേഹമിതാ, അടങ്ങാത്ത മോഹമിതാ. നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാ നബിയെ. ഞങ്ങളുടെ സ്ഥിതിയറിയോ നിധിയേ. ആദം നബി സുന്ദര സ്വർഗമി കണ്ടു സർവാദര ചന്ത. നാദാ നിന്നത്ഭുതമൊക്കെ ഹബീബിനിതാ സ്വന്തം. മുഹമ്മദിൻ മീമും അതിലൂടെ ഹാഴുന്തലും. ഇഹപര മുഴുവനും അവകളിലടങ്ങും. ഇറയവനമുറുകൾ അതിനുള്ളിൽ ഇറങ്ങും. ഇടനെഞ്ചിരുത്തിയാൽ ഉടനടി ഉയരും. റോജാ നബി തൻ തിരുനാമം ഒരുത്തു വരുത്തവരെ.

നബിയാമുല്ല, പുളകെന്ന ബദലില്ല, പുളകത്തിനതിരില്ല, പളപളമിന്നും പതിനാറൊളിയം പിളി പോലെ തെളിഞ്ഞവരെ, ഫളയിൻ പൈക നിറഞ്ഞവരെ, ആദം നബി സുന്ദര സ്വർഗമി കണ്ടു സർവാദര ചന്ദ നാദാ നിന്നത്ഭുതമൊക്കെ ഹബി.

ഹബീബിനിദാസ് ബന്ധം മുഹമ്മദിൻ മീമമ്മദിലൂടെ ഹാംദാലും ഇഹപരം മുഴുവനും അവകളിലടങ്ങും ഇറയവനമറുകൾ അതിനുള്ളിൽ ഇറങ്ങും ഇടനെഞ്ചിരുത്തിയാൽ ഉടനടി ഉയരും റോജാനബി തൻ തിരുനാമം ഒരുത്തുവരുത്തവരെ.

0: ഞാനൊരു കുഞ്ഞിളമാനെ പോലെ വിളിക്കില്ലേ, കാണാതിരിക്കരുതേ പോകാതിരിക്കരുതേ, നമ്മുടെ ചലനം നിശ്ചലനം എല്ലാം മുത്തൊളി കാണൂലേ, ആമനമാകെ വിതുമ്പൂലേ. ആദം നബി സുന്ദര സർഗമി കണ്ടു സർവാദര ചന്ത നാദാ, നിന്നത്ഭുതമൊക്കെ ഹബീബിന് ദാ സ്വന്തം, മുഹമ്മദിൻ മീമുമ്മതിലൂടെ ഹാഴുന്തലും, ഇഹപരം മുഴുവനും അവകളിലടങ്ങും, ഇറയവന മുറുകൾ അതിനുള്ളിൽ ഇറങ്ങും, ഇടനെഞ്ചിരുത്തിയാൽ ഉടനടി ഉയരും. റോജാ നബി തൻ തിരുനാമം ഒരുത്തു വരുത്തവരെ, തിരതിര പോലുയരും നന്മ, നൂറതിലേറെ വരും കലിമ, റൂഫ് ഫിദാക്ക ഹബീബുല്ലാ.
1: ശ്രീനന്ദ എ നായർ അവതരിപ്പിക്കുന്ന ഹിന്ദി കവിതാലാപനമാണ് അടുത്തത്.
2: ഇസ് കവിത കാ നാം ഹേ ഹിന്ദുദേശ്, ഹിന്ദുദേശ് കേ നിവാസി സബി ജന ഏക ഹേ, രംഗ രൂപ വേഷ ഭാഷ

തുറന്നു. നാണം പടർന്നൊരി കായലിൽ നെഞ്ചകം പ്രേമാർദ്ദമായി തളർന്നു. നാ

0: അടുത്തത് ശിവന്യ എസ് ആർ അവതരിപ്പിക്കുന്ന മലയാളം കവിതയാണ്, കേട്ടാലോ.
1: അനിൽ ബനച്ചൂരാന്റെ കർണൻ എന്ന കവിത.

രശ്മിയിൽ ഇന്ന് അവസാനമായി ഒരു ദേശഭക്തി ഗാനമാണ്. നൈല ഫാത്തിമ, വൈഷ്ണവി എസ് പ്രകാശ്, ഐതിക വി ആർ, ഹൃതിക എസ് സുരേഷ്, ആരാധിക എസ് എസ്, നിവേദിത കൃഷ്ണ, സ്വാതിക വിനു, അനയ എ ജി, ഏഞ്ചൽ മരിയ, അനശ്വര എന്നിവരാണ് പാടുന്നത്.

0: ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിതാ മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496553321, 9496593321. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ജലസംരക്ഷണം ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അതൊരു ജനകീയ മുന്നേറ്റമാണ്. സുജലം ഭാരത് ആപ്പ് വഴി നിങ്ങളുടെ ഗ്രാമത്തിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൂ. തോടുകൾ വൃത്തിയാക്കൽ, കുളങ്ങൾ പുനരുദ്ധരിക്കൽ തുടങ്ങിയ കൂട്ടായ പ്രവർത്തനങ്ങൾ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാം. മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രാമങ്ങൾക്കും വ്യക്തികൾക്കും ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാനും ഇത് വഴിയൊരുക്കുന്നു. ഒത്തൊരുമിക്കാം ജലസമൃദ്ധിക്കായി.
0: ആകാശവാണി ഇപ്പോൾ മഴവില്ല്. നിലവേവ എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ഗാനമാണ് മഴവില്ലിൽ ഇന്നാദ്യം ഹരിഹരനും ചിത്രയും പാടിയത്.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
1: അക്ഷര ശ്ലോകം. അവതരിപ്പിക്കുന്നത് സാരസ്വതം കലാസാഹിത്യവേദി, തിരുവനന്തപുരം. പങ്കെടുക്കുന്നവർ ടി ശാന്തകുമാരി, മൈലച്ചൽ സജീവ്, പ്രഭാഭാരതി, സുരേഷ് കുമാർ മുണ്ടനാട്.
2: പുൽത്തിങ്കൾ കല പൊട്ടു

കാടകർക്കോ കരളിലറിവിനായി കേഴുവോർക്കഗ്നിയായും ഭാവാവിഷ്കാരമേവം പലതു പടുതയോടാചരിക്കുന്ന മട്ടൻ നാവിൽ നിത്യാക്ഷരത്തിൻ വടിവിലമരണം കൈരളി.

ഇഷ്ടം കൊടുക്കും ഭുവനജനനി നിൻ ചെഞ്ചൊടിക്കും ചൊടിക്കും ദൈത്യന്മാരെ പൊടിക്കും വിരുദിനും ഇരുളിൻ പേർ മുടിക്കും മുടിക്കും അത്താടിക്കും തടിക്കും രുചിയുടെ ലഹരിക്കൂത്തടിക്കും തടിക്കും നിത്യം കൂപ്പാമടിക്കും.

പണ്ടേ സർവജ്ഞപീഠം കയറിയ കവിതേ ദേവി ജീവിച്ചിരിക്കുന്നുണ്ടിന്നും പൂർണ്ണ ചൂർണീകര പരിചരിതം കാലടിപ്പാടിലല്ലി കണ്ടേനാദ്യം ജഗത്തിൽ ഭവതിയുടെ നിഗൂഢ

ണം സദയമെൻ ഉള്ളത്തിൽ വർണാത്മികേ, തള്ളിത്തുള്ളി വരും പദങ്ങൾ ഉചിതസ്ഥാനത്തു കൊള്ളിക്കുവാൻ, കൊള്ളാതുള്ളവ തള്ളുവാൻ തരണമെൻ കൈക്കു.

0: ഭാഷയത പൂർണമിഞ്ഞഹോ വന്നുപോം പിഴയുമർത്ഥശങ്കയാൽ.
1: ഇത്ര ധന്യത തികഞ്ഞു കാൺമതില്ലത്ര നൂനമൊരു സാർവഭൗമനിൽ.

0: വീണ കവി ഞാൻ രാമാഗമം കാക്കുവോൻ.
1: ഞാനോ മാനിനിമാർക്ക് മന്മഥനഹോ.

മുഴുക്കെ കുളിരിളകുമിളം കാറ്റ് താനീ നിലച്ചു. മങ്ങിക്കാണുന്ന ലോകപ്രകൃതിയുടെ പകർപ്പെന്ന മട്ടന്ന് മൗനം തങ്ങിക്കൊണ്ട് അർദ്ധരാത്രിക്കൊരു പുരുഷൻ

വെറുതെ നടിച്ചു നില കൊണ്ടുതേ, കണ്ടവും ബെദ തിരിച്ചു നോക്കി അവൾ വൽക്കലാഞ്ചലമിലച്ചിലിൽ കൊണ്ടുടക്കുമൊരു മട്ടു കാട്ടി വിടുവിച്ചിടും.

0: ചായുന്നു വഴിയമ്പലക്കൊതുകിനൂണായിട്ടുതാനിപ്പോഴും വായയ്ക്കും വയറിനുമുള്ള വഴിപാടായി തീർന്ന മജ്ജാതകം.
1: ചൂടായിൽ തുളസീദളം യമ

വിശേഷിച്ചതിനകമൊരലങ്കാരമുണ്ടായി വരേണം, വേർത്തും ചിന്തിക്കിലർത്ഥം നിരു

കുറിയും അഴകേഴും മാലയും മാറിടത്തിൽ തോളിൽ ചേർത്തുള്ളൊരോടക്കുഴലും അണികരെ കാലിമേക്കുന്ന കോലും ഗോപാലവേഷം കലരും.

ൽ കുലമതിൽ വിലസും മാലതീ മാലതാനോ പാതിത്തിങ്കൾ പ്രകാശം തടവുമളികമോ കാന്തിയേന്തുന്നതില്ലി പാതിവ്രത്യാഖ്യമാകും സുമഹിതമണി.

ഭ്രഷ്ടരായി വേണ്ടാതായി വൃത്തശാസ്ത്രം പുതിയ കവിത പോയി കാടുകക്കാടു കേറി പണ്ടേപ്പോൽ രൂപഭാവങ്ങളിൽ ഉചിതതരം

ദക്ഷിണയായി സ്വരാജ്യമഖിലം നൽകുന്നു ശിഷ്യൻ തനിക്കായിട്ടിന്നൊരു പാഴ്മണൽ തരിയുമേ വേണ്ടാത്തവൻ ദേശികൻ.

0: ലോകം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ. ഭാവം പകർന്നു വദനം കവിൾ കാന്തിയാർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു.
1: ഭക്തപ്രിയൻ ഗണപതിക്കു മഹാജനങ്ങൾ ഭുക്തിക്കു വേണ്ട വിഭവങ്ങൾ നിവേദ്യമായി. ശക്തി

ഇടുക നിരയഭയം ഭക്തിപൂർവം കുബേരൻ കുമ്പിട്ടൂണിന്നു പൈമ്പാലടപഴമവിലും വച്ചു സേവിച്ചു നിൽക്കേ മുമ്പിൽ ഗന്ധർവയക്ഷപ്രഭ

ഭടന്റെ മിന്നൽ ചിതറും കൈവാളിളക്കത്തിലും മാനഞ്ചും മിഴിതൻ മനോരമണനിൽ ചായുന്ന കൺകോണിലും സാനന്ദം കളിയാടിടുന്ന ശിശുവിൻ തൂവേർപ്പണി പൂങ്കവിൾ സ്ഥാനത്തും നിഴലിച്ചു കാൺമുകവിതേ നിന്മ

സൂനുവാണ് സുമനസ്സാകുന്നൊരക്കാലനെന്നാര്യന്മാരതി ദീർഘദർശികൾ പറഞ്ഞിട്ടുണ്ട് അതിസ്പഷ്ടമായി. കാര്യം നേരത് രാത്രിയും പകലുമുണ്ടാകുന്നതോർക്കുമ്പോഴ സൂര്യൻ

0: ശിക്കാം കരുതുകതിൽ നിന്നേൽക്ക വിഷമം. ഒടുക്കം കാറ്റും പേമഴയും ഒരുമിച്ചെത്തുകിലുമിക്കുടക്കീഴിൽ തീർത്ഥാടനമിതു തുടർന്നാവു സഖിനാം.
1: ഒളിച്ചേ

0: കൊള്ളുമേ.
1: ജടക്കെട്ടാം കട്ടിക്കരിമുകിൽ നിരയ്ക്കുള്ളിലിഴയും തടിത്തമ്പും പാമ്പും ശശധര കലാലങ്കരണവും മുടിക്കും തീക്കണ്ണും സുരതടിനിയും മൂന്നുലകവും പിടിക്കും കാൽത്താരും കലരുമലരമ്പാരി ശരണം.

0: നീ കടക്കരുത് സത്യമോതുക ഗമിച്ചു കൊള്ളുക കഥ നിർഭയം.
1: ഏറെ വായന എഴുത്തുകാരനു വിപത്തു തന്നെ.

0: പഠിക്ക തന്നെ വിഷമം സഖീ.
1: ലാവണ്യം കൊണ്ടിണങ്ങും പുതുമ കവിത കൊണ്ടുള്ള സത്കീർത്തി, വിദ്വത്ഭാവം കൊണ്ടുള്ള മാന്യസ്ഥിതി.

0: തട്ടിമുട്ടി ജീവത്താം ആദിമൂല പ്രകൃതിയിലൊടുവിൽ ചെന്നു ചേരുന്നുവല്ലോ.
1: ഇന്നത്തെ പുതുകാവ്യശൈലി വശമായിട്ടില്ല ഞാനിപ്പോഴും മുന്നേ പോലെ കുതിച്ചിടുന്ന അപഹാസത്തിൻ കളിപ്പന്തലായി എന്നെ കൊണ്ട് അപമാനമുൾ പ്രിയമെഴു

0: വിദ്യാഭഗവതി വിളയാടാത്ത ദേശത്തെ മേന്മേൽ ചെന്താർമാതെത്ര മാനിക്കിലും അതൊരു മണൽക്കാട്ടിനെ കാട്ടിൽ മോശം. എന്തായേ വഞ്ചി മറ്റുള്ളവ വരുകിൽ വരും പോകുവിൽ പോകും. ഈ നിൻ സന്താനങ്ങൾക്കു സാരസ്വത കൃണയരുളും സന്തതാന്ത പ്രമോദം.
1: ഏതായാലും കൃതന്തൻ നിജ കഠിനകരം നിങ്കൽ വച്ചു തുഷാര ശ്രീതാവും മഞ്ജുമന്ദസ്മിതമിളകുമിളം ചുണ്ടനങ്ങാതെയായി വീതായാസം വിലോലായതമിഴിയിലെഴും കാന്തിമങ്ങീ കടുക്കും വാദാവേശാൽ പ്രപഞ്ചത്തിരയടിയിലകപ്പെട്ടു നീ.

0: ലയ ശ്രുതിസ്വരം ഇവയ്ക്കല്ലാതെയൊന്നിന്നുമിന്ന് ഓളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ല എൻ പ്രേമതീർത്ഥങ്ങളിൽ.
1: തുല്യം ചൊല്ലിക്കൊടുക്കുന്നിതു ഗുരു ജഡനും പ്രാജ്ഞനും.

താരാട്ടി മുമ്പമ്പിയെന്നാനന്ദാശ്രുവിൽ മുക്കി മറ്റൊരു മഹാധന്യൻ കിളിക്കൊഞ്ചലാൽ. ദീനത്വം കലരാതെ അന്യസരസൻ തുള്ളി

0: ശ്രീകരത്താൽ ഹിമകരനു വിധിക്കുന്ന പൂജാവിധാനം ആപം തൻ്റേതെടുത്തമ്പുതി അതിനരുളും തർപ്പണം തന്നെ നിന്നെ ഭാവിച്ചീ നിന്റെ വാക്കാൽ ജനനി ലിപിമയി തീർത്തുരീ സ്തോത്രജാലം.
1: അക്ഷരശ്ലോകം സമാപിക്കുന്നു.

അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയേണ്ട. സുജലം ഭാരത് ആപ്പ് നിർദ്ദേശിക്കുന്ന ശോഷണ കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തൂ.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ഭക്ത ഹനുമാൻ.

0: ചലച്ചിത്ര ഗാനം ഇനി 8 മണിക്ക് കേൾക്കാം.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ,
5: രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
6: ജലസംരക്ഷണം ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അതൊരു ജനകീയ മുന്നേറ്റമാണ്. സുജലം ഭാരത് ആപ്പ് വഴി

നിങ്ങളുടെ ഗ്രാമത്തിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൂ. തോടുകൾ വൃത്തിയാക്കൽ, കുളങ്ങൾ പുനരുദ്ധരിക്കൽ തുടങ്ങിയ കൂട്ടായ പ്രവർത്തനങ്ങൾ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാം. മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രാമങ്ങൾക്കും വ്യക്തികൾക്കും ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാനും ഇത് വഴിയൊരുക്കുന്നു. ഒത്തൊരുമിക്കാം ജലസമൃദ്ധിക്കായി.

0: ആകാശവാണി
1: രാമായണ പാരായണം 11-ാം ദിവസം. ഇന്നു മുതൽ ആരണ്യകാണ്ഡം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ആശ്രമ സന്ദർശനം, പഞ്ചവടി പ്രവേശം, ലക്ഷ്മണോപദേശം എന്നീ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ നവീൻ.

കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു, പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിലെത്രയുമിഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ.

0: രാമായണ പാരായണം 11-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ നവീൻ.
1: ആകാശവാണി
2: പുരാണ പാരായണം, ഇളംകുളം വിനോദ് പാരായണം ചെയ്യുന്നു.
3: ആചാര്യൻ തുഞ്ചത്തെഴുത്തച്ഛനിൽ വിരചിതമായ ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ട് പഞ്ചമസ്കന്ധം ഭരതചരിതം. സജ്ജനസംഗമം മോക്ഷത്തിൻ ദ്വാരം, ദുർജനസംഗമം നരകത്തിൻ ദ്വാരം എന്ന തത്വത്തെ പ്രമാണമാക്കി ഭരതചരിതം പാരായണം ചെയ്യുന്നു.
4: ഋഷഭപുത്രനാകും ഭരതനാകപ്പിന്നെ വൃഷമാർഗേ

കാലം. അഞ്ചു മക്കളുമുണ്ടായി വന്നിതു പഞ്ചജനിക്ക്, അഞ്ചു ഭൂതങ്ങൾ മായ തന്നിലുണ്ടായ പോലെ. സുമതി, രാഷ്ട്രഭൃത്തു, മൂന്നാമൻ സുദർശനൻ, പിന്നീടാവരണനും ധൂമ്രകേതുവും നാമം. ഭാരതഖണ്ഡമാകും തന്നുടെ രാജ്യം പിന്നെ.

അലംകൃതനായി സ്വച്ഛയാം ചക്രനദി തന്നുട തീരത്തിങ്കൽ സ്വച്ഛമാം ആശ്രമമുണ്ടാക്കി വസിക്കും നാൾ. നിത്യാനിത്യാദികളാം വസ്തുവിചാരം കൊണ്ടു ശുദ്ധാന്തക്കരണനായി തത്വജ്ഞാനവും വന്നു. ഭക്തിയും ദിനം പ്രതിവർദ്ധിച്ചു ഭഗവാനെ ചിത്തത്തിലാക്കി ബ്രഹ്മജ്ഞാനവും ഉറപ്പിച്ചു. യുക്തനായിരുന്നു വാസിക്കും നാളൊരു ദിനം മധ്യാഹ്നേ ചെന്നു നിന്നു ഗണ്ഡകി തീരസ്ഥലെ ഗർഭിണിയായിട്ടൊരു കൃഷ്ണമാൻ പേട വന്നിട്ട് അപ്പുഴ തന്നിൽ തണ്ണീർ കുടിച്ചു തുടങ്ങിനാൽ. അന്നേരം അരികെ നിന്നലറിയിടുന്ന സിംഹം തന്നുട നാദം കേട്ടു പേടിച്ചു.

ഇടാവപ്പുഴേ പിറന്നുടൻ അപ്പുഴതൻ വീണങ്ങൊഴുകി വേഗത്തോടെ ഗുഹയിൽ ചെന്നു വീണു മരിച്ചു മാൻപേടയും സഹിയാതൊരു ഭയം കൊണ്ടും വേദന കൊണ്ടും നീരൂടെയൊഴുകുന്ന മാൻകിടാവിനെ കണ്ടു കാരുണ്യവശാൽ ഉടൻ എടുത്തു ഭരതനും പാരാതെ കൊണ്ടുപോയാൻ തന്നുടയാശ്രമത്തിൽ

നിയമങ്ങൾ അതിനെ വളർക്കയാൽ ഒന്നൊന്നേ ദിനം പ്രതി കുറഞ്ഞു ചമഞ്ഞിത്. കാലം കൊണ്ടില്ലാതെയായി വന്നിതു നിയമങ്ങൾ, കാലവും പോയതുള്ളിലറിയായിലയേത്തും അതിനെ കാണുമ്പോഴും കാണാതെ വാഴുമ്പോഴും അതിൻ്റെ യോഗക്ഷേമം ചിന്തിച്ചു മനക്കാമ്പിൽ ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിച്ചു വാഴും കാലം ഈശ്വരവിലാസങ്ങൾ എന്തയോ പറവത്തും സ്നേഹപാരവശ്യം കൊണ്ടാകന്ത ഭരതനും മോഹവും വളർന്നിതു മറ

ണവും ലാളനം ഇവറ്റിനെ കാലമുള്ളിതുമുറ്റും ആസനാടന സ്നാന ശയന അശനാദികൾ ആച

മടിയിലും പുറത്തും പറ്റിച്ചിടും, ദൂരത്തു നിന്നിടുമ്പോൾ അതിനെ വിളിച്ചിടും. ഓരോരോ കർമ്മം ചെയ്യും നേരത്തു മധ്യേ മധ്യേ പാരാതെ ചെന്നു നോക്കും, തിന്മാനും കൊടുത്തിടും. വിളിക്കുമരികവേ മണ്ടി വന്നിടും നേരം, കളിക്കും പിന്നെ പരിചരിക്കുമോരോരോ തരം. പതുക്കെ പതുപ്പുള്ള രോമങ്ങളമരുമാറെടുത്തും തലോടിയും

കരണമടുത്തിതു ഭരതനതു കണ്ടു, കരണങ്ങളുമെല്ലാം തളർന്നു ചമഞ്ഞിതേ. കിടക്കും നീടത്തു ചെന്നധിക ദുഃഖത്തോടും അടുത്തു നിൽക്കുന്നൊരു മാൻകിടാവിനെ നോക്കി മാനസതാരിൽ നിരൂപിച്ചതു സന്താപത്താൽ, ഞാനിനി മരിച്ചിടും, ഇപ്പോഴിതിനു ശേഷം കാനനദേശേ സിംഹ

ഇതിനിപ്പോൾ ദുഷ്ടരാം കാട്ടാളന്മാർ ഇതു കൊന്നിടുകയോ? രക്ഷിപ്പാൻ ഇതിനാരുമില്ല എന്നതല്ല, പിന്നെ ഭക്ഷിപ്പാൻ പല ദുഷ്ടജന്തുക്കളുമുണ്ടു താനും. ഇത്തരം ഓരോതരം ചിന്തിച്ചു ഭരതനും, ചിത്തത്തിൽ കൃഷ്ണമൃഗരൂപവും നിഴലിച്ചു. അരികെ നിൽക്കുന്നൊരു ഹരിണ കുണകത്തെ സ്മരിച്ചു, മരിച്ചുടൻ ജനിച്ചു.

0: മത്തിലേതുണ്ടായി വന്നു മൃഗസംഘം കൊണ്ടു ഞാൻ മൃഗമായി വന്നിതെന്നതകമേ ചിന്തിച്ചത് സംഘമുണ്ടാകായിവാനായി മാൻകൂട്ടത്തിങ്കൽ നിന്നു പിരിഞ്ഞു താനേ തന്നെ സങ്കേതം ചെന്നു പുലഹാശ്രമം പുക്കാനവൻ തീർത്ഥസ്നാനവും ചെയ്തു ദേഹത്യാഗവും ചെയ്താൻ.
1: പുരാണ പാരായണം സമാപിക്കുന്നു. പാരായണം ചെയ്തത് ഇളംകുളം വിനോദ്.

0: കുഞ്ഞരമ്പം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ,
5: രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM മുദ്ര യോജന. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം. ഡോക്ടർ സുഷാ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. സാനന്തോർ മോറോ എഴുതിയ നോവൽ കനലുകൾ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM സ്വനിധി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ ഷൈനി പി സംസാരിക്കുന്നു. 9:30 ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ വയലോപ്പിള്ളിയുടെ ത്യാഗോപഹാരം എന്ന കവിത ആലാപനം കൃഷ്ണബാബു. 6:10 അറിയിപ്പുകൾ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം. 12-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം അരൂർ PK മനോഹരൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. 7:05 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ. 7:35 പുലർവെട്ടം തുടരും, ഇതിൽ കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി, നമുക്ക് ചുറ്റും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 92-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഹലോ പ്രിയഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതത്തിൽ കെ ഗിരിജ വർമ്മ, കൃഷ്ണകുമാർ വർമ്മ എന്നിവർ പാടിയ കൃതികൾ കേൾക്കാം. 11:00 ഹരിതവാണി. കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. 9 ജൂലൈ അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ബാലശങ്കർ അമ്പലപ്പുഴ. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 കൂട്ടുകാരിയിൽ സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്ന ഡിജിറ്റൽ സേവനങ്ങൾ. ഡോക്ടർ ആതിര യു സംസാരിക്കുന്നു. രുചിക്കൂട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ഒരിക്കൽ കൂടി നേർവഴി. വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി അഭിമുഖം. 12:20 ലളിതഗാനങ്ങൾ, ശ്രീകുട്ടി പ്രശാന്ത് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാരയിൽ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഡോക്ടർ അനീഷ് TS സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണിപ്പൂനിലാവ്. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് 3-ാം ഭാഗം. രചന എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള നാടകവേദി തിരുവനന്തപുരം. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി. നാറ്റ്പാക് ഡയറക്ടർ ഡോക്ടർ ആശാലതയുമായി നടത്തിയ അഭിമുഖം. 4:30 മഴവില്ല്. 4:45 തുടിതാളം. കലാനിലയം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്. 5:00 ഹിന്ദി പരിപാടി. ഹിന്ദിക്കെ മഹാൻ കഥാകാർ മുൻഷി പ്രേംചന്ദ്. ഡോക്ടർ അശോക് ബി സംസാരിക്കുന്നു. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:20 അധ്യാത്മ രാമായണ പാരായണം. 12-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, എ ബഷീറ BV പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. ഓണമൊരുങ്ങാൻ കുരുന്നുകൈകൾ, രചന വിഷ്ണുനന്ദൻ ചിങ്ങോലി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 സാഹിത്യരംഗം. രാജൻ കൈലാസ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. പാളവണ്ടി, കളിമണ്ണ്. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാൻമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ.

0: അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടു കൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
2: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാവായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപ്പാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,759.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY.

0: ക്ക് കീഴിൽ മുദ്രാ വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Minister Piyush Goyal have congratulated Indian shooters Isha Singh and Manu Bhakar on their impressive performances. Benchmark domestic equity indices rebounded today and closed 1% higher. The Sensex climbed 776 points to close at 76,836, while Nifty rose 229 points to settle at 23,996. And global crude oil prices plunged around 7% today after US and Iran paused military strikes over the weekend. International benchmark Brent crude was trading 7.9% down at $89.11 per barrel in intraday trade. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുവർണ. അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരണം പൂർത്തിയായ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ജലന്ധർ കാന്റ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിലാണ് അങ്കമാലി ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 75 നവീകരിച്ച സ്റ്റേഷനുകൾ നാടിന് സമർപ്പിച്ചത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബെഹനാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ഗതിശക്തി യൂണിറ്റ് തിരുവനന്തപുരം ചീഫ് പ്രോജക്ട് മാനേജർ എസ് കണ്ണൻ സംസാരിച്ചു. ആദിശങ്കര ജന്മഭൂമി, മലയാറ്റൂർപ്പള്ളി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങി ഒട്ടേറെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്താനുള്ള മാർഗമായ അങ്കമാലി സ്റ്റേഷന് അതിന്റേതായ പ്രാധാന്യമുണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ വർണ്ണാഭമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. പദ്ധതിയിലൂടെ മുഖമിനുക്കിയ സംസ്ഥാനത്തെ 6 റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് അങ്കമാലി. കുടുംബശ്രീ ജില്ലാ മിഷൻ മൃഗസംരക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജീവനം 2.0 ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്റർ ക്ഷേമ ക്യാമ്പുകൾ പുരോഗമിക്കുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, ഉൽപാദന ചെലവ് കുറയ്ക്കുക, കർഷകരുടെ വരുമാനവും ഉപജീവന സുരക്ഷയും ഉറപ്പാക്കുക, ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളെ ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഗ്രാമീണ CDSകളിൽ ബ്ലോക്ക് തലത്തിൽ തെരഞ്ഞെടുത്ത മികച്ച 2 ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളിലും നഗര CDSകളിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലും കർഷകരെ പങ്കെടുപ്പിച്ചാണ് ക്യാമ്പുകൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നടന്നു. സമഗ്ര 2026 എന്ന പേരിൽ പള്ളുരുത്തി SN ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. MSME രജിസ്ട്രേഷനുള്ള വനിതാ സംരംഭകർക്കായി പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമായുള്ള സീനിയർ സെക്യൂർ വായ്പാ പദ്ധതി എന്നിവയുടെ പ്രഖ്യാപനവും 100 കോടിയിലധികം രൂപയുടെ വായ്പാ പദ്ധതിയുടെ ധനസഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തരാക്കുക എന്നതിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ വ്യക്തമാക്കി. മന്ത്രി KA തുളസി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ വിശിഷ്ട അതിഥിയായി. കൊച്ചി നഗരത്തിൽ ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ ദിനങ്ങളിലായി സംയുക്ത പരിശോധന നടത്തി. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫുഡ് സേഫ്റ്റി, കൊച്ചി നഗരസഭ ആരോഗ്യ വിഭാഗം, പോലീസ് എന്നീ വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിശോധനകൾ നടത്തിയത്. ന്യൂനതകൾ കണ്ടെത്തിയ വിവിധ ഭക്ഷണശാലകൾക്കെതിരെ കർശന നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കുടിവെള്ള പരിശോധനാ റിപ്പോർട്ട് ലഭ്യമല്ലാത്ത കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ന്യൂനതകൾ കണ്ടെത്തിയ കടകൾക്ക് വൻതുക പിഴ ചുമത്തുകയും ചെയ്തു. ആഹാരപാനീയങ്ങൾ തയ്യാറാക്കുന്ന ും കൈകാര്യം ചെയ്യുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. ഷാഹിർ ഷാ വ്യക്തമാക്കി. നേവൽ ആർമമെന്റ് ഡിപ്പോ സേഫ്റ്റി സോൺ പരിധിയിലുള്ള ഭൂമിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അൻവർ സാദത്ത് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ എൻഎഡി അധികൃതരെയും ഭൂ ഉടമകളെയും പങ്കെടുപ്പിച്ച് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കഴിഞ്ഞ 35 വർഷമായി

രക്ഷാകാരണങ്ങളാൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഭൂവുടമകൾ നൽകിയ ഹർജിയിലാണ് നടപടി. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാരിന് ശുപാർശ സമർപ്പിക്കുന്നതിനായി രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലായോഗം ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ജലം അമൃതാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:35 മായാമുദ്രകൾ, സാനന്തൂർ മോറോ എഴുതിയ നോവൽ കനലുകൾ. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കേൾക്കാം സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ, ഷൈനി പി സംസാരിക്കുന്നു. 9:30 ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി, ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം.

നാളെ രാവിലെ 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. 8:30 നോവൽ സഞ്ചാരം. ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 92 ഭാഗം. 10:15 രാഗാമൃതത്തിൽ കെ ഗിരിജാ വർമ്മ, കൃഷ്ണകുമാർ വർമ്മ എന്നിവർ പാടിയ കൃതികൾ കേൾക്കാം. 11:00 ഹരിതവാണി, കടുവ കാടിന്റെ കരുത്തും കാനന സൌന്ദര്യവും. 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ബാലശങ്കർ അമ്പലപ്പുഴ. 11:30 കൂട്ടുകാരിയിൽ സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്ന ഡിജിറ്റൽ സേവനങ്ങൾ. ഡോക്ടർ ആതിര യു സംസാരിക്കുന്നു. തുടർന്ന് രുചിക്കൂട്ട്. ഇതേ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു. 2:15

0: തുടർ നാടകം കുടത്തിലെ വിളക്ക് മൂന്നാം ഭാഗം. രചന എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. 4 മണിക്ക് നേർമൊഴിയിൽ നാറ്റ്പാക് ഡയറക്ടർ ഡോക്ടർ ആശാലതയുമായി നടത്തിയ അഭിമുഖം. 4:45 തുടിതാളം കലാനിലയം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 19:56. ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. സർവകാരേണ ലോക്സഭായാം സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയകഃ ഉപസ്ഥാപിതഃ. പ്രതിപക്ഷീയാണാം ഭൃഷം കോലാഹലേന സംസദ സദനം അദ്യ സ്ഥഗിതം. അസ്മിൻ വിഷയേ ചർച്ചയാഃ സ്ഥഗനം രാഷ്ട്രായ അസമീചീനം സന്ദേശം പ്രസാരയിഷ്യതീതി കേന്ദ്രീയമന്ത്രി കിരൺ റിജിജുഃ ഉദഘോഷയത്. എം വി ഒമർഫി ഇതി വാണിജ്യപോത്തെ ജാതെ ആക്രമണ പ്രകരണേ ഏകസ്യ ഭാരതീയ നാഗരികസ്യ നിധനാത് പശ്ചാത് ഭാരത സർവകാരേണ യുക്രൈന ദേശസ്യ രാജദൂതഃ ആഹൂതഃ. ഋതുവിഭാഗേന ഒഡീഷ ഛത്തീസ്ഗഡ് പശ്ചിമവംഗരാജ്യേഷു അതിവൃഷ്ടിപരാ പൂർവസൂചന പ്രഖ്യാപിത. ഐ എസ് എഫ് ലക്ഷ്യഭേദ വിശ്വചഷക സ്പർദ്ധായാം ഭാരതസ്യ ഈശാസിംഹ സ്വർണപതകം അവാപ്തവതി. മനുഭാസ്കരശ്ച കാംസ്യപതകം സമുപാർജിതവതി. അപി ച നവദില്യാം ദ്വാദശതമ രാഷ്ട്രമണ്ഡല ടേബിൾ ടെന്നിസ് ചാമ്പ്യൻഷിപ്പ് ക്രീഡാ അദ്യ സമാരബ്ധ. അഥ വാർത്താഃ വിശദീകൃത്യ. അദ്യ ലോക്സഭായാം സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയകഃ ഉപസ്ഥാപിതഃ. ഏഷഃ വിധേയകഃ 24-അധിക-2000 വർഷസ്യ അധിനിയമസ്യ സംശോധനം കർത്തും ഈഹതേ. ഏഷഃ ഛാത്രാണാം ഭാവിജീവനസ്യ സംരക്ഷണം പരീക്ഷാപ്രണാല്യാഃ പാരദർശിതാം നിഷ്പക്ഷതാം സത്യനിഷ്ഠാം ച ദൃഢയിതും ഏകാം സബലാം ന്യായസംരചനാം ഉദ്ഭാവയതി. അസ്മിന് വിധേയകേ കേചന മഹത്വപൂർണാഃ നിയമാഃ സമാവിഷ്ടാഃ സന്തി. യത്ര അപരാധിനാം കൃതേ 10 വർഷപര്യന്തഃ കാരാഗൃഹദണ്ഡഃ 10 കോടിരൂപ്യകാണാം ദണ്ഡശുൽക്കം സഹൈവ ദോഷിണാം സമ്പത്തി അധിഗ്രഹണം ഇത്യാദയഃ കഠോരാഃ ദണ്ഡാഃ വിധീയന്തെ. മധ്യാഹ്നേ 12 വാദനേ പ്രഥമസ്ഥഗനാത് പശ്ചാത് യദാ സഭ പുനഃ സമവേത തദാ രാജ്യമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഹ വിധേയകം ഉപസ്ഥാപിതവാൻ. വിധേയകസ്യ ഉപസ്ഥാപനാവധൌ നീട പ്രകരണേ ഛാത്രവിരോധ പ്രദർശനസ്യ ആരക്ഷക കാര്യാചരണമധികൃത്യ ചർച്ചാം കാമയമാനാഃ പ്രതിപക്ഷസദസ്യാഃ ഉത്ഥായ ഉച്ചൈഃ കോലാഹലം കൃതവന്തഃ. നീട പരീക്ഷാ പ്രകരണേ പ്രദർശനകാരി ഛാത്രേഷു കൃതസ്യ ആരക്ഷക കാര്യാചരണസ്യ വിരോധം കുർവതാം വിപക്ഷിദലാനാം ഘോരകോലാഹലേന അദ്യ സംസദഃ ഉഭയോഃ സദനയോഃ കാര്യജാതം. പുനഃ ശ്വഃ പ്രാതഃ 11 വാദനം യാവത് ബാധിതം അഭവത്. സായം 5 വാദനേ തൃതീയസ്ഥഗനാത് പരം യദാ ലോക്സഭാ സമവേത തദാ പീഠാസീനാധികാരി കൃഷ്ണപ്രസാദ തേനേട്ടി ദേശസ്യ പരീക്ഷാപ്രണാല്യാം പരിഷ്കാരാർത്ഥം സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയകം ഇത്യസ്യോപരി ചർച്ചാം പ്രാരബ്ധും ഐച്ഛത്. തദാ വിപക്ഷി സാംസദാഃ സ്വസ്ഥാനേഭ്യഃ ഉത്ഥായ ഉച്ചൈഃ വിരോധോദ്ഘോഷാം അകുർവന്. അത്രാവസരെ തൈഃ നീട വിഷയേ പ്രദർശനകാലേ ഛാത്രേഷു പഞ്ജീകൃതാനാം സർവാസാം പ്രാഥമികീനാം സദ്യ ഏവ പ്രത്യാഹരണസ്യ ദൃഢയാചന വിഹിത. വിദേശമന്ത്രാലയേന അദ്യ ഭാരതസ്ഥിതഃ യുക്രൈന ദേശസ്യ രാജദൂതഃ ഡോക്ടർ അലക്സാണ്ടർ പോലിഷ്ചുക് ഇത്യസൌ ആഹൂതഃ. അയം പദക്ഷേപഃ വ്യാപാരിക പോതെ എം വി ഒമോർഫി ഇത്യസ്മിന് സഞ്ജാതെ ആക്രമണെ ഏകസ്യ ഭാരതീയ നാഗരികസ്യ മൃത്യോഃ പശ്ചാദുത്ഥാപിതഃ. ഏതാം ഘടനാമാലക്ഷ്യ സ്വസ്യ ഗഭീരാ ചിന്താ പ്രകടയത വിദേശമന്ത്രാലയേന വ്യാപാരിക പോതേഷു ഏതാദൃശാണാം ആക്രമണാം

0: इयं सहभागिदेशानां मध्ये परस्पर सम्बन्धान् सुदृढीकर्तुं सहायिका भविष्यति इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
6: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
8: ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം.

0: അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
1: ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി. മുരളീധരൻ MLA. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ലോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി. മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി BJP ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
1: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് LBSCenter.Kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 ഹെലിപാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
1: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളിമെഡൽ നേടി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ

0: ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. വളരെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. അഴിമുഖങ്ങളിലും അതിനോട് ചേർന്ന് കായലിന്റെയോ നദികളുടെയോ വശങ്ങളിലാണ് കണ്ടൽ ചെടികൾ കാണുക. ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത്. പ്രകൃതിയുടെ ലോല സന്തുലനം നിലനിർത്തുന്നതിൽ പ്രത്യേക പങ്കുവഹിക്കുന്ന കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ലോക കണ്ടൽക്കാട് ദിനം ജൂലൈ 26 ആണ്. ഉപ്പുവെള്ളവും ശുദ്ധജലവും ചേരുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതിനാൽ സമുദ്രജലത്തിലെയും ശുദ്ധജലത്തിലെയും ചില മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും ആവാസ കേന്ദ്രവും പ്രജനന സങ്കേതവുമാണ് കണ്ടൽക്കാടുകൾ. കടലിലെ ചില മത്സ്യങ്ങൾ അനേക ദൂരം താണ്ടി കണ്ടൽക്കാടുകളിലെത്തി പ്രജനനം നടത്തുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ ഏറെ സഹായകമായ കണ്ടൽ ചെടികൾ കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികളെയും കരയെയും ബാധിക്കാതെ സംരക്ഷിക്കാൻ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നു. 2004 സുനാമി ദുരന്തത്തിൽ കൂറ്റൻ തിരമാലകളെ പ്രതിരോധിച്ച് ഒരു ഗ്രാമത്തെ തന്നെ കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചിരുന്നു. തമിഴ്നാട്ടിലെ പിച്ചാവരം എന്ന സ്ഥലത്തെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കണ്ടൽക്കാടുകളുള്ളതിനാൽ സുനാമി തിരകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടത്. പല സ്ഥലങ്ങളും ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടൽ ചെടികളുടെ സങ്കീർണമായ വേരുകൾ തിരമാലകളുടെ ഊർജ്ജത്തെ ചിതറിച്ച് വെള്ളത്തിന്റെ വേഗത കുറയ്ക്കുന്നു. നിത്യഹരിത വനങ്ങളായ കണ്ടൽക്കാടുകൾ ഇലകളുടെ പച്ചപ്പ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കും. കണ്ടൽ ചെടികളുടെ വിത്തുകൾ മാതൃശരീരത്തിൽ വെച്ച് തന്നെ മുളയ്ക്കുന്നു. ഈ പ്രതിഭാസമാണ് വിവി പാരി. വേരുകൾ സൂചി പോലെ വളരെ നീളത്തിൽ പുറത്തേക്ക് വളർന്ന് തൈ ആകുകയും മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി ചെളിയിൽ ഉറച്ചുനിന്ന് പുതിയ ചെടിയായി വളരുകയും ചെയ്യുന്നു. മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട ചെടികൾക്ക് വേലിയേറ്റ സമയത്ത് വെള്ളത്തിലൂടെ ഒഴുകി പുതിയ സ്ഥലത്ത് എത്തിച്ചേരാനും സാധിക്കുന്നു. ഉഷ്ണമേഖലാ വനങ്ങൾ ആഗിരണം ചെയ്യുന്നതിന്റെ 50 മടങ്ങ് കാർബണിനെ ആഗിരണം ചെയ്യാനും കണ്ടൽക്കാടുകൾക്ക് കഴിവുണ്ട്. അതുവഴി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും സാധിക്കുന്നു. അതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു. ചിലയിനം കണ്ടൽ ചെടികൾ ലവണാംശമുള്ള ജലം ആഗിരണം ചെയ്ത് ഇലയിൽ കൂടി പുറത്തേക്ക് വിടാറുണ്ട്. ഗട്ടേഷൻ എന്ന പ്രതിഭാസത്തിലൂടെയാണ് ഇത് സാധിക്കുന്നത്. ഇത്തരം ചെടികളുടെ ഇലയിൽ ഉപ്പു പരലുകൾ കാണാൻ കഴിയും. ലോകത്തിലെ തന്നെ പകുതിയിലധികം സമുദ്ര മത്സ്യങ്ങളും തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടമെങ്കിലും കണ്ടൽക്കാടുകളിൽ ചെലവഴിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മത്സ്യസമ്പത്തും മറ്റ് ജലജീവികളും വിറകും തേനും തുടങ്ങി തദ്ദേശീയരുടെ ഉപജീവന മാർഗ്ഗങ്ങളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. കളാഞ്ചി, കണ്ടൽച്ചൂടി, തിരുത, ചെമ്പല്ലി, പരവ തുടങ്ങിയ മത്സ്യങ്ങളും കടൽ ഞണ്ടുകൾ, ചെമ്മീൻ വർഗ്ഗങ്ങൾ തുടങ്ങിയവയും കണ്ടൽക്കാടുകളെ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത്. വലിയ മത്സ്യങ്ങളിൽ നിന്ന് കുഞ്ഞു മത്സ്യങ്ങൾ അഭയം തേടിയെത്തുന്നതും കണ്ടൽ ചെടികളുടെ വേരുകൾക്കിടയിലാണ്. കേരളത്തിൽ 18 ഇനത്തിൽപ്പെട്ട ശുദ്ധകണ്ടലുകളും അനുബന്ധമായി സമീപത്ത് വളരുന്ന 54 കണ്ടൽ ചെടികളും കാണപ്പെടുന്നു. പ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, പേന, മഞ്ച, കണ്ണാമ്പൊട്ടി, എഴുത്താണി, വള്ളി തുടങ്ങിയ ഇനങ്ങളാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള തണ്ണീർത്തടങ്ങൾ ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും ജീവനാഡിയാണ്. സൂക്ഷ്മജീവികളടക്കം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഇത്തരം പരിസ്ഥിതി വ്യൂഹം ഇല്ലാതാകുന്നതോടെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. ലോകത്താകമാനം 1.4 കോടിയോളം ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 2019 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 4,740 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശത്ത് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഏകദേശം 700 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുണ്ടായിരുന്ന കണ്ടൽക്കാടുകൾ ചുരുങ്ങി ഇപ്പോൾ 15 ചതുരശ്ര കിലോമീറ്ററിൽ താഴെയാണ് വിസ്തൃതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏകദേശം 7.55 ചതുരശ്ര കിലോമീറ്റർ. കോഴിക്കോട്, കടലുണ്ടി, എറണാകുളം, മംഗളവനം, കോട്ടയം, കൊല്ലം, തൃശൂർ തുടങ്ങിയ തീരപ്രദേശങ്ങളിലും കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഇന്തോനേഷ്യ

ഏഷ്യയിലാണെങ്കിലും ഏറ്റവും വലിയ ഒരൊറ്റ കണ്ടൽക്കാട് മേഖല സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബൻസ് റോയൽ ബംഗാൾ കടുവകളുടെ പ്രധാന ആവാസ വ്യവസ്ഥയും കൂടിയാണ്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികളുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. കണ്ടൽക്കാടുകൾ ഇന്ന് വളരെയധികം ഭീഷണികൾ നേരിടുന്നുണ്ട്. IUCN റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ പകുതിയിലധികം കണ്ടലുകളും തകർച്ചയുടെ വക്കിലാണ്. റോഡുകൾ, കെട്ടിടങ്ങൾ, ടൂറിസം, വികസനം എന്നിവയ്ക്കായി കണ്ടൽക്കാടുകൾ വെട്ടിമാറ്റുന്നതും മണ്ണിട്ട് നികത്തുന്നതും കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. അശാസ്ത്രീയമായ ചെമ്മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട ചെമ്മീൻ കെട്ടുകൾക്കായി കണ്ടലുകൾ നശിപ്പിക്കപ്പെടുന്നു. കൂടാതെ പ്രാദേശിക ആവശ്യങ്ങൾക്കും ഇന്ധനത്തിനുമായി വ്യാപകമായി കണ്ടൽ മരങ്ങൾ മുറിച്ചുമാറ്റപ്പെടുന്നു. മലിനീകരണം, അധിനിവേശ സസ്യങ്ങൾ, ഉപ്പുവെള്ളത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇതെല്ലാം കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. കേരളത്തിൽ അവശേഷിക്കുന്ന കണ്ടൽക്കാടുകളിൽ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. അതിനാൽ തന്നെ നിയമപരമായ സംരക്ഷണത്തിന് ചില പരിമിതികൾ നേരിടുന്നു. കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കല്ലേൻ പൊക്കുടൻ എന്ന പേര് സുപരിചിതമാണ്. ലക്ഷത്തിലധികം കണ്ടൽത്തൈകളാണ് കണ്ടൽ പൊക്കുടൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നട്ടുപിടിപ്പിച്ചത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി മുഴുവൻ ജീവിതവും മാറ്റിവെച്ച അദ്ദേഹത്തെ കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്ന സ്ഥലമുടമയ്ക്ക് പ്രോത്സാഹനമെന്ന നിലയ്ക്ക് ഏക്കറിന് നിശ്ചിത തുക ധനസഹായം നൽകുന്ന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. സുനാമി പോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് തീരങ്ങളെ സംരക്ഷിക്കുന്നതിന് കേരള വനം വകുപ്പ് നടപ്പിലാക്കുന്ന കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് തീരവനം പദ്ധതി. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള പ്രധാന കണ്ടൽ പ്രദേശങ്ങൾ വില കൊടുത്ത് സർക്കാർ ഏറ്റെടുക്കുകയും വനം വകുപ്പിന് കീഴിലാക്കി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ, വനം വകുപ്പ് എന്നിവയുമായി ചേർന്ന് ലക്ഷക്കണക്കിന് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയും നഴ്സറികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷണം ഉറപ്പാക്കുന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ പലയിടത്തും നടപ്പാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ ഉള്ള പ്രദേശങ്ങളെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1A വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കണ്ടൽ സംരക്ഷണത്തിന് ആവിഷ്കരിച്ചിട്ടുള്ള പ്രധാന പദ്ധതിയാണ് മിഷ്ടി അഥവാ മാൻഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിയബിൾ ഇൻകംസ്. 2023 പദ്ധതി ആരംഭിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള ഏകദേശം 540 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതാണ് പദ്ധതി. ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ലക്ഷ്യമാക്കാനും ഇതുവഴി സാധിക്കുന്നു. മറ്റൊന്നാണ് ഇന്ത്യയിലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെയും അവയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകളെയും സംരക്ഷിക്കുന്നതിനുള്ള അമൃത് ധരോഹർ പദ്ധതി. തണ്ണീർത്തടങ്ങളിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പരിസ്ഥിതി സൌഹൃദ വിനോദസഞ്ചാരം വികസിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. കേരളത്തിൽ വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട തുടങ്ങിയ റാംസാർ സൈറ്റുകളിലെയും അതിനോട് ചേർന്ന കണ്ടൽ മേഖലകളുടെയും വികസനത്തിനും ഈ പദ്ധതി ഏറെ സഹായകമാണ്. തീരദേശ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നാഷണൽ കോസ്റ്റൽ മിഷൻ പദ്ധതി വഴി കണ്ടൽക്കാടുകളുടെയും പവിഴപ്പുറ്റുകളുടെയും സംരക്ഷണത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിവരുന്നു. പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം അതീവ പ്രാധാന്യമുള്ളതാണ്. വീണ്ടുവിചാരമില്ലാത്ത കണ്ടൽക്കാടുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തവും സഹകരണവും ഏറെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ.

0: ആകാശവാണി ഇപ്പോൾ
1: വയനും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഞെട്ടറ്റു വീഴുമ്പോൾ കൈക്കലാക്കാമെന്ന് കരുതുന്നവരല്ല, കയ്യെത്തിച്ച് പിടിക്കാമെന്ന ആത്മവിശ്വാസമുള്ളവരെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, വിളകളിൽ മഞ്ഞക്കെണി എത്ര ഉയരത്തിലാണ് സ്ഥാപിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷിബു ജോർജാണ് ഡോക്ടർ സുഷാ എസ് താരയുമായി സംസാരിക്കുന്നത്. ശ്രദ്ധിക്കൂ.
3: ഹലോ.
4: ഹലോ.
3: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
4: ആ ഞാൻ മകാറ്റിനാ, കൊല്ലം ജില്ല കുടിക്കോട്.
3: ആ പറഞ്ഞോളൂ സാർ.
4: അറേ, ഈ മീൻവളം ഉണ്ടാക്കുന്നത് മീൻവളം വളത്തിനും കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്ന അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ?
5: എനിക്ക് തോന്നുന്നു മത്തി ശർക്കര മിശ്രിതമാണോ ഉദ്ദേശിച്ചത്? അത് തീർച്ചയായിട്ടും ഇത് വളർച്ചയെ കൂടുതൽ പോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സസ്യങ്ങൾ പൂവിടാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മത്തിയാണ് പൊതുവെ എടുക്കുക. അതായത് നമുക്ക് യൂസ് ഇല്ലാത്തത് നല്ല മീൻ നോക്കിയൊന്നും വാങ്ങിക്കണ്ട. അധികമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചാൽ മതി. അതിന്റെ അനുപാതം എന്ന് പറയുന്നത് 1 കിലോ മീൻ എടുക്കുകയാണെങ്കിൽ 1 കിലോ ശർക്കര എന്നാണ് എടുക്കുന്നത്. അത് നമ്മളൊരു നല്ലവണ്ണം അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ പല തട്ടുകളായിട്ട്, അതായത് കുറച്ച് മത്സ്യം ഇടുക, അതിന്റെ മുകളിൽ ചീകിയിട്ട ശർക്കര ഇടുക, അതിന്റെ മുകളിൽ വീണ്ടും മത്സ്യം വയ്ക്കുക. അങ്ങനെ വെറ്റ് ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും മുകളിൽ നല്ല രീതിയിൽ ഇത് ശർക്കര വെച്ച് കവർ ചെയ്തിരിക്കണം. അത് ഏറ്റവും മുകളിലത്തിൽ വേണ്ട വേണ്ട. എന്നിട്ടിത് അടച്ചു വെച്ചിരിക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കുക, അതിനകത്ത് ഈച്ചയൊന്നും കയറാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അല്ലെങ്കിൽ ഇത് മുഴുവനും പുഴുവായി പോവും. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വെച്ചിരുന്നാൽ 1 മാസം കൊണ്ട് ഈ ദശയെല്ലാം അലിഞ്ഞ് നല്ല രീതിയിൽ ഇത് നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും നല്ല രീതിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി, സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് നേർപ്പിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാം.
3: വിളിച്ചതിന് വളരെ നന്ദി. അപ്പൊ ഇങ്ങനത്തെയൊക്കെ മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ എന്റെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം ചെടിയുടെ നല്ലപോലെ വരും. അപ്പം തീർച്ചയായിട്ടും രോഗത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കും. അപ്പൊ നമ്മുടെ ഈ സംയോജിത രോഗ പ്രതിരോധ പദ്ധതിയിൽ നമ്മൾ വിത്തിനെ കുറിച്ചും ചെടിയെ കുറിച്ചും സംസാരിച്ചു. അടുത്ത ഘട്ടം എന്തുവായിരിക്കും?
5: പറഞ്ഞതുപോലെ തന്നെ വിത്ത് നല്ല രീതിയിലുള്ളത് നല്ലത് സെലക്ട് ചെയ്യുക, ചെടി നല്ല രീതിയിലുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മൾ കൊടുക്കാനുള്ളത് കാലാവസ്ഥയാണ്. നമുക്ക് എത്ര തന്നെ രോഗം നമുക്ക് തന്നെയാണെങ്കിലും രോഗാണുക്കൾ അധികമായിട്ടുണ്ടെങ്കിലും ഇപ്പൊ നല്ല വേനൽ സമയത്ത് ജലദോഷം വരുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ചെടികൾക്കും ഈ രോഗാണു അവിടെ തന്നെ ഉണ്ടെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം വരാറുള്ളൂ. അപ്പൊ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോ ജനറൽ ആയിട്ടുള്ള കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് ചെടികൾക്ക് നമുക്കതിനെ മാറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. അത്തരത്തിൽ നിയന്ത്രണം എളുപ്പമായിട്ട് സാധിക്കും.
3: മാഡം, താങ്കൾ നമ്മുടെ ഈ ഡിസ്കഷന്റെ മുന്നേ സൂചിപ്പിച്ചത് ചെടിയുടെ കാലാവസ്ഥ നമ്മൾ പൊതുവായിട്ട് കാലാവസ്ഥ മാറ്റാൻ സാധിക്കത്തില്ല, എന്നാലും നമ്മുടെ അടുത്ത് മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് പോസിബിൾ?
5: ഒന്നാമത്തെ ജലലഭ്യത അല്ലെങ്കിൽ ആർദ്രത. നമ്മുടെ കുമിൾ രോഗങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതലായി ഉണ്ടാകുന്നത് കുമിൾ രോഗങ്ങൾ ഈർപ്പം കൂടിയ സമയത്താണ്. അപ്പോൾ നമ്മൾ മണ്ണിലൂടെ പടരുന്ന രോഗങ്ങൾ, വാട്ടരോഗം അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത മഴ സമയത്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും അത് തവാരണകളിൽ നടുക. എപ്പോഴും തടത്തിൽ നടുന്നതിന് പകരം ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നടുക. അപ്പോൾ നീർവാർച്ചാ സൗകര്യം നല്ലത്. അപ്പം വേരെപ്പോഴും ആരോഗ്യത്തോടെ നിലനിൽക്കും. പിന്നെ അതുപോലെ തന്നെ വേനൽ സമയമാണെങ്കിൽ പുതയിടുക. അപ്പം അത് കഴിഞ്ഞ് കുറച്ചെടുത്താൽ, അല്ലെങ്കിൽ മഴ സമയത്ത് ഇതേ പുത നമ്മൾ സൂക്ഷിക്കണമെന്നില്ല, പലപ്പോഴും രോഗം ഇതിലൂടെ കൂടുതലായിട്ട് വരാം. ആ സമയത്ത് അത് മാറ്റാനുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അപ്പോൾ നമുക്ക്

0: എങ്കിലും മരുന്നുകൾ അതിൽ പ്രയോഗിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ആ മണ്ണിനെ, ജലത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്, കൂടുതലാണോ നീർവാർച്ച സൗകര്യം നല്ലതായിരിക്കുക. പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം, അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാം. അപ്പോൾ അതിനിടയിലൂടെ വായുസഞ്ചാരം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അനിത്യന്തിയമായി കൂടുതലായിട്ടുള്ള ആർദ്രത അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ കുമൾ രോഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പടർന്നു പിടിക്കുന്നതും അത് കുറവായിരിക്കും. ചിലപ്പോൾ കൂടുതൽ നട്ടു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ള ഒരു രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു വിള അകലമുണ്ട്. അതൊക്കെ പാലിച്ച് നടേണ്ടത് അതിൻ്റെ
1: മൈക്രോക്ലൈമറ്റ്
0: നമുക്ക് സാധിക്കും. പിന്നെ ഒരു രോഗം വരുന്നത്, ഒരു പ്രത്യേകിച്ച് ഒരു രോഗം ഒരു കാലാവസ്ഥയിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മളതിന് മുൻകരുതൽ എടുക്കുക. അതിന് ആ രോഗത്തിനൊന്ന് പ്രത്യേകിച്ച് പറയാൻ ഞാൻ പറയുന്നത് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. ഫൈറ്റോഫ്തോറ കുമിള എന്ന രോഗമാണ്. അപ്പോൾ ഈ ഫൈറ്റോഫ്തോറ കുമിള എന്ന് പറയുന്നത് മഴക്കാലത്താണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് മഴക്കാലത്തിന് മുൻപായിട്ട് തന്നെ അതിനുള്ള മുൻകരുതലുകൾ നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്.
1: മണ്ണിൽ നിന്ന് മാറ്റുക.
0: അതായത് തെങ്ങിലാണെങ്കിൽ നമ്മൾ രണ്ട് തവണ അത് തെങ്ങ് ക്ലീൻ ചെയ്തൊന്ന് നേരത്തെ തന്നെ മരുന്ന് ചെയ്യുക. ബോഡോ മിശ്രം പോലുള്ള തളിക്കുക. പെപ്പർ അല്ലെങ്കിൽ കുരുമുളകിലാണെങ്കിൽ ചുവടൊക്കെ ഒന്ന് നേരെയാക്കി അതിൽ കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ചവറുകളും എല്ലാം മാറ്റി മണ്ണിന് നിയന്ത്രണ വിധമാക്കുക. അതിൻ്റെ വള്ളികൾ പിടിച്ച് കെട്ടിവെക്കുക. ഇതുപോലുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ അതിന് മുമ്പ് ചെയ്യുക. അപ്പം ഈ മഴ കൂടുതലാണെങ്കിലും അത് രോഗം കൂടുതലായിട്ട് ഉണ്ടാവാതെ അതിനെ സഹായിക്കും.
1: മാഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ ഹലോ സാറേ.
1: ആ പറഞ്ഞോളൂ സാർ, ആരാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്?
2: ആലപ്പുഴ.
1: ആ പറഞ്ഞോളൂ സാർ.
2: ഞങ്ങൾക്ക് നെൽകൃഷിയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. കളനാശിനിയുടെ കൂടെ ലിക്വിഡ് അഴിക്കാവോന്ന് അറിയാമല്ലായിരുന്നു.
0: അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കെമിക്കൽസ് ഏത് കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതൊരു പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാര്യം പലതും നമുക്ക് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് ചെടികൾക്കൂടെ ദോഷം ചെയ്യുന്നതായിട്ട് മാറും. അപ്പം നമുക്ക് കളനാശിനിയുടെ കൂടെ മറ്റത് ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറലി നമുക്കത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏത് കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുമിൾനാശിനി ഏതാണ്, കീടനാശിനി ഏതാണ്, വളം ഏതാണ് എന്നുള്ളതിനെയൊക്കെ ബാധിച്ചിരിക്കും. എന്നാലും ഏറ്റവും നല്ലത് ഇത് വേറെ വേറെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാര്യം അത് പല കെമിക്കൽസും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരുന്നതായിട്ട് കാണാറുണ്ട്.
1: കെമിക്കൽ
0: തമ്മിൽ മറ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത വിഷാംശം ഉണ്ടാകും. ഇതെല്ലാം ലിക്വിഡ് ആയിട്ടുള്ളത് ഇപ്പൊ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഫോളിയാർ അല്ലെങ്കിൽ ഇലയിൽ തളിക്കാവുന്ന വളങ്ങള് അനേകം ലഭ്യമാണ്.
1: സെപ്പറേറ്റ്
0: ആയിട്ട് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ലിക്വിഡാണ് അത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള കൃഷിഭവനിലെ കൃഷി ഓഫീസറിന്റെ സഹായവും ലഭ്യമാക്കാവുന്നതാണ്. അവരുടെ കൂടെ നേരിട്ടൊന്ന് കാണിച്ചതിന് ശേഷം ഏതാണ് ലഭ്യമാകുന്നത് അതിലുള്ള നോക്കിയതിന് ശേഷം കൂടെ ഉപയോഗിക്കാം.
1: ഓക്കെ, താങ്ക് യു. നമ്മൾ മണ്ണിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മണ്ണ് പരിചരണം അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്നൊന്ന് തടയുന്നതെന്ന് വെച്ചാൽ, മേഡം പറഞ്ഞ മാതിരി ആദ്യം തന്നെ വൃത്തിയൊക്കെ ആക്കി അതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊഴിച്ച് വേറെ ഏതൊക്കെ കാര്യങ്ങളാണ്?
0: പിന്നെ നമ്മൾ ഈ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അതെവിടെ നടുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സംയോജിത നിയന്ത്രണത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാനുള്ള വെച്ചാൽ, വിത്ത് നടാൻ നമ്മളിപ്പോൾ ചെടി സെലക്ട് ചെയ്തു അല്ലെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്തു, അത് വിത്ത് എവിടെ നടണം എന്നുള്ളത് നമ്മളിത് നോക്കി ചെയ്യാം. ഒന്നാമത് നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തായിരിക്കണം. അത് ഏറ്റവും പ്രത്യേകിച്ച് വരുന്ന നമ്മുടെ അടുക്കളത്തോട്ടം പോലുള്ള മറ്റ് സ്ഥലം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടി വരാം. അങ്ങനെയുള്ളതല്ല, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. അതിൽ സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നീർവാർച്ച സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ചെയ്യുക. പിന്നെ ഈ ഉപയോഗിക്കുന്ന മണ്ണ് ഒന്ന് കിളച്ച് ഒരാഴ്ചയെങ്കിലും ഇടാമെങ്കിൽ അതിലൂടെയുള്ള കുറച്ചൊന്ന് സൂര്യപ്രകാശം അടിയിലുള്ള മണ്ണിനെ നമ്മൾ മുകളിൽ കൊണ്ടുവരാം. അപ്പോൾ അതിലുള്ള അണുക്കൾ കൂടെ ഒന്ന് നശിക്കും. അതുപോലെ കുമ്മായം പോലുള്ള കാര്യങ്ങൾ ഓൾറെഡി അതിനകത്ത് തന്നെ ഉള്ള അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം പുതിയ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചെയ്യുക.
1: മണ്ണിൽ നിന്ന് നമ്മൾ വരുന്ന രോഗങ്ങളെ അവിടെ തടയാനുള്ള.
0: പിന്നെ അതുകൊണ്ട് എല്ലാ കവറിൽ നടുന്നതാണ്, പോളി ഹൗസിൽ നടുന്നതാണ്. അപ്പൊ നമുക്കൊരു നിശ്ചിത അളവ് മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അടിയിൽ അതാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെയിലത്തിട്ടിട്ട് അതിനെ ഒന്ന് നന്നാക്കിയതിന് ശേഷം നമ്മളെ കവറുകളിൽ വീണ്ടും നിറച്ചു കഴിഞ്ഞാൽ പഴയ രോഗമാണ് വീണ്ടും ഇതിലോട്ട് വരുന്നത്.
1: സ്പെഷ്യലി മണ്ണിൽ നിൽക്കുന്ന രോഗാണുകൾ എന്ന് പറഞ്ഞാൽ കുറെ വർഷം വരെ മണ്ണിൽ തന്നെ
0: വളരെ കാലം. അപ്പൊ അത് നമ്മൾ വീണ്ടും വീണ്ടും ചെടി നടുന്തോറും അടുത്ത ചെടികൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: മാഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹാ നമസ്കാരം മാഡം.
3: നമസ്കാരം സാറേ.
1: പറഞ്ഞോളൂ മാഡം, ആരാണ് സംസാരിക്കുന്നത്?
3: രജികയാണ് സംസാരിക്കുന്നത്.
1: ചോദിച്ചോളൂ.
3: എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് വഴുതന, കത്തിരി, വെണ്ട,

0: പടവലം ഉള്ളതെല്ലാത്തിനും നട്ടു. ഇപ്പൊ പടവലത്തില് പൂവിട്ട് തുടങ്ങി, പക്ഷേ വഴുതനയിലും കത്തിരിക്കയിലും കാ പിടിച്ചു തുടങ്ങി. അതില് ഇലയുണ്ടല്ലോ സാർ, ചിലന്തി വല കൂട് വെക്കുന്നത് പോലെ ഈ ഇലയെ കൊണ്ടങ്ങ് കൂട്ടിക്കളയും. അപ്പൊ ആ മണ്ട അങ്ങ് വെട്ടി കളയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് കാണുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ഇത് കേട്ടത് കൊണ്ടാണ് ഒന്ന് വിളിച്ചു ചോദിക്കാൻ തരുന്നത് സാർ. അതിന്
1: അത് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന പുഴുവാണ്. അപ്പോ ഈ വെട്ടി കളയുന്നതിനോടൊപ്പം ഈ വെട്ടി കളയുന്നതിനെ അങ്ങ് കത്തിച്ച് കളയുക, കാര്യം അതിനകത്ത് നിറയെ പുഴുവാണ്. അപ്പോ ആ പുഴു വീണ്ടും അത് ശലഭമായി വന്ന് വീണ്ടും ഈ സ്ഥലത്ത് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോ ഈ പുഴുക്കൾ കൂടുതലാണ്, അടുത്ത ചാൻസ് നടുമ്പോൾ ഇത് കൂടുതലാവണമെന്നില്ല. അപ്പൊ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേക സമയത്ത് ഓരോ കീടബാധ അല്ലെങ്കിൽ രോഗങ്ങൾ കൂടുതൽ ഉണ്ടായി വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചെടികളെ ഉണ്ടാവും. ഇത് വളർന്നു വരുന്ന സമയത്ത് മിക്കവാറും വളരെ കുറച്ചായിട്ട് വളരെ ചെറിയ പുഴുക്കൾ ഒരിലയിൽ തന്നെ കൂട്ടം കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ തന്നെ ആ ഒരില പറിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളർന്ന് കൂടുതലാകുന്നതും മറ്റുള്ള കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നതും തടയാം. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞിരുന്ന സംയോജിത നിയന്ത്രണം എന്ന് പറയുന്നതിന് തന്നെ ഏറ്റവും പ്രാരംഭമായിട്ട് ചെയ്യാനുള്ളത് അത് മുട്ടയായിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസവും കാണുന്നുണ്ടാവും ചെടികളിൽ നമ്മൾ വിചാരിക്കാത്ത പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പം തന്നെ എടുത്തങ്ങ് നശിപ്പിച്ച് കളയുക. അപ്പോൾ അതിന് കൂടുതൽ പിന്നെ മരുന്നടിക്കേണ്ടി വരാറില്ല, പിന്നെ കൂടുതലായിട്ട് ചെടി നശിപ്പിക്കപ്പെടാറില്ല. ഏറ്റവും ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുക, നശിപ്പിക്കാൻ കത്തിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
0: എനിക്ക് സാർ എന്റെ വീട്ടുവളപ്പിൽ എന്റെ അത്യാവശ്യത്തിനെടുക്കാൻ വേണ്ടിയുള്ള എന്റെ സ്ഥലത്തിൽ ഒത്തിരി ഒന്ന് ചെയ്യാൻ എനിക്കത് എപ്പോഴും ഒരു ഇഷ്ടമാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ നേരം വെളുത്ത് ഉണർന്ന് ആദ്യം ചെന്ന് ഇവരെയാണ് നോക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ കളയുമ്പോൾ കത്തിച്ച് തന്നെ കളയുന്നത് സാർ. എന്നാൽ പുതിയ ഇടേണ്ട സമയത്ത് ചൂട് സമയത്ത് പുതിയ ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ആവശ്യമുള്ള കായ് കിട്ടും, ഒത്തിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വെറുതെ കൊടുക്കുകയും ചെയ്യും. എനിക്കതൊരു ഇഷ്ടമാണ്. ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോ ഒരു വിഷമം.
1: അതിപ്പോ പ്രത്യേകിച്ച് കത്തിരിയിലാണെങ്കിൽ നമ്മൾ അറ്റത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തളിരിടും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട, ചെയ്യുക. പിന്നെ നേരത്തെ പലതിലും ഞാൻ പറഞ്ഞതുപോലെ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനിയുള്ള വേപ്പിൻ കുരു ചുവട്ടിലിട്ട് കൊടുക്കുക. ഇതൊക്കെ ഈ പ്രാണി വന്ന് മുട്ടയിടാനുള്ള സാഹചര്യം കുറയ്ക്കും. നല്ല വേപ്പിൻ കുരു നമുക്ക് ലഭ്യമാണ്, അത് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും.
2: ഓക്കെ, താങ്ക് യു. ഈ സംയോജിത രോഗനിയന്ത്രണത്തിൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മണ്ണിനെ കുറിച്ച് സംസാരിച്ച്, വിത്തിനെ കുറിച്ച് സംസാരിച്ച്, കാലാവസ്ഥ എങ്ങനെയാണ്, നമ്മൾ മൈക്രോ ക്ലൈമറ്റ് മോഡിഫൈ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് സംസാരിച്ച്, ഇതൊഴിച്ച് കൾച്ചറൽ പ്രാക്ടീസസ് ഒത്തിരി ഉണ്ടല്ലോ.
1: അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള. അപ്പം പൊതുവേ നമുക്ക് സംയോജിത നിയന്ത്രണം അല്ലെങ്കിൽ ജൈവിക നിയന്ത്രണത്തില് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കീടനാശിനി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുമിൾനാശിനി ഉപയോഗിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ രോഗം വരുന്ന സമയത്ത് ഇതിനെ അങ്ങ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ സ്യൂഡോമോണസ് തളിക്കുക അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന തരത്തിലുള്ള ആ നിയന്ത്രണം ലഭ്യമാവില്ല. നമ്മൾ ആ കൃഷി തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ നിലമൊരുക്കുക. പിന്നെ അതുപോലെ തന്നെ സമയം, ഇപ്പൊ മഴ സമയത്ത് കൂടുതലായിട്ട് രോഗം വരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരാത്ത തരത്തിൽ, ഇപ്പൊ എത്ര കൂടുതലായിട്ട് രോഗം വരുന്ന ഇനങ്ങളാണെങ്കിൽ പോലും അതിനുള്ള കാലാവസ്ഥ, ഇപ്പൊ രോഗം വരുന്ന കാലാവസ്ഥയും ഇതിന് രോഗം പിടിക്കുന്ന സ്റ്റേജും വളർച്ചാ ദശയും ഒരുമിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് രോഗം വരത്തില്ല. അപ്പൊ ആ തരത്തിൽ നമ്മൾ നടുന്ന സമയം ക്രമീകരിക്കാം. അത്തരത്തിൽ നമുക്ക് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരുപാട്
2: സുരക്ഷിതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ, നമസ്കാരം സുഷ മാം.
1: നമസ്കാരം,
3: ഞാൻ ജയിച്ചയാണ്, ഉള്ളൂരിൽ നിന്നാണ്
1: സംസാരിക്കുന്നത്.
3: എനിക്ക് ഒരു സംശയം ഉള്ളത്, ഈ പുതിന ഉണ്ടല്ലോ, ആ പുതിന നമ്മള് ഒരു ഒന്നോ രണ്ടോ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവാം. അതില് കുരുടിക്കല, ആ ഇല മുകൾ ഭാഗത്തെ ഇലകള് കുരുടിച്ച് അതിന്റെ തണ്ടുമായിട്ട് അങ്ങ് ചേർന്നിരിക്കുകയാണ്. അപ്പോ അത് ഞാൻ നിവർത്തി നോക്കുമ്പോ അതിനകത്ത് മുഞ്ഞയുണ്ട്, ഫിക്സ് ഉണ്ടല്ലോ, അതിന്റെ അറ്റാക്ക് ഉണ്ട്. ഈ ബിവേറിയ ബാസിയാനാ ഞാൻ സ്പ്രേ ചെയ്ത, ആ മിത്ര കുമിളി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. പക്ഷെ ഇത് ബിവേറിയ എന്ന് പറയുന്ന കോൺട്രാക്ട് പെസ്റ്റിസൈഡ് ആണല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് ഈ മുഞ്ഞയിൽ ചെന്ന് പതിയുന്നില്ല മാഡം. കാര്യം ഈ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അതില് വരാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എനിക്കതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച എങ്ങ് മുരടിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ നഴ്സറി പോലെ ഒരു ഒരു 10-40 ചട്ടിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. അതിനെ ഒന്ന് തടയാൻ വേണ്ടി എനിക്ക് കെമിക്കലൊന്നും, നമ്മള് ഇത് പുതിന ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നല്ലോ, പുതിന മല്ലി കറിവേപ്പിലൊന്നും നമുക്ക് കെമിക്കൽ അങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മുഞ്ഞെ കൊണ്ടുവയ്ക്കുന്നത് ഉറുമ്പുകൾ തന്നെ ആയിരിക്കുമല്ലോ മാം,
1: ഉറുമ്പിലൂടെ വരും, കാറ്റത്തൂടെ വരും.
3: ഉറുമ്പിനെ എനിക്ക് പൂർണ്ണമായിട്ട് അതും പറ്റില്ല. എനിക്ക് തേനീച്ച കൃഷി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നോ ആൻസ്, അങ്ങനെ ഉറുമ്പിനെതിരായിട്ടുള്ള കെമിക്കൽ

0: എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും മാഡം? ഒരു റെമഡി എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ?
1: ഉറുമ്പിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ഇപ്പൊ ചെയ്തിരുന്നാലും മണ്ണിലൂടെയല്ലേ വരുന്നത്, ചട്ടികളിലിരിക്കുന്നതിലല്ലേ. അപ്പൊ ആ ചട്ടിക്ക് ചുറ്റും മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഉറുമ്പ് വരാറ്. ആ അങ്ങനെ ചെറിയ പിന്നെ ആ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ പുതിന വളരെയധികം തിക്കി തിരക്കി നിൽക്കുന്ന ഇടയിലുള്ള കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ ഒന്ന്
0: അല്ല
1: പിന്നെ ഈ പറഞ്ഞ പോലെ ബിവേറിയ എന്ന് പറയുന്നത് ഒരു കീടനാശിനിയല്ല, അതൊരു കുമിളാണ്. കുമിളാവുമ്പോ അതിനെ അതിന് സ്പർശനത്തിന് അത് നേരിട്ട് അതിന്റെ മുകളിലോട്ട് വീഴണമെന്നില്ല. നമ്മുടെ ഇലയിൽ വീണ് കഴിഞ്ഞിട്ട് അത് മുളച്ചിട്ട് അതിന്റെ വിത്ത് മുളച്ച് അത് തന്നെ അതിന്റെ അടുത്തോട്ട് അങ്ങ് പൊക്കോളും. അപ്പൊ നേരിട്ട് അതിൽ വീഴണമെന്നില്ല. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മറ്റേ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ വരില്ല. അതെ അതെ ശ്രമിച്ചു.
0: ഓക്കെ
1: ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കൂ എന്നിട്ട്. ആ ഓക്കെ ഓക്കെ ശരി.
2: ഓക്കെ താങ്ക് യു. താങ്ക് യു മാഡം. അപ്പം ഈ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ച് ആദ്യം തൊട്ട് ഒരു കർഷകൻ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി?
1: അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംയോജിത നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഏത് കൃഷിയാണോ അവലംബിക്കുന്നത് ആ കൃഷി രീതിയുമായി ചേർന്നു പോകുന്ന തരത്തിൽ മറ്റു കാര്യങ്ങളെ കൂടെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരിക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ആദ്യം തന്നെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഏത് വിത്ത് തിരഞ്ഞെടുക്കുന്നു, വെറൈറ്റി ഏതാണ്, ആ ചെടിയെക്കുറിച്ചുള്ള കാര്യം ശരിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ അതൊന്ന് കുറച്ച് കിളച്ചിടുക, അതുപോലെ കുമ്മായം ചേർക്കുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പം ആ മണ്ണിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിന് അസിഡിറ്റി കൂടിയാൽ ചില രോഗങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുക, അത് നന്നായി ചെയ്യുക. പിന്നെ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ള, അത് രോഗം വരുന്ന സമയമായിട്ട് കോയിൻസൈഡ് അതുമായിട്ട് ചേർന്ന് വരാത്ത സമയത്ത് വേണം നമ്മൾ കൃഷി ചെയ്യുക. പിന്നെ അതുപോലെ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യുക, അതിനുള്ള എല്ലാ കൃഷി കാര്യങ്ങളും, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും വരുന്ന അത് നേരത്തെ മുൻകരുതൽ എന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം
2: ചെയ്യുക.
1: അത് കേവലം പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൊട്ടാസ്യം ചില സമയങ്ങളിൽ കുറച്ചുകൂടെ ആരോഗ്യം കൊടുക്കാനായിട്ട് പൊട്ടാസ്യം നമ്മൾ ഈ പറയുന്നതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ആവശ്യാനുസരണം, ആ സ്ഥലത്തിന്റെ ആവശ്യാനുസരണം മാത്രം വളപ്രയോഗം ചെയ്യുക. പിന്നെ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ അനേക ജൈവ കൂട്ടുകളുണ്ട്. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂക്കളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺപൂ ഉണ്ടായി വരാൻ അല്ലെങ്കിൽ പരാഗണം കുറച്ചുകൂടെ നല്ല, അങ്ങനെയൊക്കെ സഹായിക്കുന്നതായിട്ട് ഈ മത്തിശർക്കര മിശ്രിതം, പഞ്ചഗവ്യം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യം അതിനകത്തുള്ള അത് വളർച്ചയെ പോഷിപ്പിക്കുന്ന ഒരുപാട് ആസിഡുകൾ അല്ലെങ്കിൽ ഹോർമോണുകൾ അതുപോലുള്ള സാധനങ്ങളും അതിനോടൊപ്പം കാണാം. അപ്പം അങ്ങനെയുള്ളത്

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെച്ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചീകരണം പൗരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെച്ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വിചാരണയ്ക്കുമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസും സഖ്യകക്ഷികളും ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ബിൽ ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIR പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. നീറ്റ് വിഷയത്തിൽ രാജ്യസഭയിലും ബഹളം. വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ചെയ്യാൻ കോടതി SIT നിർദ്ദേശിച്ചു. രാമക്ഷേത്രത്തിലെ സംഭാവനകളിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മറുപടി നൽകാൻ സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കും ഡൽഹി ഹൈക്കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഇരുവർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ മറുപടി നൽകാനാണ് കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. കേസ് പരിഗണിക്കുന്നത് September 10 മാറ്റിവെച്ചു. ഒമോർഫി ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലെ യുക്രൈൻ അംബാസഡറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. സംഭവത്തിൽ കടുത്ത ആശങ്കയറിയിച്ച മന്ത്രാലയം ഇത്തരം ആക്രമണങ്ങളെ അപലപിച്ചു. സമുദ്രസഞ്ചാരത്തിന്റെ

സുരക്ഷ, അന്താരാഷ്ട്ര വാണിജ്യം എന്നിവയെ ഇത്തരം ആക്രമണങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു.

0: രാജ്യം. കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഒഡീഷയിലുടനീളം പ്രളയ സമാനമായ സാഹചര്യമാണ്. 8 ജില്ലകളിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ആന്ധ്രാതീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കാലവർഷത്തെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നാഗാലാന്റിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോങ്ലെങ് ജില്ലയിൽ ഒറ്റപ്പെട്ടുപോയ 42 പേരെ വ്യോമസേന ഇന്ന് രക്ഷപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജമുത്തുപാണ്ഡി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം തേടിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് സ്വർണം നേടി. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറെ പിന്നിലാക്കിയാണ് 21-കാരിയായ ഇഷ സ്വർണം നേടിയത്. മനു ഭാക്കറിന് വെങ്കലം ലഭിച്ചു. സിക്കിമിലെ നാഥുല പാസ് അടുത്ത മാസം 1 തുറക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ നാഥുല പാസ് കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 താൽക്കാലികമായി അടച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ നാഥുല പാസ് തുറക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇൻക്ലൂസീവ് ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ മാനേജ്മെന്റ് 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ രൂപീകരിച്ച അജണ്ട യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും സഹകരണം വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 776 പോയിന്റ് ഉയർന്ന 76,835, നിഫ്റ്റി 228 പോയിന്റ് നേട്ടത്തിൽ 23,995 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മുകാശ്മീരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. സാംബ, രജൌരി ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിക്കും LOC സമീപമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയത്. സുരക്ഷാ സേനാ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചിത്വം പൌരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷ സിംഗിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: സാന്തോർ മറായി എഴുതിയ നോവൽ കനലുകൾ.

0: രചന ജേക്കബ് എബ്രഹാം.
1: പ്രതികാരത്തിന്റെയും വഞ്ചനയുടെയും ദീർഘകാലത്തെ പകയുടെയും കഥകൾ ലോകസാഹിത്യത്തിൽ നിരവധിയുണ്ട്. ഒരിക്കൽ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നവർ പിരിയുമ്പോഴുള്ള വേദന പിന്നീട് പകയുടെ കനലുകളിൽ വെന്ത് വെന്ത് നീറുന്നു. ഒരു ജന്മം മുഴുവൻ പ്രതികാരദാഹത്തിന്റെ ഉലയിൽ ആ മനുഷ്യർ വെന്ത് ജീവിക്കുന്നു. ഒരു വിചിത്ര പ്രഹേളിക പോലെ തോന്നുന്ന അത്തരമൊരു പ്രതികാരത്തിന്റെ കഥയുണ്ട് ലോകസാഹിത്യത്തിൽ. ഹംഗേറിയൻ സാഹിത്യത്തിലെ

0: നിർദ്ദേശം നൽകി. കുതിരവണ്ടി വൃത്തിയായി തിളങ്ങണം. ജനറൽ പറഞ്ഞു, മനസ്സിലായി തിരുമനസ്സേ. കുതിരക്കാരൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. വൈറ്റ് ഈഗിൾ ഹോട്ടലിൽ പോവുക. ഞാനാണ് നിങ്ങളെ അയച്ചതെന്ന് പറയുക. ക്യാപ്റ്റന് വേണ്ടിയുള്ള വണ്ടി തയ്യാറായിരിക്കുന്നു എന്നറിയിക്കുക.
1: കനലുകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാർപാത്തിയൻ മലനിരകളിലെ ബംഗ്ലാവിൽ വൃദ്ധനായ ജനറൽ തന്റെ സുഹൃത്തിനെയും കാത്തിരിക്കുകയാണ്. അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനാണ് കുതിരവണ്ടി അയച്ചത്. പഴയ കണക്കുകൾ തീർക്കാനുണ്ട്. അവർ തമ്മിൽ കണ്ടിട്ട് 41 വർഷങ്ങളായി. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനുണ്ട്. ഒരു രാത്രി നീളുന്ന നീണ്ട കൂടിക്കാഴ്ചയ്ക്കു വേണ്ടിയാണ് ക്യാപ്റ്റനെ ജനറൽ ക്ഷണിച്ചിരിക്കുന്നത്.
2: ഹംഗേറിയൻ സാഹിത്യത്തിലെ വിസ്മയമാണ് കനലുകൾ എന്ന നോവൽ. അപൂർവ സുന്ദരമായ ഒരു രചന. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വഞ്ചനയുടെയും തിരസ്കാരത്തിന്റെയും കഥ പറയുകയാണ് ഈ ക്ലാസിക് കൃതി. അതിസമ്പന്നനായ ഒരു പ്രഭുവിന്റെ മകനായി പിറന്ന ഹെൻറിക് ആണ് തന്റെ ബാല്യകാല സുഹൃത്തായ കോൺറാഡിനെ കാത്തിരിക്കുന്നത്. ഒരു കാലത്ത് ഒരിക്കലും പിരിയാത്ത സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞവരായിരുന്നു അവർ. കാർപാത്തിയൻ മലനിരകളിലെ ഒരു കോട്ടയിലാണ് ജനറൽ ഹെൻറിക്ക് താമസിക്കുന്നത്. പഴയ കോട്ടയാണിത്. തന്റെ പിതാവായ പ്രഭുവിന്റെയും മാതാവിന്റെയും മരണശേഷം അയാൾ കോട്ടയുടെ ഭരണം ഏറ്റെടുത്തു. പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞ ശേഷം കോട്ടയിൽ താമസമാക്കി. അയാളുടെ ബാല്യകാലത്ത് ഒപ്പം ജീവിതം തുടങ്ങിയ ആയയായ ഹിനി മാത്രമാണ് മറ്റു ഭൃത്യരല്ലാതെ ജനറലിന് ഒപ്പം കോട്ടയിൽ താമസിക്കുന്നത്. ഹിനിക്ക് 91 വയസ്സായി. തന്റെ 16 വയസ്സിൽ ജനറൽ കുഞ്ഞായിരുന്നപ്പോൾ ഈ കോട്ടയിലെത്തിയതാണ് അവർ. തന്റെ സുഹൃത്തായ കോൺറാഡ് അതിഥിയായി എത്തുന്ന വിവരം ജനറൽ ഹിനിയെ അറിയിക്കുന്നു. വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ജനറൽ കൽപ്പിക്കുന്നു.
0: ആദ്യത്തെ ആകാംക്ഷാഭരിതമായ അത്ഭുതാവസ്ഥ കടന്നുകഴിഞ്ഞപ്പോഴേക്കും ജനറലിന് വല്ലാത്ത ക്ഷീണം തോന്നി. ഒരു ജീവിതകാലം മുഴുവൻ ഒരുവൻ എന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്നു. ആദ്യം മുറിവേൽക്കുന്നു, പിന്നെ പ്രതികാരത്തിനായി തയ്യാറെടുക്കുന്നു, എന്നിട്ട് കാത്തിരിക്കുന്നു. ഇപ്പോൾ അയാൾ എത്രയോ കാലമായി കാത്തിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ആ മുറിവ് അയാളെ പ്രതികാരദാഹിയാക്കി മാറ്റിയതെന്ന് അയാൾ അറിഞ്ഞില്ല. ആ ദാഹം എപ്പോഴാണ് അയാളെ ഒരു കാത്തിരിപ്പുകാരനാക്കി മാറ്റിയതെന്നും അറിയില്ല. കാലം എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നു. വെളിച്ചവും കാലവും ചേർന്ന് മുഖത്തിൻ്റെ അതിരുകളെയും ആകൃതികളെയും മായ്ച്ചു കളയുന്നു. വെളിച്ചം വീഴും വിധം പലതും വ്യക്തമായി കാണേണ്ടതുണ്ട്.
1: ജനറൽ കാത്തിരിക്കുന്ന അതിഥി പട്ടണത്തിലെ ഹോട്ടലിൽ താമസിക്കുകയാണ്. കുന്നിൻ മുകളിലെ വനങ്ങൾ മൂടിയ കോട്ടയിൽ അതിഥിക്ക് വേണ്ട വിഭവ സമൃദ്ധമായ വിരുന്ന് ഒരുക്കുകയാണ് നിനി. കുതിരക്കാരൻ അതിഥിയെ വിളിച്ചുകൊണ്ടുവരാൻ പോയി. ആ കാത്തിരിപ്പിൽ കഴിഞ്ഞ 41 വർഷങ്ങളെ ഓർത്തെടുക്കുകയാണ് ജനറൽ ഹെൻറിക്ക്. അയാളുടെ ഓർമ്മകളാവട്ടെ ആർദ്രമാണ്. എന്നാൽ താൻ അതിഥിയിൽ നിന്നും ചില രഹസ്യങ്ങൾ അറിയാൻ വെമ്പൽ കൊള്ളുന്നതായി അയാൾക്ക് തോന്നി. കോൺറാഡ് എന്ന തന്റെ സുഹൃത്തിൽ നിന്നും തന്റെ ആത്മാവിനെ പീഡിപ്പിക്കുന്ന ആ വലിയ രഹസ്യം ജനറലിന് അറിയണം. ഈ കഥയിൽ താനും കോൺറാഡും അന്തരിച്ച ഭാര്യ ക്രിസ്റ്റീനയുമാണുള്ളത്.
2: അനാരോഗ്യവാനായിരുന്നു ബാല്യകാലത്ത് ജനറൽ. ആ ബാലനെ ശുശ്രൂഷിക്കാൻ ഒരു വലിയ ഭൃത്യസംഘവും ഡോക്ടർമാരും ഉണ്ടായിരുന്നു. ബാലൻ ആരോഗ്യം വീണ്ടെടുത്തു. തുടർന്ന് പ്രഭു തന്റെ മകനെ മിലിട്ടറി സ്കൂളിൽ ചേർത്തു. സ്കൂൾ പഠനം കഴിഞ്ഞ് ഹെൻറിക് വിയന്നയിലെ ഒരു സൈനിക അക്കാദമിയിൽ ചേർന്നു. അവിടെ ആ യുവാവിന് കൂട്ടായി കോൺറാഡ് എന്ന സ്നേഹിതനുമുണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടിയതു മുതൽ ഉറ്റ സുഹൃത്തായി അവർ മാറി. ഒരേ പായയിൽ കിടന്നു, ഒരേ ഭക്ഷണം, ഒരേ വസ്ത്രം ധരിച്ചു. കോൺറാഡ് അവധിക്കാലങ്ങൾ തന്റെ സുഹൃത്തായ ഹെൻറിക്കിന്റെ കൊട്ടാരത്തിൽ ചെലവഴിച്ചു. എല്ലാവരും ആ സ്നേഹബന്ധത്തെ അത്ഭുതത്തോടെ

0: കൂടെയാണ് കണ്ടത്.
1: തന്റെ പിതാവായ പ്രഭു തന്റെ ബാല്യകാല സുഹൃത്തായി കോൺറാഡിനെ സ്കൂളിൽ വെച്ച് തന്നെ അംഗീകരിച്ചത് വലിയ അഭിമാനത്തോടെയാണ് ജനറൽ ഓർക്കുന്നത്. പിന്നീട് ഇരുവരും സഹോദരങ്ങളെപ്പോലെ വളരാൻ തുടങ്ങി. അവധികാലങ്ങളിൽ പ്രഭുവിന്റെ കോട്ടയിൽ തന്റെ സുഹൃത്തായ ഹെൻറിക്കുമൊത്ത് കോൺറാഡ് ദീർഘസമയങ്ങൾ ചെലവഴിച്ചു. അയാൾക്കു വേണ്ടി എപ്പോഴും കോട്ടവാതിൽ തുറന്നിട്ടു. ആ കൊട്ടാരത്തിൽ അയാൾ ഒരംഗത്തെപ്പോലെയായിരുന്നു. പക്ഷേ ആയയായ ഹിനിക്ക് ആ സൗഹൃദം അത്ര സുഖകരമായി തോന്നിയില്ല. ജനറൽ തന്റെ അതിഥിയെ കാത്തിരിക്കുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ആ ഓർമ്മകൾ അയാളെ പേടിപ്പിക്കുന്നുമുണ്ട്.
2: പരിചാരകനെ വിളിച്ചു വരുത്താതെ ജനറൽ സ്വയം വസ്ത്രങ്ങൾ ധരിച്ചു. ഒരു മേശവലിപ്പ് തുറന്ന് തന്റെ ആചാര അലങ്കാരങ്ങൾ അയാൾ പുറത്തെടുത്തു. കറുത്ത വസ്ത്രങ്ങളും വെളുത്ത ടൈയും അദ്ദേഹം ധരിച്ചു. ജാലകത്തിനു നേരെ നടന്ന് താഴ്വാരങ്ങൾക്കും കാട്ടുമരങ്ങൾക്കും ഇടയിൽ കിടക്കുന്ന വഴിയിലേക്ക് കണ്ണുകൾ പായിച്ചു. പുറത്ത് പേമാരിയുണ്ടായിരുന്നു. മരച്ചിലകൾക്കിടയിലൂടെ ഒരു നനുത്ത കാറ്റ് പതറി നടന്നു. സാവധാനം നീങ്ങി വരുന്ന ഒരു കുതിരവണ്ടി ജനറലിൻ്റെ കണ്ണുകളിൽ പെട്ടു. അയാളുടെ അതിഥി യാത്രാവഴിയിലാണ്. അടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തെ ജനറൽ നോക്കി. ഒരു നായാടി ഇരയെ ലക്ഷ്യമിട്ട് ഒറ്റക്കണ്ണ് ചെറുതാക്കും പോലെ ജനറൽ ഒരു കണ്ണടച്ചു.
0: 41 വർഷവും 43 ദിവസവും അവർക്കിടയിൽ നിന്ന് പരസ്പരം കാണാതെ നഷ്ടപ്പെട്ടിരുന്നു. അതിഥി എത്തുന്നതിന് മുൻപ് തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായി ചെലവഴിച്ചിരുന്ന ബാല്യവും കൗമാരവും യൗവനവും പട്ടാളത്തിലെ ജോലിയും ഈ കോട്ടയിലെ ഒഴിവു ദിവസങ്ങളും വിരുന്നുവേളകളും എല്ലാം ജനറൽ ഓർത്തെടുക്കുന്നു. സുഹൃത്തായ കോൺറാഡ്, അതായത് ഇപ്പോൾ എത്തുന്ന അതിഥി, തന്നോടും തൻ്റെ ഭാര്യയോടും ഒന്നും പറയാതെ പോയതിൻ്റെ രഹസ്യവും ഒപ്പം അന്ന് നടന്ന നായാട്ടിലെ ഒരു ചതിയുടെ കാരണവുമാണ് തനിക്കറിയേണ്ടത്. അതിഥി എത്തി. ജനറൽ ആതിഥ്യ മര്യാദയോടെ അയാളെ സ്വീകരിച്ചു. തന്നെപ്പോലെ കോൺറാഡും വൃദ്ധനായിരിക്കുന്നത് ജനറൽ തിരിച്ചറിഞ്ഞു.
1: ഉന്നതകുലജാതനായ ജനറലിന്റെ ആതിഥ്യ മര്യാദ മെഴുകുതിരികൾ തിളങ്ങുന്ന അത്താഴമേശയിൽ പ്രകടമാണ്. അതിഥിക്ക് രുചിക്കാനായി നിലവറയിൽ നിന്നും മേൽത്തരം വീഞ്ഞു തന്നെ തയ്യാറാക്കുന്നു. അതിഥി എത്തിയ രാത്രിയിലാണ് ആ രഹസ്യങ്ങൾ അറിയാനായി എല്ലാം തുറന്ന് സംസാരിക്കാനായി ജനറൽ തീരുമാനിക്കുന്നത്. ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രം നിറഞ്ഞ ആഖ്യാനം കനലുകൾ എന്ന നോവലിനെ വ്യത്യസ്തമാക്കുന്നു. ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന കൃതിയാണിത്. പ്രത്യേകിച്ചും വാർദ്ധക്യത്തിന്റെ കണ്ണാടിയിലൂടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ക്ലാസിക് രചന. ഉദാത്തമായ ആഖ്യാന ശൈലിയാണ് നോവലിനെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തുന്നതെന്ന് നിസ്സംശയം പറയാം. പകയും പ്രതികാരവും അതിനിടയിൽ തിളങ്ങുന്നു കരുണയും പ്രണയവും.
0: കഴിഞ്ഞ 4 പതിറ്റാണ്ട് താൻ സിംഗപ്പൂരിൽ ഒരു തോട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കായി കൂലികളെ കൊണ്ട് എസ്റ്റേറ്റ് പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് കോൺറാഡ് ജനറലിനോട് പറയുന്നു. വീഞ്ഞ് രുചിച്ച ശേഷം അവർ അത്താഴം സാവകാശം ആസ്വദിച്ച് കഴിക്കുന്നു. വാർദ്ധക്യത്തിന്റെ ശാന്തതയോടെ അത്യധികമായ സ്നേഹത്തോടെ ജനറൽ പഴയ കാര്യങ്ങൾ പലതും അതിഥിയുമായി പങ്കുവയ്ക്കുന്നു. എന്നാൽ കോൺറാഡ് ഒളിച്ചോടിയ ദിവസത്തിന് മുൻപുള്ള നായാട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതോടെയാണ് കനലുകൾ എന്ന നോവൽ ചടുലമാകുന്നത്. തന്റെ ഇരയുടെ മുമ്പിൽ തോക്കുമായി കാത്തിരിക്കുന്ന വേട്ടക്കാരനെ പോലെ അതിഥിക്ക് മുൻപിൽ ജനറൽ രഹസ്യങ്ങൾ അറിയാനായി വലവിരിക്കുന്നു.
1: കോട്ടയിൽ ഇപ്പോൾ താമസിക്കുന്നവരിൽ നിനിയുമായി മാത്രമാണ് അയാൾക്ക് ആത്മബന്ധമുള്ളത്. സത്യത്തിൽ താനും നിനിയും മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് ജനറൽ ഖേദത്തോടെ മനസ്സിലാക്കുന്നു. 16-ാം വയസ്സിൽ ഒരു ജാരസന്തതിക്ക് ജന്മം നൽകിയിട്ട് കോട്ടയിലേക്ക് അഭയം തേടിയെത്തിയതാണ് നിനി. ആയയായ നിനിയുടെ മുലപ്പാൽ കുടിച്ചാണ് ജനറൽ വളർന്നത്. 90 കടന്ന ഒരു വൃദ്ധയാണ് ഇന്ന് നിനി. വിരുന്നിനും സ്വീകരണങ്ങൾക്കും വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയ ശേഷം

0: ആയയും ഭൃത്യരും ജനറലിനെയും കോൺറാഡിനെയും തനിയെ വിട്ടിട്ട് നിദ്ര പോകാൻ പോയിരുന്നു. ആ രാത്രി രണ്ടുപേരും തുറന്ന് സംസാരിക്കുന്നു.
1: എട്ടു വർഷങ്ങൾക്ക് മുൻപാണ് ജനറലിന്റെ ഭാര്യയായ ക്രിസ്റ്റീന മരണമടയുന്നത്. ഈ കഥയിലെ നായിക ജനറലിന്റെ ഭാര്യയാണ്. അവളെ സംബന്ധിച്ച ഒരു രഹസ്യമാണ് തന്റെ സുഹൃത്തിൽ നിന്നും അയാൾക്ക് അറിയേണ്ടത്. കോൺറാഡും ക്രിസ്റ്റീനയും തമ്മിൽ വിവാഹേതര ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ പ്രണയമുണ്ടായിരുന്നു. അവൾ തന്നെ ചതിക്കുകയായിരുന്നു. തൻ്റെ എല്ലാമെല്ലാമായിരുന്ന തൻ്റെ സുഹൃത്ത് എന്തിനാണ് വേട്ടയ്ക്കിടയിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ചതും നായാട്ടിൻ്റെ പിറ്റേ ദിവസം ഒളിച്ചോടി സിംഗപ്പൂരിലേക്ക് കടന്നു കളഞ്ഞതും കഴിഞ്ഞ 41 വർഷങ്ങളായി തൻ്റെ നിദ്രയെ കാർന്നു തിന്ന സമാധാനം നശിപ്പിച്ച സംശയങ്ങൾ ഓരോന്നായി ജനറൽ സുഹൃത്തിനോട് ചോദിക്കുന്നു.
2: അവളുടെ മരണം കഴിഞ്ഞ് വർഷങ്ങൾക്കു ശേഷം ഒരു ദിവസം ഞാൻ മഞ്ഞ നിറമുള്ള വെൽവെറ്റ് കൊണ്ട് പൊതിഞ്ഞ ആ ഡയറി കണ്ടെടുത്തു. ആ രാത്രി ഞാനത് അന്വേഷിക്കുകയായിരുന്നു. നായാട്ടു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ രാത്രി, അവളുടെ മേശയിൽ ഞാൻ പരതി. ആ ഡയറി അപ്രത്യക്ഷമായിരിക്കുന്നു. നീ അടുത്ത ദിവസം ഒളിച്ചോടിപ്പോയി. അത് കുറേ കാലം കാണാതെ പോയി. ഒടുവിൽ ഞാൻ കണ്ടെത്തി. ഇതാ ഇവിടെയുണ്ട്. മേൽക്കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഡയറി പുറത്തെടുത്ത് സുഹൃത്തിന് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ക്രിസ്റ്റീനയുടേതായി ബാക്കി അവശേഷിക്കുന്നത് ഇതുമാത്രമാണ്. അവളുടെ പ്രണയത്തിൻ്റെയും ആന്തരലോകങ്ങളുടെയും തെളിവ്.
0: ചരടുകൊണ്ട് കെട്ടിയ ആ ഡയറി പക്ഷേ മാന്യനായ ജനറൽ തുറന്നു വായിച്ചിട്ടില്ല. ഒരുപക്ഷേ അത് തുറന്നു വായിച്ചാൽ താൻ തകർന്നു പോവും എന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഡയറിത്താളുകളിലെ രഹസ്യങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വമുള്ള തന്റെ സുഹൃത്ത് കോൺറാഡിന് മുമ്പിൽ വച്ച് തുറന്നു വായിക്കാം എന്ന് കരുതിയതാവാം. കനലുകൾ എന്ന നോവലിൽ കുറ്റവിചാരണകളുടെയും ആത്മപരിശോധനകളുടെയും രാത്രി അങ്ങനെ നീളുകയാണ്. ജനറലിന് അഭിമുഖമായി ചുരുട്ടുവലിച്ച് അയാൾ നടത്തുന്ന കുറ്റാരോപണങ്ങളിൽ ജനറലിന് അഭിമുഖമായി ചുരുട്ടുവലിച്ച് അയാൾ നടത്തുന്ന കുറ്റാരോപണങ്ങളെല്ലാം കേട്ട് അതിഥി പരിക്ഷീണനായി ഇരുന്നു. 4 പതിറ്റാണ്ടിനു മുമ്പ് 3 പേരുടെ ജീവിതത്തിലെ അഗ്നിയുടെ കനലുകൾ വിചാരണയായി മാറുന്നത് അതിഥി അതിശയത്തോടെ കേട്ടിരുന്നു. ജനറലും അതിഥിയും തമ്മിലുള്ള സംഭാഷണം രാത്രി ഏറെ വൈകിയിട്ടും തുടരുകയാണ്. കുന്നിൻ മുകളിലെ കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രകൃതി പൂർണ്ണ നിശബ്ദതയിലേക്ക് വീണു. കോൺറാഡ് കുറ്റങ്ങൾ ഏൽക്കുന്നതിന്റെ മാനസിക ഭാവത്തിൽ, എന്നാൽ തെല്ലും പതറാതെ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ ആരോപണങ്ങൾ കേൾക്കുന്നു. ഇതിനെല്ലാം സാക്ഷിയാവേണ്ടിയിരുന്ന ക്രിസ്റ്റീനയുടെ പ്രതീകം എന്ന നിലയിൽ മൂന്നാമതൊരു കസേര കൂടി അവർക്കിടയിൽ കിടക്കുന്നുണ്ട്. ആ കസേരയിലാണ് ഇതുപോലെയുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് ക്രിസ്റ്റീന ഇരുന്നിരുന്നത്.
1: കോൺറാഡാണ് ജനറലിന് ക്രിസ്റ്റീനയെ പരിചയപ്പെടുത്തിയത്. അയാളുടെ സംഗീത ഗുരുവിന്റെ മകളായിരുന്നു അവൾ. സംഗീതമാണ് കോൺറാഡിന് സ്വന്തമായി ഉള്ളത്. തന്റെ സുഹൃത്തിനെയും ഭാര്യയെയും തമ്മിൽ അടുപ്പിച്ച് നിർത്തിയിരുന്നതും സംഗീതമായിരുന്നെന്ന് ജനറൽ ഓർക്കുന്നുണ്ട്. ക്രിസ്റ്റീനയ്ക്ക് സൗന്ദര്യം മാത്രമല്ല, ആഭിജാത്യത്തിന്റെയും അന്തസ്സിന്റെയും ഉയർന്ന സ്വഭാവഗുണങ്ങളുടെയും മികവുണ്ടായിരുന്നു എന്ന് ജനറൽ ആ രാത്രി അതിഥിയോട് പറയുന്നു. ഇരുവരുടെയും ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നു. എന്നാൽ അതിനിടയിൽ കോൺറാഡ് എപ്പോഴും ഉണ്ടായിരുന്നു. തന്റെ ഭാര്യയും സഹോദരതുല്യനായ സുഹൃത്തും തമ്മിൽ ഒരു പ്രണയം നടക്കുന്നത് അയാൾ അറിയാതെ പോയി. എന്നാൽ ആ നായാട്ടു ദിവസം ആ സത്യം തിരിച്ചറിഞ്ഞു.
2: മുറി ഇപ്പോൾ തണുത്തു കഴിഞ്ഞിരുന്നു. നേരം പുലർന്നില്ലെങ്കിലും അല്പം തുറന്നുകിടക്കുന്ന ജാലകങ്ങൾ പ്രഭാതമാരുതന് അകത്തേക്ക് കടന്നു വരാൻ അവസരമൊരുക്കി. വളരെ യാന്ത്രികതയോടെ അതിഥി കൈകളുയർത്തി. തളർച്ചയോടെ തൻ്റെ വാച്ചിൽ നോക്കി. എനിക്ക് തോന്നുന്നത്, അതിഥി മൃദുവായി പറഞ്ഞു, സംസാരിക്കേണ്ടതിനെക്കുറിച്ചെല്ലാം നാം വിശദമായി സംസാരിച്ചു എന്നാണ്. എനിക്ക് പോകാൻ സമയമായി. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ജനറൽ വിനയത്തോടെ പറഞ്ഞു. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. രണ്ടു മനുഷ്യരും പെട്ടെന്ന് എഴുന്നേറ്റ് തങ്ങളുടെ കൈകൾ നെരിപ്പോടിനു മുകളിൽ കാണിച്ച് ചൂടാക്കാൻ തുടങ്ങി.
0: എംബേഴ്സ് അഥവാ കനലുകൾ എന്ന നോവൽ അന്ത്യത്തിലേക്ക് നീളുകയാണ്. ഒരു രാത്രി പുലരും വരെയാണ് നോവലിലെ കാലദൈർഘ്യം. പക്ഷേ കഥയുടെ കാലദൈർഘ്യം ഏകദേശം 60-70 വർഷങ്ങളാണ്. അതിവിദഗ്ധമായാണ് സാന്തോർ മറോയ് നോവലിൽ കാലത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നിർദ്ദയമായ കാലത്തിന്റെ കുതിച്ചുപോക്ക് വ്യക്തികളെ എങ്ങനെയെല്ലാം മാറ്റിത്തീർക്കുന്നു എന്ന് നോവൽ പരിശോധിക്കുന്നു.
1: നായാട്ട് ദിവസം ലക്ഷ്യത്തിൽ നിൽക്കുന്ന മാനിന് നേരെ ചൂണ്ടേണ്ട തോക്ക് കോൺറാഡ് തനിക്ക് നേരെ വനത്തിൽ വെച്ച് ചൂണ്ടിയതാണ് ജനറലിനെ തകർത്തു കളഞ്ഞത്. എന്നാൽ കാഞ്ചി വലിക്കാൻ ധൈര്യമില്ലാതെ അയാൾ തോക്ക് താഴ്ത്തി. അവർ ഒന്നും സംസാരിച്ചില്ല. ഒരു വ്യാഖ്യാനവും ആ പ്രവൃത്തിക്ക് തൻ്റെ സുഹൃത്ത് തനിക്ക് നൽകിയില്ലെന്ന് ജനറൽ ഓർക്കുന്നു. തൻ്റെ കൂട്ടുകാരൻ്റെ മനസ്സിൽ ഏതോ ചെകുത്താൻ കയറിയതായിരിക്കാം എന്ന് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പിറ്റേന്ന് അയാൾ ഒന്നും പറയാതെ ഒളിച്ചോടിയത് ജനറലിനെ സംശയാലുവാക്കുന്നു. പട്ടണത്തിലെ അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ ജനറൽ എത്തുന്നു. തൻ്റെ സുഹൃത്ത് ഉപേക്ഷിച്ചു പോയ വീട്ടിൽ ക്രിസ്റ്റീനയും കോൺറാഡും തമ്മിലുള്ള രഹസ്യപ്രണയത്തിൻ്റെ പല രേഖകളും ജനറൽ കണ്ടെത്തുന്നു. പക്ഷേ അയാൾ ഒരു കാര്യവും തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നില്ല. എല്ലാ രഹസ്യവും കോൺറാഡിൽ നിന്ന് അറിയുന്നതിനായി 41 വർഷങ്ങൾ കാത്തിരിക്കുന്നു.
0: മൂന്നുപേരും പതിവായി സായാഹ്നങ്ങൾ ചെലവഴിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് അന്തിമ വിചാരണയ്ക്കായി ജനറൽ ഇടം കണ്ടെത്തിയത്. 41 വർഷം തന്റെ സുഹൃത്ത് ട്രോപ്പിക്കിൽ, അതായത് മലയായിലെ തോട്ടങ്ങളിൽ ജീവിക്കുകയായിരുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, ആ നായാട്ട ദിവസത്തിന് മുമ്പൊരു സായാഹ്നത്തിൽ ട്രോപ്പിക്കിലെ ജീവിതം, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയൊക്കെ പരാമർശിക്കുന്ന ഒരു പുസ്തകം തന്റെ ഭാര്യയ്ക്ക് കോൺറാഡ് സമ്മാനിച്ചതും അവൾ അത് വായിച്ചതും അവർ തന്റെ മുമ്പിൽ വച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതുമൊക്കെ ജനറൽ ഓർത്തു.
2: ജനറൽ തന്റെ കിടപ്പുമുറിയുടെ നേർക്ക് നടന്നു. അതിഥി യാത്രയായി. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് നിനി അയാൾക്കായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ശാന്തി അനുഭവപ്പെടുന്നുണ്ടോ? നിനി ചോദിച്ചു. അതെ, ജനറൽ പറഞ്ഞു. അവർ ഒപ്പത്തിനൊപ്പം നടന്നു. അപ്പോൾ ഉണർന്ന് ചുമതലകൾ ചെയ്യാൻ തയ്യാറെടുക്കുന്ന പോലെ വേഗത്തിൽ ചുവടുകൾ വച്ചാണ് നിനി നടന്നത്. എന്നാൽ ജനറൽ ആകട്ടെ ഊന്നുവടികൾ പിടിച്ച് സാവധാനത്തിലും. ഛായാചിത്രങ്ങൾ തൂക്കിയിരുന്ന ഇടനാഴിയിൽ ക്രിസ്റ്റീനയുടെ ചിത്രം എടുത്തു മാറ്റിയിരുന്ന ഇടം ചൂണ്ടിക്കാട്ടി ജനറൽ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആ ചിത്രം വീണ്ടും ഇവിടെ തൂക്കാം. അതെ, ആയ പ്രതിവചിച്ചു. അതിനിപ്പോൾ വലിയ പ്രാധാന്യമൊന്നുമില്ല. എനിക്കറിയാം. നിനി, ശുഭരാത്രി. ശുഭരാത്രി. അവർ പരസ്പരം ചുംബിച്ചു. അതുകണ്ടാൽ ആരും തകർന്നുപോകുമായിരുന്നു. രണ്ട് വൃദ്ധർ ചുംബിക്കുന്നു. എന്നാൽ എല്ലാ ചുംബനങ്ങളെയും പോലെ അതും ഒരു ഉത്തരമായിരുന്നു. ഭാഷയുടെ ശക്തിയെ പറ്റിച്ചോടിയ ഒരു ചോദ്യത്തിനുള്ള അവ്യക്തമെങ്കിലും മൃദുവായ ഒരു ഉത്തരം.
0: കനലുകൾ എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 41 വർഷമായി തന്റെ മനസ്സിലെ സംശയങ്ങൾക്ക് ഉത്തരം ലഭിച്ച ശേഷം ആശ്വാസത്തോടെ ജനറൽ നിദ്ര പോകാൻ പോകുന്നതോടെയാണ് നോവൽ അവസാനിക്കുന്നത്. വിവിധ തലങ്ങളിൽ വായന സാധ്യമാവുന്ന ഒരു കൃതിയാണ് ഇതെന്നാണ് നിരൂപകർ വാഴ്ത്തുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ സങ്കീർണതകൾക്കുപരി സൌഹൃദത്തിന്റെ നഷ്ടവും പ്രണയത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന സൌഹൃദം എന്ന തീവ്രവികാരത്തെ നോവൽ ഉയർത്തിക്കാട്ടുന്നു. തന്റെ ഭാര്യയുമായി കോൺറാഡ് ബന്ധം പുലർത്തി എന്നതിലുപരി തന്റെ സൗഹൃദത്തെ അയാൾ വഞ്ചിച്ചു എന്നതാണ് ജനറലിനെ ഖിന്നനാക്കുന്നത്. വാർദ്ധക്യത്തിന്റെ വ്യസനങ്ങളെ ആവിഷ്കരിക്കുന്നു എന്നതാണ് ഈ ക്ലാസിക് രചനയുടെ മറ്റൊരു പ്രത്യേകത. ഓർമ്മകളിൽ ജീവിക്കുന്ന വാർദ്ധക്യത്തിൽ പകയുടെ കനലുകൾ തിളങ്ങുന്നു. ആത്മാവിനെ സ്പർശിക്കുന്ന ചോദ്യങ്ങളാൽ അതിഥിയെ ഇവിടെ തകർത്തു കളയുകയാണ് ജനറൽ. ആയിരത്തി തൊള്ളായിരത്തി 1942 ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അച്ചടിക്കപ്പെട്ട ഈ നോവൽ ഇംഗ്ലീഷ് പരിഭാഷ വന്നതോടെയാണ് ആഗോള രംഗത്ത് ശ്രദ്ധേയമായത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ ഈ നോവലും ഇടം പിടിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ മാനസിക തലത്തിന് പ്രാധാന്യം കൽപ്പിച്ച് എഴുതിയിരിക്കുന്ന ആഖ്യാന തന്ത്രമാണ് ഈ നോവലിനെ മനോഹരമാക്കുന്നത്. ഒരു വ്യാഖ്യാനത്തിനും പിടിതരാത്തതാണ് മനുഷ്യ മനസ്സെന്ന് കനലുകൾ എന്ന നോവൽ പറയുന്നു.
1: മലയാളത്തിലും ഈ നോവലിന്റെ പരിഭാഷ എത്തിയിട്ടുണ്ട്. എഴുത്തുകാരൻ ജോണി എം എൽ ആണ് വിവർത്തകൻ. മനുഷ്യ മനസ്സിന്റെ നിഗൂഢ വനങ്ങളിലേക്ക് വഴി തുറക്കുന്ന ഈ നോവൽ മായാമുദ്രയായി എന്നും വായനക്കാരന്റെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കും. തീർച്ച.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: സാന്തോർ മറായി എഴുതിയ നോവൽ കനലുകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, സുഷമ്മ അനിൽ. നോവൽ ഭാഗം വായിച്ചത് പി എ ബിജു. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം രചിച്ച് ദീപക് ദേവിന്റെ സംഗീതത്തിൽ അഫ്സൽ ജോത്സ്ന എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം ചിത്രം ലയൺ.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495564321 9495964321 ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ ഷൈനി പി സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 കഥാപ്രസംഗം. തൊടിയൂർ വസന്തകുമാരി അവതരിപ്പിച്ചത് കഥ സാവിത്രി. നാളെ രാത്രി 9:30. ഇപ്പോൾ സമയം 8:00 കഴിഞ്ഞ് 34:56. ഇനി വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ രാവിലെ 11:00 വീണ്ടും ചേരും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡുകൾക്ക് 16 ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ വയനാട് ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർത്തു. മന്ത്രി T.സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ രാജ മുത്തുപാണ്ടി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജംഗ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചൂർ വിശ്വാസവധക്കേസിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തതായി പോലീസ്. പ്രധാന പ്രതി പ്രദീപുമായുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ശംഖുമുഖം SP മാധ്യമങ്ങളോട് പറഞ്ഞു. പുലയനാർകോട്ട ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തതായും അദ്ദേഹം അറിയിച്ചു. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in ൽ നിന്ന് ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുകയും 25 ലക്ഷത്തോളം പേർക്ക് കിടപ്പാടം വിട്ടുപോകേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം വിളിപ്പിച്ചത്. അതേസമയം സ്പെയിനിൽ മാഡ്രിഡിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. സൈക്കിൾ എന്ന ചിത്രത്തിനുവേണ്ടി അനിൽ പനച്ചൂരാൻ എഴുതി, മേജോ ജോസഫ് സംഗീതം പകർന്ന് ചിത്ര പാടിയത്.

0: the bronze to complete a double podium finish for India. Benchmark domestic equity indices rebounded today and entered 1% higher. We have a report.
1: The Sensex climbed 776 points to close at 76,836, while the Nifty rose 229 points to settle at 23,996. The broader market at the National Stock Exchange also gained in line with the frontline indices. In the forex market, the rupee appreciated by 67 paise to end at 95 rupees and 89 paise against the US dollar. With Ayushi's report, Gaurandhavan Lal for Akashwani News.
0: Indian astronomers, along with their international collaborators, have reported the rare discovery of a blue straggler star, or BSS, caught in the act of formation. This has provided direct evidence of how such stars are created. BSS are a peculiar class of stars found in star clusters that appear hotter, brighter, and more massive than their peers. And now, before we end the bulletin, the headlines once again. Public Examinations Amendment Bill introduced in Lok Sabha proposing stricter action in paper leak cases. Both houses of parliament witnessed repeated adjournments amid ruckus by the opposition on alleged police action during protests over NEET issue. UP government sets up four-member SIT under IGP to investigate alleged Ram Temple Trust donation embezzlement. Supreme Court directs to include forensic auditor in team. New Delhi summons Ukrainian ambassador lodging strong protest over death of an Indian national in vessel attack. Deep depression over northwest Bay of Bengal triggers widespread torrential rainfall across Odisha. Orange alert for heavy rainfall issued across North India. And in Commonwealth Games, weightlifter Gyaneshwari Yadav clinches silver in women's 53-kilogram category. That's all in the news at 9. Good night.
2: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആകാശവാണി. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
4: സസ്യശാസ്ത്രം ജീവന്റെ ശാസ്ത്രമാണ്. സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു മലപ്പുറം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷൈനി പി.
5: ബാല്യത്തിന്റെ എല്ലാ കുസൃതികളിലൂടെയും കൗതുകങ്ങളിലൂടെയും കടന്നു പോന്നവരാണ് നമ്മൾ. സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളം നിറഞ്ഞ മഷിത്തണ്ടുകൾ, കുളങ്ങളിലും തോടുകളിലും പടർന്നു പിടിച്ച പായലുകൾ, തൊട്ടാൽ വാടിപ്പോകുന്ന തൊട്ടാവാടികൾ, മഴ നനഞ്ഞാലും നനയാത്ത ചേമ്പിലകൾ, ഒറ്റ രാത്രി കൊണ്ട് മുളച്ചു പൊന്തുന്ന കൂണുകൾ, തുമ്പിയെ പിടിക്കാൻ പോകുമ്പോൾ നമ്മളറിയാതെ തട്ടി കടന്നുപോയ ചൊറിയണം തുടങ്ങിയ എന്തെല്ലാം വിസ്മയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവയുടെ രഹസ്യവും രസതന്ത്രവും നമ്മളറിയുന്നത് മുതിർന്ന ക്ലാസ്സുകളിലെ ബയോളജി പഠനത്തിലൂടെയാണ്. എന്താണ് ബയോളജി? ജൈവലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് ബയോളജി. ഈ ജൈവലോകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സസ്യങ്ങൾക്കാണ്. അവയില്ലെങ്കിൽ ഇവിടെ മറ്റു ജീവിവർഗങ്ങൾക്ക് നിലനിൽപ്പില്ല. എന്താണ് സസ്യശാസ്ത്രം? സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഘടന, വളർച്ച, പ്രത്യുൽപാദനം, ഉപാപചയം, വർഗീകരണം എന്നിവയെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായ പഠനമാണ് സസ്യശാസ്ത്രം അഥവാ ബോട്ടണി. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെത്തുമ്പോൾ ബോട്ടണി ധാരാളം പുതിയ പദങ്ങളാൽ നിറഞ്ഞ് കുട്ടികളെ അമ്പരപ്പിക്കാറുണ്ട്. ഈ വിഷമാവസ്ഥയിൽ ബോട്ടണി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താവുന്നതാണ്. എന്താണ് ബോട്ടണി പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം? ഏതൊക്കെ മേഖലകളിൽ ബോട്ടണി നമ്മെ സഹായിക്കുന്നു? എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏതൊരു ശാസ്ത്രശാഖയും പഠിക്കുന്നതിന് അതിൻ്റെ ചരിത്ര പഠനം വളരെ അത്യാവശ്യമാണ്. നമുക്ക് ബോട്ടണിയുടെ ചരിത്രം ഒന്ന് ഓടിച്ചു നോക്കാം. ഇന്ത്യ, ചൈന, ഗ്രീക്ക് തുടങ്ങിയ രാജ്യങ്ങളിലെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചും ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ സമൂഹവും അവരുടെ ആചാരങ്ങൾ, അനുഭവങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഔഷധവിദ്യ, കൃഷിരീതികൾ തുടങ്ങിയവ തലമുറകളിലൂടെ കൈമാറി വരുന്നു. ഈ പരമ്പരാഗത അറിവുകൾ രേഖപ്പെടുത്തേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മഞ്ഞൾ, ആര്യവേപ്പ് തുടങ്ങിയവയുടെ പേറ്റൻറ്റ് അമേരിക്ക സ്വന്തമാക്കിയിരുന്നു. എന്താണ് പേറ്റൻറ്റ്? ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് ഒരു നിശ്ചിത കാലയളവിലേക്ക് അതിൻ്റെ നിർമ്മാണം, ഉപയോഗം, വിൽപ്പന എന്നിവയിൽ പ്രത്യേക അവകാശം കണ്ടുപിടുത്തക്കാരന് നൽകുന്ന നിയമപരമായ അവകാശമാണ് പേറ്റൻറ്റ്. പേറ്റൻറ്റ് കാലാവധിക്കുള്ളിൽ മറ്റാർക്കും അനുമതിയില്ലാതെ ആ കണ്ടുപിടുത്തം നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ വിൽക്കാനോ കഴിയില്ല. നമ്മുടെ പൈതൃക സമ്പത്തായ മഞ്ഞൾ, ആര്യവേപ്പ് എന്നിവ

യുടെ പേറ്റന്റ് തിരിച്ചെടുക്കാൻ നമ്മൾ നടത്തിയ നിയമ പോരാട്ടത്തിൽ സഹായകമായത് ഈ രേഖപ്പെടുത്തലുകളായിരുന്നു. വേപ്പ്, മഞ്ഞൾ തുടങ്ങിയവ പുരാതന കാലം മുതലേ നമ്മുടെ പാരമ്പര്യ വൈദ്യങ്ങളിൽ ഉപയോഗിച്ചു വന്നിരുന്നു എന്നത് വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അറിയാം. ഈ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഇത്തരം രേഖപ്പെടുത്തലുകളാണ് ഇവിടെ നമുക്ക് സഹായകമായത്. ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ച വന്ദനാശിവ എന്ന വിഖ്യാത പരിസ്ഥിതി പ്രവർത്തകയെ നമുക്കിവിടെ ഓർമ്മിക്കാം. ബോട്ടണിയുടെ ചരിത്രം നമുക്ക് തുടങ്ങേണ്ടത് തിയോഫ്രാസ്റ്റസിൽ നിന്നാണ്. BC 371-278 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകനായിരുന്നു തിയോഫ്രാസ്റ്റസ്.

എന്നാണ്. ആദ്യ പദം ജീനസ്, രണ്ടാമത്തെ പദം സ്പീഷീസ്. ഈ പേരുകൾ അച്ചടിക്കുമ്പോൾ ഫോണ്ട് ഇറ്റാലിക്സിൽ ആയിരിക്കണം എന്നതും കൈയെഴുത്തിൽ ഓരോ പദവും പ്രത്യേകം അടിവര ഇടണം എന്നതും ICBN നിയമമാണ്. ജീനസിന്റെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും സ്പീഷീസ് സ്മോൾ ലെറ്ററും ആയിരിക്കണം. ഇത്തരത്തിൽ ഒരു സയന്റിഫിക് നെയിം അംഗീകരിക്കുന്നതിലൂടെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ നെയിം ഉപയോഗിക്കുമ്പോഴുള്ള കൺഫ്യൂഷൻ ഇല്ലാതാവുന്നു. പല രാജ്യങ്ങളിലുള്ളവർക്ക് സസ്യങ്ങളെക്കുറിച്ച് അറിവുകൾ പരസ്പരം കൈമാറാൻ ഇത് വളരെ ആവശ്യമാണ്. തീർന്നില്ല, ഔഷധ നിർമ്മാണ മേഖലയിലാണെങ്കിൽ ഔഷധ സസ്യങ്ങളെയും അവയിൽ നിന്ന് ലഭിക്കുന്ന ഔഷധ ഉൽപ്പന്നങ്ങളെയും കൃത്യമായി തിരിച്ചറിയുന്നതിനും അവയുടെ നിലവാരം, സുരക്ഷ, ഗുണനിലവാരം എന്നിവ ഉറപ്പാക്കുന്നതിനും ലോകമെമ്പാടും ഒരേ ശാസ്ത്രീയ നാമം അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഇത്തരം ശാസ്ത്രീയ പഠനങ്ങൾ പല ഔഷധ സസ്യങ്ങളിലും ചെയ്തു വരുന്നുണ്ട്. ഹൈസ്കൂൾ ക്ലാസ് മുതലേ നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ജോൺ ഗ്രിഗർ മെൻഡൽ. തന്റെ സെമിനാരിയുടെ തോട്ടത്തിൽ വളർത്തിയ പയർച്ചെടികളെ നിരീക്ഷിച്ച് അദ്ദേഹം നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെടികളിലെ ജനിതക വിവരത്തെക്കുറിച്ചും എങ്ങനെ അവ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുമുള്ള അറിവ് നമുക്ക് തന്നു. ജനറ്റിക്സ് എന്നൊരു പുതിയ ശാസ്ത്രശാഖയുടെ പിറവിയായിരുന്നു ഇത്. ഈ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് പിൽക്കാലത്ത് അത്യുൽപാദന ശേഷിയുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നേരിടുന്ന ഭക്ഷണക്ഷാമം പരിഹരിക്കുന്നതിലേക്കും നമ്മെ നയിച്ചത്. അരി, ഗോതമ്പ് തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിലൂടെ ഇന്ത്യയുടെ പട്ടിണി മാറ്റിയ ഗ്രീൻ റവല്യൂഷനും അതിന് ചുക്കാൻ പിടിച്ച MS സ്വാമിനാഥനെക്കുറിച്ചും നിങ്ങൾ കേട്ടിരിക്കും. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച ഈ പ്രതിഭയെ നമുക്കിവിടെ ഓർക്കാം. സൈറ്റോജനറ്റിക്സ്, പ്ലാന്റ് ബ്രീഡിംഗ് എന്നിവയിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന, കരിമ്പ് വിളയിൽ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ ഉണ്ടാക്കിയെടുത്ത E.K. ജാനകി അമ്മ എന്ന പ്രതിഭയെ നിങ്ങൾ അറിയണം. ചാൾസ് ഡാർവിനെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവില്ല. പരിണാമ എന്നൊരു കാര്യം ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മെ പരിചയപ്പെടുത്തിയത് ഡാർവിനാണ്. അദ്ദേഹത്തിന്റെ പ്രകൃതി നിർദ്ധാരണവും യോഗ്യരായവരുടെ അതിജീവനവും, അതായത് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇത് എക്കാലത്തും പ്രസക്തിയുള്ളവയാണ്. അതിജീവനത്തിന്റെ ആവശ്യകതയും അതിന് ശ്രമിക്കാത്തവർ നിർദ്ധാരണം ചെയ്യപ്പെടും എന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കുവാനും ഉപയോഗിക്കാവുന്നതാണ്. ചെടികൾക്ക് ജീവനുണ്ടോ? ചെടികൾക്ക് ജീവനുണ്ടെന്ന് സമർത്ഥിച്ച JC ബോസിനെ നിങ്ങൾ കേട്ടിരിക്കും. ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന ഈ ശാസ്ത്രജ്ഞൻ താൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ക്രിസ്കോഗ്രാഫ് എന്ന കണ്ടുപിടുത്തം ഉപയോഗിച്ച് ചെടികളുടെ വളർച്ച അളക്കുകയും അവയുടെ ശാരീരിക പ്രതികരണങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിൽ ശ്രീ പരമഹംസ യോഗാനന്ദൻ JC ബോസിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ലാബോറട്ടറിയിൽ ചെന്ന് ക്രിസ്കോഗ്രാഫ് കാണുന്നതും വിവരിക്കുന്നുണ്ട്. കത്തി പോലെ മൂർച്ചയുള്ള ഒരു ആയുധമെടുത്ത് ക്രിസ്കോഗ്രാഫിൽ ഘടിപ്പിച്ച പന്നൽ ചെടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ ചെടി വിറയ്ക്കുന്നതായി കാണപ്പെട്ടു എന്നെഴുതിയത് വളരെ ഹൃദയസ്പർശിയായ ഒരു വായനാ അനുഭവമായിരുന്നു. ഇനി നമുക്ക് പ്രാധാന്യവും സാധ്യതകളും ഒന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ കേൾക്കാത്തവർ ഉണ്ടാവില്ല. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുകയും ഉപോൽപ്പന്നമായി ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നതാണ് ഫോട്ടോസിന്തസിസ്. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഈ പ്രക്രിയയിലൂടെ ജീവികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിനും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് അളവ് കൂടുന്നത് ആഗോള താപനത്തിന് കാരണമാകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സൂര്യനിൽ നിന്നും ഊർജം ഭൂമിയിലെത്തുന്നു. ഈ ഊർജത്തിന്റെ ഒരു ഭാഗം ഇൻഫ്രാറെഡ് രൂപത്തിൽ തിരിച്ചുവിടുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഈ ചൂടിന്റെ ഒരു ഭാഗം ആഗിരണം ചെയ്ത് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചുവിടുന്നു. ഇതുമൂലം ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്നു. ഇതാണ് ഗ്ലോബൽ വാർമിംഗ്. വനനശീകരണവും കൽക്കരി, പെട്രോൾ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗവും കാർബൺ കൂടാൻ കാരണമാകുന്നു. ഭൂമിയുടെ താപനില ഉയരുമ്പോൾ ഹിമാനികൾ ഉരുകുന്നു, സമുദ്രനിരപ്പുയരുന്നു, കാലാവസ്ഥ അടിമുടി മാറുന്നു, വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ വർദ്ധിക്കുന്നു, ജൈവവൈവിധ്യം നശിക്കുന്നു. തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളപ്പൊക്കവും തീരശോഷണവും വർദ്ധിക്കുന്നതിനും ഇതിടയാക്കുന്നു. വർഷം തോറും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഉയർന്നു വരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഉയർന്നു വരുന്നു എന്ന് തെളിയിച്ചത്
ശാസ്ത്രജ്ഞനായ ചാൾസ് ഡേവിഡ്

0: കീലിംഗ് ആണ്. 1958 മുതൽ ഹവായ് ദ്വീപിലെ മൗനലോവ ഒബ്സർവേറ്ററിയിൽ കാർബൺ ഡയോക്സൈഡ് അളവ് അദ്ദേഹം കൃത്യമായി അളക്കാൻ തുടങ്ങി. ഈ ദീർഘകാല രേഖയാണ് കീലിംഗ് ഗ്രാഫ്. കാർബൺ ഡയോക്സൈഡ് വർദ്ധനവും ആഗോള താപനവും തമ്മിലുള്ള ബന്ധത്തിന് ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ നൽകിയത് ഈ പഠനമായിരുന്നു. സസ്യങ്ങൾ ജീവലോകത്തിന്റെ ഊർജ്ജമാണ്. പ്രപഞ്ചത്തിന്റെ ഊർജ്ജ കേന്ദ്രമായ സൂര്യനിൽ നിന്നും ഊർജ്ജം ആഗിരണം ചെയ്യാൻ സസ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇക്കോളജി എന്ന ശാസ്ത്രശാഖയിലെത്തുമ്പോൾ സസ്യങ്ങളും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നാം തിരിച്ചറിയുന്നു. ഉൽപ്പാദകർ അഥവാ പ്രൊഡ്യൂസർ എന്ന ധർമ്മം നിർവഹിക്കുമ്പോൾ സസ്യങ്ങൾ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാനമാകുന്നു. നമുക്ക് ഈ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. സസ്യവൈവിധ്യം അഥവാ പ്ലാന്റ് ഡൈവേഴ്സിറ്റി വളരെ സുപരിചിതമാണ്. സസ്യവൈവിധ്യമാണ് മറ്റെല്ലാ ജീവിവർഗങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നത്. പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ ഇവ സുപ്രധാന പങ്കുവഹിക്കുന്നു. ഈ ഉദ്ദേശത്തോടുകൂടിയാണ് വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും നമ്മൾ സംരക്ഷിക്കുന്നത്. ബഫർ സോണുകളും ഹോട്ട്സ്പോട്ടുകളും അടയാളപ്പെടുത്തി മനുഷ്യ ഇടപെടലുകൾ കുറയ്ക്കുന്നതിലൂടെ ആയിരക്കണക്കിന് ജീവജാലങ്ങളിലാണ് ഇവിടങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നത്. നാം പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. കോവിഡ് കാലത്ത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ഒരേ സമയം വാക്സിൻ നൽകാൻ നമ്മെ സഹായിച്ചത് ബയോടെക്നോളജിയിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്ത പദ്ധതിയായിരുന്നു. ബയോടെക്നോളജിയുടെ ചില നൂതന പദ്ധതികൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. സൂക്ഷ്മജീവികളെയോ എൻസൈമുകളെയോ ജൈവ പ്രക്രിയയോ ഉപയോഗിച്ച് മനുഷ്യന് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യ. ഈ സാങ്കേതിക വിദ്യയെ പ്രധാനമായി ഉപയോഗിക്കുന്നത് വൈദ്യശാസ്ത്ര മേഖലയിലാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃത്യമായ രോഗനിർണയം ചികിത്സാരംഗത്ത് വളരെ പ്രധാനമാണല്ലോ. PCR, RDNA എന്നിവ ഉപയോഗിച്ച് നേരത്തെ രോഗങ്ങൾ കണ്ടെത്താം. കോവിഡ് നിർണയത്തിൽ എല്ലാവർക്കും വിശ്വാസ്യത RT-PCR എന്ന് ഓർക്കുന്നുണ്ടാവും. രണ്ടാമതായി, ആന്റിബയോട്ടിക്, ഇൻസുലിൻ, വാക്സിൻ എന്നിവയുടെ വൻതോതിലുള്ള ഉൽപ്പാദനം സാധ്യമാവുന്നതും ഇതേ ബയോടെക്നോളജിയിലൂടെ തന്നെയാണ്. ജനിതക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ജീൻ തെറാപ്പി എന്ന അതിനൂതന സങ്കേതം ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ തുടങ്ങിയവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മോണോക്ലോണൽ ആന്റിബോഡീസിന്റെ ഉൽപ്പാദനവും ബയോടെക്നോളജിയുടെ മറ്റൊരു സാധ്യതയാണ്. ബയോടെക്നോളജി എങ്ങനെ കൃഷിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കാം. BT കോട്ടൺ തുടങ്ങിയ രോഗപ്രതിരോധ ശേഷിയുള്ള വിളകളുടെ ഉൽപ്പാദനം, ഒരേ സമയം ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ടിഷ്യൂ കൾച്ചർ രീതി, ഗോൾഡൻ റൈസ് തുടങ്ങി പോഷകമൂല്യം വർദ്ധിച്ച വിളകളുടെ ഉൽപ്പാദനം തുടങ്ങിയവ കൃഷിരീതിയിൽ ഉപയോഗപ്പെടുത്തിയതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. ബോട്ടണി പഠനത്തിന്റെ സാധ്യതകൾ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റിലേക്ക് ഒതുക്കി നിർത്തിയാണ് നമ്മൾ പറഞ്ഞത്. ബോട്ടണി പഠിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബോട്ടണി പഠിച്ചാൽ ഉണ്ടാവുന്ന ഇതിന്റെ ജോലി സാധ്യതകളും ഇതോടനുബന്ധിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പഠിക്കുമ്പോൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് പഠിക്കാനുള്ളത് അതേ ദിവസം തന്നെ പഠിക്കുക. +1 ക്ലാസ്സുകളിൽ ചേർന്ന തുടക്കത്തിലുള്ള ദിവസങ്ങൾ മുതൽ തന്നെ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബോട്ടണി എപ്പോഴും പുതിയ പദങ്ങളാൽ നമ്മളെ ഒന്ന് അമ്പരപ്പിക്കാറുണ്ട്. ഈ പുതിയ പദങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുന്നതിന് ഏറ്റവും നല്ലത് ആദ്യം മുതലേ കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നത് തന്നെയാണ്. ഇനി ബയോടെക്നോളജി പാഠഭാഗങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് എഴുതി പഠിക്കുക. കാരണം ബയോടെക്നോളജിയെ നമുക്ക് നമ്മുടേതായ ലാംഗ്വേജിൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റുകയില്ല. കൃത്യമായി അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. അതുകൊണ്ട് ആ പാഠഭാഗങ്ങൾ എഴുതി പഠിക്കുക. ഡയഗ്രാംസ് വരച്ചു പഠിക്കുക. ഫ്ലോ ചാർട്ടുകൾ എഴുതി പഠിക്കുക. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ തുടങ്ങിയ ചാപ്റ്ററുകളിലൊക്കെ ഫ്ലോ ചാർട്ടുകൾ വരച്ച് നിങ്ങളുടെ പഠന മുറിയിൽ ഒട്ടിച്ചു വെക്കുക. സൈക്ലിക് പ്രോസസ്സുകൾ മറക്കാതിരിക്കാൻ ഇതൊരു നല്ല മാർഗമാണ്. അനാട്ടമി പഠിക്കുമ്പോൾ ഡൈക്കോട്ടിസ്റ്റം, മോണോക്കോട്ടിസ്റ്റം, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട് എന്നിവ കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിലുള്ള പഠനം തന്നെയാണ് നമ്മളെ ബയോളജി പഠിക്കുന്നതിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത്.
1: സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് മലപ്പുറം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷൈനി P.

ആകാശവാണി ഇപ്പോൾ ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. ആദ്യം ശ്രീഗണനാഥം ഭജാമ്യഹം എന്ന ത്യാഗരാജകൃതി, കനകാംഗിരാഗം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. അപ്പനവതരിത്ത കഥാമൃതം, പാപനാശം ശിവന്റെ കൃതി, രാഗം ഖരഹരപ്രിയ, ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: നാളെ രാത്രി 9:30 കഥാപ്രസംഗം. തൊടിയൂർ വസന്തകുമാറി അവതരിപ്പിച്ചത് കഥ സാവിത്രി. നാളെ രാത്രി 9:30.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക്. റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷിന്റെ സംഗീതം, യേശുദാസ്, സുജാത എന്നിവർ പാടിയത് ചിത്രം ധ്രുവം.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655631, 9495956321. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്.
1: മാനവരാശി ഇന്നേ വരെ നേടിയ പുരോഗതിയുടെ എല്ലാം പിന്നിലുള്ള ആണിക്കല്ല് വായനയാണെന്ന് നിസ്സംശയം പറയാം. മനുഷ്യരെ വിജ്ഞാന സമ്പാദനത്തിന് കരുത്തരാക്കുന്നത് എക്കാലത്തും വായനയെന്ന ഗുണമാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളും വിശ്വാസ സംഹിതകളും മനുഷ്യരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് തന്നെ വായിക്കുക എന്നാരംഭിക്കുന്ന സൂക്തത്തോടെയാണ്. വായനയുടെ കാര്യമെടുക്കുമ്പോൾ പുസ്തക വായനയും പത്രവായനയുമാണ് നമ്മുടെ മുന്നിലെത്തുന്ന രണ്ട് മാധ്യമങ്ങൾ. എന്നാൽ പുസ്തക വായനയെ വിലയിരുത്തിയാൽ പാഠപുസ്തകങ്ങളും പാഠ്യേതര പുസ്തകങ്ങളും എന്ന പട്ടികയായി. പാഠപുസ്തകങ്ങൾ ഓരോ കോഴ്സിനെയും പഠിതാക്കളുടെ ആവശ്യകതയെയും കണക്കിലെടുത്ത് വിദഗ്ധർ തയ്യാറാക്കുന്നതാണ്. സർവകലാശാലകളും വിദ്യാലയ സമിതികളും എല്ലാം പഠന സിലബസ് പ്രകാരം തയ്യാറാക്കുന്ന ഇത്തരം പുസ്തകങ്ങൾ വിഷയങ്ങളുടെ വൈവിധ്യവും കാലിക പ്രസക്തിയും അനുസരിച്ച് പരിഷ്കരണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. എന്നാൽ ഓരോ എഴുത്തുകാരനും അവൻ്റെ ഭാവനാ സൃഷ്ടികളായി എഴുതി ഉണ്ടാക്കുന്നതാണ് മറ്റ് പുസ്തകങ്ങൾ. നോവലുകൾ, ചെറുകഥകൾ, പദ്യകൃതികൾ, പഠനങ്ങൾ തുടങ്ങി എല്ലാ സാഹിത്യ വൈജ്ഞാനിക കൃതികളും ഓരോരോ ശാഖകളിലും ഇന്ന് ലഭ്യമാണ്. വലിയ കോഴ്സുകൾ പാസ്സാകാൻ അവസരം ലഭിക്കാത്ത ലോകത്തെ മഹാന്മാരിൽ പലരും ഈ പുസ്തകങ്ങൾ വായിച്ചാണ് അനൗപചാരികമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത്. ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറമെ ജീവിതാന്ത്യം വരെയുള്ള വായനയിലൂടെ നാം

0: നേടുന്ന അറിവ് ഏതു മനുഷ്യനെയും പരിഷ്കരിക്കുകയും കൂടുതൽ സംസ്കാര സമ്പന്നനാക്കുകയും ചെയ്യും. വായനയുടെ മാധ്യമം നൂറ്റാണ്ടുകളായി പുസ്തകങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ അത് ഓൺലൈനിലൂടെയും സാധ്യമാണ്. പുസ്തകങ്ങളും പത്രങ്ങളും മാഗസിനുകളുമെല്ലാം നമ്മുടെ ഗ്രന്ഥശാലകളിൽ ലഭ്യമാകുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറുകളിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും ലഭ്യമാണ്. പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിൽ ചിട്ടയായി അലമാരകളിൽ അടുക്കി വയ്ക്കുകയും അവയെടുത്ത് പാരായണം ചെയ്യുകയും സൂക്ഷിച്ച് തിരികെ വയ്ക്കുകയും ചെയ്യുക എന്നത് ഇപ്പോഴും ആഹ്ലാദം പകരുന്ന ഒരു കർമ്മമാണ് നമുക്കെല്ലാം. ഇലക്ട്രോണിക് വായന വന്നതോടെ വലിയ തടിയൻ പുസ്തകങ്ങളിലെ വിജ്ഞാനം ചിപ്പിക്കുള്ളിൽ മുത്തുന്ന പോലെ മൊബൈൽ ഫോണുകളിലൂടെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അറിവ് വർദ്ധിപ്പിക്കണമെങ്കിൽ, മനുഷ്യരെ സംസ്കാരചിത്തരാക്കണമെങ്കിൽ വായിച്ചേ മതിയാകൂ എന്ന് നാം മനസ്സിലാക്കണം. ശാസ്ത്രവും സാങ്കേതികവിദ്യയും എത്ര വളർന്നാലും മാനുഷിക മൂല്യങ്ങൾ മനുഷ്യരുള്ളിടത്തോളം കാലം നിലനിൽക്കണം. അതിന് വായന അനിവാര്യമാണ്. 1995 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 23 ആചരിച്ചു തുടങ്ങിയ ലോക പുസ്തക ദിനമാണ് ലോകമെമ്പാടും പുസ്തകത്തിൻ്റെയും വായനയുടെയും പ്രാധാന്യത്തെ എടുത്തു കാട്ടിയത്. വിശ്വസാഹിത്യകാരനായ ഷേക്സ്പിയറുടെ ജന്മദിനവും ചരമദിനവും കൂടിയായ 23 എല്ലാവരും ഓർക്കുന്ന ഒരു ദിനം കൂടിയാണല്ലോ. നമ്മുടെ കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ പിതാവായ P.N. പണിക്കർ സാറിൻ്റെ ചരമദിനമായ June 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 1996 മുതലാണ്. ഇത് പിന്നീട് ഇന്ത്യ മുഴുവനും ദേശീയ വായനാ ദിനമായി ആചരിച്ചു തുടങ്ങി. വായനയുടെ പ്രാധാന്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിവ് എത്തിച്ചു കൊടുക്കുന്നതിനും ഈ ദിനാചരണവും തുടർ പ്രവർത്തനങ്ങളും കൊണ്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ കായംകുളം യൂനസ്. സുഭാഷിതം ഇനി കേൾക്കാം 4 രാവിലെ 5:55 സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിക്കുന്നു.